ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 22 സെക്കൻഡ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 2, കൊല്ലവർഷം 1201 എടവം 9, 2026 മെയ് 23 ശനിയാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് രാവിലെ 6:10 സുഭാഷ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജി കെ രാംമോഹൻ. തുടർന്ന് പ്രഭാതഗീതം, 6:25 ട്രെയിൻ സമയം ചരിത്രപഥം, 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് കേൾക്കാം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. എന്തുകൊണ്ടാണ് വിളർച്ച ഉണ്ടാകുന്നത്? പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ കെ കെ പുരുഷോത്തമൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൌരോ ദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. മഴക്കാല രോഗങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും. പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഫിസീഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. അയ്യപ്പ പണിക്കരുടെ മൃത്യുപൂജ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം MN രാജീവ്. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. മഴക്കാല ദുരന്തങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഓഫീസർ AK അബ്ദുൾ സലീം സംസാരിക്കുന്നു. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേശാൻ തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമുകുളം. 8:20 മൌലാന IVF മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം. ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണിയുമായി മുനിറാമിയൂർ നടത്തുന്ന അഭിമുഖം മൂന്നാം ഭാഗം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 യുവവാണി. മഴ അനുഭവങ്ങളുമായി യുവത്വം. പങ്കെടുക്കുന്നവർ ലക്ഷ്മി, അബ്ദു, സർവരാജ്, ഷീജ, മിദ്ഫ റഷ. 10:30 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് കഥാനേരം. ടി പത്മനാഭന്റെ വനസ്ഥലി. അവതരണം NC ജേഷ്. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ഹലോ യൂത്ത്. തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. വിഷയം ഇന്ത്യയിലെ നദികൾ. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 ഓർമ്മയിൽ ഒരു പാട്ട്. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് ആകാശവാണി തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:27. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: woman combat helicopter pilot of the Indian Army. With this recognition, Major Barak becomes the third Indian peacekeeper to receive the honour. Earlier, Major Suman Gawani was awarded in 2019 for her service with the UN mission in South Sudan, while Major Radhika Sen received the award in 2023 for her work with the UN Stabilization Mission in Congo. U.S. Director of National Intelligence Tulsi Gabbard has announced her resignation from the post. Ms. Gabbard said she will step down from her position effective 30th of June after her husband Abraham Williams was diagnosed with an extremely rare form of bone cancer. In IPL cricket, Sunrisers Hyderabad defeated Royal Challengers Bengaluru by 55 runs in Hyderabad last night. Today, Lucknow's Super Giants will take on Punjab Kings in Lucknow at 7:30 this evening. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 10:05.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജി കെ രാംമോഹൻ.
3: ഞാനിനി ഭാഗ്യം തേടി അലയുകയില്ല, എന്തെന്നാൽ ഞാൻ തന്നെയാണ് എന്റെ മഹാഭാഗ്യം. ഇത് പറഞ്ഞത് വാൾട്ട് വിറ്റ്മാനാണ്. 1819-1892 കാലഘട്ടത്തിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന വിപ്ലവ കവി. കവി എന്നതിനു പുറമെ ഉപന്യാസകാരനും ജേർണലിസ്റ്റും നോവലിസ്റ്റും ഒക്കെയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ കവി അഥവാ പോയറ്റ് ഓഫ് ഡെമോക്രസി എന്ന സവിശേഷ നാമധേയത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരർത്ഥത്തിൽ ജനാധിപത്യം, പ്രകൃതി, സ്നേഹം, സൗഹൃദം എന്നീ മൂല്യങ്ങളെ ആഘോഷിച്ച കവിയായിരുന്നു വിറ്റ്മാൻ. ശരീരത്തിനും ആത്മാവിനും സ്തുതിഗീതങ്ങൾ ആലപിച്ച വിറ്റ്മാന്റെ കവിതകൾ അനന്തമായ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. നിരാശ ഒരിക്കലും അദ്ദേഹത്തിന്റെ വിഷയം ആയിരുന്നില്ല. അനശ്വര പ്രഭാഷകനായിരുന്ന ഹെൻറി ബീച്ചർ ഒരിക്കൽ പറഞ്ഞു, അവ്യക്തമായ കുറെ ആഗ്രഹങ്ങളല്ല ജീവിതത്തോളം നീണ്ട സമരമാണ് നമ്മെ ധീരരാക്കുന്നത് എന്ന്. വാൾട്ട് വിറ്റ്മാന്റെ കവിതകളുടെ സാരാംശം ഹെൻറി ബീച്ചറുടെ വാക്കുകളുമായി ഏറെ ചേർന്ന് നിൽക്കുന്നു. പേപിടിച്ചൊരീ ലോകത്തിൽ നിന്നിതാ പേടിയോടെ പിൻവാങ്ങുകയാണു ഞാൻ, സർവ്വതും വെന്തരിക്കുന്ന കാട്ടുതീ സംഹരിക്കുന്നു സ്വപ്നങ്ങൾ കൂടിയും, എന്നെഴുതിയത് കവി മുല്ലനേഴിയാണ്. മുല്ലനേഴി നിരാശയുടെ കവിയല്ല. ഏതു സന്ദർഭത്തിലാണാവോ അദ്ദേഹം ഈ കവിത എഴുതിയത് അറിയില്ല. എന്തായാലും കവിയുടെ മനസ്സ് അതെഴുതിയ നിമിഷത്തിൽ വല്ലാതെ നൊന്തിട്ടുണ്ടാവണം. ബന്ധങ്ങളിലെ അകലം ശരിക്കും മാനസികമായ ദൂരമാണ്. അടുത്തിരിക്കുമ്പോഴും അകലത്തായിരിക്കുന്നവരാണ് ചിലർ, അകന്നിരിക്കുമ്പോഴും മനസ്സുകൊണ്ട് ഏറെ അടുത്തിരിക്കുന്നവരുമുണ്ട്. അടുപ്പം കേവലം ചർമ്മ സ്പർശമല്ല, ഹൃദയസ്പർശമാണ്. അതിൽ നിരീക്ഷണവും അനന്താതിശായിയായ ശ്രദ്ധയും കരുതലുമുണ്ട്. പറയാത്ത വാക്കുകളുടെ അന്തര അർത്ഥങ്ങൾ പോലും അത് അന്തരിന്ദ്രിയം കൊണ്ട് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് അതിന്. പറഞ്ഞ വാക്കുകളുടെ പറയാത്ത അർത്ഥ തലങ്ങളിലൂടെ സഞ്ചരിച്ച് അതിനെ ഹൃദ്യമായ അനുഭവത്തിലെത്തിക്കുന്നത് നാം തിരിച്ചറിയും. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുന്നത് നന്ന്. നിതാന്ത മൗനത്തിന്റെ പിന്നാമ്പുറം ശബ്ദമുഖരിതമാണ് എന്നതാണ് ആദ്യത്തേത്. ശബ്ദ കോലാഹലങ്ങളുടെ പിന്നിൽ മൗനം ഉറഞ്ഞുകൂടിയ നിസ്സഹായത തളം കെട്ടിക്കിടപ്പുണ്ട് എന്നത് രണ്ടാമത്തേത്.
2: ജി കെ രാംമോഹൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9447209123. നമ്പർ ആവർത്തിക്കാം, 9447209123.
1: മലയാളത്തിന്റെ ഹൃദയതാളത്തിൽ ഇനി പ്രഭാതഗീതം.

പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 55 സെക്കൻഡ്.

0: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 1260 ചെന്നൈ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് മെയിൽ 6:32 നമ്പർ 1208 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44 ട്രെയിൻ നമ്പർ 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 നമ്പർ 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടി

0: 6:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, നമ്പർ 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51, ട്രെയിൻ നമ്പർ 5632 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. ചരിത്രപഥം.
0: ഇന്ന് മെയ് 23. ചരിത്രത്തിൽ ഇന്നാണ് 1891 ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയുമായിരുന്ന സി കേശവൻ ജനിച്ചത്. കൊല്ലത്ത് മയ്യനാടായിരുന്നു ജനനം. ഐക്യകേരള പ്രഖ്യാപനത്തിന് മുൻപ് 1950 മുതൽ 1952 വരെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്നു. ജാതിയുടെ പേരിൽ വിവേചനവും പിന്നാക്കാവസ്ഥയും മർദ്ദനവും അനുഭവിച്ചിരുന്ന മനുഷ്യർക്കു വേണ്ടിയുള്ള സമരത്തിൽ ഡോക്ടർ പൽപ്പുവിനെ പോലുള്ള നേതാക്കൾ സി കേശവനെ സ്വാധീനിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് സി കേശവൻ ജയിൽവാസം അനുഷ്ഠിച്ചു. ജീവിത സമരം എന്നാണ് സി കേശവന്റെ ആത്മകഥയുടെ പേര്.
1: ചരിത്രപഥം.

ഇന്ന് രാവിലെ 7:10 കേൾക്കാം ആരോഗ്യജാലകം. എന്തുകൊണ്ടാണ് വിളർച്ച ഉണ്ടാകുന്നത്? പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നു. മറക്കാതെ കേൾക്കാം ഇന്ന് രാവിലെ 7:10 ആരോഗ്യജാലകത്തിൽ.

7:40 ആയുരാരോഗ്യത്തിൽ മഴക്കാല രോഗങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും. പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു. കേൾക്കാം ഇന്ന് രാവിലെ 7:40 ആയുരാരോഗ്യത്തിൽ.

ഇന്ന് രാവിലെ 8:05 കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ സംസാരിക്കുന്നു.

0: പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
1: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കാനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 150 പ്രൊഡക്റ്റീവ് അലയൻസുകൾ പ്രാവർത്തികമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവഴി കർഷക ഉൽപ്പാദക കമ്പനികളും കാർഷിക വാണിജ്യ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉത്പാദന സഹായത്തിനും ബിസിനസ് വിപുലീകരണത്തിനുമായി ആകെ ചെലവിന്റെ 60% ഗ്രാന്റായി ലഭിക്കും. പരമാവധി 2 കോടി രൂപ വരെ ഗ്രാന്റായും ഒപ്പം 3 വർഷത്തെ സാങ്കേതിക സഹായവും ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന് ലഭിക്കും. കുറഞ്ഞത് 10 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കാർഷിക കാർഷികേതര കമ്പനികൾ, സൂപ്പർമാർക്കറ്റ് ശൃംഖലകൾ, കയറ്റുമതിക്കാർ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവർക്കും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ചുരുങ്ങിയത് 200 അംഗങ്ങളുള്ളതും 10 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും https://pa.kera.kerala.gov.in/auth/login എന്ന ലിങ്കിൽ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായോ അല്ലെങ്കിൽ 9038240256 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാം. നമ്പറുകൾ ആവർത്തിക്കാം: 9038240256. മറ്റൊരു നമ്പർ 9038240026. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ ബേസിക് ആൻഡ് അലൈഡ് സയൻസസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക് വിഭാഗത്തിൽ പ്രതിമാസം 44,100 രൂപ ഏകീകൃത ശമ്പള നിരക്കിൽ ഒരു വർഷം കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ വിജ്ഞാപനത്തോടൊപ്പം നൽകിയിരിക്കുന്ന മാതൃകയിൽ ഈ മാസം 28-ാം തീയതിക്കകം deanforestry@kau.in എന്ന ഇമെയിൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത മാസം 3-ന് വെള്ളാനിക്കരയിലുള്ള വനശാസ്ത്ര കോളേജിൽ വെച്ച് അഭിമുഖം നടക്കും. ബന്ധപ്പെടാൻ 04872438401 എന്ന നമ്പർ ഉപയോഗിക്കാം. നമ്പർ പറയാം: 04872438401.
0: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
0: പ്രായോജകർ:
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: ഫോൺ 9744550424.
3: കാലാവസ്ഥാ അറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് 5 ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ്.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
6: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
7: ദൃഷ്ടി പ്രയോജകർ:
6: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
8: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
9: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ നിന്ന് തിമിർ ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
8: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തിണ്ടാവില്ലേ?
9: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ തന്നെ വീട്ടിക്ക് പോരാം.
6: അൽ റെഹാൻ കണ്ണാശുപത്രി.
0: ദൃഷ്ടി.
3: കേരള നിയമസഭയുടെ 25-ാം സ്പീക്കറായി

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പ്.

0: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട മുൻ ഉത്തരവുകളെല്ലാം റദ്ദാക്കി സർക്കാർ ഉത്തരവിറക്കി. പദ്ധതി ഉപേക്ഷിക്കാനുള്ള മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണിത്. CBSE 12-ാം ക്ലാസ് പരീക്ഷയിൽ വൻതോതിൽ മാർക്ക് കുറയാൻ കാരണം ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിലെ പിഴവാണെന്ന് വിദ്യാർത്ഥികൾ. നീറ്റ് ഫിസിക്സും ചോർന്നു. ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഫിസിക്സ് വിഷയ വിദഗ്ധയായ മനീഷ സഞ്ജയ് ഹവൽദാർ ആണ് അറസ്റ്റിലായത്. സമൂഹമാധ്യമങ്ങളിൽ തരംഗമായതിനു പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടി പ്രക്ഷോഭപാതയിലേക്ക്. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഡിജിറ്റൽ ക്യാമ്പയിന് 4.5 ലക്ഷത്തിലേറെ പേർ പിന്തുണ പ്രഖ്യാപിച്ചു. എബോള ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ. സംയോജിത രോഗനിരീക്ഷണ പദ്ധതിയുടെ ഭാഗമായി വിദേശത്ത് നിന്ന് എത്തിയവരിലും ഉണ്ടാകുന്ന അസാധാരണ പനികളും രോഗലക്ഷണങ്ങളും പ്രത്യേകം നിരീക്ഷിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം സമാധാന കരാറിൽ ശുഭസൂചനയെന്ന് US. സൗദി പ്രോ ലീഗ് ഫുട്ബോൾ. ക്രിസ്റ്റ്യാനോയുടെ ഇരട്ട ഗോളിന്റെ മികവിൽ അൽ നസർ സൗദി ചാമ്പ്യന്മാർ. IPL ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ 55 റൺസിന് കീഴടക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ്.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
1: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം, എന്നും രാവിലെ 8:15.
3: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
5: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
4: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
0: സ്വർണം പവന് 116,960 രൂപ. തങ്കം 10 ഗ്രാമിന് 150,300. വെള്ളി കിലോഗ്രാമിന് 274,500 രൂപ. വെളിച്ചെണ്ണ വില ക്വിന്റലിന് കോഴിക്കോട് 25,000, വടകര 24,600, മാനന്തവാടി 26,800. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 23,000, പൊന്നാനി 17,500, കോഴിക്കോട് 16,750. മഞ്ചേരി വില ക്വിന്റലിന് 4,400. റബ്ബർ വില ക്വിന്റലിന് കോഴിക്കോട് 24,500, മാനന്തവാടി 23,500. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,800, പൊന്നാനി 4,000, കോഴിക്കോട് വില ക്വിന്റലിന് 9,000, മഞ്ചേരി 7,500. കുരുമുളക് മഞ്ചേരി നാടൻ വില ക്വിന്റലിന് 67,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ശർക്കര വില ക്വിന്റലിന് പാലക്കാട് 5,500, കോഴിക്കോട് 5,400. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 620, മാനന്തവാടി ലഗോൺ 630. പഞ്ചസാര വില ക്വിന്റലിന് പാലക്കാട് 4,420, കോഴിക്കോട് 4,360, മാനന്തവാടി 4,480.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം കണ്ണപ്പനുണ്ണി, രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ, ആലാപനം പി സുശീല.

കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ ഈണം നൽകി പി സുശീല ആലപിച്ച ഗാനമാണ് കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 43:44. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ

0: തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടായേക്കാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. സെമികണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിനുശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൌപദി മുർമു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരതയെ ചെറുക്കുന്നതിന് ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര ഭീകരതയിൽ സമഗ്ര നടപടിയെടുക്കാനും സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും തീരുമാനിച്ചു. തീവ്രവാദം, തീവ്രവാദത്തിനായി ധനസഹായം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെ ചെറുക്കുന്നതിനും ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുന്നതിനും അവർ ആഹ്വാനം ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. രാവിലെ 11:00 ചടങ്ങ്. ഡെസ്ക് റിപ്പോർട്ട്.
2: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിൽ റോസ്ഗർ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്കാണ് ഉത്തരവ് കൈമാറുന്നത്. പാലക്കാട്ടെ റോസ്ഗർ മേളയിൽ രാവിലെ 11:00 കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും.
0: കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 crore കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623 യോഗത്തിലാണ് തീരുമാനം. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി-1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലിന് സാമ്പ്രദായികവും നവീനവുമായ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. CBSE 12th class പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്ന് വരെയായിരുന്നു അവസരം. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. അദ്ദേഹം വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൌജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 crore ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ കൂടി സൌജന്യം നടപ്പാക്കിയാൽ 90 crore വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. മുഴുവൻ ബസ്സുകളിലും സൌജന്യയാത്ര അനുവദിച്ചാൽ 112 crore നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് മുംബൈ പൂനെയിൽ അറസ്റ്റിലായത്. ഫിസിക്സ് ചോദ്യപേപ്പർ കാണാനും പരിശോധിക്കാനും മനീഷയ്ക്ക് അവസരം ഉണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. കേസിൽ കുറ്റാരോപണം നേരിടുന്ന മനീഷ മന്ധാനയ്ക്ക് ഇവർ ഫിസിക്സ് ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്നാണ് CBI കരുതുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഉന്നതി നിവാസികളെ കുടിയിറക്കില്ലെന്നും അവരുടെ നിയമപോരാട്ടം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും പരമാവധി നിയമസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.

0: തിങ്കളാഴ്ച കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കലക്ടറേറ്റിൽ ചേർന്ന ഉന്നത നിവാസികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി ഉറപ്പു നൽകി. കോടതി വിധി പ്രതികൂലമായാൽ അവർക്ക് വീടും സ്ഥലവും ഉൾപ്പെടെ നൽകി പുനരധിവസിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുന്ന തിങ്കളാഴ്ച വരെ പോലീസ് നടപടി ഉണ്ടാവില്ലെന്നും മന്ത്രി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ എം ഷാജി കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. വിഷയത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്നും അതിനുശേഷം മന്ത്രിസഭായോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നഷ്ടമായ അധികാരങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ദിഖിന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് ഡിസിസി ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് കെഎസ്ഇബി അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 കെവി സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. കൊച്ചി സെൻട്രൽ റീജിയൺ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ടി നിർമ്മലാദേവി കൊച്ചിയിലും ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് ഡബ്ല്യു നാഗാദിത്യകുമാർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലും കവറുകൾ പ്രകാശനം ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ തിരുവനന്തപുരം കടകംപള്ളി സ്വദേശിയുടെ 1,20,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിലായി. കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് കണ്ണാടി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് ഇയാളെ പിടികൂടിയത്. വനംവകുപ്പ് കണ്ണൂർ ആറളം ഫാമിൽ നടപ്പാക്കിവരുന്ന ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതിയിൽ 4 ദിവസത്തിനിടെ 9 ആനകളെ വനത്തിലേക്ക് തുരത്തി. ദൌത്യം വിജയകരമെന്ന് വനംവകുപ്പ് വിലയിരുത്തി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഈ മാസം 19 ആരംഭിച്ച ദൌത്യത്തിൽ ഫാമിലുണ്ടായിരുന്ന 9 കാട്ടാനകളെ ആറളം വന്യജീവി സങ്കേതത്തിലേക്കാണ് കയറ്റിവിട്ടത്. 6 ആനകൾ കൂടി ഫാം ഏരിയയിൽ ബാക്കിയുണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഇന്നലെ 8 ആനകളെ താളിപ്പാറ വഴി വനത്തിലേക്ക് തുരത്തി. വനത്തിലേക്ക് കയറ്റിവിട്ട ആനകൾ തിരികെ ഫാമിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ടാണ് വനപാലകർ ദൌത്യം നടത്തുന്നത്. ഇന്നും നാളെയും ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയുള്ള നിരീക്ഷണമാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഡ്രോൺ ക്യാമറകൾ, ക്യാമറ ട്രാപ്പുകൾ, നൈറ്റ് വിഷൻ തെർമൽ ബൈനോക്കുലറുകൾ എന്നിവ ഉപയോഗിച്ച് ഫാമിൽ ബാക്കിയുള്ള ആനകളുടെ കൃത്യമായ സ്ഥാനവും എണ്ണവും തിട്ടപ്പെടുത്തും. തിങ്കളാഴ്ച അടുത്തഘട്ട ഡ്രൈവ് ആരംഭിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 3 ദിവസത്തെ 60-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി. ആത്മീയ പ്രഭാഷകൻ എ കെ ബി നായർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നാമജപ സമരം നടത്തിയവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് വാർഷിക സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാളെ കൂടി കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാഴൂർ സ്വദേശി മായയാണ് പിടിയിലായത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജ്ജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർഗൽ അബ്ദുള്ള എംഎൽഎ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി പാർഗൽ അബ്ദുള്ള പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 19-ാമത് റോസ്കർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫ് മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 85 മിനിറ്റും 15 സെക്കൻഡ്. എഫ് ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.

0: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
1: മോളെ, എന്റെ ശരീരം മൊത്തം വേദന, കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക, എന്താ ചെയ്യ?
2: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
1: ഹാവൂ, ആശ്വാസമായി കുട്ടിയെ.
2: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
3: മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഗവൺമെന്റ് ITIയിൽ IMC ആഭിമുഖ്യത്തിൽ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ് ആൻഡ് എയർലൈൻ ക്യാബിൻ ക്രൂ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, +2 അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ പറയാം: 9037723. നമ്പർ ആവർത്തിക്കാം: 9037723093. കാലിക്കറ്റ് സർവകലാശാല 2026-27 അധ്യയന വർഷത്തെ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 3. അപേക്ഷാ ഫീസ് SC/ST ₹255, മറ്റുള്ളവർ ₹800. ഫോൺ നമ്പർ പറയാം: 0494240017. നമ്പർ ഒരിക്കൽ കൂടി: 0494240707. കാലിക്കറ്റ് സർവകലാശാല 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഏകജാലക മുഖേനയുള്ള ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 29. ഫോൺ നമ്പർ 0494240707. നമ്പർ ആവർത്തിക്കാം: 0494240707. തൃശൂർ അരണാട്ടുകര ഡോക്ടർ ജോൺ മത്തായി സെന്ററിലെ കാലിക്കറ്റ് സർവകലാശാല സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ BCA, BSc, CI പ്രോഗ്രാമുകൾക്ക് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, മാത്തമാറ്റിക്സ്, സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ വിഷയങ്ങൾക്ക് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ മതിയായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഈ മാസം 27 മുൻപായി അയക്കേണ്ടതാണ്. ഇമെയിൽ വിലാസം പറയാം: jmcter@gmail.com. വിലാസം ഒരിക്കൽ കൂടി: jmcter@gmail.com. ഫോൺ നമ്പർ പറയാം: 9495130951. നമ്പർ ഒരിക്കൽ കൂടി: 9495130951. കെൽട്രോണിന്റെ പാലക്കാട് നോളജ് സെന്ററിൽ SC/ST വിഭാഗക്കാർക്കായി നടക്കുന്ന സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം ദേശീയ തൊഴിൽ സേവന കേന്ദ്രമാണ് പരിശീലനം നടത്തുന്നത്. കാലാവധി 1 വർഷം. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 1000 രൂപ. പ്രായപരിധി 30 വയസ്. 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള +2 വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി മഞ്ഞക്കുളം റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ഈ മാസം 28 എത്തണമെന്ന് സെന്റർ മേധാവി അറിയിച്ചു. ഫോൺ നമ്പർ 0491250459. നമ്പർ ആവർത്തിക്കാം: 0491250459.
0: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
6: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
6: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി.
6: അലോഹ ഹോസ്പിറ്റൽ.
7: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
8: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
7: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ, കോളേജ് ID കാർഡുമായി വരൂ.
8: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി, ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
9: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി.

0: ആപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേരാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഇന്നത്തെ ചിന്താ വിഷയം കേട്ടാലോ? ജീവിതത്തിൽ സന്തോഷം തേടുന്നവർ ആദ്യം മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ പഠിക്കണം. കാരണം സ്നേഹവും കരുണയും തിരിച്ചെത്തുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ദലൈലാമ.

കേൾക്കാം ഇന്നത്തെ ചോദ്യം. ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ചോദ്യം ആവർത്തിക്കാം. ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഓർമ്മകൾ വന്നെന്റെ മാനസവീണയിൽ ശിവരഞ്ജനി രാഗം മൂളുന്നു. കോന്നിയൂർ രവിയുടെ വരികൾക്ക് വെൺമണി സി കെ പ്രകാശ് കുമാർ ഈണം നൽകിയ ഗാനം. പാടിയത് ലതാചന്ദ്രൻ.

0: കോന്നിയൂർ രവിയുടെ വരികൾക്ക് വെൺമണി സി കെ പ്രകാശ് കുമാർ സംഗീതം നൽകി. ലതാചന്ദ്രൻ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
2: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
1: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
2: അതെങ്ങനെ?
1: ഒരു ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
2: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
3: ജെ സി ഐ മേഖല 21 മിഡ് ഇയർ കോൺഫറൻസ് മിഡ്കോൺ 2026 മഞ്ചേരി ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് മഞ്ചേരി വി പി ഹാളിൽ നടക്കും. ജെ സി ഐ മുൻ വേൾഡ് പ്രസിഡന്റ് ഷൈൻ ടി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ജെ സി ഐ ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് രാകേഷ് നായർ, മേഖലാ പ്രസിഡന്റ് ഗോകുൽ ജെ ബി തുടങ്ങിയവർ പങ്കെടുക്കും. മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ നാളെ നടത്താൻ തീരുമാനിച്ചിരുന്ന ബ്ലോക്ക് കോഓർഡിനേറ്റർമാരുടെ എഴുത്തു പരീക്ഷ മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പാലക്കാട് തൃത്താല കുഴൽമന്ദം എം ആർ എസുകളിൽ കരാറടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി ഈ മാസം 28 നടത്താനിരുന്ന അഭിമുഖം ബക്രീദ് അവധി പ്രമാണിച്ച് 29 മാറ്റിയതായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0491250505. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളുടെ ബസ് യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനുമായി സ്റ്റുഡന്റ്സ് ട്രാവലിംഗ് ഫെസിലിറ്റി കമ്മിറ്റി മീറ്റിംഗ് മറ്റന്നാൾ വൈകിട്ട് 3 ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. മലപ്പുറം ജില്ലാ വികസന സമിതിയുടെ ഈ മാസത്തെ യോഗം ഈ മാസം 30 രാവിലെ 10:30 ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേരും.
4: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
5: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
8: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
9: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, പി സി ഒ എസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
10: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
9: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555024. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
10: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
9: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ട്രെയിൻ നമ്പർ 20910 പോർബന്ദർ തിരുവനന്തപുരം.

0: കൊച്ചുവേളി എക്സ്പ്രസ് 7:15 നമ്പർ 22610 കോയമ്പത്തൂർ മാംഗ്ലൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 നമ്പർ 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ദൃശ്യം കണ്ണാശുപത്രി കോവിലാത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആന്റ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
3: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
5: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തര. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
3: ദൃശ്യം കണ്ണാശുപത്രി.
6: എന്തുകൊണ്ടാണ് വിളർച്ച ഉണ്ടാകുന്നത്? ആരോഗ്യജാലകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.
7: ശ്വേതരക്താണുക്കളുടെ എണ്ണം അല്ലെങ്കിൽ അളവ് കുറയാൻ പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ്. ഒന്ന്, ഉൽപാദനം കുറയുന്നത്. മറ്റൊന്ന്, നഷ്ടപ്പെട്ടു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്ന അവസ്ഥകൾ. ചിലപ്പോഴൊക്കെ ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കാം. ഇനി പറയാം, ശ്വേതരക്താണുക്കൾ ഉണ്ടാവുന്നതിൻ്റെ കുറവ് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന്. നമ്മൾ ഏത് വസ്തുവും ഉണ്ടാക്കുന്നതിന് പല ഘടകങ്ങളാണ് ആവശ്യമുള്ളത്. ഉദാഹരണത്തിന്, ഒരു കാറ് ഫാക്ടറി, വലിയൊരു ഫാക്ടറി എവിടെ ഉണ്ടാവണം? അത് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടാവണം. അതിനുവേണ്ടി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടൊരു പ്ലാൻ അവിടെ ഉണ്ടാവണം. അതിനെ നിയന്ത്രിക്കുന്നതിന് ആളുകൾ വേണം. അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ മജ്ജ എന്നതൊരു ഫാക്ടറിയാണ്. ചിലപ്പം ഫാക്ടറി ബോംബ് ബ്ലാസ്റ്റിൽ നശിച്ചു പോവാം. അതേ അവസ്ഥയാണ് ചിലപ്പോൾ ചില ഇൻഫെക്ഷൻസിൽ അണുബാധ വന്ന് ഈ മജ്ജ അങ്ങനെ തന്നെ നശിച്ചു പോകാം. കാട്ടുതീ പോലെ ഈ മജ്ജ അങ്ങനെ തന്നെ കത്തിപ്പോകുന്ന അവസ്ഥ, അപ്ലാസ്റ്റിക് അനീമിയ എന്നാണ് ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്നത്. ചിലപ്പോൾ ഈ ഫാക്ടറിയിലേക്ക് ആരെങ്കിലുമൊക്കെ പട്ടാളക്കാർ വന്ന് അധിനിവേശം നടത്താം. അങ്ങനെയുള്ള അവസ്ഥയാണ് മെലഗ്നൻസീസ് അല്ലെങ്കിൽ രക്താർബുദം എന്ന് പറയുന്നത്. അർബുദ സെല്ലുകൾ ഈ മജ്ജയെ കടന്നാക്രമിക്കുകയും നോർമലായിട്ടുള്ള ഈ സെല്ലുകൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന രക്താർബുദം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇനി പറയാം, റോ മെറ്റീരിയൽസിന്റെ കുറവ്, അതാണ് നമ്മൾ പോഷകാഹാരത്തിൽ ആവശ്യം വേണ്ടുന്ന ഘടകങ്ങൾ കുറയുന്ന കാരണം കൊണ്ട് ഈ ശ്വേതരക്താണുക്കളുടെ പ്രൊഡക്ഷൻ, നിർമ്മാണം കുറയുന്ന അവസ്ഥ. അതിൽ പ്രധാനപ്പെട്ട നമുക്ക് ആഹാരത്തിലുണ്ടാവുന്ന മാംസ്യം, പ്രോട്ടീൻ ഉണ്ടാവേണ്ടതുണ്ട്, അമിനോ ആസിഡുകൾ. അതിലേറെ പ്രാധാന്യമുള്ള 3 ഘടകങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് അയൺ, ഇരുമ്പ്, സത്ത്. ഹീമോഗ്ലോബിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹീം ഉണ്ടാവുന്നതിന് ഇരുമ്പ് ആണ് ആവശ്യം. അതോടൊപ്പം 2 വൈറ്റാമിനുകളും കൂടി, 2 വിറ്റാമിനുകളിൽ ആദ്യത്തേത് വിറ്റാമിൻ B12, പിന്നത്തേത് ഫോളിക് ആസിഡ്. ഏറ്റവും പ്രധാനപ്പെട്ട പോഷകഘടകങ്ങൾ ഇത് 3 അതല്ലാതെ ചെറിയ സൂക്ഷ്മ പോഷകങ്ങൾ, മൈക്രോന്യൂട്രിയൻസ്, ഉദാഹരണത്തിന് സിങ്ക്, കോപ്പർ, പിരിഡോക്സിൻ ഒക്കെ വളരെ ചെറിയ അളവിൽ ആവശ്യമുണ്ട്. എങ്കിലും ഈ 3 ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൻ്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന വളർച്ചയാണ് നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ട് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ വളർച്ച എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതിൽ പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാവുന്ന വളർച്ച, അതിനെക്കുറിച്ച് നമ്മൾ ഏവരും അറിയണം. കാരണം ശരിയായ രീതിയിലുള്ള ആഹാര രീതികൾ കൊണ്ട് ഈ ഒരു അവസ്ഥയെ നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാനാവും എന്നുള്ളതുകൊണ്ട്.
6: എന്തുകൊണ്ടാണ് വിളർച്ച ഉണ്ടാകുന്നത്? ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.
3: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം സമാപിക്കുന്നു.
2: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
8: ETU എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തോലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
9: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
8: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
1: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: ഫോൺ 0483280500.
3: എന്താ ചെങ്ങായി എന്റെ കാൽമുരി കെട്ടൊക്കെ?
4: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
3: ഈ എന്തിനാണോ പേടിക്കണേ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്?
5: മുട്ടിന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
8: പൂക്കളെ പറ്റിയാണോ? അത് ശരിയാണ് മിസ്. ശരിക്കും നീ എന്താ ചെയ്യുന്നത്? ഞാൻ അതിരാവിലെ എണീക്കും, എന്നിട്ട് സെർജിഞ്ഞോവിന്റെ പൂമുഖ പൂന്തോട്ടത്തിലേക്ക് പോകും. ഗേറ്റ് മുഴുവനായി പൂട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നൂണ്ട് കടന്ന് ഒരു പൂ മോട്ടിക്കും. അവർക്ക് അത്രയധികം ഉണ്ടല്ലോ, ഒരു പൂ നഷ്ടപ്പെട്ട ആരറിയാനാ? അത് ശരിയാ, പക്ഷേ നീ ചെയ്തത് തെറ്റാണ്. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് ഭയങ്കര കുറ്റമൊന്നുമല്ലെങ്കിലും ഒരു തരം മോഷണമാണ്. ഏയ് അല്ല ഡോണ സിസീലിയ, ഈ ലോകം ദൈവത്തിൻ്റെതല്ലേ? ലോകത്തിലെ എല്ലാം ദൈവത്തിന് സ്വന്തമല്ലേ? ഈ പൂക്കളും ദൈവത്തിൻ്റെതല്ലേ? എന്റെ യുക്തി ടീച്ചറെ അത്ഭുതപ്പെടുത്തി. അത് മാത്രമല്ല മിസ്, എന്റെ വീട്ടിൽ പൂന്തോട്ടമില്ല. പൂ വാങ്ങിക്കാനാണേൽ പണം വേണം. പിന്നെ ടീച്ചറുടെ മേശപ്പുറത്തെ ഗ്ലാസിൽ ഒരിക്കലും പൂവില്ലാതിരിക്കുന്നത് എനിക്കിഷ്ടല്ല. ടീച്ചർ കുടിനീരിറക്കി. ടീച്ചർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മിഠായി വാങ്ങിക്കാൻ കാശ് തരാറില്ലേ? എന്നും തരായിരുന്നു, പക്ഷേ നീ ഓടിപ്പോവും. എല്ലാ ദിവസവും എനിക്കത് മേടിക്കാൻ പാടില്ല മിസ്സേ. അതെന്താ, ഉച്ചഭക്ഷണം ഒന്നും കൊണ്ടുവരാത്ത ഇല്ലാത്ത കുട്ടികൾ വേറെയും ഉണ്ട് മിസ്സേ. ടീച്ചർ ബാഗിൽ നിന്ന് തുവാലയെടുത്ത് രഹസ്യമായി കണ്ണുകളൊപ്പി. ടീച്ചറിന് കൊച്ചുമൂങ്ങയെ അറിയില്ലേ? കൊച്ചുമൂങ്ങയോ? അതാരാ? എന്റെ അത്രയുമുള്ള ആ ചെറിയ കറുമ്പിക്കുട്ടി. അവളുടെ മുടി ചുരുട്ടി ബണ്ണായി വെച്ചിട്ട് ചരടും തൂക്കിയിട്ടുണ്ടാവും. ഓ, ഡൊറോത്തില. അതന്നെ, ഡൊറോത്തില എന്നെക്കാളും ദരിദ്രയാ മിസ്സേ. അവള് കറുമ്പിയും ദരിദ്രയായ കാരണം മറ്റു പെൺകുട്ടികളൊന്നും അവളെ കളിക്കാനും കൂട്ടില്ല. അവളെപ്പോഴും ഒരു മുക്കില് കുത്തിയിരിക്കും. ടീച്ചർ വാങ്ങിത്തരുന്ന മിഠായി ഞാൻ അവൾക്കും കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം ടീച്ചർ തുവാല മൂക്കിലമർത്തി കുറേ നേരം നിന്നു. എപ്പോഴും എനിക്ക് തരുന്നതിന് പകരം ടീച്ചർ ചിലപ്പോൾ അവൾക്കും കാശ് കൊടുക്കണം. അവളുടെ അമ്മ അലക്കുകാരിയാ, 11 മക്കളുണ്ട്. എല്ലാവരും വെറും ചിടുങ്ങുകളാ. എല്ലാ ശനിയാഴ്ചയും എന്റെ അമ്മൂമ്മ അവർക്ക് അരിയും പയറും കൊടുക്കാറുണ്ട്. നമ്മളെക്കാളും ഇല്ലാത്തവർക്ക് കിട്ടിയതെല്ലാം വീതിച്ചു കൊടുക്കണം എന്ന് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അതാ ഞാൻ അവൾക്ക് എന്റെ മിഠായി പങ്ക് കൊടുക്കുന്നേ. ടീച്ചറുടെ മുഖത്തൂടെ കണ്ണീർ കുതിച്ചൊഴുകാൻ തുടങ്ങി. ഞാൻ ടീച്ചറെ കരയിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞാൻ ഇനി ഒരിക്കലും പൂക്കൾ കട്ടുപറിക്കില്ല. കൂടുതൽ നന്നായി പഠിക്കാം. അതല്ല സെസേ, ഇങ്ങോട്ട് വാ. ടീച്ചർ എന്റെ കൈയുകൾ സ്വന്തം കയ്യിലെടുത്തു. നിനക്കൊരു സുന്ദരമായ ഹൃദയമുണ്ട് സെസേ, അതുകൊണ്ട് നീ എനിക്ക് വാക്ക് തരണം. ഞാൻ വാക്ക് തരാം മിസ്, പക്ഷേ മിസ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞാനില്ല. എന്റെ ഹൃദയം സുന്ദരമല്ല. വീട്ടിൽ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത് എന്ന് മിസ്സിന് അറിയില്ല. അത് സാരില്ല, എനിക്ക് നീ നല്ലവനാണ്. ഇനി മുതൽ നീ എനിക്ക് പൂക്കൾ കൊണ്ടുവരണ്ട, ആരെങ്കിലും തന്നാൽ മാത്രമേ കൊണ്ടുവരാവൂ.
7: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി, നോവൽ വായന സമാപിക്കുന്നു.
1: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744550424.
9: BRGC AJ റീജിയൻ.

0: റേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15
1: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: അപ്പോൾ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
5: കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 29 രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം, നെറ്റ്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിൽ തയ്യാറാക്കിയ ഗസ്റ്റ് അധ്യാപക പാനലിൽ ഉൾപ്പെട്ടവരാകണം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം എത്തണം. ഫോൺ നമ്പർ 0495-232-06. നമ്പർ ആവർത്തിക്കാം: 0495-232-0694. പൂക്കോട്ടും പാടം പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് സയൻസ്, കണക്ക്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ പാർട്ട് ടൈം ട്യൂട്ടർമാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ ഈ മാസം 30 രാവിലെ 10:30 നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിഗ്രി, ബിഎഡ്. സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലും താമസിക്കുന്നവർക്ക് മുൻഗണനയുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ എന്നിവ സഹിതം അഭിമുഖത്തിന് എത്തണം. ട്രോളിംഗ് നിരോധന കാലയളവിൽ കടൽ രക്ഷാപ്രവർത്തനത്തിനായി താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിൽ സീ റെസ്ക്യൂ ഗാർഡുമാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം പൊന്നാനി ചന്തപ്പടിയിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ ഈ മാസം 29 രാവിലെ 11 നടക്കും. അപേക്ഷകർ രജിസ്ട്രേഡ് മത്സ്യത്തൊഴിലാളിയും ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയവരും 20-ഉം 60-ഉം മധ്യേ പ്രായമുള്ളവരും പ്രതികൂല കാലാവസ്ഥയിൽ കടലിൽ നീന്താൻ ക്ഷമതയുള്ളവരുമായിരിക്കണം. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, തിരിച്ചറിയൽ രേഖകൾ, യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി പാസ്ബുക്ക് എന്നിവയുടെ ഒറിജിനലും പകർപ്പും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0494-266-7428. ഐഎച്ച്ആർഡിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 28 രാവിലെ 11 ഡെമോൺസ്ട്രേറ്റർ മെക്കാനിക്കൽ, 29 രാവിലെ 10 ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രിക്കൽ തസ്തികകളിലേക്ക് അഭിമുഖം നടക്കും. ഫസ്റ്റ് ക്ലാസ് ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ പ്രസ്തുത വിഷയങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് ബിഎസ്സി ബിരുദം എന്നിവയാണ് യോഗ്യത. ഫോൺ നമ്പർ 0496-252-4920. നമ്പർ ആവർത്തിക്കാം: 0496-252-4920.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:45. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 19th റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി

ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ

0: പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗർ മേള നടക്കുന്നത്. പാലക്കാട്ടെ റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമനക്കത്തുകൾ വിതരണം ചെയ്യും. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഏതാനും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലെ താൽക്കാലിക സമ്മർദ്ദം പരിഹരിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ വിട്ടുനിൽക്കുകയായിരുന്നു. അതേസമയം ഇറാനുമായുള്ള പരോക്ഷ ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അമിത പ്രതീക്ഷകൾ വേണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന്റെ മേലുള്ള ഇറാന്റെ നിയന്ത്രണം അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കരുതെന്ന് അഭ്യർത്ഥിച്ച അദ്ദേഹം ജലപാത തുറക്കാൻ സഖ്യകക്ഷികളുടെ സഹായം ആവശ്യമാണെന്നും പ്രതികരിച്ചു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് സംയുക്ത പ്രസ്താവനയിറക്കി ഇന്ത്യയും സൈപ്രസും. ഐക്യരാഷ്ട്രസഭ ചട്ടക്കൂടിനുള്ളിൽ അന്താരാഷ്ട്ര ഭീകരത സംബന്ധിച്ച സമഗ്ര ഉടമ്പടി അന്തിമമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസും ആവശ്യപ്പെട്ടു. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും ന്യൂഡൽഹിയിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: തീവ്രവാദ ആക്രമണം, ഭീകരവാദത്തിന് ധനസഹായം നൽകൽ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ ചെറുക്കുന്നതിന് കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രിയും സൈപ്രസ് പ്രസിഡന്റും എടുത്തു പറഞ്ഞു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനും തീവ്രവാദ റിക്രൂട്ട്മെന്റ് തടയുന്നതിനും കൂട്ടായ ശ്രമം വേണമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുക, തീവ്രവാദ ശൃംഖലകൾ തകർക്കുക തുടങ്ങിയവയ്ക്കും ആഹ്വാനം ചെയ്തു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിലും ഒപ്പുവച്ചു. എല്ലാ ഭീകര സംഘടനകൾക്കുമെതിരെ ശക്തമായതും ഏകോപിതവുമായ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യയും സൈപ്രസും ആവശ്യപ്പെട്ടു. സൈപ്രസ് പ്രസിഡന്റ് ഇന്നലെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് വിരുന്നും ഒരുക്കിയിരുന്നു. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ വികസിപ്പിക്കുന്നതിൽ സൈപ്രസിന് സുപ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കോംഗോയിലെ എബോള രോഗബാധയുടെ പൊതുജനാരോഗ്യ അപകട സാധ്യത ഉയർന്ന നിലയിലെന്ന് ലോകാരോഗ്യ സംഘടന. അതേസമയം ആഗോളതലത്തിൽ കുറഞ്ഞ അപകട സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തുന്നതെന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസസ് പറഞ്ഞു. നിലവിൽ എബോളയെന്ന് സംശയിക്കുന്ന ഏകദേശം 750 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എബോളയുടെ ബൊഡി ബുഗിയോ വകഭേദം മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധി കോംഗോയിലും അയൽരാജ്യമായ യുഗാണ്ടയിലുമാണ് വ്യാപിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലുമെത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ കരസേന ഉദ്യോഗസ്ഥ മേജർ അഭിലാഷ ബരാക്കിന് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം. ഈ പുരസ്കാരം നേടുന്ന 3-ാമത്തെ ഇന്ത്യൻ സമാധാന സേനാംഗമാണിവർ. നിലവിൽ ലെബനനിലെ UN ഇടക്കാല സേനയിലെ ഇന്ത്യൻ ബറ്റാലിയനിൽ വനിതാ എൻഗേജ്മെന്റ് ടീമിന്റെ കമാൻഡറാണ്. ഇന്ത്യൻ സൈന്യത്തിലെ ആദ്യത്തെ വനിതാ കോംബാറ്റ് ഹെലികോപ്റ്റർ പൈലറ്റ് കൂടിയാണ് മേജർ അഭിലാഷ ബരാക്ക്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ച തുൾസി ഗബ്ബാർഡ്. ഭർത്താവ് എബ്രഹാം വില്യംസിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് തീരുമാനം. അടുത്ത മാസം 30 സ്ഥാനമൊഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അയച്ച രാജിക്കത്തിൽ തുൾസി വ്യക്തമാക്കി. തുൾസി ഗബ്ബാർഡിന്റെ സേവനങ്ങളെ ട്രംപ് പ്രശംസിച്ചു. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കൊൽക്കത്തയിലെത്തും. മദർ തെരേസയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന അദ്ദേഹം വിക്ടോറിയ മെമ്മോറിയലും സന്ദർശിക്കും. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പർവ്വതാരോഹക പര്യവേഷണ സംഘത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ദുർഘടമായ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും മൌണ്ട് എവറസ്റ്റിന്റെ മുകളിൽ ദേശീയ പതാക ഉയർത്തിയ ഇവർ രാജ്യത്തിന് അഭിമാനമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ കഴിഞ്ഞ 12 വർഷത്തിനിടെ റെയിൽവേ അടിസ്ഥാന സൌകര്യത്തിൽ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. നിരവധി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെ ജലോറിൽ ഭുജ് ബറേലി എക്സ്പ്രസ് ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: जोधपुर से दिल्ली की जो वंदे भारत ट्रेन है बहुत ही एक पॉपुलर ट्रेन है. जब से चालू हुई तब से 150% से अधिक इसका रहता था ऑक्यूपेंसी, तो अब इसको 8 कोच से बढ़ाकर सीधा 20 कोच में कन्वर्ट कर दिया गया है. साथ ही साथ आज जैसलमेर से अहमदाबाद की सर्विस भी शुरू होगी और जोधपुर में नई गाड़ियां शुरू हो सके इसके लिए एक कोचिंग टर्मिनल की व्यवस्था भी जोधपुर से होगी.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺ എടുത്തപ്പോൾ മറുപടിയായി ബംഗളൂരുവിന് 4 വിക്കറ്റിന് 200 റൺ എടുക്കാനേ സാധിച്ചുള്ളൂ. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫായി 20 പേർക്ക് നിയമനം. ശ്രീകുമാർ ടി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. CG കടയ്ക്കൽ പ്രസ് സെക്രട്ടറിയും റോയ് മാത്യു മീഡിയ സെക്രട്ടറിയുമാകും. തിലകൻ KPK, അനീഷ് അനിരുദ്ധൻ, മോഹനചന്ദ്രൻ എന്നിവരെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായും നിയമിച്ചു. എറണാകുളത്ത് പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറും. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 35:19.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
4: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
3: പെരിന്തൽമണ്ണ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
4: നോർമൽ പ്രസവം 6,000 രൂപ, സിസേറിയൻ 12,000 രൂപ.
3: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-298300.
5: ഇന്നത്തെ ഗാനം.

ഇന്ന് മെയ് 23 ശ്രീമൂലനഗരം വിജയൻ ഓർമ്മദിനം. മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് അധികം ഗാനങ്ങൾ എഴുതിയില്ലെങ്കിലും മലയാളികൾ ഏറ്റവും കൂടുതൽ പാടി നടക്കുന്ന ഒരു ഗാനം ഇദ്ദേഹത്തിന്റേതാണ്.

0: എല്ലാ വരികളും കകാരത്തിൽ ആരംഭിക്കുന്ന മലയാളത്തിലെ ഏകഗാനം. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും.
1: കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ.
0: ദീർഘകാലം പ്രൊഫഷണൽ നാടക നടനായിരുന്ന ശ്രീമൂലനഗരം വിജയൻ 1962 ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. ഒരാൾ കൂടി കള്ളനായി എന്ന ചിത്രത്തിലെ ചായക്കടക്കാരൻ ബീരാൻ കാക്കാന്റെ എന്ന ഗാനവും എന്റെ ഗ്രാമത്തിലെ കൽപ്പാന്തകാലത്തോളം വീണാപാണിനി രാഗവിലോലിനി മണിനാഗത്താന്മാരെ പത്തായം പോലത്തെ വയറാണ് എന്നീ ഗാനങ്ങളും അദ്ദേഹത്തിന്റെ ഹിറ്റുകളാണ്. പോർട്ടർ കുഞ്ഞാലി ഭൂമിയിലെ മാലാഖ എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടിയും ഗാനങ്ങൾ രചിച്ചു. കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ യുദ്ധഭൂമി എന്ന പ്രശസ്ത നാടകം രചിച്ചത് ശ്രീമൂലനഗരം വിജയനാണ്. കൂടാതെ കുരിശിന്റെ വഴി, സമുദ്രം എന്നീ നാടകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കുടുംബിനി എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ കേൾക്കാം ആ പ്രശസ്തമായ ഗാനം. ഇന്നത്തെ ഗാനമായി കൽപ്പാന്തകാലത്തോളം.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
4: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
4: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
3: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
5: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
7: ആകാശവാണി 102.7 മഞ്ചേരി FM. കേൾക്കാം.
8: മഴയെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം പേടിയുള്ളവരുമാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. മഴക്കാല രോഗങ്ങൾ ആണ് ഈ പേടിയുടെ ആധാരം. രോഗാണുക്കൾ പെറ്റുപെരുകാനുള്ള സാഹചര്യങ്ങൾ മഴക്കാലത്ത് കൂടുതലാകുന്നു എന്നുള്ളതിനാൽ തന്നെ രോഗങ്ങൾ കൂടുതലായി ഉണ്ടാവുകയും വളരെ എളുപ്പത്തിൽ പടരുകയും ചെയ്യുന്നു. ഇക്കാലത്ത് പല മാലിന്യങ്ങളും വഹിച്ചുകൊണ്ട് ഒഴുകുന്ന വെള്ളവും പലപ്പോഴും ജനങ്ങളെ പേടിപ്പെടുത്തുന്നു. രോഗാണുക്കളാണ് രോഗം പരത്തുന്നത് എന്ന് പറയുമെങ്കിലും രോഗാണുക്കൾ വളരാനുള്ള സാഹചര്യമൊരുക്കും.

0: ുന്നത് പലപ്പോഴും മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ രോഗം പരത്തുന്നതിൽ രോഗാണുക്കളേക്കാൾ പ്രഥമ സാധ്യത മാലിന്യങ്ങൾക്ക് തന്നെയാണ്. ഈർപ്പമുള്ള വായുവിലൂടെയും രോഗാണു സാധ്യത കൂടുന്നു. നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ, ഉദാഹരണം വെള്ളം കെട്ടി നിൽക്കുന്നത്, അത് ചിരട്ടയിലാണെങ്കിൽ പോലും മതി രോഗങ്ങളുണ്ടാകാൻ. മഴക്കാല രോഗങ്ങളുടെ പ്രധാന കാരണങ്ങൾ ശുചിത്വമില്ലായ്മയും പ്രതിരോധശേഷി കുറവും തന്നെയാണ്. മഴക്കാലത്ത് പരിസര പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ഈറൻ വസ്ത്രങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധ പലപ്പോഴും രോഗസാഹചര്യങ്ങൾ കുറയ്ക്കുന്നു. ഇനി നമുക്ക് വിവിധ തരം മഴക്കാല രോഗങ്ങളെ പറ്റി നോക്കാം. മഴക്കാല രോഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുക വ്യത്യസ്ത തരം പനികളാണല്ലോ. വൈറൽ പനി, ജലദോഷം, പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, മലേറിയ, എലിപ്പനി തുടങ്ങി ഛർദി, വയറിളക്കം, ആസ്മ, അലർജി, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയ പലവിധത്തിലുള്ള രോഗങ്ങൾ മഴക്കാലത്ത് വളരെയധികം കൂടുതലാകുന്നു. മഴക്കാല രോഗങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് അതിലുണ്ടാവാറുള്ളതാണ് വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങി ഒട്ടുമിക്ക രോഗകാരികളും ഏറ്റവും കൂടുതലായിട്ട് പെരുകുന്നത് നമ്മുടെ മഴക്കാലത്താണ്. പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന ഒരു കാലമാണ് ഈ മഴക്കാലം. മഴക്കാല രോഗങ്ങളെ രോഗകാരണങ്ങളുടെ അടിസ്ഥാനത്തിലും പ്രധാനമായിട്ട് നമ്മൾ മൂന്നായിട്ട് പറയാറുണ്ട്. അതിൽ തന്നെ ജലജന്യ രോഗങ്ങൾ, കൊതുകുജന്യ രോഗങ്ങൾ, മറ്റ് കാരണങ്ങൾ കൊണ്ടുള്ള രോഗങ്ങൾ എന്നിവയൊക്കെയായിട്ടാണ് നമ്മൾ തരംതിരിച്ച് പറയുക. കൃത്യസമയത്ത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുകയും അതുപോലെ തന്നെ അത് മരണത്തിന് വരെ കാരണമൊക്കെ ആകാറുണ്ട്. ഇനി ജലജന്യ രോഗങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള ജലത്തിലൂടെയാണ് ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാറുള്ളത്. കുടിവെള്ളത്തിലൂടെയും മറ്റു രോഗാണു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും. അതിസാരം, വയറിളക്കം, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, വിവിധ തരത്തിലുള്ള മഞ്ഞപ്പിത്തങ്ങൾ, എലിപ്പനി തുടങ്ങിയവയെല്ലാം ജലജന്യ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. എലി ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ മൂത്രത്തിലൂടെയാണ് ഈ എലിപ്പനി പകരുന്നത്. ഇത് വെള്ളത്തിലൂടെ കലർന്നിട്ട് കൂടുതൽ പേരിലേക്ക് വ്യാപിക്കാം.
1: മഴക്കാല രോഗങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും ഇതുവരെ സംസാരിച്ചത് പാണ്ടിക്കാട് ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ്.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23.
5: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
4: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.

0: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ:
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ? എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
4: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ.
3: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 to 6:30 വരെ.
2: ബുക്കിംഗിന് 0483280500.
5: കാവ്യധാര,
6: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
5: അയ്യപ്പ പണിക്കർ എഴുതിയ മൃത്യുപൂജ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത് MN രാജീവ്.

0: അയ്യപ്പ പണിക്കർ എഴുതിയ മൃത്യുപൂജ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് എം എൻ രാജീവ്.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
6: ദിവസവും കാലത്ത് 6:35.
7: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
5: അൽ റെഹാൻ കണ്ണാശുപത്രി,
8: കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
9: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
10: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
9: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
10: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
9: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
11: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
12: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
11: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
13: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
14: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 04885-22-7701.
13: അത്യാധുനിക സൗകര്യങ്ങളുമായി സൈമൺസ് ഐ ഹോസ്പിറ്റൽ.
14: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോ പ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
13: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി, കൂടാതെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ സേവനവും.
14: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 04885-22-7701.

0: എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മഴക്കാലം നമ്മൾ മലയാളികൾക്ക് മനോഹരവും എന്നാൽ ഒരൽപ്പം ജാഗ്രത വേണ്ടതുമായ സമയമാണ്. ചെറിയൊരു ശ്രദ്ധക്കുറവ് പോലും വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. മഴക്കാലത്തുണ്ടാകുന്ന ദുരന്തങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ജാഗ്രതയിൽ ഇന്ന് സംസാരിക്കുന്നത് മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം.
1: വേനൽച്ചൂടിന്റെ കാഠിന്യം ബോധ്യപ്പെടുത്തിയ ഒരു വേനൽക്കാലത്തിന്റെ അവസാനത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനിയൊരു മഴ പെയ്തെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ച സമയത്താണ് വേനൽ മഴയുടെ കടന്നു വരവ്. വേനൽ ചൂടിൽ നിന്ന് ഒരല്പം ഒരാശ്വാസമായെങ്കിലും ഇടിമിന്നൽ മൂലം പലയിടത്തും നാശനഷ്ടങ്ങളും ആളപായങ്ങളും സംഭവിച്ച വാർത്തയും ഇതോടൊപ്പം കേൾക്കേണ്ടി വന്നു. ഇപ്പോൾ നമ്മളൊരു മഴക്കാലം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ഒരു ചെറിയ ഭീതിയും നമ്മെ ബാധിച്ചിട്ടുണ്ട്. പുത്തൻ ഉടുപ്പിട്ട് പുതിയ കുടച്ചൂടി കുട്ടികൾ സ്കൂളിലേക്ക് ആടിപ്പാടി പോകുന്ന മഴക്കാലം നമുക്കിപ്പോൾ അന്യമായിരിക്കുന്നു. ജൂണിൽ തുടങ്ങി ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വരെ പെയ്തിരുന്ന മഴ കാലം തെറ്റി ഡിസംബറിലും ജനുവരിയിലും വരെ അതിതീവ്രതയോടെ പെയ്യുന്ന അവസ്ഥയാണ് 6 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സീസണിൽ ആകെ പെയ്യുന്ന മഴ 1-2 ദിവസം കൊണ്ട് ചില പ്രദേശങ്ങളിൽ മാത്രം പെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. സത്യത്തിൽ കേരളം ഒരു മൾട്ടി അസാഡ് പ്രോൺ ഏരിയ അഥവാ ബഹുമുഖമായ ദുരന്ത സാധ്യതകൾ ഉള്ള ഒരു പ്രദേശമാണ്. ഭാഗ്യവശാൽ നമ്മളെ മുമ്പ് ഇത് അധികമൊന്നും ബാധിച്ചിരുന്നില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായി മഴ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ കേരളത്തിലും പ്രകടമായി തുടങ്ങിയിരിക്കുന്നു. ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾ വർഷത്തിന്റെ ഏറിയ പങ്കും അനുഭവിക്കുന്ന ഭൂപ്രദേശങ്ങൾ ലോകത്ത് പലയിടത്തുമുണ്ട്. പക്ഷേ ആ അവസ്ഥകളെ കൃത്യമായ മുന്നൊരുക്കങ്ങളിലൂടെ നേരിട്ട് നാശനഷ്ടങ്ങൾ ലഘൂകരിച്ചുകൊണ്ടാണ് ആ പ്രദേശങ്ങളിൽ ജനങ്ങൾ ജീവിക്കുന്നത്. സജീവമായ അഗ്നിപർവ്വതങ്ങളുള്ള ജപ്പാനിലെ ചില പ്രദേശങ്ങളും ഭൂകമ്പത്തെ തുടർന്ന് സുനാമി തിരമാലകൾ ഉയർന്നു വരുന്ന ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹങ്ങളും മഞ്ഞുവീഴ്ച മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും കൃത്യമായ മുന്നൊരുക്കങ്ങളിലൂടെയാണ് ഈ പ്രതിസന്ധികളെ അതിജീവിക്കുന്നത്. ഇന്ത്യയിൽ ഒഡീഷയുടെ തീരപ്രദേശങ്ങളിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ കൃത്യമായ തയ്യാറെടുപ്പുകളിലൂടെ നേരിടുന്ന വാർത്ത നാം പലതവണ കേട്ടിട്ടുണ്ട്. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ജലസംഭരണവും കൃഷിരീതിയും ഊർജോത്പാദനവുമെല്ലാം മഴയെ ആശ്രയിച്ചായതിനാൽ ശാസ്ത്രീയമായ മുന്നൊരുക്കങ്ങൾ നടത്തി മഴക്കാലത്തുണ്ടാകുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. സാധാരണ മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം നദികളിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ്. എന്നാൽ കേരളത്തിൽ വെള്ളപ്പൊക്കം മാത്രമല്ല, മഴവെള്ളത്തിന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകാൻ സാധിക്കാതെ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഓരോ പ്രദേശത്തും മഴ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അനുസരിച്ചാണ് ബാധിക്കുന്നത്. ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്ത് വെള്ളം കെട്ടിനിന്ന് ജനവാസ കേന്ദ്രങ്ങളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ചില പ്രദേശങ്ങളിൽ ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടാക്കി മനുഷ്യരുടെ ജീവനെടുക്കുന്ന അവസ്ഥയും, കുന്നിൻ പ്രദേശങ്ങളിൽ മഴവെള്ളം ഒഴുകിപ്പോവാതെ ഭൂമിയിലിറങ്ങി ഒരുമിച്ച് പുറത്തേക്ക് വന്ന് വയനാട്ടിൽ സംഭവിച്ചതുപോലെ വൻതോതിൽ ഉരുൾപൊട്ടലുണ്ടായി ജനങ്ങളുടെ ജീവനും സ്വത്തിനും നഷ്ടമുണ്ടാക്കുന്ന സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ മഴക്കാലത്തുണ്ടാകുന്ന ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് അപകടങ്ങൾ വേറെയുമുണ്ട്. ഇടയ്ക്ക് ശക്തമായ ഇടിമിന്നലും മനുഷ്യരെ ജീവനെടുക്കുന്നു. പ്രകൃതി പ്രതിഭാസങ്ങളെ ഒരു തരത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ ആവില്ല. എന്നാൽ ബുദ്ധിപൂർവമായ മുന്നൊരുക്കങ്ങളിലൂടെ അതിൻ്റെ ആഘാതം നമുക്ക് കുറയ്ക്കാനാവും. അതിന് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളുടെ ചരിത്രമാണ്.
0: ജാഗ്രതയിൽ ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
3: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും

0: ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
3: പ്രായോജകർ
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
0: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
6: ആകെ പേടിയാവുന്നു ഡോക്ടർ.
7: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
0: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
7: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ഇപ്പോൾ നാട്ടിപ്പാട്ട് കേൾക്കാം. ഞാറു പറിച്ചു നടുന്ന സ്ത്രീകൾ നടീലിന്റെ താളത്തിനൊത്തു പാടുന്ന നാടൻ പാട്ടാണ് നാട്ടിപ്പാട്ട് അഥവാ ഞാറ്റുപാട്ട്. ആയാസരഹിതമായി പണി ചെയ്യാനും ഉത്സാഹത്തിനും മാനസികോല്ലാസത്തിനും ഇത് ഉപകരിക്കുന്നു. മിക്കപ്പോഴും വീര്യവും സമ്പൽ സമൃദ്ധിയുമായിരിക്കും നാട്ടിപ്പാട്ടുകളിലെ പ്രധാന ആശയങ്ങൾ. ഇന്ന് നാട്ടിപ്പാട്ട് അവതരിപ്പിക്കുന്നത് VM രാധയും സംഘവും.

0: വി എം രാധയും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൌകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
3: അഴുക്കകറ്റും.

0: Rayan Pink Drops Liquid Detergent.
1: A product of Rayan Soaps and Detergents.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
3: 7:45.
4: അതിനെന്താ നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
0: FM പ്രധാന വാർത്തകൾ.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ആഗോള ഭീകരതയ്ക്കെതിരെ ഉഭയകക്ഷി സഹകരണത്തിനായി ചർച്ച നടത്തി. ക്രിസ്റ്റോ ഡൌലിറ്റ്സ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തി. 19-ാമത് റോസ്ഗർ മേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. സിബിഎസ്ഇ വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. വൈകിട്ട് 7:30 ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും.
0: FM പ്രധാന വാർത്തകൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജികർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
1: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
5: ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 നമ്പർ 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജികർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
7: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
8: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
9: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
8: എന്നും രാവിലെ 7:00.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: ആയിഷ ഗർഭിണിയാണോലേ?
11: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
10: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
12: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
10: വെരി സിമ്പിൾ. തന്നെയോ? അതേതായാലും നന്നായി.
12: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
10: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
13: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
15: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
16: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
15: CH സെന്റർ മഞ്ചേരി.
2: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
15: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
2: ബുക്കിംഗിന് വിളിക്കൂ 9495777174.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. കേരള പി എസ് സി നടത്തുന്ന പ്രധാന പരീക്ഷകളിൽ ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണസംവിധാനവും എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
1: ഇന്ന് ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും ഈ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഭരണഘടനയിലേക്ക് പോകുമ്പോൾ രാജ്യസഭ, ലോക്സഭ തുടങ്ങി ആർട്ടിക്കിളുകൾ, അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടാത്ത വസ്തുതകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, പൗരത്വം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പ്രധാനപ്പെട്ട ഭേദഗതികൾ 42, 44, 52, 73, 74 തുടങ്ങി ഓരോ തവണയും നിരന്തരം ആവർത്തി ചോദിച്ചിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ നമ്മൾ പഠിക്കേണ്ടതാണ്. 18 ലോക്സഭയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭ, പ്രധാനപ്പെട്ട മന്ത്രിമാര്, പോർട്ട്ഫോളിയോസ് പറയണം. അതുപോലെ റീസെന്റ് ആയിട്ട് നടന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ, അവിടെ പല മുഖ്യമന്ത്രിമാരും മാറിപ്പോയി, ഭരണം മാറി, അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. കേരളം ഭരണം ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന മേഖല ഏതാ എന്നുള്ളതും, അതുപോലെ പൊതുജനങ്ങൾ കിട്ടേണ്ട സേവനങ്ങൾ എന്താണെന്നുള്ളതും കൃത്യമായി ചോദിക്കുന്നതാണ് ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതിൽ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ഈ കമ്മീഷനുകളൊക്കെ രൂപം കൊണ്ട വർഷവും അതിൽ അംഗങ്ങൾ, ആ കമ്മീഷന്റെ ഉത്തരവാദിത്വം, അവരുടെ ഇപ്പോഴത്തെ ചെയർമാൻ, ആദ്യ ചെയർമാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, റീസെന്റ് ആയിട്ട് കേരളം അഭിമുഖീകരിക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളും സർക്കാർ പദ്ധതികളും, ദുരന്ത നിവാരണ അതോറിറ്റി, അതുപോലെ തന്നെ തണ്ണീർത്തട സംരക്ഷണം, അതുമായി ബന്ധപ്പെട്ട് ചുമതല വഹിക്കുന്ന ആളുകൾ, തൊഴിൽ ജോലി തുടങ്ങിയവ, അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളുണ്ട്, തൊഴിൽ പദ്ധതികളടക്കം ആം ആദ്മി ഭീം യോജന പോലെയുള്ള, അന്ത്യോദയ അന്നയോജന പോലെയുള്ള സ്കീമുകൾ, അതുപോലെ തന്നെ ഭൂപരിഷ്കരണം, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൌരന്മാർക്ക് വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം വരാൻ സാധ്യത ഉള്ളതാണ്. അതോടൊപ്പം തന്നെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു അഞ്ച് വർഷത്തിനകത്ത് നടന്നിട്ടുള്ള സിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി മാർക്ക് നമുക്ക് ഈ ഭാഗത്തുനിന്ന് സ്വന്തമാക്കാൻ സാധിക്കും.
0: കേരള പി എസ് സി നടത്തുന്ന പ്രധാന പരീക്ഷകളിൽ ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനവും എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ, ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: സുപ്ന ബാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
2: സുപ്ന ബാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
1: സുപ്ന ബാം
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
4: മിലിക്സ് ഡിഷ് വാഷ്,
3: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
4: ലോവ വാഷിംഗ് സോപ്പ്,
3: പിങ്ക് വാഷിംഗ് പൗഡർ,
4: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
3: ഫോൺ 8078078540.
4: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
6: സൈബർ ജാലകം.
7: മീറ്റിംഗിനിടയിൽ ഉറങ്ങിപ്പോയാലും ശരി, മീറ്റിംഗ് നോട്ട്സും മിനിറ്റ്സും ഒക്കെ സൂപ്പർ ഫാസ്റ്റായി കയ്യിൽ കിട്ടും. എന്നുണ്ടെങ്കിലോ,
8: ഓഫീസ് മീറ്റിംഗുകളിൽ നോട്ട്സ് എഴുതിയെടുക്കുവാൻ വലിയ പാടാണല്ലേ. ചിലപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോവുകയും ചെയ്യാം. പിന്നെ ആ മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഒക്കെ എഴുതി

0: തയ്യാറാക്കണമെന്ന് പറഞ്ഞാൽ അതിലും വലിയ പണിയായി. ഇവിടെയാണ് ഓട്ടർ ഡോട്ട് എ ഐ രക്ഷയ്ക്കെത്തുന്നത്. സ്പെല്ലിംഗ് പറയാം, ഒ ടി ടി ഇ ആർ ഡോട്ട് എ ഐ, ഓട്ടർ ഡോട്ട് എ ഐ. മീറ്റിംഗിലെ സംഭാഷണങ്ങൾ തത്സമയം കേട്ട് അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് വയ്ക്കുവാൻ ഈ എ ഐ സഹായിക്കും. ആര് എന്ത് പറഞ്ഞു എന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം, സമയം ലാഭിക്കാം, ജോലി സ്മാർട്ടാക്കാം. ഇത് ഒരു ഫിസിക്കൽ മീറ്റിംഗ് ആണെങ്കിലും ജസ്റ്റ് ഈ ഓട്ടർ ഡോട്ട് എ ഐ ഓൺ ചെയ്ത് അവിടെ മേശപ്പുറത്ത് വെച്ചാൽ മതി. ഓൺലൈൻ മീറ്റിങ്ങുകളാണെങ്കിലോ നിങ്ങൾക്ക് സ്പീക്കറിന് അരികിൽ ഓട്ടർ ഡോട്ട് എ ഐ ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഈ രൂപത്തിൽ വളരെ എളുപ്പത്തിൽ മീറ്റിങ്ങിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. മീറ്റിങ്ങിനിടയിൽ ഉറങ്ങിപ്പോയാലും ഇങ്ങനെ മേക്കപ്പ് ചെയ്യാം.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ.
1: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
3: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: പാട്ടുപോലിമ എന്നും രാവിലെ 7:55.
5: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
9: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
8: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
9: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
8: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
9: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
10: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
11: എൽ ഇ ഡി ടിവി വാങ്ങുമ്പോൾ 6,000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21,000 രൂപ വരെ ക്യാഷ് ബാക്കും.
10: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
9: പഠിക്കാൻ റെഡിയായോ എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
12: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
9: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
12: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
10: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
13: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
10: വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുക്കുളം.
14: പ്രായോജികർ ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
15: ഹോ, എന്തൊരു ചൂടാ. പോരാത്തേന് അതിന്റെ ഇടയിൽ കറന്റ് കട്ടും.
16: അപ്പൊ നിങ്ങളുടെ ഇൻവെർട്ടറിന് എന്ത് പറ്റി?
15: ഒന്നും പറയണ്ടോ, അതിന് തീരെ ചാർജ് കിട്ടണില്ല. ബാറ്ററി മാറ്റണം എന്നാ പറയണം.
16: ബാറ്ററി മാറ്റൊന്നും വേണ്ട, നമ്മുടെ മഞ്ചേരി ചരണിയിലുള്ള ബി ആർ ജി സി എ ജെ എനർജി സൊല്യൂഷനിൽ പൊക്കോളൂ. ബാറ്ററി മാറ്റാതെ തന്നെ ചാർജ് നിൽക്കാനുള്ള വഴി അവിടെ നിന്ന് കിട്ടും.
1: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ.
17: പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ കേക്കാണ്. വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. ഇതുണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നാണ് ആദ്യം പറയുന്നത്. ഒരു മുട്ട, ബട്ടർ ആവശ്യത്തിന്, ബേക്കിംഗ് സോഡ ഒരു നുള്ള്, ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ, മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി. പാകത്തിന് ചെറിയ ചൂടുള്ള പാൽ കുഴയ്ക്കാൻ ആവശ്യമായത്. 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം, വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ. ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ച് നമുക്ക് പാൽ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാത്രത്തിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇതിലേക്ക് വെണ്ണ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഏലക്കപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കണം. ഇനി മൈദയോ ഗോതമ്പ് പൊടിയോ ചേർത്ത്

0: പാകത്തിന് ചെറു ചൂടുള്ള പാലും കൂടി ഒഴിച്ച് നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കണം. കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് ഏകദേശം 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കാം. ശേഷം ഇഷ്ടമുള്ള ആകൃതിയിൽ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഇനി മറ്റൊരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം എന്ന കണക്കിലൊഴിച്ച് പഞ്ചസാരപ്പാനി തയ്യാറാക്കി വയ്ക്കാം. അതിനുശേഷം ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി മുറിച്ചു വെച്ചിരിക്കുന്ന കേക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുത്ത ചൂടുള്ള കേക്കുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരപ്പാനിയിലേക്ക് പതുക്കെ ഇട്ടുകൊടുത്ത് ഏകദേശം 1-10 മിനിറ്റ് കഴിയുമ്പോൾ കേക്ക് പഞ്ചസാരപ്പാനിയിൽ നിന്ന് കോരിയെടുത്ത് തണുക്കാനായി മാറ്റിവെക്കാം. വളരെ രുചികരമായിട്ടുള്ള ഈ പാൽ കേക്ക് ഉണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ? ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയണോ? കേട്ടോളൂ. ആദ്യം 1 പാത്രത്തിൽ 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇതിലേക്ക് വെണ്ണ, 1 നുള്ള് ബേക്കിംഗ് സോഡ, ഏലക്കപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കണം. ഇനി മൈദയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് പാകത്തിന് ചെറു ചൂടുള്ള പാലും കൂടി ഒഴിച്ച് നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കണം. കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് ഏകദേശം 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കാം. ശേഷം ഇഷ്ടമുള്ള ആകൃതിയിൽ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഇനി മറ്റൊരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം എന്ന കണക്കിലൊഴിച്ച് പഞ്ചസാരപ്പാനി തയ്യാറാക്കി വയ്ക്കാം. അതിനുശേഷം ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി മുറിച്ചു വെച്ചിരിക്കുന്ന കേക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുത്ത ചൂടുള്ള കേക്കുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരപ്പാനിയിലേക്ക് പതുക്കെ ഇട്ടുകൊടുത്ത് ഏകദേശം 1-10 മിനിറ്റ് കഴിയുമ്പോൾ കേക്ക് പഞ്ചസാരപ്പാനിയിൽ നിന്ന് കോരിയെടുത്ത് തണുക്കാനായി മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പാൽ കേക്ക് തയ്യാറായിട്ടുണ്ട്.
1: രസമുകുളം. BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
2: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് 1 കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
5: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
5: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
4: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
6: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
7: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
6: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
8: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 19:51.
9: മൗലാന IVF പെന്തൽമണ്ണ സമർപ്പിക്കുന്നു
10: ഗാനമാധുരി.
9: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ, പെന്തൽമണ്ണ.
10: ഫോൺ 0493-262-262.
11: കുഞ്ഞു സ്വപ്നങ്ങൾ വലുതാണ്.
12: അച്ഛനും അമ്മയും ആകാനുള്ള നിങ്ങളുടെ കുഞ്ഞു സ്വപ്നങ്ങളെ മൗലാന IVF യാഥാർത്ഥ്യമാക്കുന്നു.
13: 25 വർഷത്തിലേറെ സേവന പാരമ്പര്യത്തോടെ വന്ധ്യതാ നിവാരണ ചികിത്സകൾ ഉയർന്ന വിജയ നിലവാരത്തിലും കുറഞ്ഞ ചികിത്സാ നിരക്കിലും ചെയ്തു വരുന്നു.
12: മൗലാന IVF, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: ഫോൺ 0493-262-262.
14: നാടൻ ശീലും ശാസ്ത്രീയ രാഗസ്പർശവും നന്ദുണിയുടെ ഈണവും വയലിന്റെ മാന്ത്രികനാദവുമൊക്കെ ഇഴചേരുന്ന ഒരു മനോഹര ഗാനമാണ് ഇന്ന് കണ്ണാടി മാനത്ത്, ആവണി ഇറയത്ത്, കസ്തൂരി മഴയത്ത്, കാവടി നേരത്ത്. രചന രവീന്ദ്രൻ ചെന്നിലോട്, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്, പാടിയത് രാധിക തിലക്, ജി. വേണുഗോപാൽ.

0: രാധിക തിലകും ജി വേണുഗോപാലും ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന രവീന്ദ്രൻ ചെന്നിലോട്, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.
1: മൗലാന IVF പെരിന്തൽമണ്ണ
2: ഗാനമാധുരി സമാപിക്കുന്നു.
1: പ്രായോജകർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-262-262.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
1: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: മെഡിസപ് ആനുകൂല്യങ്ങൾ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
1: ഫോൺ 8078788881.
4: ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം ജപ്പാൻ. കിഴക്കൻ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാനെ ഉദയസൂര്യന്റെ നാട് എന്ന് വിളിക്കാറുണ്ട്. സാങ്കേതിക വിദ്യയിലും വ്യവസായത്തിലും ലോകത്തിൽ മുൻപന്തിയിലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ജപ്പാൻ.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
4: പ്രിയരെ, FM ശുഭദിനത്തിന് ശേഷം കേൾക്കാം ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ചിത്രമഞ്ജരിയിലേക്ക് വിളിച്ച് ഇഷ്ടഗാനങ്ങളും വിശേഷവും പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ പറയാം: 0483-295-0300. മറ്റൊരു നമ്പർ 0483-295-0300.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
6: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്.

0: എന്നും രാവിലെ 8-5
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
0: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
0: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: ഓഫീസ്, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി. സമയം
0: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ഇന്നത്തെ FM ശുഭദിനം ഇവിടെ പൂർണ്ണമാകുന്നു. FM ശുഭദിനത്തിലെ എല്ലാ വിഭവങ്ങളും നിങ്ങൾ ആസ്വദിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. FM ശുഭദിനത്തിൽ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ N. സിജേഷ്, കൂടെ മുഹസിന നൂറുൽ അമീൻ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. മലയാളത്തിന്റെ ഹൃദയതാളം.

0: ஜெரி எஃப்எம் 102.7.
1: பிரியப்பட்டவரே, இப்போ சமயம் 8 மணி கழிஞ்சு 29 மினிட்டும் 29 செகண்டும். അതെ, ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുടെ സമയം.
2: ആകാശവാണി 102.7 മഞ്ജരി എഫ്എം.
3: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഇതിപ്പോ ആദ്യത്തെ അനുഭവമൊന്നുമല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
5: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
4: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ?
6: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
4: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
6: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
4: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 181 000.
1: പ്രിയപ്പെട്ടവരെ, അതെ, ഇത് ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുടെ സമയമാണ്. ഇന്നത്തെ ചിത്രമഞ്ജരിയിൽ നിങ്ങളുടെ കൂടെ ഞാൻ മുഹസന നൂറുൽ അമീൻ, കൂടെ സ്റ്റുഡിയോ സഹായവുമായി സിജേഷ്യൻ. പ്രിയരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനും പ്രിയപ്പെട്ടവരെ കേൾപ്പിക്കാനുമായി വിളിക്കേണ്ട നമ്പറുകൾ അറിയാമല്ലോ. 0483 29 50 300, രണ്ടാമത്തെ നമ്പർ 0483 29 50 800. ഇന്നത്തെ ചിത്രമഞ്ജരിക്ക് സാങ്കേതിക സഹായം നൽകുന്നത് ഷംസീർ കോട്ടയ്ക്കൽ ഇ എം ഷംസീർ കോട്ടയ്ക്കൽ ഇ എം ഷജീർ എന്നിവർ.

0: വീണ്ടും സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ചിത്രമഞ്ജരിയിൽ ആദ്യത്തെ കോളർ എത്തിയിരിക്കുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: വെൽക്കം. ജനാർദ്ദനൻ, പുലാമന്തോൾ.
0: പുലാമന്തോൾ, ജനാർദ്ദനൻ ചേട്ടൻ. എന്ത് ചെയ്യുന്നു ജനാർദ്ദനൻ?
1: ഞാനിവിടെ ഒരു ജ്വല്ലറി സ്ഥാപനത്തില് മാനേജറായിട്ട് വർക്ക് ചെയ്യാം, മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ട്.
0: ഓ, അത് ശരി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ജ്വല്ലറിയുടെ വിശേഷം പറയണ്ട. ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്.
1: അതെ അതെ, തീർച്ചയായിട്ടും. അത് നല്ല, ശരിക്കും ബാധിക്കുന്നുണ്ടപ്പോ.
0: അതെ, സെയിലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ
1: നമ്മളൊരു സെയിലൊക്കെ ഒരു പകുതിയായി മാറി.
0: അതെ, എങ്ങനെ ആളുകൾ വാങ്ങുന്ന, ഇത്രയധികം വില എങ്ങനെ കുതിച്ച് കുതിച്ച് കയറി പോകുകയല്ലേ?
1: അതെ അതെ അതെ, സാധാരണക്കാരൊക്കെ വിഷമിക്കുകയാണ്.
0: അതെ,
1: മറ്റുള്ള പൈസ ഉള്ള ആളുകളൊക്കെ പകുതി ഒക്കെ ആക്കി മാറ്റി
0: മാറ്റിയിട്ടുണ്ട്.
1: അതെ അതെ അതെ
0: അതെ, ശരിയായിക്കോളല്ലേ?
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും ശരിയാവണോട്ടെങ്കിൽ പ്രശ്നമില്ല, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട്.
0: അതെ അതെ
1: അതെ അതെ. എന്താണ്, ആകാശവാണിയിൽ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ?
0: ആകാശവാണിയിൽ എല്ലാവർക്കും സുഖം.
1: ഞാൻ വരെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ കുറെ മുമ്പ്.
0: ആണോ, എന്താ പരിപാടി അവതരിപ്പിക്കാനായിരുന്നു?
1: എന്റെ ഗാനം.
0: ഓ, എന്റെ ഗാനം ചെയ്തിട്ടുണ്ട്. ഓ, അത് ശരി. കുറെ വർഷമായോ അതോ?
1: ഇല്ല, ഒരു രണ്ട് മൂന്ന് വർഷമായി.
0: ഓ, മൂന്ന് വർഷം മുൻപേ ചെയ്തിരുന്നത് അല്ലേ?
1: അതെ അതെ അതെ.
0: ഇപ്പോഴും സ്ഥിരമായിട്ട് കേൾക്കുന്നൊക്കെ ഉണ്ടാവൂലേ? എല്ലാവരും ഇഷ്ടത്തോടെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ് എന്റെ ഗാനം. എത്ര പേരുണ്ടെന്ന് അറിയോ അപേക്ഷിക്ക എന്ന് കൊടുക്കാനായിട്ട്? കൊടുക്കാൻ പറ്റുമോന്ന് വെച്ചിട്ടൊക്കെ ഇങ്ങനെ.
1: നമുക്ക് ഈ ആദ്യഘട്ടത്തിലാകൊണ്ട് പെട്ടെന്ന് ശരിയായി
0: അന്നല്ലേ പരിപാടി. നമ്മൾ ആ പ്രോഗ്രാം തുടങ്ങിയ ഒരു സമയത്തൊക്കെ തന്നെയായിരിക്കും. ഓ,
1: അത് ശരി. നമ്മളിപ്പോ അതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
0: ആ, അതിന്റെ എനിക്കറിയാം. എനിക്ക് തോന്നുന്നു എന്റെ ഗാനം അവതരിപ്പിച്ചവരുടെ ഒരു കൂട്ടായ്മ ഉണ്ട് അല്ലേ? അവരുടെ സംഗമൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ?
1: തീർച്ചയായിട്ടും.
0: പിന്നെ ഇന്ന് പോയില്ലേ ജ്വല്ലറിയിൽ? പോകാനായില്ലേ?
1: ഇല്ല ഇല്ല, ഞാൻ പോവാൻ 9 മണിക്കാണ് ഇവിടെ ഇറങ്ങുക.
0: ആ, അടുത്തന്നെയാണോ ജ്വല്ലറി?
1: അടുത്താണ്, പട്ടാമ്പിയിലാണ്.
0: പട്ടാമ്പിയില്, ഓക്കെ. അത് ശരി.
1: നിങ്ങളെ നാട്ടിലുണ്ട്, കവിത എന്നാണ് പേര്. നിങ്ങള് നമ്മുടെ പിന്നെ എഫ് എമ്മിലേക്ക് പോകുന്നതിന്റെ അവിടെയാണ്, കവിത ഗോൾഡൻ ഡയമണ്ട്, അവിടെയുണ്ട് ബ്രാഞ്ച്.
0: അത് ശരി.
1: പിന്നെ ഞാൻ കൊറേ ഇപ്പൊ ഇങ്ങനെ വിളിക്കണം വിളിക്കണം വിചാരിച്ചിട്ടേ.
0: അതെ അല്ലേ, വിളിച്ചിട്ടില്ലേ മുൻപ്? വിളിച്ചിരുന്നാ?
1: ആ, വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, കേക്ക് കിട്ടാറില്ല.
0: ആരൊക്കെയാ വീട്ടില് വേറെ ഉള്ളത്?
1: വീട്ടില് ഇപ്പം 2-3 മക്കളാണ്, പിന്നെ മൂത്ത 2 പെൺകുട്ടികളാണ്. അവർ രണ്ടാളും കല്യാണം കഴിച്ചു. ഇനിയിപ്പോ പിന്നെ താഴെ ഒരു ആൺകുട്ടി ഉള്ളത്, അവൻ കല്യാണം കഴിച്ചിട്ടില്ല, ബാങ്കിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ കാര്യമായിട്ട് ഞങ്ങള് മൂന്നാളും തന്നെ വീട്ടിലുണ്ടാവാറുള്ളൂ.
0: വൈഫ്?
1: വൈഫ്. അതെ അതെ അതെ. എല്ലാ ആകാശവാണിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ അന്വേഷണം പറയാം.
0: ഓ, തീർച്ചയായും തീർച്ചയായും അറിയിക്കാം. ഏത് പാട്ടാ ഇപ്പൊ വേണ്ടത്?
1: ഞാൻ നമ്മളെ ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്നുള്ള പടത്തിൽ തന്നെ തോടാവും. ഉത്തര സ്വയം വരം കഥ കളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു.
0: അടിപൊളിയായിട്ട് പാടിട്ടോ, നല്ല പാട്ടാണ്. നന്നായി പാടി, നന്നായി പാടി.
1: ഓക്കേ, താങ്ക് യു. മേഡത്തിന്റെ പേരെന്താ?
0: എന്റെ പേര് മുഹസീന, മുഹസീന നൂറുലമീൻ. അപ്പൊ ഇനി വേണ്ടിയൊരു അവസരത്തില് ഇനി നമുക്ക് കാണാം, കൂടാം അല്ലേ? പരിപാടികള് മഞ്ചേരി എഫ്എമ്മിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം.
1: തീർച്ചയായിട്ടും.
0: അവിടെ ജ്വല്ലറി ചെന്നാൽ അവിടെ റേഡിയോ ഓൺ ആക്കുവോ?
1: നമ്മളിപ്പോ മൊബൈലിലല്ലേ?
0: ആ, ഓ യെസ്, അതെ, മൊബൈലില് ഓൺ ആക്കുവോ അല്ലേ? എന്തായാലും
1: ആ ഗ്യാപ്പുള്ള സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ മിക്കവാറും ഈ പുറത്തായിരിക്കല്ലോ നമ്മള് മാർക്കറ്റിംഗ്.
0: ഓ, അത് ശരി. ആ, ഓക്കെ
1: അങ്ങനെ
0: കേൾക്കും അല്ലേ? ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിന് യേശുദാസ് പാടിയ പാട്ടല്ലേ? ശ്രീകുമാരൻ തമ്പി എഴുതി, വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്നതാണ്. ഓക്കെ, എന്നാ എന്താ പറയാ, എല്ലാവിധ സ്നേഹവും അറിയിക്കാൻ കേട്ടോ.
1: ഓക്കെ ഓക്കെ ഓക്കെ, ശരി.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
4: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രമഞ്ജരിയാണ്. ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. നമുക്ക് അടുത്ത കോളർ ലൈനിൽ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
7: ബിൻസി.
6: എവിടുന്നാ?
7: മലപ്പുറം ജില്ലയിലെ എടപ്പാള്.
6: ഓ, എടപ്പാള് നിന്നു അല്ലേ. ഓക്കെ, എന്തൊക്കെയുണ്ട് ബിൻസി വിശേഷങ്ങൾ? പറയൂ.
7: സുഖായിരിക്കണം. പിന്നെ പാട്ടുകളൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്.
6: അതെ, പാട്ടുകൾ എപ്പോഴും എങ്ങനെ കേൾക്കുന്നു പറയുന്നേ? റേഡിയോ കേൾക്കുന്നു? അതോ പാട്ടുകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണോ?
7: അങ്ങനെയല്ല,
6: റേഡിയോ ഉണ്ടാക്കി നമ്മുടെ മഞ്ചേരി FM.

0: കൂടെ ഓണാക്കിയിട്ട്
1: അതെ
0: അതിലുള്ള പാട്ടുകളും പറച്ചിലുകളും വിശേഷങ്ങളും വാർത്തകളും അല്ലേ എല്ലാം കേൾക്കും. എന്ത് ചെയ്യുന്നു മിൻസി? ആണോ, മുൻപ് ചെയ്തിരുന്ന എവിടെയായിരുന്നു? കേട്ടില്ല. ക്ലിനിക്കിലായിരുന്നോ? ഓ അത് ശരി. പിന്നെ എന്തേ പൂക്കൊക്കെ നിർത്തി?
1: അത് പിന്നെ മക്കളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ
0: ആയപ്പോ സ്വയം വിരമിച്ചോ? അല്ല, ഇനി കുറച്ചൊന്ന് മക്കളൊക്കെ ഒന്ന്. മക്കൾ എന്ത് പഠിക്കുന്നു?
1: ഒരാള് ടെൻത്തിലാണ്, ഒരാള് പ്ലസ് വണ്ണിനാണ്.
0: ഓ അത് ശരി. അപ്പൊ ഇങ്ങനെ അവരുടെ ഒരു പഠിത്തത്തിന് കൂടുതലൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിട്ട് തൽക്കാലത്തേക്കൊന്ന് അല്ലെ ഒരു പോസ് ആക്കി. പിന്നെ എവിടെയായിരുന്നു ഹോസ്പിറ്റൽ? ക്ലിനിക്കായിരുന്നു എന്ന് പറഞ്ഞല്ലേ, എടപ്പാള് തന്നെയായിരുന്നു. ഓക്കെ. അപ്പോ മക്കൾക്കൊക്കെ ഇപ്പോ പത്താം ക്ലാസ്? ഇനിയിപ്പോ പത്താം ക്ലാസ് ആണോ പറഞ്ഞേ?
1: ഒരാള് പത്താം ക്ലാസ് ആണ്, പ്ലസ് വൺ.
0: പ്ലസ് വൺ പത്താം ക്ലാസ് കഴിഞ്ഞു?
1: കഴിഞ്ഞു.
0: ഓ അത് ശരി. നല്ല റിസൾട്ട് ഒക്കെ ആയിരുന്നു അല്ലേ?
1: കുഴപ്പമില്ലാത്ത റിസൾട്ട് ആയിരുന്നു.
0: പിന്നെ അവരൊക്കെ അടുത്തുണ്ടോ? കേൾക്കാറുണ്ടോ റേഡിയോ?
1: അവർക്ക് കേൾക്കും, കാലത്ത് എണീക്കാൻ മുതൽ തന്നെ.
0: അമ്മയുടെ ആ ഒരു ശീലം അല്ലേ, അവരുടെയും ജീവിതത്തിന്റെ ഭാഗമായോ? എങ്ങനെയാ തീരുമാനിച്ചോ ഇനിയിപ്പോ പ്ലസ് വൺ ഏതെടുക്കണം? ഭാവിയൊക്കെ മകളോ മകനോ?
1: മോനാണ്, പത്താം ക്ലാസ്.
0: മോനാണല്ലേ.
1: കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം എന്നാണ്
0: ആഗ്രഹം. ഓ അത് ശരി. കമ്പ്യൂട്ടറിനോടാണ് പ്രത്യേക താല്പര്യം അല്ലേ? അത് ശരി. ഏതായാലും ആഗ്രഹിച്ച പോലെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റട്ടെ അല്ലേ?
1: അതെ, കിട്ടിയത് ഭയങ്കര സന്തോഷം കേട്ടാ. കൊറേ കിട്ടിയിട്ട് ഇതേപോലെ രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ ഞാൻ ഒരിക്കൽ ഇതേപോലെ വിളിച്ചിട്ടുള്ളത്, അപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്.
0: ഓ അത് ശരി. ഇപ്പൊ ഒരു ഇടവേളക്ക് ശേഷമാണല്ലേ?
1: അതെ, ഒരു സന്തോഷം ഉണ്ടെന്ന്. എന്റെ അമ്മയുടെ അമ്മയുടെ പിറന്നാളാണ്.
0: ഓ അമ്മമ്മയുടെ പിറന്നാള് കൂടിയാണ്.
1: അതെ, ഇരട്ടി മധുരാണ്.
0: അത് ശരി. അപ്പോ അമ്മമ്മക്ക് എത്ര വയസ്സായി?
1: 68.
0: 68 അമ്മമ്മക്ക് മഞ്ചേരി എഫ് എമ്മിന്റെ പ്രത്യേക സ്നേഹത്തിൽ ചാലിച്ച ജന്മദിനാശംസകൾ ഒന്ന് അറിയിക്കാൻ കേട്ടോ. ആള് കേൾക്കാറുണ്ടോ മഞ്ചേരി എഫ് എം?
1: ആള് കേൾക്കാറുണ്ട്.
0: ഓ അത് ശരി. അപ്പൊ പറഞ്ഞോളൂ, ഇന്ന് അമ്മമ്മന്റെ പിറന്നാളൊക്കെ ആയിട്ട് ഞാൻ എഫ് എമ്മിലേക്ക് വിളിച്ച് മഞ്ചേരിയിലേക്ക് വിളിച്ചിരുന്നു. ഇങ്ങനെ
1: പ്രത്യേകം വീട്
0: എവിടെയാ?
1: പേരൊന്ന് പറയാം. പൊന്നാനി.
0: ഓ പറഞ്ഞോളൂ, അമ്മയുടെ പേര് പറയൂ.
1: സരോജിനി എന്നാണ് അമ്മയുടെ അമ്മയുടെ പേര്.
0: ഓ സരോജിനി അമ്മമ്മ. അപ്പൊ അമ്മമ്മ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, എന്തെന്നായാലും ഹാപ്പി ബർത്ത്ഡേ.
1: പൊന്നാനി പള്ളപ്പുറത്താണ്, അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട്.
0: ഈ പാട്ടല്ലേ, ഏത് പാട്ടാണ് വേണ്ടത്?
1: അനിയത്തിപ്രാവ് എന്നുള്ള സിനിമയിലെ.
0: അനിയത്തിപ്രാവിലെ? അനിയത്തിപ്രാവ് എന്നാണ് ചിത്രത്തിൽ. ഏത് പാട്ടായാലും മതി.
1: ഏത് പാട്ടായാലും
0: ആയിക്കോട്ടെ. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട പാടാണോ?
1: അതെ.
0: അതിലെ പാട്ടുകൾ എല്ലാ പാട്ടുകളും ഇഷ്ടായിരിക്കും അല്ലേ?
1: നല്ല ഇഷ്ടമാണ്.
0: അപ്പൊ ഏതായാലും എസ് രമേശൻ നായർ എഴുതിയ അവസരപ്പച്ചൻ സംഗീതം പകർന്ന ഗാനങ്ങളാണ്. അതിൽ നിന്ന് നമുക്ക് എം ജി ശ്രീകുമാറും അരുന്ധതിയും ചേർന്ന് പാടിയ പാട്ട് കേട്ടാലോ?
1: ആയിക്കോട്ടെ.
0: അപ്പോ ഇനിയും നമ്മുടെ മഞ്ചേരി എഫ് എമ്മിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. വീട്ടിലെല്ലാവർക്കും കൂട്ടുകാർക്കും ഒക്കെ സുഖം തന്നെ ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എങ്ങനെ? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്ക് പാട്ട് കേൾക്കാം?
1: ഓക്കെ
0: ആയിക്കോട്ടെ എന്നാ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
3: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലേ ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
2: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
4: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
4: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: പ്രിയപ്പെട്ടവരെ, ചിത്രമഞ്ജരി തുടരുകയാണ്.

0: ചിത്രമഞ്ജരിയിലേക്ക് അടുത്തൊരു ശ്രോതാവ് ഇതാ വിളിച്ചിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നിഷാന.
0: കേട്ടില്ല. ഗുഡ് മോർണിംഗ്
1: നിഷാൻ.
0: ഇഷാൻ ഇഷാൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ലതാ. ഇഷാൻ എവിടെ നിന്നാ വിളിക്കുന്നേ?
1: മണ്ണാർക്കാട്.
0: മണ്ണാർക്കാട്. എന്ത് ചെയ്യുന്നു ഇഷാൻ?
1: ഡിഗ്രി കഴിഞ്ഞിക്ക.
0: ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞതാണോ?
1: കുറച്ചായി. ഒരു സ്കിന്നിന്റെ പ്രശ്നമാണ് നിർത്തിയതാ.
0: എന്തിന്റെ?
1: സ്കിന്നിന്
0: പ്രശ്നം വന്നപ്പോ ഡിഗ്രി നിർത്തിയോ? പിന്നെ പ്രശ്നം മാറിയില്ലേ? ഇപ്പോ
1: ഫുള്ളായി പോയിട്ടില്ല.
0: അതെ. ഓക്കെ.
1: ചോറി വന്നോണ്ടേ.
0: എങ്ങനെ ആണോ? ഓ ഓ, ഓക്കെ, മാറിക്കോളൂ ട്ടാ. ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോ കൂടെ പഠനം കൂടെ നിർത്തണ്ട കേട്ടോ. പരീക്ഷ എഴുതിക്കോളൂ. പരീക്ഷ മാത്രം പോയി എഴുതിയാ മതിയല്ലോ. അതിന് ആ, അപ്പോ ഈ പ്രാവശ്യം ഏത് ഇയറിലായിരുന്നു പഠിത്തം നിർത്തിപ്പോയത്? സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തില്ല. ആ ഓക്കെ. ഇനി സാറിനെ കോളേജിലേക്കൊക്കെ ഒന്ന് വിളിച്ചിട്ടേ സെക്കൻഡ് ഇയർ എക്സാം എഴുതാൻ. എന്താണ്, സെമസ്റ്റർ ആയിരിക്കും അല്ലേ? സെമസ്റ്റർ സിസ്റ്റം ആയിരുന്നില്ലേ? ആ സെമസ്റ്റർ ആയിരുന്നോ അതോ ഇപ്പൊക്കെ സെമസ്റ്റർ അല്ലേ? അതോ കൊറേ മുന്നേ നിർത്തിയിട്ടുണ്ടാ? അത്രയും വർഷമായോ? എന്തിനായാലും സാറിനൊന്ന് വിളിച്ചിട്ട് ആ കോഴ്സ് ഒന്ന് എഴുതിയെടുക്കണം കേട്ടാ. ആ എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ജോലിക്കൊക്കെ പോവണ്ടേ? നല്ല ജോലിക്ക്
1: പോണം.
0: ആ ഓക്കെ. അപ്പൊ അന്ന് പറയോ ഡിഗ്രി ഇല്ലേ, ഡിഗ്രി കഴിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും ജോലിക്ക് ചെല്ലുമ്പഴേ. അപ്പൊ നമുക്ക് എഴുതിക്കോളെ. ഒരു വർഷത്തെയും കൂടെ ഒക്കെ കാര്യമല്ലേ ഉള്ളൂ. ഒരു നാല് കുറച്ച് എക്സാം എഴുതാനല്ലേ ഉള്ളൂ. എഴുതിയാ കിട്ടും കേട്ടോ. പിന്നെ ആരൊക്കെയാ ഇഷാന്റെ വീട്ടിലുള്ളത്? ഇഷാന്റെ താത്ത ഉണ്ട് എന്നാ പറഞ്ഞേ. ഓക്കെ. ഇഷാന്റെ ജ്യേഷ്ഠനുണ്ട്. ആ എല്ലാവരും ജോലിക്കാരാണോ അതോ പഠിക്കുകയാണോ? ആയിട്ടില്ല. ഓക്കെ ഓക്കെ. ഇഷാൻ ഉമ്മന്റെ വീട്ടില് പോയതാ? ഓ, ഉമ്മയും പോന്നിട്ടുണ്ടോ? വിരുന്ന് പോയതാണോ? എങ്ങനെ ഇറങ്ങിപ്പോ? വീട്ടിൽ ഉമ്മന്റെ വീട്ടില് പോയതാ അല്ലേ. എവിടെയാണ് ഉമ്മന്റെ വീട്?
1: ഉമ്മന്റെ വീട് തോട്ട.
0: കേട്ടില്ല. തോട്ട അല്ലേ. ശ്രീകൃഷ്ണപുരം. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി കുറച്ചു ദിവസം അവിടെ ആയിരിക്കോ?
1: രണ്ടീസായി വന്നിട്ട്.
0: അവധി കാലത്ത് ഉമ്മന്റെ വീട്ടിലൊക്കെ പോവാതല്ലേ, അതൊക്കെ ഒരു രസമുള്ള കാര്യം തന്നെയാണ്. അപ്പോ പിന്നെ ഇനി എന്താ തിരിച്ചു പോക്കാ?
1: പോണം.
0: ആ ആ ഓക്കെ. മഴ ഉണ്ടോ അങ്ങോട്ട് ശ്രീകൃഷ്ണപുരത്തേക്കൊക്കെ?
1: മഴ പെയ്യുന്നില്ലേ?
0: പെയ്തിട്ടില്ലേ? പെയ്തോളും. ഇവിടെ ഒക്കെ ഇങ്ങനെ മൂടിക്കെട്ടി നിക്കാണ്. ഇപ്പൊ പെയ്യും, ഇപ്പൊ പെയ്യും നല്ല പോലെ അവിടെ മഞ്ചേരി ഒക്കെ. ആ ഓ, അത് ശരി. എന്നാ പെയ്തോളും. ഏത് പാട്ടാ ഇഷാന് വേണ്ടത്? അത് പറഞ്ഞില്ല.
1: ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന.
0: ഓത്തുപള്ളിയിൽ
1: എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ.
0: ആ പാട്ടൊന്ന് പാടിക്കേ.
1: എനിക്കറിയൂല, കണ്ണൂർ ഷെരീഫ് പാടിയ പാട്ടാണ്.
0: കണ്ണൂർ ഷെരീഫ് അല്ല അത് പാടിയത്. കണ്ണൂർ ഷെരീഫ് പാടിയിട്ടുണ്ട്, സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ടാവും. നമ്മുടെ ഓത്തുപള്ളിയിൽ അന്നു അല്ലേ?
1: അങ്ങനെ തുടങ്ങുന്ന പാട്ട്.
0: അതൊന്നും ആ പാടാൻ അറിയില്ല എന്നാ പറഞ്ഞേ.
1: കറക്റ്റായിട്ട് അറിയില്ല പാട്ട്.
0: വീട്ടിൽ മുരളിയാണ് പാടിയത് ഇട്ട പാട്ട്. അപ്പോ പിന്നെ അതാണ് എന്താ പറഞ്ഞതെന്ന് അറിയാ. കോളേജിലേക്ക് പോവണം, പഠിത്തൊക്കെ കണ്ടിന്യൂ ചെയ്യണം. എന്നിട്ട് കൊറേ കാലം കഴിഞ്ഞ് ഈ പാട്ടൊക്കെ പാടുമ്പോഴേ, അല്ലെങ്കിൽ അപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വിഷമായി പോവും. ഓ, എന്റെ ഒത്തുപള്ളി പഠനമൊക്കെ ഞാൻ നിർത്തിപ്പോയല്ലോ. ഒരു കാലത്ത് ഫ്രണ്ട്സൊക്കെ പിന്നെയും കൂടൂലേ. ആ സമയത്തൊക്കെയായിരുന്നു നമ്മൾ പാടുക അല്ലെ. ഇപ്പൊ ഓക്കെ, അലുമിനി മീറ്റിലൊക്കെയാണ് ഈ പാട്ടിന്റെ കൂടുതലൊരു ഇത് വരാറ്.
1: ആയിക്കോട്ടെ.
0: പോത്തുപള്ളിയിലേക്ക്, കോളേജിലേക്ക്. എവിടെയായിരുന്നു പഠിച്ചിരുന്നേ?
1: മണ്ണാർക്കാട്.
0: മണ്ണാർക്കാട് MES കോളേജിലെ. എന്ത് രസമായിരിക്കും കോളേജിലൊക്കെ പോയി ഇങ്ങനെ പഠിക്കാന്.

0: അപ്പൊ
1: ആ രസം വീണ്ടെടുക്കണം. എനിക്കൊന്നും ഇനിയും പോവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമാണ്. അപ്പൊ എങ്ങനെങ്കിലും പോയിക്കോളും, കോളേജിൽ തന്നെ വീണ്ടും പോയി പഠിക്കാൻ പറ്റും, കാരണം കോഴ്സ് എക്സാം എഴുതാത്തതുകൊണ്ട്. എങ്ങനെ ഈ പാട്ടോർത്ത്? അപ്പോ ഇനി തിരിച്ചു പോകണോ? ഇനി എന്നെ വിളിച്ച് പറയണം, ഞാൻ വീണ്ടും പഠനം തുടർന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഇനി പഴയ ഒരുപാട് വർഷം മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എക്സാം എഴുതാനായിരിക്കും പറ്റുക. അപ്പോൾ നമുക്ക് പി ജിക്ക് പോവാം അല്ലേ? ഇഷാനേ, ഹലോ. ഇഷാൻ വെച്ചിട്ട് കോളേജിൽ പോയോ എന്നറിയില്ല, ഫോണ് കട്ടായി പോയിട്ടുണ്ട്. എന്തെന്നായാലും ഇഷാന്റെ ആഗ്രഹത്തിലുള്ള ആ ഒരു പാട്ട്, തേൻതുള്ളി എന്ന ചിത്രത്തിലെ വി ടി മുരളി ആലപിച്ച ഗാനമാണ്. പി ടി അബ്ദുറഹ്മാന്റെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം.

0: ഇരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089000905.
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
3: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ചിത്രമഞ്ജരി.
5: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
6: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു. പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
5: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
7: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
5: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
7: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
5: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
8: പ്രിയപ്പെട്ടവരെ, ചിത്രമഞ്ജരി തുടരുകയാണ്. അടുത്ത കോളർ ലൈനിലുണ്ട്. ആരാണ്? ഹലോ, ഹലോ.
9: ഹലോ, നമ്മുടെ സ്വന്തം മുഹ്സിന നൂറുലമീൻ ആണല്ലോ.
8: അതെ, നിങ്ങളുടെ സ്വന്തം മുഹ്സിന നൂറുലമീൻ ആണ്. ഇത് ആരാണ്? പെരുന്നാളൊക്കെ ഇവിടെ ആയല്ലോ അല്ലേ? എനിക്ക് മാത്രല്ല, എല്ലാവർക്കും പെരുന്നാളായില്ലേ. ഇതാരാ വിളിക്കുന്നെന്ന് പറഞ്ഞില്ലല്ലോ. സുലൈമാൻ കാരക്കുന്ന്. ഓർക്കുന്നു, ഓർക്കുന്നു. എന്തൊക്കെയാണ് സുലൈമാൻ കാ?
9: ഞാനിപ്പോ പാടത്തെ വാഴക്കന്ന് വെച്ചിട്ടുണ്ട്, അതിനിങ്ങനെ ഇടച്ചിടക്ക് പണിയെടുക്കാണ്.
8: പണിയെടുക്ക, വാഴ പാടത്ത് പണിയെടുക്കുന്നതിന്റെ ഇടയിലാണോ
9: വിളിക്കുന്നേ? ചെറിയ ഫോണാണ്, പോക്കറ്റിലൂടെ വെച്ചാലിങ്ങനെ.
8: ഓ, രസമായിരിക്കും അല്ലേ.
9: ശബ്ദം കേട്ടോ കേട്ടോ ഒന്ന് വിളിക്കുവാന് ഒരാഗ്രഹം.
8: പാട്ടങ്ങനെ കേൾക്കുന്നു, അതിന്റെ ഇടയിലും മണ്ണിൽ അങ്ങനെ പണിയെടുക്കുന്നു, നല്ല മഴ വരുന്ന അല്ലേ, നല്ല രസമായിരിക്കും. എങ്ങനെ
9: വില കൂടി, ഇതിന്റെ അടിയിൽ വില മോശം.
8: അതെ, വാഴ എന്തിന്റെ കൃഷി? കന്നാണോ അല്ല വാഴക്കൊല അല്ലേ? നേന്ത്രവാഴ അല്ലേ. ഇപ്പൊ എന്തായി, വലുതായിട്ടുണ്ടാ? കന്ന് വെച്ചിട്ടേ ഉള്ളോ ഇപ്പോ? ഓ, പല ഘട്ടത്തിലുള്ളതുണ്ട്. ആയിക്കോട്ടെ, ആണോ? അയ്യോ, എന്നായിരുന്നു കല്യാണോ? ഞാൻ അറിഞ്ഞിരുന്നു കേട്ടോ. ഓ ഓ, കണ്ടിരുന്നു. എവിടൊക്കെയാ ഫോട്ടോ ഒക്കെ കണ്ടിരുന്നു, പലരും വന്നതൊക്കെ ആയിട്ടല്ലേ. അത് സാരല്ല, എന്തെന്നായാലും വിളിക്കാൻ ആഗ്രഹിച്ചിരുന്നല്ലോ. ഞങ്ങളൊക്കെ വന്നിരുന്നു, മനസ്സ് നിറഞ്ഞു എന്ന് വിചാരിച്ചാ മതി ട്ടാ. ഇനിയും കൂടാ നമുക്ക്. ആരോടാ ചോദിച്ചേ? അഷ്റഫ് ഖാനോട്. ഓക്കെ ഓക്കെ, അതെ, അടുത്താണ്, എന്റെ നാട്ടിൽ തന്നെയാണ്. അത് ശരി. ആ അതെ, പുളിക്കലാണ്. ഞാന് പുളിക്കലെന്ന് പറയുമ്പോ ആദ്യം എല്ലാരും ചോദിക്കുന്നത് വിയൻകുട്ടി മാഷിന്റെ നാട്ടിൽ എന്നാണ് പറയാറ്. ഞങ്ങളുടെ നാടിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് സുലൈമാൻക്ക് പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. എപ്പോഴാ പണിക്ക് ഇറങ്ങിയ? രാവിലെ തന്നെ ഇറങ്ങിയോ? വീടിന്റെ അടുത്ത് തന്നെയാണോ
9: പാടം?
8: അതെ അല്ലേ, ഉണ്ടാട്ടെ. ഈ കൃഷിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒക്കെ ഉണ്ടാവുമ്പോഴല്ലേ, അത് ആ സമൃദ്ധിയാണ് മൊത്തത്തിൽ എല്ലാവരുടെ ഒരു സമൃദ്ധി ആയിട്ട് വരുന്നത് അല്ലേ. ബേസിക്കലി കൃഷി തന്നെയാണ് ഒരു നാടിന്റെ ഒരു.
9: നമ്മളെ ചാരക്കുന്ന് അടുത്ത് തന്നെ, അത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കാണണം എന്നൊരു ദിവസം ഞാൻ ആ വാർഷികത്തിന്റെ ഫെബ്രുവരിയിലോ ജനുവരിയിലോ അവിടെ വന്നിനി.
8: എങ്ങോട്ട്?
9: അവിടെ ആകാശവാണി,
8: ആകാശവാണിയിൽ ഇത് വന്നിരുന്നു എന്നാണോ പറഞ്ഞത്?
9: ആ.

0: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ്. ചിത്രമഞ്ജരിയുടെ ഒരു ഭാഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ

0: ആർട്ടിക്കൽ തന്നെ അന്നവിടെ പരിപാടിയൊന്നും ഇല്ല. അപ്പോ പുറത്തൊരാളുണ്ട് ഗേറ്റിങ് ചോദിച്ചു നോക്കട്ടെ അറിഞ്ഞാണ്ടായിക്കോട്ടെ വന്നോളി അറിഞ്ഞാണ്ട് മുനീറാമീറിനെ കണ്ടു. അപ്പൊ മുസ്ലിം ഉണ്ടോ ലീവാണ് പറഞ്ഞു.
1: ഈ കഴിഞ്ഞ ഈ വർഷമായിരുന്നു അതോ കഴിഞ്ഞ വർഷം?
0: ഈ വർഷം, ഈ വർഷം.
1: ഓ, ഈ വർഷം വാർഷികാഘോഷത്തിന്റെ അന്ന് ഞാൻ
0: വന്നിട്ടുണ്ട്.
1: വലിയ ആഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോ വന്ന ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും ആയിരിക്കില്ലേ എന്നാന്നറിയില്ല. എന്തെന്നെ ആയാലും കാണാൻ പറ്റിയില്ല, കുഴപ്പമില്ല. ഇനി നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം കേട്ടോ.
0: സഭയാണ് മറ്റത്, സുലേഖ, പിന്നെ ഒന്ന് അസ്കറി, ഇങ്ങനെയൊക്കെ പറഞ്ഞു.
1: അത് ശരി,
0: ശ്രോതാവാണ് അവരോട് പറഞ്ഞിക്കാണ്ട്.
1: ഓ, അപ്പൊ നമുക്ക് കാണാനുള്ള ഒരു സമയം അങ്ങോട്ട് ആയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടാ. ആ സമയം അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏത് പാട്ടാ വേണ്ടത്?
0: പാട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതില്ല. വീട്ടിലാരും ഇല്ലാത്ത നേരത്തെ വിരുന്നിനെന്തിന് വന്നു പറഞ്ഞ പാട്ടുണ്ട്. അതിന് സിനിമ പാട്ട്, അതിന്റെ പടം പേരല്ല. പറഞ്ഞാലും കുട്ടികുപ്പായത്തിന് ഏതൊരു പാട്ട് വെച്ചാൽ മതിയാണ്.
1: അതെ, പാട്ട് ഏത് പാടത്തിലാന്ന് അറിയില്ല.
0: അങ്ങനെ കേട്ടിന്ന് റേഡിയോ പാട്ട് വരലുണ്ടാകും.
1: അതൊക്കെ അറിഞ്ഞിട്ട് ഇനി ഒരു പ്രാവശ്യം വിളിച്ചിട്ട് അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പൊ കുട്ടികുപ്പായത്തിലെ പാട്ടില്ലേ?
0: ആ, സുബേദിയിലോ അല്ലെങ്കിൽ
1: കുട്ടിക്കുപ്പായത്തിലെ പാട്ട് തന്നെ കേക്കാം. കുട്ടിക്കുപ്പായത്തില് എ പി കോമൾ ആലപിച്ച ഒരു പാട്ടില്ലേ, വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴി വക്കിൽ. ആ പാട്ട് കേൾക്കാല്ലേ. കളിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ. അപ്പോ സുലൈമാക്കയുടെ നേന്ത്രവാഴത്തോട്ടത്തിൽ ഇരുന്ന് ഈ പാട്ട് കേട്ടോളൂ കേട്ടോ. എന്നിട്ട് പാട്ട് പണി തകൃതിയായിട്ട് നടക്കട്ടെ, ജോറായിട്ട് നടക്കട്ടെ. നല്ല വാഴക്കൊക്കെ നല്ല കൃഷി ഉണ്ടാവട്ടെ, നല്ല വിളവ് ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ഒരു സ്നേഹം എന്നും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് പിന്നീട് അവസരത്തിൽ ഇനി കൂടുതൽ സംസാരിക്കാം അല്ലേ. ഇപ്പോൾ പാട്ട് കേൾക്കാം കേട്ടോ.

0: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ഹലോ, ചിത്രമഞ്ജരിയാണ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
3: ഇത് ഇവിടെ വേക്കോട് പിന്നെ ചൂളാട്ടിപ്പാറപ്പുറം ഒരു സെക്കീന വലിയ പീഡിയക്കലാണ്. ഓക്ക് റേഡിയം കിട്ടിയത് അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഒന്നും അറിയാത്തൊരു ആൾക്കാരാണ്. മൊബൈല് വിളിച്ചാനും അറിയില്ല, ഒന്നിനും അറിയില്ല.
2: അത് ശരി. പിന്നെ എങ്ങനെ ഇപ്പൊ സെക്കീനത്താ വിളിച്ചത്?
3: സെക്കീനക്ക് പിന്നെ തെറ്റിയത് ഞാനും ഉമ്മയാണ്.
2: ഓ, സെക്കീനന്റെ ഉമ്മയാണ് സംസാരിക്കുന്നത്. ഓക്കെ,
3: ആരാ
2: വിളിച്ചത്?
3: കുഞ്ഞാണി, നമ്മളെ തെഞ്ചേരി കുഞ്ഞാണി.
2: കുഞ്ഞാണിക്ക് അടുത്തുണ്ടോ?
3: കുഞ്ഞാണി
2: റേഡിയോ കുഞ്ഞാണിക്ക് തന്നു എന്നല്ലേ? ആ ഓക്കെ ഓക്കെ. അങ്ങനത്തെ വാർത്തയൊക്കെ കണ്ടിരുന്നു റേഡിയോ ദിനത്തില്. ഹലോ
3: ഹലോ.
2: ആ,
3: ഞങ്ങൾക്ക് മുഴിച്ചു തരാൻ ആരും ഇല്ല. ഓനെ തന്നെയുള്ളു മുഴിച്ചു തരാൻ. ഒന്നും അറിയാത്ത ആൾക്കാരാണ്. എനിക്ക് മലയാളം അറിയില്ല
2: തന്നെ. മൊബൈലൊക്കെ ഉപയോഗിക്കാനാണ് ഇപ്പല്ലേ.
3: മോക്ക് ഒരു സുഖമില്ലാത്തതാണ്. മോക്ക് അത്രയും അറിയില്ല.
2: അതെ, സാരില്ല, ഇനി പഠിക്കുക. ഒരു ഫോൺ എടുത്തിട്ടേ അങ്ങനെ കുറച്ചു നേരം അതിമ തന്നെ കളിച്ചിരുന്നാ മതി ഒഴിവുള്ള സമയത്ത്. അപ്പൊ എങ്ങനെങ്കിലൊക്കെ അങ്ങനെ പഠിച്ച് പഠിച്ച് കിട്ടൂ ട്ടാ. അത് അതിന് കൂടുതൽ ഒരുപാടൊന്നും അറിയണമെന്നില്ലാന്നേ. ഇപ്പൊ കണ്ടില്ല കുട്ടികളിപ്പോ
3: ഫോണ് വിളിച്ചാനും അറിയില്ല സാറ്. പിന്നെ ഫോൺ എടുക്കാനേ അറിയുള്ളൂ, അല്ലാതെ വിളിച്ചാനൊന്നും അറിയില്ല.
2: വീട്ടിൽ വേറെ ആരുമില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും?
3: ഇല്ലേ, വേറെ ആരും രണ്ടുപേർക്കും ഇല്ല. ഞങ്ങൾ രണ്ടാളുള്ളൂ.
2: അതെ. സക്കീന എന്താ ചെയ്യുന്ന? ഐ മീൻ വീട്ടില്
3: ഒന്നും ചെയ്യണില്ല. ഓള് ഇവിടെ പെരിയിലിരിക്കുകയാണ്.
2: ഓ, അത് ശരി. അപ്പൊ ഇപ്പൊ സക്കീനക്ക് സംസാരിക്കാൻ വയ്യ.
3: ഞങ്ങളെ ബെൻസം കൊണ്ട് നല്ല സുഖമായിട്ട് പോരുന്നുണ്ട്.
2: അത് അങ്ങനെ തന്നെ ആവട്ടെ ട്ടാ. സക്കീനക്ക് സംസാരിക്കാൻ വയ്യേ?
3: സംസാരിക്കാൻ കഴിഞ്ഞോളെ കൊടുക്കണോ?
2: ആ, കൊടുത്തോളൂ, സന്തോഷല്ലേ.
3: ഹലോ
2: ഹലോ സക്കീന, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സക്കീന മോളെ?
3: നല്ല വർത്താനം.
2: നല്ല വർത്താനം. റേഡിയോ കിട്ടിയ സന്തോഷത്തിലാന്ന് പറഞ്ഞല്ലോ ഉമ്മ. റേഡിയോയിൽ എന്തൊക്കെയാ പാട്ടൊക്കെ കേൾക്കാറുണ്ടാ? എപ്പോഴും പാട്ടൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കല്ലേ. മഞ്ചേരി FM-ൽ എല്ലാരെയും പരിചയമുണ്ടോ? എന്നെ അറിയോ?
3: ഇല്ല.
2: പിന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞതോ? എന്റെ പേര് മുഹസിന എന്നാണ് ട്ടാ, ഇനി മറക്കരുതേ. പിന്നെ പറയൂ, പിന്നെ എന്തിനാ ആരാ റേഡിയോ തന്നത്?
3: റേഡിയോ പഞ്ചായത്തിൽ
2: തന്നതാ അല്ലേ. ആയിക്കോട്ടെ. അപ്പോ ഇനിയിപ്പോ റേഡിയോ ഒക്കെ കിട്ടി ഉമ്മക്ക് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുണ്ട്. സക്കീന മോള് പഠിച്ചെടുക്കണം കേട്ടോ ഫോൺ ഉപയോഗിക്കാനൊക്കെ. ആരോടെങ്കിലൊക്കെ ചോദിച്ചറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ആരെ? ആങ്ങളെയോ? തന്നെ. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ.
3: തന്നെ.
2: എങ്ങനെ
3: കുഞ്ഞാണി? എന്റെ ആങ്ങളെ.
2: കുഞ്ഞാണി സക്കീനന്റെ ആങ്ങളെയാണോ? ഓ, അത് ശരി, നല്ല കാര്യം ട്ടാ, സന്തോഷം. പിന്നെ നമ്മളെന്നാ പാട്ട് കേട്ടാലോ ഇനി. അപ്പൊ റേഡിയോ എപ്പോഴും ഓൺ ആക്കിയിട്ടുണ്ടു. പാട്ടും വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞോണ്ടോ? ഇല്ല, ഉമ്മേന്റെ അടുത്ത് പറഞ്ഞോളൂ. ഇനിയിപ്പോ സംസാരിക്കണോ ഉമ്മ? അവിടെ അപ്പൊ ഉമ്മ ഒറ്റക്ക്, നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കാന്ന് ഒരിക്കലും വിചാരിക്കണ്ട കേട്ടോ. അതാ റേഡിയോ കുട്ടിയോട് കൂടി മഞ്ചേരി FM-ലൂടെ ലോക മലയാളികൾ മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടാ.
3: ആയിക്കോട്ടെ, നിങ്ങളൊക്കെ ഞങ്ങൾക്ക്
2: എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ

0: വീട്ടിലെ ആൾക്കാരായി മാറിയില്ലേ ഞങ്ങളൊക്കെ റേഡിയോ കിട്ടിയതോടുകൂടി. ആ ഒന്നായിട്ടാ. അപ്പൊ ഈ അതെ ഈ ഒന്നായി തന്നെ എന്ന് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോവണം. ജീവിതത്തിൽ എന്ത് നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആ എല്ലാരും വേണം, എല്ലാരും ഒന്നിച്ചന്നെ നിക്കണം കേട്ടാ, എല്ലാരും ഒന്നിച്ചുണ്ടാവും. അപ്പോ എല്ലാവരുടെ മഞ്ചേരി എഫ്എമ്മിന്റെ സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കാൻ കേട്ടാ. നമുക്ക് പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം. പിന്നെ
0: ആ ആയിക്കോട്ടെ മോള്, ഓക്കെ റേഡിയോ ഓൺ ആക്കിക്കോളൂ, പാട്ട് കേട്ടോളൂ
1: കേട്ടോ.
0: ആ ഓക്കെ, നല്ലൊരു പാട്ടുണ്ട് കേരളവർമ്മ
1: പരിശീലനോണ്ട് നല്ല സന്തോഷായി.
0: ആയിക്കോട്ടെ, ഈ സന്തോഷം എന്നും ഉണ്ടാവട്ടെ കേട്ടോ.
1: സന്തോഷം എന്നും ഞമ്മക്ക് ഉണ്ടാകട്ടെ. എല്ലാ സന്തോഷവും നമ്മൾ ആരുമില്ലാത്തവരല്ലേ.
0: ആരുമില്ലാത്തവരല്ല, ലോകം മുഴുവൻ കൂടുണ്ടെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ.
1: കൂട്ടും കുടുംബമൊക്കെ ഇവിടെ ഉണ്ട്, അങ്ങനെ മക്കളുണ്ട്,
0: എല്ലാരും
1: ഓലൊക്കെ ഉണ്ട്.
0: ആ ഓല് മാത്രല്ല, മഞ്ചേരി എഫ്എമ്മിലെ ശ്രോതാക്കൾ മുഴുവൻ കൂടെ ഉണ്ട് കേട്ടാ. ഓക്കെ,
1: നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ എല്ലാവരും ഉണ്ട്.
0: ആ എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ സമയം ഇവിടെ കഴിയാനായിട്ടുണ്ട്, ഈ പാട്ടൊന്ന് കേൾക്കാം. ഓക്കെ.

പൂക്കോട്ടുചോരയിൽ നിന്നും സക്കീനയും ഉമ്മയുമായിരുന്നു അവസാനം വിളിച്ചത്. അവർക്ക് ഒരു മാപ്പിളപ്പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിലെ പാട്ട് വെച്ചു കൊടുത്തതാണ്. ലോകം മുഴുവൻ കൂടെയുണ്ട് എല്ലാവരും. മഞ്ചേരി എഫ്എമ്മിന്റെ ശ്രോതാക്കൾ എല്ലാവരും ഒന്നിച്ചു തന്നെ എപ്പോഴും സ്നേഹത്തോടെ ഉണ്ടായിരിക്കും എല്ലാവർക്കും എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിത്രമഞ്ചരി ഇവിടെ പൂർണ്ണമാവുകയാണ്. ചിത്രമഞ്ചരി നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നത് ഞാൻ മുഹസന നൂറുലമീനാണ്. സ്റ്റുഡിയോ സഹായം തന്നിരുന്നത് സിജേഷിയൻ, സാങ്കേതിക സഹായം ഷംസീർ കോട്ടയ്ക്കൽ, ഇ എം ഷജീർ എന്നിവർ.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ണംകുളത്തി ആയുർവേദ

0: ஹாஸ்பிட்டல், ஏர்போர்ட் ஜங்ஷன், குளத்தூர், கொண்டோட்டி.
1: போன் 9744550424.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
4: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
4: പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 23 മിനിറ്റ്.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. മുംബൈയിൽ ആർബിഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623-ാമത് യോഗത്തിലാണ് തീരുമാനം. തപാൽ വകുപ്പും ഫ്ലിപ്കാർട്ടും പാഴ്സൽ വിതരണ കരാറിൽ ഒപ്പുവച്ചു. രാജ്യത്തുടനീളം കാര്യക്ഷമവും വിശ്വസനീയവും ഉപഭോക്തൃ കേന്ദ്രീകൃതവുമായ പാഴ്സൽ വിതരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേഴ്സണൽ സ്റ്റാഫായി 20 പേരെ നിയമിച്ച് ഉത്തരവിറക്കി. ടി ശ്രീകുമാറാണ് സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 ദിവസത്തെ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി രാവിലെ കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ദീഖിന് റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് ഡിസിസി ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാറക്കൽ അബ്ദുള്ള എംഎൽഎ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ അന്വേഷണം അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി കത്തിൽ പറയുന്നു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റോഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ തിരുവനന്തപുരം കടകംപള്ളി സ്വദേശിയുടെ 1,20,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാലക്കാട് പിടിയിലായി. കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് കണ്ണാടി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: അൽ റേഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
7: ദിവസവും കാലത്ത് 6:35.
8: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
6: അൽ റേഹാൻ കണ്ണാശുപത്രി,
9: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
11: എന്നും രാവിലെ 8:03.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
12: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05. സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
13: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16345 ലോക്കമാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് 1:16 വൈകി 10

0: നാലിനും. 1 6 6 1 0 മംഗളൂർ സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ്, 10:59 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ ട്രെയിൻ നമ്പർ 1 6 3 2 3 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്, 10:49. 5 6 6 1 0 നിലമ്പൂർ ഷണ്ണൂർ പാസഞ്ചർ, 10:52 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നാട്ടുവൃത്താന്തം വായിക്കുന്നത് മുഹസിൻ അനൂറിൽ.

0: നാട്ടുവൃത്താന്തം വായിക്കുന്നത് മുഹസനൂർ ലമീൻ. 2026 മാർച്ച് പാദത്തിലെ മലപ്പുറം ജില്ലയിലെ ബാങ്കുകളുടെ ബ്ലോക്ക് തല ബാങ്കേഴ്സ് സമിതി അഥവാ BLBC യോഗങ്ങൾ ഈ മാസം 29 ആരംഭിക്കും. ജില്ലയിലെ 15 ബ്ലോക്കുകളെയും കേന്ദ്രീകരിച്ച് നടത്തുന്ന അവലോകന യോഗങ്ങൾ അടുത്ത മാസം 9 അവസാനിക്കും. അരീക്കോട് ബ്ലോക്കിലെ യോഗം 29 രാവിലെ 11 അരീക്കോട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേരും. വണ്ടൂർ ബ്ലോക്കിലെ യോഗം അന്നേ ദിവസം ഉച്ചയ്ക്ക് 3 വണ്ടൂർ RSETIയിൽ ചേരും. കുറ്റിപ്പുറം ബ്ലോക്കിലെ യോഗം ഈ മാസം 30 രാവിലെ 11 കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലും വേങ്ങര ബ്ലോക്ക് യോഗം വേങ്ങര ബ്ലോക്ക് ഓഫീസിൽ June 1 ഉച്ചയ്ക്ക് ശേഷം 3 ചേരും. കൊണ്ടോട്ടി ബ്ലോക്ക് യോഗം കൊണ്ടോട്ടി ബ്ലോക്ക് ഓഫീസിൽ അടുത്ത മാസം 2 രാവിലെ 11 അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3 തിരൂരങ്ങാടി ബ്ലോക്ക് യോഗം തിരൂരങ്ങാടി ബ്ലോക്ക് ഓഫീസിൽ ചേരും. ചേലേമ്പ്ര പാലിയേറ്റീവ് കെയർ സെന്റർ ജനകീയ പങ്കാളിത്തത്തോടെ സമാഹരിച്ച തുക ഉപയോഗിച്ച് കിടപ്പിലായ രോഗികൾക്ക് വേണ്ടി നിർമ്മിച്ച ബഹുനില കെട്ടിടം നാടിന് സമർപ്പിച്ചു. ചലച്ചിത്ര സംവിധായകൻ നാദിർഷ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പാലിയേറ്റീവ് സെക്രട്ടറി സി അബ്ദുൽ ലത്തീഫ് സ്വാഗതം പറഞ്ഞു. കോട്ടക്കൽ കോഴിച്ചന് RRR ബറ്റാലിയൻ ആസ്ഥാനത്ത് സ്കൂൾ ടു ബറ്റാലിയൻ പ്രോഗ്രാമിന്റെ ഭാഗമായി 8 മുതൽ 15 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് ഈ മാസം 29-30 തീയതികളിൽ സമ്മർ ബാഡ്മിന്റൺ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 15 പേർക്ക് സൗജന്യ രജിസ്ട്രേഷനാണ്. അടുത്ത മാസം 1 മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്കും ഷട്ടിൽ കോർട്ട് തുറന്നുകൊടുക്കും. വിവരങ്ങൾക്ക് 9633349295 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:03.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
1: വാക്കും
7: പൊരുളും പ്രായോജകർ
1: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
7: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇപ്പോൾ സമയം 9:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
8: മുഖാമുഖം. ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണിയുമായി മുനീറാമയൂർ നടത്തുന്ന അഭിമുഖം തുടർന്നു കേൾക്കാം.
9: അങ്ങ് ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷാ വിഭാഗം കൺവീനറും എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറുമായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഈ ഒരു പൊൻതൂവൽ അങ്ങേക്ക് എന്തൊക്കെ തരത്തിലുള്ള അവസരങ്ങളാണ് നൽകുന്നത്? ഏതൊക്കെ തരത്തിൽ സാഹിത്യത്തെയും ഭാഷയെയും ശാക്തീകരിക്കുവാൻ ഇത് ഉപകരിക്കുന്നു?
10: തീർച്ചയായിട്ടും സാഹിത്യ അക്കാദമിയുടെ കൺവീനറായിട്ട് എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞു. വലിയൊരു എക്സ്പോഷർ തന്നെയാണ്, യാതൊരു സംശയമില്ല. കുറേ എൻ്റെ സമയം, വളരെയധികം സമയം അതിനുവേണ്ടി ചെലവഴിക്കണം, പുറമേക്ക് കാണില്ലെങ്കിലും. പക്ഷേ ഇന്ത്യ ഒട്ടുക്കുള്ള നല്ല എഴുത്തുകാരെയും ഒക്കെയായിട്ട് ബന്ധം സ്ഥാപിക്കാനും അവരുമായി ഇടപെടാനും അവരുടെ ഭാഷയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനൊക്കെ വലിയൊരു അവസരം എനിക്കുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ മാതൃഭൂമി റിപ്പബ്ലിക് പതിപ്പിൽ ഇന്ത്യയിലെ വലിയ 4-5 എഴുത്തുകാരായിട്ട് ഞാൻ വലിയൊരു ചർച്ച നടത്തി. അപ്പോൾ അതെല്ലാം തന്നെ സാധിക്കും നമ്മൾ അവരായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, മലയാള ഭാഷയ്ക്ക് സാഹിത്യത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ എന്നുള്ള വിഹിതത്തെ ശരിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റിയെന്നുള്ള, കാരണം നമ്മളിവിടെ കൺവീനറായിട്ട്

0: ആയിട്ടും മെമ്പർമാരായിട്ടിരിക്കുന്നവർ തീരെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വിഹിതം കിട്ടില്ല. അപ്പം നമ്മൾ അത്രത്തോളം പല പബ്ലിക്കേഷൻസും മോണോഗ്രാഫുകൾ പുസ്തകങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി ഉത്സാഹിക്കണം. നമ്മളെ പ്രോഗ്രാംസ് നടത്തണം. സെൻറ്റിനറി പ്രോഗ്രാംസിന് പ്രത്യേകമായിട്ടുള്ള എത്ര സെൻറ്റിനറി വേണമെങ്കിലും നടത്താം. ഇങ്ങനെയുള്ളതെല്ലാം തന്നെ നടത്താൻ വേണ്ടി, പക്ഷെ എൻ്റെ വലിയൊരു സമയമത ഭരിക്കുന്നുണ്ടെങ്കിലും അത് ഭാഷയ്ക്കും സാഹിത്യത്തിനുള്ള വലിയൊരു സേവനമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്.
1: ഒരുപാട് ഒരുപാട് പ്രവർത്തന മേഖലകൾ ഉണ്ടാകുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് എഴുത്തിന് ഇന്ധനമായി തീരുകയും ചെയ്യുന്നുണ്ട് അല്ലെ?
0: ഉണ്ട്, ഒരു തരത്തിൽ ഇന്ധനമായി തീരുന്നുണ്ട്. ഈ അനുഭവങ്ങളാണ് എഴുത്തിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ഇരുന്ന് എഴുതാനും കൂടുതൽ വായിക്കാനുമൊക്കെയുള്ള സമയ ഇത് കുറേ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അത് പിന്നെ രണ്ടും കൂടിയും നടക്കില്ല. അതൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്തിട്ട് പോവേ പറ്റൂ.
1: ഓക്കെ, അങ്ങയുടെ പല കൃതികളിലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിനാണെങ്കിൽ ജാതി ചോദിക്കുക എന്ന കഥ, അതിനകത്താണെങ്കിൽ ജാതി ചോദിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ജാതി ഇല്ല എന്ന് പുറത്തേക്ക് പറഞ്ഞാലും ഉള്ളിൽ ജാതിയുണ്ട് എന്നുള്ള ഒരു സന്ദേശമെല്ലാം അതിലൂടെ പറഞ്ഞു വെക്കുന്നു. എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ?
0: ജാതി ചോദിക്കുക എന്ന കഥ വന്ന സമയത്ത് പല ആൾക്കാരും ഒരു അത്ഭുതപ്പെട്ടു. ജാതി ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, വേണ്ട എന്ന് പറയേണ്ട ഒരു എഴുത്തുകാരനാണോ ജാതി ചോദിക്കുക എന്ന് പറയുന്നത്? അപ്പോൾ അതിൻ്റെ കഥയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ജാതിയെ സ്ഥാപിക്കാനോ ജാതിയെ തിരിച്ചു കൊണ്ടുവരാനോ ഉള്ള കഥയല്ല അത്. പക്ഷേ ജാതി, കാസ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലൊരു യാഥാർത്ഥ്യമാണ്. അതിനെ അംഗീകരിച്ചുകൊണ്ടും അതിൻ്റെ ആ പാരമ്പര്യ അംശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും ഗുണദോഷങ്ങളെ, ദോഷം തന്നെയാണ് ജാതി വ്യവസ്ഥയ്ക്ക് ദോഷം മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് വിമുക്തരാകാൻ പറ്റുകയില്ല. അപ്പോൾ ഈ കഥയിലും ഇങ്ങനെയാണ്. മധുമാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാൾ വളരെ പുരോഗമനവാദിയാണ്. പുള്ളി പുള്ളി ഏത് ജാതിയപ്പെടുന്നത് തന്നെ ഓർമ്മയില്ലാത്ത ആളാണ്, നായർ വിഭാഗത്തിലാണെങ്കിലും. നീലിരാമൻ എന്ന് പറഞ്ഞ ദളിത് യുവതി, ആ ദളിത് യുവതിയോട് വേണ്ട പോലെ മര്യാദയോടുകൂടി പെരുമാറാത്തപ്പോൾ നീ പരിപാടി നടക്കരുതേ നായരെ എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി എന്നെ വിചാരിച്ചു ഞാൻ നായരാണോ, ആ എങ്ങനെ ഈ സ്ത്രീ അറിഞ്ഞത്? അപ്പം എന്താ വെച്ചാൽ ഇയാൾ അറിയാതെ തന്നെ അയാളുടെ ഈ പാരമ്പര്യത്തിൻ്റെ സ്വഭാവങ്ങൾ സ്വന്തം പെരുമാറ്റത്തിലും പ്രകൃതത്തിലുമുണ്ട്. അപ്പം നമ്മൾക്ക് വെറുതെ ആകാശത്ത് നിന്ന് പൊട്ടി വീണല്ലോ. നമ്മൾ ജനിക്കുന്ന പാരമ്പര്യത്തിലെ പല ദോഷങ്ങളും ഗുണങ്ങളൊക്കെ മനുഷ്യരിലുണ്ടാവും. അതിൽ നിന്ന് വിമോചിതനാവണമെങ്കിൽ തിരിച്ചറിയണം. സൂക്കട എന്താണെന്നറിയാതെ നമുക്കിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം അവസാനം ജാതി സ്ഥാപിക്കാനല്ല. സവർണൻ എന്ന് പറയപ്പെടുന്ന മധു മാഷും ദളിത് സ്ത്രീയും ഒന്നിച്ച് പ്രേമബദ്ധരായിട്ട് ഒന്നിച്ച് ചേരുന്നതാണ് കഥയുടെ അവസാനം. വളരെ പുരോഗമനപരമായിട്ടുള്ള
1: അങ്ങയുടെ പല കഥാതന്തുക്കളും ചില വിവാദങ്ങൾ ഉയർത്തി വിട്ടിട്ടുമുണ്ട്, അതല്ലെങ്കിൽ ചില ചർച്ചകളിലേക്ക് നയിച്ചിട്ടുണ്ട്. ഒന്ന് ഇപ്പോൾ പറഞ്ഞ കഥയാണെങ്കിൽ മറ്റൊന്ന് എനിക്ക് തോന്നുന്നു അങ്ങ് എഴുതിയ പുരുഷവിലാപം. അതിലാണെങ്കിൽ പുരുഷന്മാരാണ് കൂടുതൽ ഇരകളായി ചിത്രീകരിക്കപ്പെടുന്നത്. അതിനെ ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ എഴുത്തായി വിമർശിച്ചവരും ഉണ്ട്. എന്താണ് അങ്ങയുടെ ലിംഗനീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്?
0: സത്യത്തിൽ പുരുഷവിലാപം എന്ന കഥ പുരുഷ മേധാവിത്വത്തെ അനുകൂലിക്കുന്ന കഥയല്ല. ശരിക്കും പുരുഷവിലാപം എന്ന കഥയിൽ പുരുഷന്റെ ആൺകോയമ അവനിലുണ്ടാക്കുന്ന വേവലാതികളുണ്ടല്ലോ, അതിനെ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അവനെ വിമോചിതനാക്കാൻ വേണ്ടിയിട്ട്, ഈ ആൺകോയമയുടെ ദൗർബല്യങ്ങളിൽ നിന്നെല്ലാം വിമോചിതനാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് സത്യത്തിൽ ഇതിൽ കൂടെ നടത്തുന്നത്. അല്ലാതെ ഒരു പുരുഷൻ പുറമയ്ക്കൊക്കെ ഓ ഞാൻ സമത്വവാദി എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിൽ ഈ സാധനം കിടക്കണ്ടാവും. ഉള്ളിലുള്ള ഈ സാധനത്തിനെ പുറത്തെടുത്ത് കാണിച്ചു കൊടുത്താലേ അയാൾക്കനെ തിരുത്താൻ പറ്റുള്ളൂ. അതാണ് പുരുഷവിലാപം എന്ന കഥ.
1: ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയെ ഉണർത്തി കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരു
0: ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പുസ്തകം ഒക്കെയാണെങ്കിലും ദൈവത്തിൻ്റെ പുസ്തകമാണെങ്കിലും സ്ത്രീ പ്രധാനമായിട്ടുള്ളതായിട്ട് പല ആൾക്കാരും വിലയിരുത്തി നിരൂപകർ.
1: തീർച്ചയായിട്ടും
0: ഇപ്പോൾ ദൈവത്തിൻ്റെ പുസ്തകത്തിലൊക്കെ ആണെങ്കിൽ, ജീവിതത്തിൻ്റെ പുസ്തകത്തിലൊക്കെ ആണെങ്കിൽ പ്രവാചകന്മാരും ശരിക്കും അടിസ്ഥാനപരമായിട്ട് സ്ത്രീകളാണെന്നാണ് പറയുന്നത്.
1: ഒരു സ്ത്രീണ സ്വഭാവം അവരിലുള്ളതായിട്ട്
0: അതാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീയുടെ ഒരു കാഴ്ചപ്പാട് ആണ് ഞാൻ ജീവിതത്തിന്റെ പുസ്തകത്തിലും ദൈവത്തിന്റെ പുസ്തകവും അതിൽ കൂടെയാണ് വരുന്നത്.
1: എന്താണ് അങ്ങയുടെ ലിംഗനീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്?
0: ലിംഗനീതി

0: ഇതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ത്രീ പുരുഷ സ്നേഹത്തിലൂന്നിയിട്ടുള്ളൊരു ലിംഗനീതിയാണ് വേണ്ടത്. ഈ നീതി എന്ന് പറഞ്ഞാൽ യാന്ത്രികമായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഇപ്പൊ സ്ത്രീയും പുരുഷനും പിന്നെ ദാമ്പത്യം നന്നായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് കുറെ നിയമങ്ങൾ ഉണ്ടാക്കുകയും എന്തെങ്കിലും അനങ്ങിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുകയും വീട്ടില് പോലീസുകാരെ പിന്നെ നിർത്തിക്കൊണ്ടുള്ളൊരു നീതി സാധ്യമല്ല. ലിംഗനീതി പരസ്പരം തുല്യതയും ആദരവും ഈ വ്യത്യസ്തതകൾ മനസ്സിലാക്കിക്കൊണ്ട് അംഗീകരിക്കുന്ന ഒരു നീതി, സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു നീതിയാണ് അവിടെ നടപ്പിലാക്കേണ്ടത്. അല്ല, നിയമം കൊണ്ട് മാത്രമുള്ള നീതി ഒരിക്കലും നിലനിൽക്കുകയില്ല.
1: അങ്ങയുടെ കഥകളിലെല്ലാം പ്രമേയങ്ങളാൽ വ്യത്യസ്തതകളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് പുറത്തു വന്ന കഥാസമാഹാരം ഗ്രേറ്റ, അതിൽ ഉള്ളൊരു കഥ എനിക്ക് ഗ്രേറ്റേച്ചിയെ കാണണേ എന്നുള്ളത് കാലാവസ്ഥാ വ്യതിയാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഇറങ്ങിയ ചുരുക്കം ചില കഥകളിൽ, അതല്ലെങ്കിൽ ഏക കഥ ഒരുപക്ഷെ ഇതാകാം മലയാളത്തിലുള്ളത്. അത് അതിലാണെങ്കിൽ കബനിയിലൂടെ ഗ്രേറ്റ തൻബർഗിന്റെ ആ ഭാവങ്ങളും ആ വിശേഷങ്ങളും എല്ലാം വിരുന്നെത്തുന്നു. എന്താണ് ഇത്തരം സമകാലിക യാഥാർത്ഥ്യങ്ങൾ എഴുത്തിലേക്ക് എടുക്കുവാനുള്ള പ്രചോദനം?
0: പലപ്പോഴും ഞാൻ പുതിയ വിജ്ഞാനങ്ങളോട് വളരെ താല്പര്യപൂർവം കണ്ണ് തുറന്നിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം, മനുഷ്യവംശം തന്നെ ഇതിനെ തടയിട്ടില്ലെങ്കിൽ ഒരു 19 കൊല്ലം കൊണ്ട് ഭൂമി നരകമായിട്ട് മാറും. 1/3 രാജ്യങ്ങൾ വെള്ളത്തിലാകും. നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാട്ടിലും അപകടകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും ലോകരാഷ്ട്ര നേതാക്കന്മാർ ശ്രദ്ധിക്കുന്നില്ല. അവരവരെ കാര്യങ്ങളായിട്ട് കണ്ടില്ല. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെ ഏറ്റവും കൂട്ടുന്ന യുദ്ധത്തിലാണെന്ന് ലോകം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഗ്രേറ്റ തുൻബർഗ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരിയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യം ഏറ്റവും ശക്തമായി ഉയർത്തി ലോക നേതാക്കന്മാരുടെ മുന്നിൽ വിരൽ ചൂണ്ടി സംസാരിച്ചത്. അപ്പം അങ്ങനെയുള്ള ഗ്രേറ്റ കേരളത്തിലേക്ക് വരുന്നു. ഗ്രേറ്റയുടെ ആദർശങ്ങളിൽ ആകൃഷ്ടയായിട്ട് വയനാട്ടിലുള്ളൊരു ഹൈസ്കൂളുകാരി നിരാഹാരം കടക്കുന്നു. പരിസ്ഥിതി പ്രവർത്തനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പ്രവർത്തിക്കുന്നൊക്കെയാണ് കഥ. അവൾക്ക് വല്ലാതെ പനിയായിട്ട് മസ്തിഷ്ക ജ്വരം വന്നപ്പോൾ എനിക്ക് ഗ്രേറ്റേച്ചിയെ കാണണേ എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഗ്രേറ്റ വിവരറിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഒരു ഇമാജിനറി ആയിട്ടുള്ള കഥയാണ്. അപ്പോൾ ആ കഥയിൽ കൂടെ ആനുകാലികമായി പൊള്ളുന്ന വിഷയത്തെ കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാരിസ്ഥിതികമായ വിഷയങ്ങളെപ്പറ്റി ധാരാളം കഥകളും കവിതകളൊക്കെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു വിഷയത്തെ ഇങ്ങനെ ഊന്നിക്കൊണ്ട് ആദ്യത്തെ കഥയായിട്ടാണ് ഇത് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്.
1: ഈ പ്രമേയങ്ങളുടെ വ്യത്യസ്തത തീർച്ചയായും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. കോവിഡിന്റെ സമയത്ത് അങ്ങ് ശരീരദൂരം എന്ന പേരിൽ ഒരു കഥ എഴുതിയിരുന്നുവല്ലോ, എങ്ങനെയായിരുന്നു ആ കോവിഡ് സമയത്തെ എഴുത്ത് ജീവിതം?
0: കോവിഡ് സമയത്ത് പിന്നെ എഴുത്ത് സാധാരണമായി തന്നെ മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ കോവിഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയൊരു ചരിത്ര വിച്ഛേദത്തിൻ്റെ സംഭവമായിരുന്നു. കോവിഡിന് മുമ്പും പിൻപും എന്ന നിലയ്ക്ക് മനുഷ്യ ചരിത്രത്തെ തന്നെ വിലയിരുത്തുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് പലപ്പോഴും വേണ്ടമാതിരി സാഹിത്യത്തിൽ വന്നിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ധാരാളം വന്നു കഴിഞ്ഞു. അപ്പോൾ മലയാളത്തിൽ ആദ്യത്തെ കോവിഡിനെ സംബന്ധിക്കുന്ന കഥ ശരീരദൂരാണെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. 4-5 കഥകൾ ആ സമാഹാരത്തിൽ ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നേക്ക് ഈ ശാസ്ത്രത്തിനോടും ഇങ്ങനെ പുതിയ വിഷയങ്ങളോടുള്ള താല്പര്യം ആണ് പെട്ടെന്നത് എൻ്റെ കൃതികളിലേക്ക് കൊണ്ടുവരാനുള്ള പ്രചോദനം.
1: അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും നമ്മുടെ എഴുത്തിനുള്ള മഷിയാണ്?
0: തീർച്ചയായിട്ടും. അതായത് ജീവിത സംബന്ധിയായിട്ടുള്ള, പ്രകൃതി സംബന്ധിയായിട്ടുള്ള ഒരു വിഷയവും സാഹിത്യത്തിന് അന്യമായിട്ടില്ല. ആ അടിസ്ഥാന തത്വം ഞാനിപ്പോഴും മുറുകെ പിടിക്കാറുണ്ട്.
1: അങ്ങേക്ക് ലഭിച്ച അവാർഡുകളുടെ കാര്യത്തിലാണെങ്കിൽ അവാർഡുകളുടെ ഒരു പൂക്കാലം തന്നെ അങ്ങേക്ക് പലപ്പോഴായി ലഭിച്ചിട്ടുണ്ട്. സൂഫി പറഞ്ഞ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ദൈവത്തിന്റെ പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് അവാർഡുകൾ, ഇടശ്ശേരി അവാർഡ് അടക്കം. ഈ ഒരു നേട്ടത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്?
0: ഈ അവാർഡുകൾ പലപ്പോഴും ഉണ്ടല്ലോ, അതൊരു ചാൻസ് ആണ് പലപ്പോഴും പലവർക്കും. വലിയ എഴുത്തുകാർക്ക് അർഹിക്കുന്ന അവാർഡുകൾ കിട്ടിയിട്ടില്ല. ബഷീറിനെയൊക്കെ നോക്കുകയാണെങ്കിൽ, വിജയനെയൊക്കെ നോക്കുകയാണെങ്കിൽ പലവിധം ഉണ്ട്. അങ്ങനെ ലോകത്ത് തന്നെ വളരെ അർഹരായിട്ടുള്ളവർക്ക് പ്രധാനപ്പെട്ട അവാർഡുകൾ കിട്ടിയിട്ടില്ല. അപ്പം ഈ അവാർഡ് കിട്ടുന്നതൊക്കെ ഒരു ചാൻസ് മാതിരി വരുന്നതാണ്. എനിക്കെന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ ഒരു കൃതി ആ സമയത്ത് കൃത്യമായിട്ട് വരും. അങ്ങനെയുള്ളൊരു ഭാഗ്യത്തിൻ്റെ ഒരു എലിമെൻ്റ് അവാർഡിൻ്റെ കാര്യത്തിൽ എനിക്കുണ്ടായി.

0: കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്.
1: അങ്ങയുടെ കൃതികളിൽ ആത്മീയമായ ദർശനങ്ങൾ പലപ്പോഴും ശ്രീനാരായണ ഗുരുവിന്റെയും ഗാന്ധിജിയുടേതുമൊക്കെ കടന്നു വരാറുണ്ട്. എങ്ങനെയാണ് അങ്ങ് ഇവരെ നോക്കിക്കാണുന്നത്?
0: ശ്രീനാരായണ ഗുരു ശരിക്കും ലോക ഗുരു തന്നെയാണ്. ഇത്ര വിശാലമായിട്ടുള്ള മതത്തിൻ്റെ അത്യുന്നതമായിട്ടുള്ള ആത്മീയ തലത്തെ സ്വാംശീകരിക്കുകയും സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ അതിനെ പ്രയോഗിക്കുകയും ചെയ്തിട്ടുള്ളൊരു മഹാത്മാവ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഗുരു പോലെ ഒരു സാംസ്കാരിക നായകൻ നമുക്കുണ്ടായത് എഴുത്തച്ഛനായിരുന്നു. രണ്ടുപേരും അദ്വൈതികളായിരുന്നു, നമുക്കറിയാം. രണ്ട് എന്നൊന്നില്ല എന്ന ഒരു വലിയ വിശാലതയിലേക്ക് എത്തുന്ന വലിയ എഴുത്തുകാരാണ് ഗുരുവിൻ്റെ. നമ്മൾ പലപ്പോഴും ഗുരുവിനെ ആനയെ കണ്ണ് കാണാത്തവർ കാണുന്ന പോലെയാണ് ഓരോ ഭാഗമാണ് കാണുന്നത്. ചിലർ വെറും സാമൂഹ്യ പരിഷ്കർത്താവായിട്ടാണ് കാണുന്നത്, ചിലർ വെറും ആത്മീയവാദിയായിട്ടാണ് കാണുന്നത്. പക്ഷേ എല്ലാം കൂടി ചേർന്ന ഒരു വലിയ പ്രതിഭാസം തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരു. ഇപ്പം ശ്രീനാരായണ ഗുരുവിനെ പറ്റി എഴുതുക, ശ്രീനാരായണ ഗുരുവിനെ കോട്ട് ചെയ്യുക എന്നുള്ള എൻ്റെ വലിയൊരു എന്നുള്ളൊരു അദമ്യമായിട്ടുള്ളൊരു കാര്യമാണെന്നറിയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പൊന്നാനി കളരിയിൽ പെടേണ്ട ആളായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന്. കാരണം പൊന്നാനിയുടെ ജനിക്കാത്ത പുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പൊന്നാനിയുടെ എഴുത്തച്ഛൻ്റെയൊക്കെ എല്ലാം ഒന്ന് എന്ന ആ ഒരു കൂട്ടിപ്പിടിക്കലുണ്ടായിരുന്ന ആളാണ് ശ്രീനാരായണ ഗുരു, പൊന്നാനിക്കാരനല്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഗുരുവിനോടൊരു ബഹുമാനമായിരുന്നു. ഗാന്ധിയോട് എനിക്ക് വലിയ ബഹുമാനമാണ്. ഗാന്ധിക്കെതിരായിട്ട് പല തരത്തിലുള്ള വിമർശനങ്ങളും പുതിയ എഴുത്തുകാരൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്ന അരുന്ധതി റോയ് തന്നെ ഗാന്ധിക്കെതിരായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിലേക്ക് അരുന്ധതിയോട് വലിയ അഭിപ്രായ വ്യത്യാസമാണ്. ഗാന്ധിജിനെ ആ സമഗ്രതയിൽ മനസ്സിലാക്കാൻ പറ്റിയ ചില പിഴവുകളാണ്. ഗാന്ധിയുടെ സദുദ്വേഷം കൊണ്ട് ഗാന്ധി സ്വയം നവീകരിച്ചു കൊണ്ടിരുന്ന ആളാണ്. ആ ഗാന്ധിക്ക് അവസാന നവീകരണത്തിനുള്ള പല പാഠവും നമ്മളെ ശ്രീനാരായണ ഗുരു കൊടുത്തതാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ പരസ്പര ശത്രുക്കളാക്കുക, പരസ്പരം രണ്ട് വ്യത്യസ്ത കള്ളികളിൽ നിർത്തുക എന്നല്ല. ഗാന്ധി അംബേദ്കറും പിന്നെ ശ്രീനാരായണ ഗുരും കാറൽ മാർക്സും ഒക്കെ ചേരുന്ന ഒരു ലോകമാണ് ഒരു നല്ല ലോകമായിട്ട് മാറുകയുള്ളു. പലപ്പോഴും ഗാന്ധിനെ അംബേദ്കറിനെയൊക്കെ വ്യത്യസ്ത ചേരികളിൽ നിർത്തി പരസ്പരം ശത്രുക്കളായെന്ന് പറയുന്ന ചില ഫാഷനൊക്കെ ചിലവർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഗാന്ധിയും അംബേദ്കറും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. വ്യക്തിത്വമുള്ളവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അത് ശത്രുതയായിരുന്നില്ല. അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ വരാൻ, ഭരണഘടനാ സമിതിയിൽ വരാൻ ഗാന്ധിജിയുടെ ആശീർവാദമില്ലാതെ അംബേദ്കർക്ക് വരാൻ പറ്റുമായിരുന്നില്ല. മാത്രമല്ല, മഹാത്മജി മരിച്ചപ്പോൾ കണ്ണീരോടെയാണ് അംബേദ്കർ അദ്ദേഹത്തെ കാണാൻ പോയത്. അപ്പോൾ അവർ തമ്മിൽ വലിയ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇന്നിപ്പോൾ എല്ലാറ്റിനെയും വിഭജിക്കാനുള്ള ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ഭാഗവെക്കാകരുത്. ഗുരുവിനെ ഒരു കള്ളിയിൽ നിർത്തുക, എഴുത്തച്ഛനെ ബ്രാഹ്മണൻ്റെ അടിമയായിട്ട് നിർത്തുക, ഇതൊക്കെ വലിയ അനീതിയായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ചെയ്യുന്നത്. അതൊക്കെ ചില ഒരു വിവരക്കെടുകൊണ്ടും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പിന്നെ എതിർപ്പ് ർത്ഥവുമില്ലാതെ എന്തെങ്കിലും പറഞ്ഞാലാണല്ലോ ഇന്ന് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുക. പക്ഷെ അങ്ങനെ ചെയ്യുന്ന വലിയ അനീതിയാണ് സത്യത്തിൽ. എഴുത്തച്ഛനാണെങ്കിലും ശ്രീനാരായണ ഗുരു ഒക്കെ നമുക്ക് വേണം, അല്ലെങ്കിൽ മലയാളി മലയാളിയല്ലാതെ ഇപ്പോ എന്നുള്ളതാണ്.
2: ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണിയുമായി മുനീറാമയൂർ നടത്തിയ അഭിമുഖത്തിന്റെ മൂന്നാം ഭാഗമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം. 7356820534. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 7356820534. ഇതിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച ഇതേ സമയത്ത് കേൾക്കാം.
3: മുഖാമുഖം. ആകാശവാണി 102.7 മഞ്ചേരി FM.
4: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
5: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.

0: മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
3: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേരം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
5: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
7: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
8: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
9: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
8: എന്നും രാവിലെ 7:00.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം. എന്നും രാവിലെ 8:15.
12: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
13: ആയിഷ ഗർഭിണിയാണോലേ?
14: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
13: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
15: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
13: തന്നെയോ? അതേതായാലും നന്നായി.
15: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
13: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
17: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
16: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
17: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
16: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
11: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
11: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: LED ടിവി വാങ്ങുമ്പോൾ 6,000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21,000 രൂപ വരെ ക്യാഷ് ബാക്കും.
5: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555024.
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
8: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
6: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
17: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
6: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
17: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
6: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
17: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
11: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
6: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
11: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
18: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089000905.
8: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
19: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
17: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
14: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
17: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്

0: ஸ்பீக்கர்ஸ், மவுஸ், கீபோர்ட் எல்லாம் ஸ்பெஷல் ஆஃபர் வாங்க.
1: மை ஜி பேக் டு ஸ்டடி ஸ்கூல் ஐடி கார்டு மை வரும் படனத்தின் ஒரு ஸ்மார்ட் தொடக்கமிடு.
2: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
3: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
4: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
4: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
3: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
5: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
6: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
5: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
6: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
5: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
6: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
7: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
6: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
0: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: LED ടിവി വാങ്ങുമ്പോൾ 6,000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21,000 രൂപ വരെ ക്യാഷ് ബാക്കും.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
9: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പരിപാടി ശ്രദ്ധിക്കൂ. JCI മേഖല 21 മിഡ് ഇയർ കോൺഫറൻസ് മിഡ്കോൺ 2026 മഞ്ചേരി ഇന്ന് ഉച്ചയ്ക്ക് 2 മഞ്ചേരി VP ഹാളിൽ നടക്കും. JCI മുൻ വേൾഡ് പ്രസിഡന്റ് ഷൈൻ ടി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ JCI ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് രാകേഷ് നായർ, മേഖലാ പ്രസിഡന്റ് ഗോകുൽ JB തുടങ്ങിയവർ പങ്കെടുക്കും. JCI മേഖല 21 മിഡ് ഇയർ കോൺഫറൻസ് മിഡ്കോൺ 2026 മഞ്ചേരി ഇന്ന് ഉച്ചയ്ക്ക് 2 മഞ്ചേരി VP ഹാളിൽ.
1: FM പ്രധാന വാർത്തകൾ.
0: രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 91 പൈസ വരെയാണ് വർദ്ധിപ്പിച്ചത്. 10 മൂന്നാം തവണയാണ് ഇന്ധനവില വർദ്ധിച്ചത്. US സെക്രട്ടറി മാർക്കോ റൂബിയോ 4 സന്ദർശനത്തിന് ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ റൂബിയോയെ കൊൽക്കത്തയിലെ എയർപോർട്ടിൽ സ്വീകരിച്ചു. കോംഗോയിൽ പുറപ്പെട്ട എബോള രോഗം ആഗോളതലത്തിൽ പൊതു ആരോഗ്യത്തിന് ഭീഷണിയാണെന്നും എന്നാൽ ഇതുവരെ പകർച്ചവ്യാധിയായി കണക്കാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടന. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എബോളയ്ക്കെതിരെ പുതിയ വാക്സിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് ഗവൺമെന്റ്. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് പൂനെയിൽ അറസ്റ്റിലായത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 ഭാഗിക വൈദ്യുതി തടസ്സമുണ്ടായേക്കുമെന്ന് KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. കേരള സംസ്ഥാന വിഷു ബമ്പർ ഭാഗ്യക്കുറി ഇന്ന് നറുക്കെടുക്കും. ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. കോഴിക്കോട് കൊടിയത്തൂരിൽ ഇന്നലെ ഉച്ചയ്ക്ക് വിദ്യാർത്ഥിക്ക് കുറുക്കന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. ജനവാസ മേഖലയിൽ പകൽ സമയത്തുണ്ടായ വന്യജീവി ആക്രമണം പ്രദേശത്ത് ആശങ്ക പരത്തിയിട്ടുണ്ട്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.

0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16345 ലോക്മാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് 1:24 വൈകി 10:12 16610 മാംഗ്ലൂർ സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 10:59 16606 തിരുവനന്തപുരം സെൻട്രൽ മാംഗ്ലൂർ സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16323 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 5661 നിലമ്പൂർ ഷറൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം
2: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
3: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
2: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
3: ഓഫറുകൾ പരിമിത കാലത്തേക്ക് മാത്രം.

0: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാൻ ഞെട്ടിക്കുന്ന ഡീലുകൾ, 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.

0: പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 10 മണി. കേൾക്കാം യുവവാണി.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: യുവവാണി.

0: ഹേ ഗായ്സ്, ഇപ്പൊ കേട്ട പാട്ടുകളൊക്കെ എന്ത് നല്ല പാട്ടുകളാണല്ലേ. എല്ലാ പാട്ടുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അതെ, എല്ലാം നല്ല അടിപൊളി വൈബ് തരുന്ന മഴപ്പാട്ടുകളാണ്. ഇപ്പൊ ചെറുതായി മഴയൊക്കെ പെയ്തു തുടങ്ങി, പരിസരമൊക്കെ ഒന്ന് തണുത്തു. ഇനി പെരുമഴക്കാലം വരാറായി. അതോടൊപ്പം നമ്മുടെ മനസ്സുകളും തണുക്കട്ടെ. മഴ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്തൊക്കെയാ? സ്കൂൾ, കോളേജ്, ഫുട്ബോൾ, യാത്രകൾ, പ്രണയം, സിനിമ, പാട്ടുകൾ, അങ്ങനെ ഒരുപാടുണ്ടാവുമല്ലേ. ഇന്ന് യുവവാണിയിൽ മഴയെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം കുറച്ച് എനർജറ്റിക് ആൻഡ് യൂത്ത്ഫുൾ ബഡീസ് വന്നിട്ടുണ്ട്. അവരുടെ മഴ അനുഭവങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ? വാ പോവാം.
1: ഹായ്, ഞാൻ ലക്ഷ്മി. ഞാനൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ മഴ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കുളിർമയുള്ളൊരു ഫീലിംഗ് ആണ് അല്ലേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. പലർക്കും പല ഇമോഷൻസ് ആയിരിക്കും മഴ തൊട്ടുണർത്തുന്നുണ്ടാവുക. ചിലരെ സംബന്ധിച്ച് അതൊരു ചൈൽഡ്ഹുഡ് മെമ്മറി

മെമ്മറീസ് ആയിരിക്കും, അവരുടെ കോളേജ് ഡേയ്സ്, നൊസ്റ്റാൾജിയാസ്. പിന്നെ ചിലർക്കത് പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും മെമ്മറീസ് ആവാം. ചിലരെ സംബന്ധിച്ചത് ഒരു മരണത്തിന്റെ ഓർമ്മകളോ അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റോ ഒക്കെ ആയിരിക്കാം. അതാണ് പലതരം ഇമോഷൻസിനെ ഒരേ സമയത്ത് പലരിലും ഉളവാക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക തരം ഒരു പ്രതിഭാസം തന്നെയാണ് അല്ലെ മഴ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരുപാട് മെമ്മറീസ് മഴ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ലൈക്ക് ഒക്കെ കുഞ്ഞു കുഞ്ഞു മെമ്മറീസ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടായേക്കാവുന്ന നോർമൽ മെമ്മറീസ് തന്നെ. അതിലൊരു മെമ്മറി എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്കാലത്ത് കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാലമാണല്ലോ മഴക്കാലം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ അല്ലാതെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു മഴ കിട്ടുന്ന ഒരു ടൈം ഉണ്ടല്ലോ. സാധാരണ നമ്മൾ കുടയൊന്നും അമ്മ തന്ന് വിടാത്ത സമയം അൺഎക്സ്പെക്ടഡ് ഒരു മഴ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ സ്കൂൾ ബസ് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് വരുന്ന സമയം ഇവിടെ എത്തണമെങ്കിൽ കുടയില്ലെങ്കിൽ പിന്നെ മഴ നനഞ്ഞേ പറ്റൂ. നമുക്കത് ഏറ്റവും കിട്ടിയ ഒരു ചാൻസ് അല്ലേ കുട്ടിക്കാലത്ത്. അപ്പൊ ഞാൻ ഒരിക്കലും ഇതുപോലെ സ്കൂൾ വിട്ട് വരുന്ന സമയം എല്ലാവരും ബസ് സ്റ്റോപ്പിൽ നിന്ന് കുടയൊക്കെ ചൂടി ഇങ്ങനെ പോകുന്നു. എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നല്ലോ കുട, എന്റെ കയ്യിലില്ല. അപ്പൊ എനിക്ക് ഒരു കിട്ടിയ അവസരമാണ്. അപ്പൊ ഞാനിങ്ങനെ ആർമാദിക്കാന്നുള്ള മൈൻഡിൽ ഇങ്ങനെ മെല്ലെ നടക്കുക. മഴ ഇങ്ങനെ ശക്തി കൂടുന്നുണ്ട്, പേടിയാവുന്നുണ്ട്. ഇടിയും മിന്നലും ഒക്കെ വരുമ്പോഴാണ് നമുക്ക് പേടി വരാം. നല്ല മഴ മാത്രമാവുമ്പം ആ ഓരോ മഴത്തുള്ളിയും മേലെ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖല്ലേ, അതൊരു പ്രത്യേക ഫീൽ തന്നെയാ. അപ്പൊ കുട്ടിക്കാലത്ത് നമുക്ക് വേറെ സ്ട്രെസ്സോ വേറെ ഒരു ഭാരങ്ങളും ഇല്ല. ഏറ്റവും നല്ലൊരു കാലഘട്ടം, നമ്മൾ എല്ലാവരും തിരിഞ്ഞു പോവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ അന്ന് നമ്മൾ ഫ്രീ ആയിട്ട് ഭയങ്കര ഒരു അപ്പൂപ്പൻ താടി എങ്ങനെ കാച്ചില് പറക്കുന്നു അത് കണക്ക് നമ്മൾ ഇങ്ങനെ വളരെ ഫ്രീ ആയി മഴ കൊണ്ട് ഇങ്ങനെ ഡാൻസ് എല്ലാം കളിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ എത്തി സന്തോഷമുള്ളൊരു മൊമെന്റാ. അത് നമുക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല, എൻജോയ് ചെയ്യുന്നു. ആ മൊമെന്റിൽ കംപ്ലീറ്റ്ലി ആ മഴയിൽ അങ്ങോട്ട് ഇമേഴ്സ് ആവുന്നു അല്ലേ. അപ്പൊ ആ ഒരു മെമ്മറി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ നാട്ടിൽ പുല്ലെണ്ണ എന്ന് പറയും. ഓരോ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞാൻ കാലിക്കറ്റ് ആണ്. അപ്പൊ അവിടെ പുല്ലെണ്ണ എന്ന് പറയും. അതായത് മഴക്കാലത്ത് ഈ ചെടികളിലൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കത്തില്ലേ, മഴയുടെ ഒരു കുറച്ച് ഡ്രോപ്സ് ഇങ്ങനെ കട്ടി പിടിച്ച് കിടക്കും. അപ്പൊ അത് ഭയങ്കര തണുപ്പാ. അപ്പൊ അത് നമ്മള് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ അത് തെരഞ്ഞു നോക്കുകയായിരുന്നു, പുല്ലെണ്ണ ഉണ്ടോ പുല്ലെണ്ണ. പുല്ലെണ്ണ ആണ്ട് ഒരു സന്തോഷമാണ്. വേഗം അങ്ങനത്തെ രണ്ടു മൂന്നെണ്ണം എടുത്തിട്ട് കയ്യിൽ വെക്കും. അപ്പൊ അത് കുട്ടികളാവുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് ബസ്സിലൊക്കെ കൊണ്ടുപോകും, എന്നിട്ട് സ്കൂളിലെത്തുന്നവരെ അതിന്റെ തണുപ്പ് കുറേ നേരം നിൽക്കും. അപ്പൊ ആ പുല്ലെണ്ണ മെമ്മറി ഓൾസോ സോ ഗുഡ്.

ഞാൻ അബ്ദുറഹ്മാൻ. ആക്ച്വലി ഞാൻ മാസ്റ്റേഴ്സ് സ്റ്റുഡന്റ് ആണ്. പക്ഷെ ഞാൻ പഠിക്കുന്നത് സ്ലോവേനിയയിലാണ്, യൂണിവേഴ്സിറ്റി ഓഫ് മാരിബോറിൽ. ആക്ച്വലി മഴ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ തോന്നുന്ന പോലെ തന്നെ എനിക്ക് കുട്ടിക്കാലം തന്നെയാണ് എങ്ങനെയായാലും എന്റെ മനസ്സിലേക്ക് ഫസ്റ്റ് കയറി വരുന്നൊരു സാധനം. മഴയ്ക്ക് സ്ലോവേനി ഭാഷയിൽ പറയുന്ന പേരാണ് ദേശ്, ദേശീയം, ദശൂയെ, അങ്ങനെയൊക്കെ പറയാം. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല ഇവിടുത്തെ മഴ. കാരണം നമ്മുടെ നാട്ടിൽ ഒരു ജൂൺ അല്ലെങ്കിൽ ഒരു മെയ് വേനൽക്കാലത്തിലെ ഒരു അവസാനത്തിലോ അങ്ങനെ നമുക്കൊരു മഴക്കാലം തന്നെയുണ്ട്. പക്ഷെ അവിടെ മഴ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. ചില നേരത്ത് ആൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലത്ത് മഞ്ഞായി പെയ്യുമ്പോൾ കുറഞ്ഞ സ്ഥലത്ത് അത് മഴയായിട്ടായിരിക്കും. ചിലപ്പോൾ അത് ആലിപ്പഴമായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ നീളത്തിലുള്ള മഴത്തുള്ളികൾ നല്ല ഐസ് പോലെ പെയ്യാം, അങ്ങനെയൊക്കെ വരാം. പക്ഷെ മഴ എന്ന് പറയുമ്പോൾ എനിക്ക് സ്ലോവേനിയത്തെയും കാട്ടിലും നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആ ഫീല് കിട്ടുന്നത്. കാരണം കുട്ടിക്കാലത്ത് തന്നെ സ്കൂൾ തുറക്കുന്നത് ഒരു മഴക്കാലത്തായിരിക്കും. ആ ടൈമിൽ സ്കൂൾ പോകുന്നതും ആ മഴത്ത് ഈ ചളിയിൽ കളിക്കുന്നതും, പിന്നെ പ്രത്യേകം എടുത്തു വരേണ്ടത് ഒരു മലപ്പുറംകാരനായതുകൊണ്ട് മഴക്കാലത്തെ പാടത്തെ കളി അത് മറക്കാൻ പറ്റൂല. പിന്നെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന പോലെ ചിലപ്പോ അത് നേരെ തിരിച്ചുമാകാം. ഞാൻ നിലമ്പൂർ ഭാഗത്തായതുകൊണ്ട് ഉരുൾപൊട്ടൽ കാര്യങ്ങൾ എല്ലാ മഴക്കാലത്തും എനിക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒന്നുമില്ലെങ്കിൽ മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, എല്ലാ കാലവർഷവും നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നതാണ്.

എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സർവരാജ്. ഞാൻ മലപ്പുറം വേങ്ങരയിൽ നിന്നാണ്. ഞാൻ രാമനാട്ടര ബാണസ് ബി എഡ് കോളേജില് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. മഴയെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് ഓർമ്മകളാണ് മനസ്സിൽ വരുന്നത്. എന്റെ വീട് ഒരു പാടത്തിന്റെ സൈഡിലാണ്. അപ്പൊ വീടിന്റെ മുന്നിൽ നിന്ന് നോക്കിയാൽ തന്നെ ഇങ്ങനെ കണ്ണത്താ ദൂരത്ത് പാടായിട്ട് കിടക്കുകയാണ്. അപ്പൊ വീണ്ടും ഉമ്മർത്തിരുന്നാൽ ഇങ്ങനെ മഴ ഇങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനെ വരുന്നത് കാണാനോ അത് കേൾക്കാനൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഈ മഴക്കാലത്ത് അവധി കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ രാവിലെ ഒരു 8 മണി അല്ലെങ്കിൽ 8:30 ആവുന്ന സമയത്ത് ഞങ്ങള് വീടിന്റെ അടുത്തുള്ള കുറച്ച് കുട്ടികളുണ്ട്, ഒരു 8-10 ആളുണ്ടാവും. അങ്ങനെ ഒരു ടീമായിട്ട് നേരെ കുളത്തിലേക്കാണ്. സോപ്പും തോർത്തും അതുപോലെ തന്നെ നമ്മള് കളിക്കാൻ വേണ്ടിയിട്ട് പന്തൊക്കെ എടുത്തിട്ടാ പോവാ. അങ്ങനെ ഒരു 2-3 മണിക്കൂർ ഫുള്ള് ആർമാദ. ആ വഴിക്ക് ഒരാൾക്ക് വരാൻ കഴിയില്ല, ഫുള്ള് ഒച്ചയും വിളിയും നായാട്ടും. അങ്ങനെ നല്ല രസമാണ്. ഇങ്ങനെ നീന്തൽ മത്സരമായിട്ടും ചാട്ടായാലും മലക്കമറിച്ചിലായിട്ടും അങ്ങനെ ആകെ ജഗ പുകയിരിക്കും. പിന്നെ ഒരു ഏകദേശം ഒരു 11-11.5 ആവുമ്പോ നല്ല വീട്ടിലേക്ക് വരും. അപ്പൊ നല്ല വിശപ്പായിരിക്കും കേട്ടോ, കണ്ണൊക്കെ ചോപ്പിച്ചും കൊണ്ടേ വരിക. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ക്യാരം ബോർഡ് കളി. ക്യാരം ബോർഡ് കളിക്കുമ്പോഴത്തേക്ക് പിന്നെ ഉച്ച കഴിഞ്ഞിണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ഊണ് കഴിഞ്ഞ് പിന്നെ നേരെ തോട്ടിലേക്കാ. തോട്ടിൽ പോയിട്ട് നമ്മളെ മെയിൻ പരിപാടി മീൻ പിടുത്തം. നല്ല അങ്ങനെ ഒഴുകി വരുന്ന കൊറേ മീനുണ്ടാവും. അപ്പൊ നമ്മള് തോർത്തുമുണ്ടായിട്ടാണ് മെയിൻ ആയിട്ട് പിടിക്കുക. അങ്ങനെ മീനിനെയൊക്കെ പിടിച്ച് പിന്നെ ഈ ഒഴുകി വരുന്ന കമ്പും ചില്ലകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ നരൻ സിനിമയൊക്കെ കണ്ടിട്ട് ഓ നരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില്ലയും ഇതൊക്കെ പിടിച്ചിടലും.

ഭയങ്കര രസമായിരുന്നു അന്ന് അതൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തോട്ടുന്നുള്ള കുളിയും കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്താൻ സന്ധ്യ കഴിയും. അപ്പൊ വീട്ടിൽ നിന്ന് ഒരു ചീത്ത, അത് നിർബന്ധാ, നമ്മളെ ഇല്ലത്തെ നിർബന്ധം എന്ന് പറയുന്നത് നല്ല രസമാണ്. പിന്നെ രാത്രി ആയി കഴിഞ്ഞാല് അധിക ദിവസം കറണ്ട് ഉണ്ടാവില്ല, ഇടിയും മിന്നലായിട്ടൊക്കെ കറണ്ട് പോവും. അപ്പോ എങ്ങനെ ഒരു മെഴുകുതിരിന്റെ വെട്ടത്തില് അല്ലെങ്കിൽ ഒരു വിളക്കിന്റെ വെട്ടത്തില് ഇങ്ങനെ വീട്ടിലെല്ലാരും ഇങ്ങനെ കൂടിയിരുന്നിട്ട്, ഞങ്ങളെ ഫാമിലിയിൽ അത്യാവശ്യം പാടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോ അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിലിരുന്ന് ആ മഴേന്റെ ഒച്ചയും പാട്ടും ആ മെഴുകുതിരിന്റെ വെട്ടവും അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ കേൾക്കുമ്പോ ഒരു പ്രത്യേക സുഖ. അപ്പോ അങ്ങനെയൊക്കെയായിരുന്നു എന്റെ ഒരു കുട്ടിക്കാലം എന്ന് പറയണത്. പിന്നെ കോളേജിലായപ്പോ, അതായത് കുറച്ചും കൂടെ വളർന്ന സമയത്ത്, നമ്മള് രാത്രിയൊക്കെ ഈ മഴയത്ത് വയനാട് ചുരം കയറാൻ പോയതും അയ്യോ ഭയങ്കര ഒരു അനുഭവമായിരുന്നു അതൊക്കെ. ഇപ്പൊ പിന്നെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതച്ചു മൂടി കിടക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോ കുളത്ത് ചാടാനായാലും അല്ലെങ്കിൽ തോട്ടിൽ മീൻ പിടിക്കാൻ പോകാനായാലും ഒന്നും ആളില്ല. എല്ലാരും ജോലി തിരക്കും അതുപോലെ തന്നെ പഠിക്കാനൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിലാണ്.

0: എൻ്റെ പേര് ഷിജാഹ എന്നാണ്. മറൈൻ ബയോളജി സബ്ജക്റ്റില് കുസാറ്റിലെ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയാണ്.
1: ഞങ്ങൾ പണ്ട് പ്ലസ് ടുന്ന് ടൂറ് പോയി. ഞങ്ങൾ ചിക്ക്മംഗ്ലൂരിലേക്കാണ് ടൂർ പോകുന്നത്. അപ്പോൾ ചിക്ക്മംഗ്ലൂരിൽ നമ്മൾ ടൂറ് പോയി രണ്ടാമത്തെ ദിവസം കാനും ഞങ്ങൾ അവിടെ അടുത്തൊരു മല ട്രക്ക് ചെയ്യാൻ കയറി. ഞങ്ങൾ ആ മല ട്രക്ക് ചെയ്ത് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീപ്പിൽ അവിടുത്തെ ആൾക്കാർ നമ്മൾ അങ്ങോട്ട് കയറ്റാണ് ചെയ്യുക. എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ ജീപ്പിൽ ഇങ്ങനെ എല്ലാ കുട്ടികളും ഇങ്ങനെ കയറി. ഞങ്ങളുടെ ഒപ്പം വന്ന എല്ലാ ജീപ്പിലും ഒരു സാറും പിന്നെ കുട്ടികളും അങ്ങനെയൊക്കെ ഞങ്ങൾ ബാലൻസ് ചെയ്ത് കയറി. അപ്പം ഞങ്ങളുടെ ജീപ്പിൽ മാത്രം ആരുമില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ ജീപ്പിൽ കയറി. കാരണം ഞങ്ങൾ മാത്രം മതി, കുട്ടികൾ മാത്രം മതി, സാറന്മാരൊന്നും വേണ്ട, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച്. നല്ലൊരു ചെറിയ ചാറൽ മഴ ഉണ്ട്, അപ്പം നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഭംഗിയുള്ള ക്ലൈമറ്റാണ്. കയറിയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലം, നല്ല വ്യൂ പോയിന്റ്. ഡ്രൈവറായിട്ടുണ്ടായത് ഒരു തമിഴ്നാടെന്നുള്ള ഒരാളാണ്. ആളാണെങ്കിൽ വൻ വൈബ്. മൂപ്പരുടെ വൈബില് ഞങ്ങളും വൈബ് അടിച്ച് നിൽക്കുക. പിന്നെ ബുദ്ധിയില്ലല്ലോ, അത്രല്ല പ്രായം. പണ്ട് ആ വഴി ബസ്സൊക്കെ പോയിരുന്ന വഴിയായിരുന്നു. പിന്നെ ഈ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഒഴിവാക്കിയാണ്ടാണ് ജീപ്പ് മതി എന്നുള്ളൊരു ഉപദ്രവം മാറി. ഏതായാലും നല്ല രസമുള്ള സ്ഥലം. പിന്നെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരും. തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ എല്ലാ വണ്ടിയും പറഞ്ഞു തരിട്ട് അവസാനം പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ. കാരണം അവസാനമാക്കിയാലാണ് എല്ലതും കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് കൂടി എടുത്തിട്ട് നമുക്ക് അവസാനം ഇറങ്ങാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ നിന്ന്. അവസാനം അപ്പം ഞങ്ങൾ എല്ലാവരും വണ്ടി കയറി. അപ്പം ഞാനും എൻ്റെ കൂടെയുള്ള വേറൊരാളും ഞങ്ങൾ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ജീപ്പിൻ്റെ. പിന്നെ ഒരു 7 പേരും 8 പേരൊക്കെ ഞാനും ബാക്കിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ആ ജീപ്പിലുള്ളത്. അപ്പം ഞങ്ങൾ വണ്ടിയിലൂടെ കയറി, ഞങ്ങളുടെ ഡ്രൈവറും കൂടി കയറി. മൂപ്പര് വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോഴേക്കും വണ്ടി കുത്തനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഹാൻഡ് ബ്രേക്ക് കുറവാണ്, വണ്ടിക്ക് ബ്രേക്കും കുറവാണ്. ഇത് രണ്ടും ഞങ്ങൾക്ക് അറിയില്ല. വണ്ടി എങ്ങനെയായാലും മൂപ്പര് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടണില്ല. അപ്പോഴേക്കും ഞങ്ങളെ ബാക്കിലുള്ള ആൾക്കാരും ഒന്ന് പേടിക്കാൻ തുടങ്ങി, ഞങ്ങളും പേടിക്കാൻ തുടങ്ങി. ഫ്രണ്ടിലിരിക്കുന്ന എന്റെ കൂടുതലുള്ള വേറൊരു ചങ്ങനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ചാടിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ രണ്ട് സൈഡാണെങ്കിൽ നമ്മുടെ വേലി കമ്പിയും കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ചാടാനും പറ്റില്ല. വണ്ടിയാണെങ്കിൽ അങ്ങനെ കുത്തനം ഒരു മലന്റെ മുകളിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് പോവുക. അതൊരു കൊക്ക പോലെ അങ്ങനെ അടിയിലേക്ക് പോവാണ്. പക്ഷെ പടച്ചോന്റെ വായി കൊണ്ട് എന്താന്ന് സംഭവിച്ചു കഴിഞ്ഞാല്, അവിടെ ഒരു സിമെന്റിന്റെ പോസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ്. അപ്പൊ വണ്ടി നേരെ പോയിട്ട് അതുമോ പോയിട്ട് ഒറ്റടി ആ അടിച്ചപ്പോ ഈ സിമെന്റിന്റെ പോസ്റ്റ് ചെരിഞ്ഞാണ്ട് വീണുപോയി. അതുകൊണ്ട് ഞങ്ങളെ വണ്ടി അതുമ്പോ തട്ടി തടഞ്ഞു നിന്നു. അപ്പേക്കും ബാക്കിൽ നിന്ന് ഒരാള് വീണുപോയി പുറത്തേക്ക്. ആ വീണ ആളെടുത്തതിന് ഞങ്ങൾ അന്ന് 2 ദിവസം എടുത്ത ഫോട്ടോസ് ഉള്ള ക്യാമറ. അതുകൊണ്ട് 2 ദിവസം ഞങ്ങൾ എടുത്ത ഫോട്ടോസ് മുഴുവൻ പോയി. പിന്നെ ചിക്ക്മംഗ്ലൂരും വേണ്ട, ഒന്നും വേണ്ട.

ഒരു സംഭവം എനിക്ക് ഇന്നും വളരെ സ്പെഷ്യലാണ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരു ദിവസം ശക്തമായ മഴ പെയ്യുകയായിരുന്നു. അപ്പോൾ കറന്റ് പോയി, വീട്ടിൽ മുഴുവൻ ഇരുട്ട്, പുറത്ത് മഴയുടെ ശബ്ദം മാത്രം. അന്ന് ഞാനും എന്റെ വീട്ടുകാരും ഒരുമിച്ചിരുന്ന് പഴയ പാട്ടുകൾ പാടിയും കഥകൾ പറഞ്ഞും സമയം ചിലവഴിച്ചു. അന്ന് മനസ്സിലായത് മഴ ചിലപ്പോൾ ആളുകളെ കൂടുതൽ അടുത്താക്കുന്ന ഒരു അനുഭവമാണെന്ന്.

0: എന്റെ പേര് മിഥു ഫറഷ. ഞാൻ ജി ഡി അക്കാദമിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നു.
1: മഴ പെയ്യുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്റെ കുട്ടിക്കാലമാണ്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ കൂട്ടുകാരോടൊപ്പം മഴയിൽ നനഞ്ഞു നടന്ന ദിവസങ്ങൾ, ചെളിവെള്ളത്തിൽ ചാടിക്കളിച്ചതും വീട്ടിലെത്തി അമ്മയുടെ ശാസനം കേട്ടതും ഇന്നും മനസ്സിൽ അതുപോലെയുണ്ട്.

മഴപ്പാട്ടുകളും മഴയനുഭവങ്ങളും കേട്ട് ചെറിയൊരു കുളിരൊക്കെ കിട്ടിയില്ലേ? മഴ ഇനിയും നമുക്ക് ഒരുപാട് സന്തോഷമുള്ള അനുഭവങ്ങൾ നൽകട്ടെ. മനസ്സിലെ അഴുക്കുകളൊക്കെ കഴുകി ഭംഗിയാക്കി വെക്കാൻ ഓരോ മഴക്കാലവും നമുക്ക് ഊർജവും തരട്ടെ. അതോടൊപ്പം തന്നെ മഴക്കാലത്ത് കുറച്ചധികം ശ്രദ്ധിച്ച് കരുതലോടെ നീങ്ങാനും നമ്മുടെ ട്രിപ്പുകളൊക്കെ സുരക്ഷിതമാക്കാനും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യണം. വിഷ് യു ഓൾ എ ഹാപ്പി റെയിനി വീക്കെൻഡ്. തയ്യാറാക്കിയത് ഹാരിസ് കാരശ്ശേരി.

0: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.

പ്രിയപ്പെട്ടവരെ, ജാഗ്രതാ നിർദ്ദേശം ശ്രദ്ധിക്കൂ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മെയ് 25 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാം. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ ഇനി പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. 1. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക.

കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ

ങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികളെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞുവിടാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെയുള്ള മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കുവാനോ ഇറങ്ങാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. പട്ടം പറത്തുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത്. ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കാം. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ട് ഇരിക്കുക. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം. മിന്നലാഘാതം ഏറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യം 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക.

0: ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് കഥാനേരം. ടി പത്മനാഭന്റെ വനസ്ഥലി അവതരിപ്പിക്കുന്നത് എൻ സിജീഷ്. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഹെലോ യൂത്ത്, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. ഇന്നത്തെ വിഷയം ഇന്ത്യയിലെ നദികൾ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. മൂന്ന് മണിക്ക് ഓർമ്മയിൽ ഒരു പാട്ട്. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും, 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. 102.7 MHz ആകാശവാണി മഞ്ചേരി FM-ലൂടെ ഇന്ന് ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. കഥാനേരം.

വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇത്തിരി നേരത്തെ തന്നെ പുറപ്പെട്ടതായിരുന്നു. പ്രോജക്ട് സൈറ്റിലെ പഴയ കാട്ടുപാതയിലൂടെ ഞാൻ പതുക്കെ കാറോടിച്ചു. പാത തീർത്തും വിജനമായിരുന്നു. പാതയുടെ ഇടതുവശത്തെ താഴ്വരയിൽ പൂർണ്ണ ഗർഭിണികളായ നെൽച്ചെടികൾ തളർന്നു നിന്നു. താഴ്വരയുടെയും നിരത്തിന്റെയും ഇടയ്ക്കുള്ള ചരിവിൽ പച്ചത്തഴപ്പാർന്ന കമുകുകളായിരുന്നു. നിരത്തിന്റെ വലതുവശത്താകട്ടെ ഇടതൂർന്ന കാടുകളെ ഓർമ്മിപ്പിക്കുന്ന വൻമരങ്ങളും ആളൊഴിഞ്ഞുപോയ ഇടിഞ്ഞു പൊളിയാൻ തുടങ്ങുന്ന പഴയ കുടിലുകളും. വൈകുന്നേരത്തെ സൂര്യൻ എല്ലാറ്റിന്റെയും മേലെ ഇളം മഞ്ഞ നിറമുള്ള പൊന്ന് ചാലിച്ചൊഴുക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ കാഴ്ചകളേ ആയിരുന്നില്ല. എങ്കിലും ഇന്ന് എന്തോ ഒരു എന്റെ കാറ് നീങ്ങിയിരുന്നത് വളരെ പതുക്കെയായിരുന്നു. തടാകത്തിന്റെ കരയിലെ തിരിവിലെത്തിയപ്പോൾ റോഡിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നത് കണ്ടു. അയാൾ അവിടെയുള്ള ആളല്ല, ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞു വരുന്ന ആളാണ് എന്ന് കണ്ടപ്പോൾ തന്നെ തോന്നി. ചെറുപ്പക്കാരന് നല്ല ഉയരമുണ്ടായിരുന്നു. അയാൾ ധരിച്ചിരുന്നത് ഷർട്ടും മുണ്ടുമായിരുന്നു. മടക്കിക്കയറ്റിയ കൈയോടുകൂടിയ ഒരു ക്രീം കളർ ഷർട്ടും വെളുത്ത മുണ്ടും. അയാളുടെ ചുമലിൽ ഒരു തുണിസഞ്ചിയുണ്ടായിരുന്നു. ചെറുപ്പക്കാരൻ ഇത്തിരി അകലെ നിന്നു തന്നെ നടത്തം നിർത്തി കാറിലേക്ക് സൂക്ഷിച്ചു നോക്കുകയും പിന്നീട് ഒരു വശത്ത് ഒതുങ്ങി റോഡിലേക്ക് കൈനീട്ടുകയും ചെയ്തു. ഞാൻ കാറു നിർത്തിയപ്പോൾ ചെറുപ്പക്കാരൻ അരികിലേക്ക് വന്നു. അയാളുടെ മുഖം എനിക്ക് പരിചിതമായിരുന്നു. പത്രമാസികകളിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള, അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ആളെ മനസ്സിലായി. ആശ്ചര്യത്തിലുമപ്പുറം എന്തെന്നില്ലാത്ത സന്തോഷമാണ് എനിക്ക് അപ്പോഴനുഭവപ്പെട്ടത്. എങ്കിലും എന്തുകൊണ്ടോ ഞാനത് പുറത്തു കാണിച്ചില്ല. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വരികയായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ പൂട്ടിക്കിടക്കുന്നതാണ് കണ്ടത്. അന്വേഷിച്ചപ്പോൾ ഓഫീസിലായിരിക്കും, വരാൻ കുറച്ചുകൂടി വൈകുമെന്നറിഞ്ഞു. എന്നാൽ പിന്നെ ഓഫീസിലേക്ക് തന്നെ വരാം എന്ന് കരുതി. അതുകൊണ്ടാണ്. കാറിന്റെ മുൻവാതിൽ തുറന്ന് ഞാൻ പറഞ്ഞു, വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം. കാർ നീങ്ങാൻ തുടങ്ങിയപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ പേര്. അയാൾ പിന്നീട് അയാളുടെ സ്ഥലവും പറഞ്ഞു. ഞാൻ അപ്പോഴും ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. അയാളെ അറിയാമെന്നോ അയാളുടെ കവിതകളെല്ലാം തന്നെ വായിച്ചിട്ടുണ്ടെന്നോ ഞാൻ അതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്നോ ഒന്നും പറഞ്ഞില്ല. വെയിലേറ്റ് കരിവാളിച്ചതെങ്കിലും ചെറുപ്പക്കാരന്റെ സുന്ദരമായ മുഖത്തേക്ക് നോക്കി ചിരിക്കുക മാത്രം ചെയ്തു. എങ്കിലും അപ്പോൾ മനസ്സ് നിറയെ ആനന്ദമായിരുന്നു. വർഷാരംഭത്തിൽ ആദ്യത്തെ മഴത്തുള്ളികൾ മുഖത്തു വന്ന് വീഴുന്നതുപോലെ ആ കവിതകൾ മനസ്സിലേക്ക്. ഞാൻ വിചാരിച്ചു, ഇത് അത്ഭുതം തന്നെ, കാണുവാൻ ആഗ്രഹിച്ചിരുന്ന. പക്ഷേ എന്നിട്ടും ഞാൻ അയാളോട് അതൊന്നും പറഞ്ഞില്ല. ചെറുപ്പക്കാരൻ കാര്യമായ എന്തോ ആലോചനയിൽ മുഴുകിയിരുന്നു. അയാളുടെ ആലോചനയ്ക്ക് ഭംഗം വരുത്തേണ്ട എന്ന് കരുതി ഞാനും മൗനം പാലിച്ചു. വീട്ടിലെത്തിയപ്പോൾ ക്ഷമാപണ സ്വരത്തിൽ ഞാൻ അയാളോട് പറഞ്ഞു, ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. രാവിലെ പൂട്ടിയിട്ടു പോകും, വൈകുന്നേരം വന്ന് തുറക്കും. ഉച്ചക്കത്തെയും രാത്രിയിലെയും ഭക്ഷണം സൈറ്റ് ക്യാൻറ്റീനിൽ. കാലത്ത് റൊട്ടിയോ പഴമോ എന്തെങ്കിലും കഴിച്ചു പോകും. ഇവിടെ ഫാക്ടറിയൊക്കെ ആയി വരുന്നതേയുള്ളൂ. ഇപ്പോൾ ഇവിടെയുള്ളത് ഞങ്ങൾ കുറച്ച് എഞ്ചിനീയർമാരാണ്, ഞാനൊഴിച്ച് മറ്റെല്ലാവരും ചെറുപ്പക്കാർ. ഞങ്ങൾക്കിവിടെ വിഷമങ്ങൾ പലതും ഉണ്ട്. ഈ വിഷമങ്ങൾക്കിടയിലും ചിലതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. ഈ ബുദ്ധിമുട്ടുകളുടെ നടുവിലും ഞാൻ അങ്ങനെ പിന്നെയും സംസാരിച്ചു പോകുമായിരുന്നു. പക്ഷെ പൊടുന്നനെ എനിക്ക് തോന്നി ഞാൻ എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്, ഞാൻ പറയുന്നത് കേൾക്കാൻ എന്റെ മുമ്പിൽ ആരുമില്ല എന്ന്. അതുകൊണ്ട് പറയുന്നത് നിർത്തി മുന്നിലേക്ക് നോക്കിയപ്പോൾ ഊഹിച്ചത് ശരിയായിരുന്നു. ചെറുപ്പക്കാരന്റെ ശ്രദ്ധ എന്നിലായിരുന്നില്ല, അയാൾ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു. ഞാൻ പിന്നീട് പറഞ്ഞു, എനിക്ക് ഖേദമുണ്ട്, നിങ്ങൾക്ക് തരാനിവിടെ ഒന്നുമില്ലല്ലോ. ഒരു പക്ഷേ ഫ്രിഡ്ജിൽ പാല് കണ്ടേക്കും, അതുകൊണ്ട് ഇത്തിരി ചായയെങ്കിലും ഉണ്ടാക്കി. ഒരൊറ്റ നിമിഷം മതി, അതിനുശേഷം നമുക്ക് ക്യാൻറ്റീനിൽ പോയി. ചെറുപ്പക്കാരൻ പെട്ടെന്ന് എന്നെ തടഞ്ഞു, വേണ്ട, ചായയൊന്നും വേണ്ട, പിന്നെ എനിക്ക് പോകാൻ ധൃതിയുണ്ട്. അയാളുടെ ശബ്ദം ദൃഢമായിരുന്നു, എങ്കിലും അത് സൗമ്യവുമായിരുന്നു. എനിക്ക് പിന്നീടൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്റെ ചെറിയ സ്വീകരണ മുറിയുടെ ഒരറ്റത്തുള്ള സോഫയിൽ ഒരു ദിവാസ്വപ്നത്തിലെന്ന പോലെ ചെറുപ്പക്കാരൻ ഇരുന്നു. അയാൾ വീണ്ടും ഒരു മൗനത്തിലേക്ക് ആണ്ടുപോയിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ മുഖമായിരുന്നു അയാൾക്ക് അപ്പോഴുണ്ടായിരുന്നത്. ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നപ്പോൾ പൊടുന്നനെ ഞാൻ ഓർത്തു, ഇയാളോട് വന്ന കാര്യത്തെപ്പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ. ഇയാളാണെങ്കിൽ ഒന്നും പറഞ്ഞതുമില്ല. ഇനിയൊരു പക്ഷേ എന്തെങ്കിലും ജോലിക്കായിരിക്കുമോ? ജോലിയെക്കുറിച്ചോർത്തപ്പോൾ ഞാൻ ഞെട്ടി. ഒരു ജോലി ഒപ്പിച്ചെടുക്കാൻ അത്ര വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അയാളുടെ ഇഷ്ടത്തിന് പറ്റുന്ന തരത്തിലുള്ള ഒരു അഭിമാനത്തിന് ക്ഷതമേൽ

ടി പത്മനാഭൻ എഴുതിയ കഥ തീരുമ്പോൾ ഒരു വാനമ്പാടി പറക്കുന്നു എന്ന കഥാസമാഹാരത്തിലെ വനസ്ഥലി എന്ന കഥ വായിച്ചവതരിപ്പിക്കുന്നു എൻ സിജേഷ്.

കാത്ത, എന്ത് ജോലിയാണ് കൊടുക്കാൻ കഴിയുക? ഇനി അങ്ങനെയുള്ള ഒരു ജോലി അയാൾക്കായി കണ്ടെത്തിയാൽ തന്നെ അയാളെപ്പോലെ സദാ അസ്വസ്ഥനായ ഒരാൾ എത്ര ദിവസമാണ്? ഞാനപ്പോൾ ആദ്യമായി അയാളെക്കുറിച്ച് കേട്ടിട്ടുള്ള വളരെയൊന്നും സന്തോഷകരമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ഓർത്തു. ഒരിടത്തും ഉറച്ചു നിൽക്കാതെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ശ്രദ്ധ അയാളുടെ കലങ്ങിയ കണ്ണുകളിലായി. എന്തൊരു കണ്ണുകൾ! അപ്പോൾ ഒരു അത്ഭുതമുണ്ടായി. ചെറുപ്പക്കാരൻ പൊടുന്നനെ പറഞ്ഞു, ഞാൻ വന്നത് ഒരു ജോലിക്ക് വേണ്ടിയൊന്നുമല്ല, ആർക്കെങ്കിലും വേണ്ടി ശുപാർശ പറയാനുമല്ല. എൻ്റെ മനസ്സ് വായിച്ചതുപോലെയായിരുന്നു. എന്തോ ഓർത്തിട്ടെന്ന പോലെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ വന്നത്. ഞാൻ ആകാംക്ഷയോടെ കാത്തുനിന്നെങ്കിലും ചെറുപ്പക്കാരൻ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. എങ്കിലും തെല്ലു നേരത്തെ മൗനത്തിനു ശേഷം അയാൾ പറയുക തന്നെ ചെയ്തു, ഞാൻ വന്നത് ഒരു പാട്ട് കേൾക്കാനാണ്. ഒരു പാട്ട്? എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പാട്ടോ? ഞാൻ പറഞ്ഞു, പാട്ടോ? ഞാനതിന് പാടാറില്ലല്ലോ. ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങളുടേതല്ല, ഭീംസൻ ജോഷിയുടെ റെക്കോർഡഡ് മ്യൂസിക്, ജയ് ജയ് വന്തി. ഞാൻ അതിനായി പല ദിക്കിലും പോയി പലരോടും ചോദിക്കുകയും ചെയ്തു. പഴയ റെക്കോർഡാണ്, ആരുടെ അടുക്കലും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ തിരുവനന്തപുരത്ത് ഒരാളുടെ അടുക്കലുണ്ടെന്ന് കേട്ട് അവിടെ പോകാൻ നോക്കിയപ്പോഴാണ് ഒരു സ്നേഹിതൻ പറഞ്ഞത്, ഒരു പക്ഷേ നിങ്ങളുടെ അടുക്കലുണ്ടാകുമെന്ന്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. രാവിലെ തന്നെ പുറപ്പെട്ടതായിരുന്നു. ഹൈവേയിലെ ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇനി അടുത്തൊന്നും ഇങ്ങോട്ട് ബസ്സില്ലെന്ന്. അതുകൊണ്ട് ഞാൻ നടന്നു. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളില്ല, അപ്പോൾ ഓഫീസിലേക്ക് നടന്നു. ഞാനപ്പോൾ ഒരു തമാശ എന്നോണം പറഞ്ഞു, എല്ലാം ഭീംസൻ ജോഷിയുടെ ഒരു പാട്ടിനു വേണ്ടി. ചെറുപ്പക്കാരൻ അത് കേട്ടതായി നടിക്കാതെ ചോദിച്ചു, നിങ്ങളുടെ അടുക്കൽ അതില്ലേ? അയാളപ്പോൾ തീയിൽ നിൽക്കുന്നതുപോലെയായിരുന്നു. ഉണ്ട്, പക്ഷെ ഈ പാട്ടിനോട് ഇത്ര പ്രത്യേകമായി. അയാളൊന്നും പറഞ്ഞില്ല. ഞാനപ്പോൾ വീണ്ടും പറഞ്ഞു, ജയ് ജയ്വന്തി പാടേണ്ടതും കേൾക്കേണ്ടതും രാത്രിയല്ലേ, അതും അർദ്ധരാത്രി. ഞാനിങ്ങനെ പറഞ്ഞത് ചെറിയൊരു തമാശ പോലെയായിരുന്നു. പക്ഷെ ചെറുപ്പക്കാരൻ അപ്പോൾ ചോദിച്ചു, ഇപ്പോൾ അർദ്ധരാത്രി അല്ലേ? ഒരു നിമിഷനേരം ഒന്നും പറയാതെ അയാളുടെ ചുവന്ന കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നപ്പോൾ എനിക്ക് ഭയം തോന്നി. ഞാൻ പറഞ്ഞു, ഞാനതെടുക്കട്ടെ. പിന്നീട് റെക്കോർഡ് തപ്പിയെടുത്ത് ഗ്രാമഫോൺ ഓണാക്കിയപ്പോൾ അയാൾ ഒന്നും പറയാതെ എൻ്റെ മുമ്പിൽ കണ്ണടച്ചിരുന്നു. അയാൾ ഒരു പ്രതിമ പോലെയായിരുന്നു. സാധാരണയായി ഇഷ്ടമുള്ള പാട്ട് കേൾക്കുമ്പോൾ ആളുകൾ ചലിക്കുകയും താളം പിടിക്കുകയുമൊക്കെ ചെയ്യുമല്ലോ. പക്ഷേ അത്തരത്തിലുള്ള ഒരു ചേഷ്ടയും ചെറുപ്പക്കാരനിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അയാൾ തീർത്തും നിശ്ചലനായി ഒരു പ്രതിമ പോലെ എൻ്റെ മുമ്പിൽ കണ്ണടച്ചിരിക്കുക മാത്രം ചെയ്തു. ലോലമെങ്കിലും അത്യന്തം സ്ഫുടമായ ജയ് ജയ്വന്തിയുടെ ആരോഹ അവരോഹങ്ങളിൽ ആത്മാവിൻ്റെ തേങ്ങലുകളും വിങ്ങിപ്പൊട്ടലുകളും. ചെറുപ്പക്കാരൻ പാട്ട് തീരുന്നതുവരെയും ധ്യാനത്തിലെന്ന പോലെ കണ്ണടച്ചിരുന്നു. ഞാൻ ചോദിച്ചു, ഒന്നുകൂടി? ചെറുപ്പക്കാരൻ തലയാട്ടി, വേണ്ട, ഇത് തന്നെ ധാരാളം. അയാളുടെ ശബ്ദം ഇടറുന്നതുപോലെ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരൻ പിന്നീട് പറഞ്ഞു, നന്ദി, വളരെ നന്ദി. അയാൾ അങ്ങനെ പറഞ്ഞ് പോകാൻ തുടങ്ങുകയായിരുന്നു. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, ഇതെന്താ പോകാൻ തുടങ്ങുകയാണോ? അയാൾ പറഞ്ഞു, തിരക്കുണ്ട്, അതുകൊണ്ടാണ്. ഞാൻ അപ്പോൾ പറഞ്ഞു, ഇന്ന് രാത്രി നമുക്കിവിടെ ഒന്നിച്ചുകൂടാം. നിങ്ങൾക്കു വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയെങ്കിലും. കാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം രാത്രി മുഴുവൻ ഈ കാട്ടിലൂടെ നടന്ന് കവിതയെയും സംഗീതത്തെയും ജീവിതത്തെയും കുറിച്ചൊക്കെ സംസാരിച്ച് അങ്ങനെ. വാക്കുകൾ വളരെ പെട്ടെന്നാണ് ഉള്ളിൽ നിന്ന് വന്നത്. ഒന്നും മുൻകൂട്ടി ആലോചിച്ച് തിട്ടപ്പെടുത്തിയിട്ടായിരുന്നില്ല. നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരുതരം കുറ്റബോധം തന്നെയായിരുന്നു വാക്കുകളിലുണ്ടായിരുന്നത്. ഞാൻ പിന്നീട് വീണ്ടും ഖേദത്തോടെ പറഞ്ഞു, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും എഴുതിയിട്ട് എത്രയായെന്നറിയാമോ? ചെറുപ്പക്കാരൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഒരു കൊല്ലം, രണ്ടു കൊല്ലം, അല്ലെങ്കിൽ എന്തോ, എനിക്കൊന്നും അറിയില്ല. ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ ഇട്ടെറിഞ്ഞ് എവിടെയെങ്കിലും പോയി ഇഷ്ടമുള്ളത് എന്തെങ്കിലും എഴുതി. ചെറുപ്പക്കാരൻ ഒന്നും പറയാതെ കേട്ടു നിൽക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് അയാളുടെ കൈ അമർത്തിപ്പിടിച്ച് ഏതാണ്ട് ഉറക്കെ ചോദിച്ചു, ഇത് ഒരു മരണം തന്നെയല്ലേ? ചെറുപ്പക്കാരൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നും പറയാതെ നിന്നു. പിന്നീട് തന്നോടെന്ന പോലെ അയാൾ പതുക്കെ പറഞ്ഞു, എനിക്കറിയാം, എനിക്കറിയാം. വരാന്തയിലേക്ക് കടക്കുന്ന വാതിലിൻ്റെ അരികെ വാതിൽ പകുതിയും തുറന്നു പിടിച്ച് അയാൾ നിൽക്കുകയായിരുന്നു.

0: എനിക്ക് പറയാനുള്ളത് ഇത്തിരി കൂടി കേൾക്കാനുള്ള ക്ഷമ കാട്ടുന്നത് പോലെ. ഞാൻ ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അയാൾ ഉത്തരം പറയാതെ നിന്നപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് പോകുക? അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു, ഹൈവേയിലെത്തിയാൽ ബസ് കിട്ടും, അതുവരെ എനിക്ക് നടക്കാവുന്ന ദൂരമല്ലേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അത് വേണ്ട, ഞാൻ കാറിൽ കൊണ്ടാക്കാം. നിങ്ങൾക്ക് ഒന്നും തരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഖേദം എനിക്കുണ്ട്. നിങ്ങളെക്കൊണ്ട് ഒരന്ത്യെങ്കിലും ഇവിടെ എൻ്റെ കൂടെ താമസിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഖേദവുമുണ്ട്. ഇപ്പോൾ അതിനൊക്കെ പുറമെ വീണ്ടും ഹൈവേ വരെ നടക്കാൻ. ചെറുപ്പക്കാരൻ പറഞ്ഞു, കാറ് വേണ്ട, ഞാൻ വന്നത് കാറിലല്ലോ. പിന്നെ ഇതാണെങ്കിൽ ഒരു ചെറിയ ദൂരവുമാണ്. പിന്നീട് കൂടുതലൊന്നും സംസാരിക്കാതെ അയാൾ ഇറങ്ങി നടന്നു. അയാൾ പോയ വഴിയെ നോക്കി ഞാൻ ഏറെ നേരം അവിടെ നിന്നു. അയാൾ എപ്പോഴാണ് ഹൈവേയിലെത്തുക? എത്തിയാൽ തന്നെ ബസ് കിട്ടുമോ? കിട്ടിയാലും ഏത് ബസ്സായിരിക്കും കിട്ടുക എന്നതൊന്നുമായിരുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ. എൻ്റെ അസ്വസ്ഥമായ മനസ്സിൽ ഞാൻ മാത്രമായിരുന്നു. സന്ധ്യയ്ക്ക് വീട് പൂട്ടി സൈറ്റ് ക്യാൻറ്റീനിലേക്ക് നടന്നു. ഏറെക്കാലമായി മനസ്സിൽ നിന്ന് ബോധപൂർവം മാറ്റി നിർത്തിയിരുന്ന പലതും അപ്പോൾ മനസ്സിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഒരു സ്വപ്നത്തിലെന്ന പോലെ ഞാൻ നടന്നു. നടന്നു നടന്ന് ഒടുവിൽ നിലാവ് പരക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, സൈറ്റ് ക്യാൻറ്റീനൊക്കെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഞാൻ മടങ്ങിപ്പോയില്ല. ആ വനസ്ഥലിയിലെ പരിചിതവും അപരിചിതവുമായ വഴികളിലൂടെ ഏറെ നേരം ഞാൻ പിന്നെയും അലഞ്ഞു നടന്നു.
1: ടി പത്മനാഭൻ എഴുതിയ കഥ തീരുമ്പോൾ ഒരു വാനമ്പാടി പറക്കുന്നു എന്ന കഥാസമാഹാരത്തിലെ വനസ്ഥലി എന്ന കഥ വായിച്ച് അവതരിപ്പിച്ചത് എൻ സിജേഷ്.
2: കഥാനേരം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
5: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
4: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
6: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 50 മിനിറ്റും 35 സെക്കൻഡും.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: FM പ്രധാന വാർത്തകൾ.
3: മുഖ്യമന്ത്രി വി ഡി സതീശൻ സോണിയാഗാന്ധി ഉൾപ്പെടെ ദേശീയ നേതാക്കളുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയെ ശേഷം സതീശന്റെ ആദ്യ ഡൽഹി യാത്രയാണിത്. KSRTCക്ക് സംസ്ഥാന ഗവൺമെന്റ് അധിക സാമ്പത്തിക സഹായം നൽകുമെന്ന് മന്ത്രി CP ജോൺ. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ച് ലാഭത്തിലെത്തിക്കാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാം തയ്യാറെടുപ്പ് യോഗം ചേർന്നു. വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരീക്ഷാ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടപടി ആരംഭിച്ചു. പരീക്ഷാ ഫീസ് തിരിച്ചു കിട്ടാൻ വിദ്യാർത്ഥികൾ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ NTA യുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകണം. തമിഴ്നാട്ടിൽ രേഖകളില്ലാതെ താമസിച്ച 25 ബംഗ്ലാദേശി തൊഴിലാളികളെ തിരുപ്പൂർ കോടതി 2 വർഷം തടവിന് ശിക്ഷിച്ചു. തിരുപ്പൂർ ജില്ലയിലെ പല്ലടത്ത് ടെക്സ്റ്റൈൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെയാണ് ശിക്ഷിച്ചത്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ കൽക്കരി ഖനിയിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് 8 പേർ മരിച്ചു. 38 തൊഴിലാളികൾ മണ്ണിടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നു. തൃശൂർ വിയ്യൂരിൽ ജനവാസ കേന്ദ്രത്തിൽ പരിഭ്രാന്തി പരത്തിയ ആനയെ തളച്ചു. കൊല്ലത്തുനിന്ന് എത്തിച്ച ആനയാണ് ജനവാസ മേഖലയിൽ വിരണ്ടോടിയത്. സ്വർണവില പവന് 320 രൂപ താഴ്ന്ന് 116,640 രൂപയിലെത്തി. 14,580 രൂപയാണ് ഗ്രാമിന്.
2: FM പ്രധാന വാർത്തകൾ.
4: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ

0: ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
3: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
9: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
10: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
9: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
12: എന്നും രാവിലെ 8:03.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
13: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
14: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
13: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ MyG ബാക്ക് ടു സ്റ്റഡി ഓഫർ.
14: ഇന്ന് തന്നെ സ്കൂൾ ID കാർഡുമായി വരൂ.
13: MyG നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
0: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
15: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യ ജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
17: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
18: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
17: എന്നാൽ MyG ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ, കോളേജ് ID കാർഡുമായി വരൂ.
18: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. MyG ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ്, MyG. TNC അപ്ലൈ.
1: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
5: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
3: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
19: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
20: LED ടിവി വാങ്ങുമ്പോൾ 6,000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21,000 രൂപ വരെ ക്യാഷ് ബാക്കും.
19: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: ട്രെയിൻ സമയം.
21: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1606 തിരുവനന്തപുരം സെൻട്രൽ, മാംഗ്ലൂർ, എറണാട് എക്സ്പ്രസ് 11:33, 1610 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 3 മിനിറ്റ് വൈകി 11:41, 1623 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 11:48 എത്തിച്ചേരും.
5: ട്രെയിൻ സമയം.
22: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
14: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
22: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ MyG ബാക്ക് ടു സ്റ്റഡി ഓഫർ.
14: ഇന്ന് തന്നെ സ്കൂൾ ID വരൂ.
22: MyG നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
1: നാട്ടുവൃത്താന്തം.

0: വികസന വാർത്തകൾ
1: വായിക്കുന്നത് മുഹസന നൂറുലമീൻ. അസാപ് കേരളയുടെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30 ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ മാസം 30 രാവിലെ 10 ബയോഡേറ്റയും മറ്റനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി പാണ്ടിക്കാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തിച്ചേരേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് തികച്ചും സൗജന്യമായി ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495999704 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം, 9495999704. വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന വ്യക്തികൾക്ക് പ്രതിമാസം 1000 നൽകുന്ന പദ്ധതിയായ അഭയകിരണം പദ്ധതിയിൽ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വെബ്സൈറ്റ് വിലാസം www.schemes.wcd.kerala.gov.in. ആവർത്തിക്കാം, www.schemes.wcd.kerala.gov.in. നാട്ടുവൃത്താന്തം സമാപിച്ചു.
0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ. പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
2: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 1:22. ഇപ്പോൾ ഹലോ യൂത്തിന്റെ സമയം. സോ വെൽക്കം ടു ഹലോ യൂത്ത്.

0: ജീവന്റെ നീരൊഴുക്കുകളായ നദികൾ, പർവ്വതങ്ങളിൽ ജനിച്ച് സമതലങ്ങളിലൂടെ സഞ്ചരിച്ച് സംസ്കാരങ്ങൾക്കും കൃഷിക്കും മനുഷ്യജീവിതത്തിനും പുതുജീവൻ പകരുന്ന പ്രകൃതിയുടെ അതുല്യ സമ്മാനം. ഗംഗയും യമുനയും കാവേരിയും ബ്രഹ്മപുത്രയും വരെ ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ താങ്ങി നിർത്തുന്ന അനവധി നദികളുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഭാരതത്തിന്റെ മഹത്തായ നദികളെയും അവയുടെ ചരിത്രവും സാംസ്കാരിക പ്രാധാന്യവുമൊക്കെ നമുക്കിന്ന് ഹലോ യുത്തിലൂടെ ചർച്ച ചെയ്യാം. ഇന്ന് ഹലോ യുത്തിൽ നിങ്ങളുടെ കൂടെ ഞാൻ എൻ സിജേഷ്,
1: കൂടെ സിന്ധു നെച്ചിക്കാട്, സാങ്കേതിക സഹായം ഇ എം ഷജീർ, പി സൈദലവി, സ്റ്റുഡിയോ സഹായം മുഹസിന നൂറുൽ അമീൻ.
0: അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹലോ യുത്തിലേക്ക് സ്വാഗതം ചെയ്യാം.

അപ്പൊ നമ്മുടെ ഹലോ യൂത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും വിളിച്ചു തുടങ്ങുക. വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്കറിയാം, എന്നാലും ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം. 0483 2950 300. മറ്റൊരു നമ്പറുണ്ട്, 0483 2950 800. ഇനി വാട്സാപ്പിലൂടെയും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. എന്നാൽ എത്രയും പെട്ടെന്ന് വാട്സപ്പിലൂടെ ഉത്തരം നമുക്ക് അയച്ചു തരാൻ പറ്റും. വാട്സപ്പ് നമ്പർ പറയാം, 9495050506. അപ്പൊ ഒട്ടും സമയം കളയാതെ എല്ലാവരും വിളിച്ചു തുടങ്ങുക.

0: ഇപ്പോൾ തന്നെ സമയം 11 മണി കഴിഞ്ഞ് 3 മിനിറ്റും 30 സെക്കൻഡുമായിരിക്കുന്നു. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ വിഷയം പറയണ്ടേ? ഇന്നത്തെ വിഷയം എന്താണ്?
1: ഇന്ത്യയുടെ
0: ഇന്ത്യൻ നദികൾ അല്ലെ. ഇന്ത്യയിൽ കുറേയധികം നദികളുണ്ട്, അതുകൊണ്ട് ഇന്ത്യൻ നദികളാണ് ഇന്നത്തെ വിഷയം. പി എസ് സി എക്സാമുകൾക്കും മറ്റ് മത്സര പരീക്ഷകൾക്കും എല്ലാം എപ്പോഴും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു വിഷയം കൂടിയാണ് അല്ലേ ടീച്ചർ?
1: നമ്മുടെ ജീവിതത്തിന്റെ മാത്രമല്ല, മത്സരം നമ്മുടെ ജീവന്റെ കൂടെ ഭാഗമാണ്.
0: അതെ അതെ, തീർച്ചയായും. ഇപ്പൊ മത്സര പരീക്ഷകളൊക്കെ കഠിനമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ലളിതമായ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകണം. അതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ നദികളെ കുറിച്ചും അവരുടെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ?
1: അതെ അതെ, ശരിക്കും ഈ നദികൾ എന്ന് പറയുമ്പോഴേ എത്ര ചർച്ച ചെയ്താലും അതിന്റെ പ്രാധാന്യം ഒട്ടും നഷ്ടപ്പെടാത്തൊരു വിഷയം കൂടെയാണ്.
0: അതെ, തീർച്ചയായും. ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല അല്ലേ നമുക്ക് നദികളെ കുറിച്ച് പറഞ്ഞാൽ.
1: നമ്മുടെ പ്രകൃതിയെയും കാലാവസ്ഥയെയും ജീവനെയും നിലനിർത്തുന്ന മിക്കമൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നദികൾ എന്ന് പറയുന്നത്.
0: അപ്പൊ നമുക്ക് കോൾ വരുന്നതിന് മുൻപായിട്ട് വാട്സാപ്പിലൂടെ ഒരു ചോദ്യം ചോദിച്ചാലോ? എന്നാൽ ഉത്തരം കണ്ടുപിടിക്കാൻ അവർക്ക് സമയം കിട്ടുകയും ചെയ്യും.
1: വാട്സ്ആപ്പ്
0: നമ്പർ നമുക്ക് ഒരിക്കൽ കൂടി പറയാം. 9495050600. ഇതാണ് വാട്സ്ആപ്പ് നമ്പർ. അപ്പൊ ഏതായാലും ഇന്നത്തെ ആദ്യത്തെ വാട്സ്ആപ്പ് ചോദ്യം ചോദിച്ചോട്ടെ.
1: ഒറ്റ ഒരു സൂചന മാത്രം കൊടുക്കാം, നദി ഏതാണെന്ന് അവർ പറയട്ടെ.
0: കണ്ടുപിടിക്കട്ടെ.
1: ഈ നദിയുടെ ഉത്ഭവം മാനസ സരോവർ തടാകമാണ്.
0: വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഒന്നാമത്തെ ചോദ്യം ആയതുകൊണ്ടായിരിക്കാം വളരെ ഈസി ചോദ്യം. അതായത് ഈ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മാനസ സരോവർ ആണ് അല്ലെ. ഏതാണ് ഈ നദി? നദിയെ കണ്ടുപിടിക്കുക, പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് ചെയ്യുക. എന്തായാലും നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളർ
1: ആരാണ് എന്ന്
0: നോക്കാം അല്ലെ. പെട്ടെന്ന് തന്നെ നോക്കാം. ഹലോ,
1: ഹലോ,
2: ഹലോ.
0: ആ, പേര് പറഞ്ഞോളൂ.
2: അരുൺ.
0: അരുൺ. ആ അരുൺ, വെൽക്കം ടു ഹലോ യൂത്ത്.
2: വെൽക്കം.
0: ആ അരുൺ ഭയങ്കര സീരിയസ് ആണല്ലോ അരുൺ.
1: ഒരു എനർജി കുറച്ച്
0: എന്ത് പറ്റി? ഞങ്ങളെയും കൂടി പേടിപ്പിക്കോ?
2: എന്താണ്
0: ചാമ്പക്ക തിന്നോണ്ടിരിക്ക? എന്തായാലും ചോദ്യം ചോദിച്ച് ഉത്തരൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ.
2: ഓക്കേ ഓക്കേ.
0: അടുത്തുള്ള ആളുകളോട് പറയൂ അത് കഴിക്കരുത്, വെയിറ്റ് ചെയ്യാൻ പറയൂ.
2: ആ
0: എന്തായാലും ഇന്നത്തെ വിഷയം അറിയില്ലേ? ചാമ്പക്കയുടെ തിരക്കില് വിഷയം പോലും കേട്ടിട്ടില്ല ആരും അല്ലേ.
1: ചാമ്പക്ക ജലസമൃദ്ധമായ ഒരു ഭക്ഷണമാണല്ലോ, ഒരു കായികനിയാണല്ലോ അല്ലേ.
0: എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് അരുണിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി ഉണ്ടാക്കിയിട്ടുള്ള
1: ടോപ്പിക്കാണ്. അരുൺ എവിടുന്നാ വിളിക്കുന്നേ?
2: ചെർപ്പളശ്ശേരി.
0: ചെർപ്പളശ്ശേരി. അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ നദികളാണ് കേട്ടോ.
2: ഓക്കേ ഓക്കേ.
0: എന്ത് ചെയ്യുന്നു അരുൺ?
2: ഞാൻ വർക്ക് ചെയ്യാണ്.
0: എന്തിലാണ് വർക്ക് ചെയ്യുന്നത്?
2: സെയിൽസ്.
0: എന്ത് സെയിൽസ് ആണ്? ഇതൊക്കെ പറഞ്ഞിട്ടേ വിടൂ.
2: ഏതാ?
0: അത് ശരി. പി എസ് സിക്ക് നോക്കാറുണ്ടോ?
2: പി എസ് സിക്ക് നോക്കാറൊന്നുമില്ല.
0: നോക്കാറൊന്നുമില്ല. പക്ഷെ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലോ, എന്ത് ചോദിച്ചാലും ആൻസർ അങ്ങനെയാണല്ലോ വരുന്നത്. എന്ത് ചോദിച്ചാലും പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ വരുന്നുണ്ട്, പക്ഷെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെന്ന് മാത്രം. എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ.
2: ഓക്കേ.
0: ഇന്ത്യൻ നദികളെ കുറിച്ചൊക്കെ വായിക്കാറുണ്ടോ? പി എസ് സി എഴുതാറില്ലെങ്കിലും
1: ഒരു പിടുത്തവും.
0: എന്തായാലും നമുക്ക് ചോദിച്ചല്ലേ പറ്റൂ.
1: ഏതായാലും വിളിച്ചല്ലോ, അപ്പൊ തന്നെ അതിലേക്ക് എന്തൊക്കെയോ ഒരു ഇഷ്ടണ്ടായിട്ടാണല്ലോ വിളിച്ചത് അല്ലേ.
0: നമുക്ക് ആദ്യത്തെ കോളർ അല്ലേ, ചാമ്പക്ക പ്രേമിയായ അരുണിന് വേണ്ടി നമുക്ക് ഈസി ആയിട്ടുള്ള ചോദ്യം ചോദിക്കാം. അതായത് ഗംഗാ നദി എന്ന്
2: കേട്ടിട്ടുണ്ട്,
0: ഇതുവരെ വളരെ കേട്ടിട്ടുണ്ട് അല്ലേ. ഈ ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്?
2: ഗംഗാ നദിയുടെ
0: ഏറ്റവും വലിയ പോഷക നദി.
2: പോഷക നദി.
0: ആ
2: ഓപ്ഷൻസ് ഉണ്ടോ?
0: ഓപ്ഷൻസ് ഇല്ല കേട്ടോ. വലിയൊരു വലിയൊരു സൂചനയാണ് തന്നത്, ഗംഗാ നദിയുടെ പോഷക നദിയാണത്. അതിലെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്നാണ് ചോദിച്ചത്. കുറെ നദികളുണ്ട്, പക്ഷെ ഏറ്റവും വലിയ പോഷക നദി ഏത്? നമ്മൾ കേട്ട പേരാണ്,
1: ആലോചിച്ച് നോക്കൂ.
0: കുറച്ച് നദികളൊക്കെ ഉണ്ടല്ലോ, പേര് പറഞ്ഞു നോക്കൂ, ചിലപ്പോ അങ്ങ് ശരിയായാലോ. ഇല്ല, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, യമുനയാണ് കേട്ടോ. യമുനയാണ് ഏറ്റവും വലിയ പോഷക നദി ഗംഗാ നദിയുടെ.
1: അതെ, ഗംഗ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പേര് സാധാരണ ഏതാ പറയാറ്?
0: അതെ അതെ, യമുന. നമ്മുടെ പാട്ട് വരെ ഉണ്ടല്ലോ. വരുൺ. വരുൺ അല്ല, അരുണാണ് അല്ലേ.
2: സമ്പന്ന അമ്മ ചതിച്ചതാണ്.
0: അത് ശരി.

0: അമ്മയാണ് വിളിച്ചത്, അമ്മക്ക് ഫോൺ എന്നാണ് വന്നിട്ട് കളിക്കായിരുന്നു.
1: അമ്മ യൂത്ത് അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും മകന് തന്നത്.
2: ചാമ്പയ്ക്ക് അവിടെ വെക്കട്ടെ എന്ന് വിചാരിച്ചു, കുറെ സമയം പറഞ്ഞിട്ടുണ്ടായിരിക്കും ചാമ്പയ്ക്ക് കഴിക്കല്ലേ കഴിക്കല്ലേ എന്നാ പിന്നെ ഇതാവട്ടെ എന്ന്
1: വിചാരിച്ചു. എന്തായാലും അമ്മ മകന് തന്നിരിക്കുന്നത് വലിയൊരു ശിക്ഷയാണ് അല്ലെ, എല്ലാരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം ഇനിയിപ്പൊ ഈസി ചോദ്യം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നേരത്തെ ചോദിച്ചത് ഒരു ഈസി ചോദ്യം ആയിരുന്നല്ലോ. ഇതാ വരുന്നു അടുത്ത ചോദ്യം,
2: ചോദിക്കണേ. ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് പറയാമോ? ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി.
1: വേർഡ് തന്നെ
2: കേട്ടിട്ടില്ല അല്ലേ.
0: പിന്നെ എല്ലാരും അറിയപ്പെടും.
1: ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി,
2: അല്ല ഉത്തരം അറിയാം. അതെങ്കിൽ നദികളുടെ പേരെങ്കിലും പറഞ്ഞു നോക്കുവായിരുന്നു.
1: എന്നാൽ നമുക്ക് സമയം കളയണ്ട, എന്നാ വേഗം ഉത്തരത്തിലേക്ക് പോയാലോ. ഉത്തരം പറഞ്ഞു
2: കുറിച്ചു വെച്ചോളൂ. നർമ്മദ.
1: നർമ്മദയാണ് കേട്ടോ. ഹലോ
2: ഹലോ.
1: ഫോൺ വെച്ച് പോയി അല്ലേ. എന്തായാലും മോനോട് ഇനി വായിക്കാനൊക്കെ പറയൂ കേട്ടോ. ആ അതെ, നല്ല കാര്യം.
2: അമ്മയാണ് മോനെ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഇറക്കി വിട്ടത്.
1: അപ്പൊ എന്തായാലും അമ്മ തന്നെ പ്രോത്സാഹിപ്പിക്കണം. എന്തായാലും കുറെ അധികം ആളുകള് ഇതിന് കോൾ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ സംസാരിക്കാം. അപ്പൊ എന്തായാലും നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ നദികളാണ്, എത്ര പ്രധാനപ്പെട്ട നദികളാണ് അല്ലേ ടീച്ചർ.
2: ഇന്ത്യയിൽ തന്നെ ധാരാളം ദ്വീപീയ നദികൾ, ഉപദ്വീപീയ നദികൾ,
1: ഹിമാലയൻ നദികൾ എന്നൊക്കെ തിരിച്ചിട്ടുണ്ട് അല്ലേ. അതെ അതെ. അതുപോലെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ.
2: എന്നോടാണോ?
1: അതെ അതെ. താങ്കളുടെ പേര് സിന്ധു എന്നല്ലേ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി ഏതാണെന്നറിയോ?
2: ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി
1: നർമ്മദയാണോ? അല്ല, തെറ്റിപ്പോയി. സിന്ധു.
2: ഞാൻ തന്നെ.
1: അതെ അതെ, സ്വന്തം പേരുള്ള നദിയാണ്, പക്ഷെ തെറ്റിപ്പോയിരിക്കുന്നു.
2: ക്ലൂ തെറ്റിപ്പോയി, ക്ലൂ എന്നെ വിറപ്പിച്ചു.
1: അതെ അതെ. അപ്പൊ എന്തായാലും അരുൺ ഇത് കേട്ട് സന്തോഷമായിരിക്കും അല്ലേ. അതെ, അരുണ്
2: സന്തോഷം.
1: എന്തായാലും നമ്മൾ ഹലോ യൂത്തിൽ ഇന്ന് നമുക്ക് ആദ്യം ഒരു പാട്ടിലേക്ക് പോയാലോ. ഇതുവരെ നമ്മൾ പാട്ട് കേട്ടിട്ടില്ല.
2: വാട്സപ്പിൽ വന്ന ആളുകളെ നമ്മളൊക്കെ ഒന്ന്
1: നമുക്ക് പാട്ടിന് ശേഷം കുറെ പേര് ആൻസർ ആയിക്കട്ടെ. എന്തായാലും ആദ്യത്തെ മൂന്ന് പേരുടെ പേരാണ് നമ്മൾ അനൗൺസ് ചെയ്യാം. അപ്പൊ അതുവരെ കുറെ പേർക്ക് അവസരങ്ങൾ കിട്ടട്ടെ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാം അല്ലെ. നല്ലൊരു പാട്ട് കേൾക്കാം.

0: അപ്പൊ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്.
1: സജേഷൻ നമ്മുടെ വാട്സപ്പിലുള്ള ഉത്തരങ്ങൾ എഴുതിയിട്ട്
0: എത്തിയിട്ടുണ്ട്.
1: ചോദ്യം ഇതായിരുന്നു, ഈ നദിയുടെ ഉത്ഭവം മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് എന്നായിരുന്നു ചോദ്യം.
0: അപ്പൊ
1: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഉത്തരം ഞാൻ തന്നെയാണ്,
0: സിന്ധു നദി.
1: ഉത്തരം ധാരാളം വന്നിട്ടുണ്ട്.
0: എന്നാൽ ആദ്യം കൃത്യമായി അയച്ച മൂന്ന് പേരുടെ പേരുകൾ
1: പറയാം. ആൽബർട്ട് ബാലുസാജു, മജീദ് വേങ്ങര, അമൃത ഇളങ്കൂർ.
0: എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
1: പിന്നെ അത് ബ്രഹ്മപുത്ര എന്നൊക്കെ എഴുതി വിട്ടിട്ടുണ്ട് കേട്ടോ. ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ കൈലാസ പർവ്വതത്തിലുള്ള ഈ ചെമായുങ്തുങ് എന്ന ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവം.
0: ഓരോന്നിന്റെ ഉത്ഭവസ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഇനി മാറിപ്പോകരുത്.
1: അതെ അതെ,
0: ഓരോന്നിന്റെ ഉത്ഭവസ്ഥാനം പ്രത്യേകം എഴുതി പഠിക്കുക. പഠിക്കുമ്പോൾ മാറാതിരിക്കാൻ നല്ല കോഡുകളൊക്കെ ഉപയോഗിക്കുക.
1: കോഡുകളാണല്ലോ ഇന്നത്തെ തന്ത്രങ്ങൾ പ്രധാനപ്പെട്ട.
0: അതെ അതെ,
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
0: അപ്പൊ നമ്മളുടെ ഹലോ യൂത്തിലെ അടുത്ത കോളർ റെഡിയാണ്. ആരാ നോക്കിയാലോ?
1: ഹലോ.
4: ഹലോ.
1: ആ പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
0: ഉണ്ണികൃഷ്ണൻ.
4: അതെ
0: ശരി. എവിടെ നിന്നാണ്? എടവണ്ണ. ആ ശരി, അപ്പം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറല്ലേ?
4: അറിയുന്നാണെങ്കിൽ
0: പറയാല്ലേ.
1: എടവണ്ണയിൽ കൂടെ തന്നെ ഒരു നദി ഒഴുകുന്നുണ്ടല്ലോ അല്ലേ? ചാലിയാറ്. കുറെ ഓരോ കാലവർഷത്തിന്റെയും ഒക്കെ ഓരോരോ വിവിധ ഭാവങ്ങളും രൂപങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ആളാണ് അല്ലേ?
0: എന്ത് ചെയ്യുന്നു താങ്കൾ?
4: എനിക്ക് എഞ്ചിനീയർ മേഖലയാണ്.
0: എഞ്ചിനീയർ മേഖലയിലാണ്.
1: ഇന്റീരിയർ.
0: ആ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ജോലിയൊക്കെ സുഖമായിട്ട് പോകുന്നു? ജോലിയുടെ കൂടെ തന്നെ വായനയൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? വായന അതിന്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ?
1: ചാലിയാറിന്റെ അടുത്താണോ വീട്?
4: അപ്പൊ
1: അവിടെ പോയിരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ പോയിരുന്ന്.
4: അല്ല,
1: ഉള്ള സമയത്ത് പോയിരുന്ന് സല്ലപിക്കോ പുഴയോട്? റീൽസും ഒക്കെ ആയിട്ട് പോകും അല്ലേ? കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകും ഒരുമിച്ചിരിക്കാൻ. എന്താ, ഏത് കോഴ്സ് കഴിഞ്ഞത് ഇത്? പിന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പോയതാണോ ഇന്റീരിയർ കോഴ്സിന്?
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ വിഷയം അറിയില്ല, ഇന്ത്യൻ നദികളാണ്.
4: ഓക്കെ,
0: അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം, അതായത് 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയ്യൂബ് ഖാനുമായി ഒപ്പുവെച്ച ഒരു കരാറുണ്ടായിരുന്നു, ഏത് നദിയുടെ പേരിലാണ് ഇതാ ഈ കരാർ അറിയപ്പെടുന്നത്? വലിയ പ്രധാനപ്പെട്ട ഒരു കരാറായിരുന്നു ഇത്.
1: ഒന്നുകൂടി
0: വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നിട്ടാണ്. അത് ഈ വ്യക്തികളുടെ പേര് പറഞ്ഞപ്പോഴേ നമുക്ക് അറിയാൻ
4: പറ്റും.
0: അതെ അതെ അതെ. അപ്പൊ ഈ കരാറിന്റെ പേരെന്തായിരുന്നു? ഒരു നദിയുടെ പേരിന്റെ പേരിലാണ്
1: പ്രധാനമായിട്ടും ആ ഒരു പേരേ
0: ഉള്ളൂ. ഈസി ചോദ്യമാണ്, ഞാൻ ഈസി ആക്കി ചോദിച്ചതാണ്. വ്യക്തികളെ ചോദിക്കണ്ടെന്ന് വിചാരിച്ചതാണ് ആ കരാറിന്റെ പേര് ചോദിച്ചത്. ആ അത് തന്നെ, സിന്ധു നദി കരാറാണ് കേട്ടോ. ആ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർഷം ഓർത്ത് വെക്കുക, 1960 ആണ്. അതുപോലെ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവും അതുപോലെ മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ്
4: കേട്ടോ.
0: ഇതിന്റെ മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക് ആയിരുന്നു, അതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ചോദ്യം ചോദിച്ചു, കൃത്യമായി ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അല്ലേ?
1: ഒരു ചോദ്യത്തിൽ നിന്ന് വേറെ കുറച്ച് ഉത്തരങ്ങളും കൂടെ കിട്ടി.
0: അതെ അതെ അതെ. എന്നാ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ.
1: ചോദിക്കാം, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് സൂചനകൾ തന്നിട്ട് നദിയുടെ പേരെന്ന് പറഞ്ഞാൽ മതി. ആ ആയിക്കോട്ടെ. ആ ഈ നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ്, ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്.

0: ഇതിന്റെ പഴയ പേര് രേവ എന്നാണ്. കിട്ടിയോ? ഏതെങ്കിലും ക്ലൂ കിട്ടിയോ? ഇനി ഒരു ക്ലൂ കൂടെ വേണോ? പടിഞ്ഞാറോട്ട് ഒഴുകുമ്പോൾ ഇത് പതിക്കുന്നത് ഏത് കടലിലായിരിക്കാം? അറബിക്കടലിൽ. ഇനി ഒന്നും കൂടെ പറയാം, വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ്.
1: അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
0: ചോദ്യമാണ്. അതിന്റെ ഏറ്റവും വലിയ ക്ലൂ ഇതാണ്,
1: കോർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് എപ്പോഴും ചോദിക്കാറ്.
0: ഈ ചോദ്യം ഇങ്ങനെ തന്നെയാണ് മിക്ക പരീക്ഷകൾക്കും വരുന്നത്.
1: എന്നാ വേഗം പോരട്ടെ. ആ കുഴപ്പമില്ല, കുഴപ്പമില്ല, നമ്മൾ ആൻസർ പറയാം.
0: പറയാട്ടോ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉത്തരം തന്നെയാണ്, നർമ്മദ.
1: നർമ്മദയാണ് കേട്ടോ, നർമ്മദയാണ്. ആ സാരല്ല,
0: ഇല്ല, നമ്മളിപ്പോ അങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്ത് വിളിക്കുന്നതൊന്നും അല്ലല്ലോ. അത് ഓർത്തിരുത്ത് പറയുന്ന ഉത്തരങ്ങളാണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഉത്തരങ്ങൾ കിട്ടുമ്പോ ഒന്നുകൂടെ കണക്റ്റഡ് ആയിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത്, ആ ചാലിയാറിന്റെ തീരത്തൊക്കെ ഇരിക്കുന്ന സമയത്തേ കുറച്ച് ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മതി.
1: അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കാര്യം കൂടി പറഞ്ഞിരുന്നു, രേവ അല്ലെ, രേവ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദി ഏത്? അതിന്റെയും ആൻസർ നർമ്മദയാണ്
2: കേട്ടോ.
1: ആ ഒരു സൂചന കൂടി അതിലുണ്ടായിരുന്നു.
0: അതായത് ഈ നദികളുടെ പഴയ പേരുകൾ, പ്രാചീന കാലത്ത് അവ എന്താണ്
1: പേരുകൾ ഉണ്ടാവാറില്ലേ. ഇപ്പൊ നീള എന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ് അല്ലേ. അതുപോലെ ബാരിസ് പമ്പയാണ്, ചൂർണി പെരിയാറാണ്.
0: അങ്ങനെ ഒരു പാറ്റേൺ കൂടെ ഉണ്ട് നമ്മുടെ ചോദ്യ പേപ്പറുകളിൽ, അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിന്റെ ഉത്ഭവസ്ഥാനങ്ങൾ, ഇതിന്റെ പതനം എവിടെയാണ്, ഇത് പതിക്കുന്നത്, ഇതിന്റെ വലിപ്പം എത്ര കിലോമീറ്റർ ആണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഏത് രീതിയിലും അവർ നമുക്ക് ചോദ്യങ്ങൾ വരാം.
1: ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ.
0: അഞ്ച് ചോദ്യങ്ങളുണ്ട് കേട്ടോ,
1: ചോദിച്ചോട്ടെ. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി, ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി. ഡാമുകൾ അറിയില്ലേ, നമ്മൾ കുറെ ഡാമുകളൊക്കെ കാണാൻ പോവാറില്ലേ. ആ വിവാദങ്ങളിലും ഉണ്ടാവാറുണ്ട് ഡാമുകളുടെ പേരൊക്കെ എപ്പോഴും. അതിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ ഏത് നദിയിലാണ് എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞോളൂ, പോരട്ടെ. ഇന്ത്യൻ നദികളാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം കേട്ടോ. സമയം നമുക്കൊരു ക്രൈറ്റീരിയ ആണ്. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നർമ്മദ നദിയിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചോദിച്ചിരുന്നില്ലേ നർമ്മദയെ കുറിച്ച്. കുറെ അധികം നർമ്മദയാണ് വന്നിരിക്കുന്നത്.
0: ഇനി നർമ്മദ എന്ന് മാത്രം എടുത്ത് ടോപ്പിക് എടുത്തിട്ട് അതിനെ കുറിച്ച് അങ്ങോട്ട് ആഴത്തിലങ്ങ് നടത്തിക്കോളൂ ഒരു പഠനം.
1: അതെ അതെ അതെ. എന്നാൽ ഈ നമ്മള് അടുത്ത ചോദ്യത്തിലേക്ക്, നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
0: അവിടെ ഇല്ലേ,
1: നാലാമത്തെ ചോദ്യം.
0: ഇതാണ് ചോദ്യം, ധർമ്മടം ദ്വീപ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഏത് പുഴയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്?
1: ഈസി ചോദ്യമാണ്.
0: നമ്മുടെ നാട്ടിലേക്ക് വന്നു. ധർമ്മട സ്ഥലമൊക്കെ കേട്ടിട്ടില്ലേ, ധർമ്മട എന്ന സ്ഥലമൊക്കെ കേട്ടിട്ടില്ലേ.
1: നമ്മളെ നാട്ടിലല്ലേ, ആലപ്പുഴയാണോ?
0: അല്ല കേട്ടോ, ധർമ്മടം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പോ പുഴ പറഞ്ഞോട്ടെ, ഉത്തരം പറഞ്ഞോട്ടെ എന്നാലേ. അഞ്ചരക്കണ്ടി എന്ന് പേരുള്ള പുഴയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്.
1: അഞ്ചരക്കണ്ടി പുഴയിലാണ് കേട്ടോ,
0: കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ ഞാനത് നമ്മുടെ ധർമ്മടമൊക്കെ പോയി അടുത്ത കാലത്തായിട്ട് വാർത്തകളിലൊക്കെ ഏറ്റവും നിറഞ്ഞു നിന്നൊരു സ്ഥലപ്പേരും കൂടെയാണ്. ആ ഇന്റീരിയർ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു എക്സ്റ്റീരിയറും കൂടെ നോക്കൂ.
1: എന്തായാലും നമുക്ക് അവസാന ചോദ്യത്തിലേക്ക് പോവാം. നമ്മളുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ പോയിട്ടുണ്ടോ?
2: പോയിട്ടില്ല.
1: പക്ഷെ കണ്ടിട്ടുണ്ടോ, പിക്ചറൊക്കെ കണ്ടിട്ടില്ലേ, കുറെ സിനിമകളിൽ ഉണ്ടല്ലോ. ബാഹുബലി സിനിമ ഒന്നും കണ്ടില്ലേ.
0: ചാലിയാർ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
1: അതാണല്ലേ, വാശിയിലാണ് അല്ലേ. മണിരത്നത്തിന്റെ ഒക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിലിം സ്പോട്ട് ആണ് അത്, ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ആതിരപ്പള്ളി. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്, ബാഹുബലിയിലൊക്കെ കാണുന്ന വെള്ളച്ചാട്ടമാണ് നമ്മളുടെ. ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്?
0: ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളാണ് കേട്ടോ,
1: ഈസി ചോദ്യങ്ങളാണ്.

0: കുറച്ച് കട്ടിയുള്ള ചോദ്യങ്ങളുമായിട്ടാ ഞങ്ങൾ വന്നത്.
1: അറിയില്ല അറിയില്ല.
2: ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ ചാലക്കുടി പുഴയിലാണ് കേട്ടോ. അപ്പൊ ഇനി മറന്നുപോരുത്, നമ്മൾ ഇത്രയും സിനിമകളിലൊക്കെ കാണുന്നതല്ലേ. അപ്പം ആ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം.
0: കുഴപ്പമില്ല, നമുക്ക് വിളിക്കാൻ തോന്നി, പങ്കെടുത്തു അല്ലേ, സംസാരിച്ചു.
2: വീണ്ടും കൂടുതൽ വായിക്കാനുള്ള ഒരു ഊർജ്ജമൊക്കെ നമുക്ക് കിട്ടിയില്ലേ, കൂടുതൽ വായിക്കണം എന്ന് തോന്നിയില്ലേ ചോദ്യങ്ങൾ കേട്ടപ്പം. ആ അതാണ്, അതാണ് നമുക്ക് വേണ്ടത്, അതാണ് നമ്മളുടെ സന്തോഷം. അപ്പൊ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഹലോ യൂത്തിലേക്ക് വിളിക്കണം കേട്ടോ.
0: താങ്ക് യു.
2: അപ്പൊ നമ്മളുടെ ഉണ്ണികൃഷ്ണൻ എടവണ്ണയിൽ നിന്നാണ് വിളിച്ചിരുന്നത്. എന്തായാലും നമ്മളുടെ വാട്സപ്പ് ചോദ്യം ചോദിച്ചിട്ട് കുറച്ച് നേരമായി അല്ലേ, അടുത്ത ഒരു ചോദ്യത്തിനുള്ള സമയമായി എന്ന് തോന്നുന്നു. ആ അടുത്ത ചോദ്യം പോന്നോട്ടെ, വാട്സപ്പ് ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ഉത്തരം ഇപ്പോൾ തന്നെ അയക്കാം. വളരെ വളരെ ലളിതമായൊരു ചോദ്യം അല്ലേ, തൂതപ്പുഴയുടെ ഉത്ഭവം എവിടെയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കുക.
0: ഈ തൂതപ്പുഴ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ ഈ തൂതപ്പുഴ പൂരമൊക്കെ കഴിഞ്ഞ ഒരു ഹാങ് ഓവറിന്റെ ആയിരിക്കും ആളുകളൊക്കെ.
2: അതെ അതെ അതെ, തൂതപ്പുഴ നമ്മളുടെ സൈലന്റ് വാരിയൊക്കെയുമായി ബന്ധപ്പെട്ട ഒരു പുഴയാണ് അല്ലേ. അതെ, അപ്പൊ എന്തായാലും ഉത്തരം പെട്ടെന്ന് തന്നെ അയക്കുക. അതുവരെ നമുക്കൊരു പാട്ട് കേട്ടാ.
0: വാട്സ്ആപ്പ് നമ്പർ
2: ഒന്നുകൂടി പറയാം, ഇപ്പൊ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സംശയിച്ച് നിൽക്കണ്ടല്ലോ അല്ലെ. വാട്സ്ആപ്പ് നമ്പർ പറയാം, 9495050600. 94 95 05 06. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഉത്തരം ആലോചിക്കാനുള്ള ഒരു സമയം കിട്ടട്ടെ. അതെ അതെ അതെ, പാട്ടിലേക്ക്.

0: അപ്പോൾ ഹലോ യൂത്തിൽ നമ്മൾ ഇന്ന് ഇന്ത്യൻ നദികളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ പാട്ട് മനോഹരമായ ഈ പാട്ടിന് മുൻപായി
1: മനോഹരമായ
0: ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ. മനോഹരമായ ആൻസറും മനോഹരമായ പേരുകളും പറഞ്ഞോളൂ.
1: പറയാം. അതെ, ചോദ്യം ഇതായിരുന്നു, തൂതപ്പുഴയുടെ ഉത്ഭവം എവിടെ എന്നായിരുന്നു ചോദ്യം. ഇതിന്റെ ഉത്തരം സൈലന്റ് വാലിയാണ്.
0: സൈലന്റ്
1: വാലി സൂചന കൊടുത്തിരുന്നു. പാലക്കാട് ജില്ലയിലാണ്, സൈലന്റ് വാലിയാണ്. അപ്പം ശരിയുത്തരമായിട്ട് അയച്ചിരിക്കുന്നത് ആദ്യത്തെ രണ്ട് പേര്, ഇതിൽ രണ്ട് പേരാണ് ശരിയുത്തരം എന്ന് പറയുന്നത്, ഫിദ വിളയൂർ, മജീദ് വേങ്ങര. പിന്നെ അതുപോലെ പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ എന്നൊക്കെ ഉത്തരം വന്നിട്ടുണ്ട്.
0: യുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട് അല്ലെ. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് സാധാരണയായി സൈലന്റ് വാലി നാഷണൽ പാർക്ക് പ്രദേശത്തുള്ള പശ്ചിമഘട്ട മലനിരകളാണ്. എന്നാൽ അതിന്റെ പ്രധാന ശാഖകളിൽ ഒന്നായ കരിമ്പുഴ സൈലന്റ് വാലി മേഖലയിലൂടെ ഒഴുകുന്നതിനാൽ ചിലപ്പോൾ കരിമ്പുഴയിൽ നിന്നാണ് തൂതപ്പുഴ രൂപം കൊള്ളുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാലും മത്സര പരീക്ഷകൾക്ക് നമ്മൾ കൃത്യമായൊരു ഉത്തരം കണ്ടെത്തി എഴുതിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ പി എസ് സി അംഗീകരിച്ച ഉത്തരം എന്ന് പറയുന്നത് സൈലന്റ്
1: വാലിയാണ്.
0: അതെ. അപ്പൊ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് എന്നും ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ എന്നാൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദിയാണ്
1: കുന്തിപ്പുഴ.
0: ഈ ചോദ്യങ്ങൾ തമ്മിൽ മാറിപ്പോവാറുണ്ട് പലർക്കും. അപ്പൊ ഇനി മുതൽ മാറാതിരിക്കട്ടെ അല്ലെ.
1: സുജേഷ്, കേരളത്തിൽ ഇപ്പൊ നദികളെ കുറിച്ചാണ്, നമ്മൾ ഇന്ത്യൻ നദികളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ മഹാനദികളായിട്ടും ചെറിയ നദികളൊക്കെ ആയിട്ട് ധാരാളം നദികളുണ്ട്. ഇപ്പൊ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി, കാവേരി, നർമ്മദ, ഇതെല്ലാം ഇന്ത്യൻ നദികളിൽ പെടുന്നതാണ്.
0: പക്ഷെ
1: നമുക്ക് കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട്?
0: കേരളത്തിൽ 44
1: നദികളുണ്ട്. അതിലാകെ, അതിൽ കിഴക്കോട്ടൊഴുകുന്നവയുണ്ട്, പടിഞ്ഞാറോട്ടൊഴുകുന്നതുണ്ട്. ഇപ്പൊ ഇതിങ്ങനെ വേർതിരിച്ച് പറയാൻ കാരണം, കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം വളരെ കുറവാണ്.
0: മൂന്ന്
1: എണ്ണം.
0: അപ്പൊ അത് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്, താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകാത്ത നദികളേവാ അങ്ങനെ ചോദിക്കാറുണ്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ.
1: ഭവാനി, പാമ്പാർ,
0: മൂന്നെണ്ണം പഠിച്ചു തന്നാലും അങ്ങനെയൊക്കെ പഠിക്കാറുണ്ട് എല്ലാവരും. അങ്ങനെയാകുമ്പോ നമുക്കൊരിക്കലും പേര് മാറില്ല. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിലെ പാ എന്ന് പറയുന്നത് പമ്പ നദിയല്ല, പാമ്പാറാണ്. അത് രണ്ടും വ്യത്യസ്തപ്പെട്ട രണ്ട് നദികളാണ്. പേര് മാറിപ്പോകരുത്, പമ്പ നദിയാണെന്ന് വിചാരിക്കരുത്.
1: പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ പതിക്കുന്നത് അറബിക്കടലിലാണെങ്കിൽ കിഴക്കോട്ടൊഴുകുന്നവ ബംഗാൾ ഉൾക്കടലിലായിരിക്കും പതിക്കുന്നത്.
0: അതെ, അത് നമ്മളുടെ ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ മനസ്സിലൊന്ന് വിചാരിച്ചാൽ നമുക്ക് തെറ്റാതെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അല്ലെ.
1: അപ്പോ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല എന്ന് പറയാവുന്നത്
0: ഏതാണ്?
1: ഏതായിരിക്കാം? കാസർഗോഡ്.
0: കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികൾ ഉള്ളത്. ഏറ്റവും ചെറിയ നദിയും കാസർഗോഡാണ്.
1: അതെ അതെ.
0: മഞ്ചേശ്വരം പുഴ
1: ഏറ്റവും ചെറിയ നദി കാസർഗോഡാണ്.
0: അതെ അതെ.
1: പിന്നെ കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്ന പുഴയുടെ തീരത്താണ് കാസർഗോഡ്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഓരോ പിന്നെ സ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്നത് തീരദേശ പ്രദേശങ്ങളെ, പട്ടണങ്ങള് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇന്ന പ്രദേശം ഏത് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നതാണ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ ഒരു സിന്ധു നദിയെ കുറിച്ച് ചോദിച്ചിരുന്നു. എനിക്ക് എന്താണെന്ന് അറിയില്ല, എന്റെ പേരായതുകൊണ്ടാണോ എന്നറിയില്ല,
0: പ്രത്യേക ഇഷ്ടം
1: തോന്നുന്നുണ്ട്
0: സിന്ധു നദിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു.
1: സിന്ധു നദി

0: ഭവിക്കുന്നത് മാനസ സരോവർ
1: നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ.
0: ഇപ്പോ ഇത് നമ്മൾ സിന്ധുവിനെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാന്റെ ദേശീയ നദിയാണ്.
1: അങ്ങനെ പ്രത്യേകത കൂടിയുണ്ട്. അത് നമ്മൾ നേരത്തെ രീതിയിൽ ചിന്തിച്ചാൽ മതി. കാരണം നമ്മൾ സിന്ധു നദി കരാർ ഒപ്പുവെച്ചത് ആരുമായിരുന്നു?
0: പാകിസ്ഥാനുമായിട്ടായിരുന്നു.
1: അങ്ങനെ ചിന്തിച്ചാൽ മതി. അതുപോലെ പ്രധാനപ്പെട്ട സിന്ധുവിന്റെ പോഷക നദികളെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ സിന്ധുവിന്റെ?
0: രവിയും ജലവും.
1: രവിയുണ്ട്, ജലം, ചിനാബ് ഉണ്ട്, ബിയാസ് ഉണ്ട്, അതുപോലെ സത്ലജ്.
0: സത്ലജ്.
1: അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ അത് സത്ലജ് ആണ്.
0: സത്ലജ്.
1: അതെ അതെ. കുറേയധികം പോഷക നദികൾ ഉണ്ടെങ്കിലും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ സിന്ധുവിന്റെ പോഷക നദി എന്ന് പറയുന്നത്
0: സത്ലജ് ആണ്. സിന്ധു നദിയെ പാകിസ്ഥാന്റെ ജീവരേഖ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്.
1: നല്ലൊരു വിശേഷണമാണ് അല്ലേ, പാകിസ്ഥാന്റെ ജീവരേഖ. പാകിസ്ഥാനിൽ സിന്ധു നദി ഇല്ലെങ്കിൽ പിന്നെ ജീവിതം ബുദ്ധിമുട്ടാണ് എന്നുള്ള സൂചനയും അതിൽ പറയുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണല്ലോ ജീവരേഖ എന്നൊക്കെ വിളിക്കുന്നത്.
0: പിന്നെ ഇപ്പൊ ഈ പോഷക നദികളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പൂർണ്ണമായും നമ്മുടെ രാജ്യത്തിലൂടെ, അതായത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി എന്ന് പറയുന്നത് ബിയാസ് ആണ്.
1: ബിയാസ് ആണ്. ചെറിയ മാറ്റങ്ങളാണ് ഉള്ളത് അല്ലേ, ശ്രദ്ധിച്ചു പഠിക്കണം എല്ലാവരും. എന്നാ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നറിയോ?
0: സിന്ധു നദി ഒഴുകുന്ന
1: ഏക ഇന്ത്യൻ സംസ്ഥാനം
0: അത് നമ്മുടെ ജമ്മു കാശ്മീർ.
1: ജമ്മു കാശ്മീരാണ്. കാരണം നമ്മൾ കാശ്മീർ ഒക്കെ സന്ദർശിച്ചിട്ടുള്ളവർക്ക് അറിയാം, അവിടെയൊക്കെ പോയാൽ കാണുന്ന നദിയൊക്കെയാണ് സിന്ധു നദി എന്ന് പറയുന്നത്.
0: അപ്പോൾ സിന്ധു നദിയുടെ ജലം എന്ന ഈ പോഷക നദി പതിക്കുന്നതും കാശ്മീരിലെ ബൂളാർ തടാകത്തിലാണ്.
1: അതെ അതെ അതെ അതെ. അതുപോലെ സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ സിന്ധു, സരസ്വതി, ജലം, ബിയാസ്, ചിനാബ്, സത്ലജ്, രവി എന്നിവ ചേർന്ന് അറിയപ്പെടുന്ന ഒരു പേരാണ് സപ്ത സിന്ധു.
0: സിന്ധു
1: ഇതിലെ പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൺഫ്യൂഷനാക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും,
0: ചോദിക്കാറുണ്ട്.
1: അതെ അതെ അതെ.
0: പിന്നീട് ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നദി എന്ന് പറയാവുന്നതും സിന്ധു നദിയാണ്.
1: ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരേ ഒരു നദിയാണ് അല്ലേ സിന്ധു നദി.
0: അതെ അതെ അതെ. സത്ലജിനെ കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ ഏറ്റവും ഫേമസ് ആയ ബക്രാനങ്കൽ അണക്കെട്ടുണ്ടല്ലോ, അത് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. അപ്പൊ ഇങ്ങനെ നദികളെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല അല്ലേ.
1: വളരെ രസകരമാണ് അല്ലേ നദികളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം.
0: നദികളിൽ സുന്ദരി യമുന എന്നൊക്കെ നല്ലേ നമ്മുടെ കവികൾ പോലും വാഴ്ത്തുന്നത്. ശരിക്കും നദികൾ എന്ന് പറയുന്നത് അപ്പോ നമ്മളൊരു നമ്മുടെ ഒരു ഭൂമിയെ എങ്ങേയറ്റം
1: മനോഹരമാക്കുന്നു. അതുപോലെ നദികൾ ഇല്ലെങ്കിലുള്ള അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യാത്തതാണ് അല്ലേ.
0: നദി സംരക്ഷണ കരാറുകളൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മുടെ ജലത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഏത് കാലഘട്ടത്തിലും ശുദ്ധമായ ജലം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്താൻ അത്യാവശ്യമായ ഒരു ഘടകമാണ് എന്നതുകൊണ്ട് നദി സംരക്ഷണം.
1: അതിന് കവികൾക്കും അല്ലെ, കവി സിനിമാ ഗാനങ്ങളിലാണെങ്കിലും അല്ലാതെ രീതിയിലാണെങ്കിലും കവികൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് നദികൾ, നദികളുടെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് അല്ലെ. എത്ര എത്ര കാര്യങ്ങളുമായാണ് ഭംഗിയായി ഒഴുകുന്ന നദികളെയൊക്കെ താരതമ്യം ചെയ്തിട്ടുള്ളത്.
0: പാട്ടുകളായിട്ടും കവിതകളായിട്ടും ഒക്കെ വരുന്നത്
1: അരഞ്ഞാണമായും മാലകളായും വളകളായും ഒക്കെ മുടി ഇഴകളായും വരെ നദികളെ താരതമ്യം ചെയ്തിട്ടുണ്ട്.
0: ഇപ്പൊ സിന്ധു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. നേരത്തെ ആരോ ഉത്തരം എഴുതിയിരുന്നു ബ്രഹ്മപുത്രയാണ് മാനസ സരോവറിൽ നിന്നും വരുന്നത് എന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു ത്രിബറ്റിലാണ് അതിന്റെ ഉത്ഭവസ്ഥാനം.
1: ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത്
0: ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര പതിക്കുന്നത് പോലെ ബംഗാൾ ഉൾക്കടലിലാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നു. ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. പിന്നെ ഇത് കുറച്ച് ആളുകളുടെ ദുഃഖമാണ്.
1: ആരുടെ ദുഃഖമാണ് പ്രധാനമായും? ആസാമിന്റെ ദുഃഖമാണ്
0: അറിയപ്പെടുന്നു. പിന്നെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്
1: ബ്രഹ്മപുത്ര. അതുപോലെ ബ്രഹ്മപുത്ര ഒഴുകുന്നത് മൂന്ന് രാജ്യങ്ങളിലൂടെയാണ്. ഏതൊക്കെ രാജ്യാന്നറിയോ?
0: പറയൂ.
1: ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ്, ഈ മൂന്ന് രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 729 കിലോമീറ്റർ ആണ് കേട്ടോ.
0: ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര എന്ന പേരിലല്ല കേട്ടോ, ജമുന എന്ന പേരിലാണ് ഈ നദി അറിയപ്പെടുന്നത്.
1: അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ, നമ്മൾ ജമുന എന്ന് കേൾക്കുമ്പോ യമുന നദിയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പോകണ്ട. ജമുന എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ തന്നെ മറ്റൊരു പേരാണ് അല്ലേ. ഈ അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തിലൂടെയാണ് അത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ ഉള്ളത് കൊണ്ട് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ്.
0: അരുണാചൽ പ്രദേശില് പക്ഷെ നദി അറിയപ്പെടുന്നത് ഡിഹാങ് എന്നാണ് കേട്ടോ.
1: ഓ അത് ശരി, അവിടെയും ഒരു പേര് അല്ലേ.
0: ടിബറ്റിൽ സാങ്പോ, അരുണാചൽ പ്രദേശിൽ ഡിഹാങ്, ബംഗ്ലാദേശിൽ ജമുന, ഇങ്ങനെയൊക്കെയാണ് നദി അറിയപ്പെടുന്നത്.
1: എത്ര എത്ര പേരുകളാണ് ഒരാൾക്ക്. നമ്മളെ വീട്ടിൽ വിളിക്കുന്ന ഒരു പേര്, ഔദ്യോഗികമായി നമുക്കൊരു പേര്, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അതുപോലെയാണ് നമ്മളുടെ സ്വന്തം ബ്രഹ്മപുത്ര.
0: ബ്രഹ്മപുത്ര എന്ന് പറയുന്ന എന്നാലും ആരോ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്.
1: അടുത്ത കോൾ റെഡി ആണല്ലേ, അപ്പൊ നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, വെൽക്കം ടു ഹലോ യൂത്ത്.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
2: മജീദ് വേങ്ങര.
1: മജീദ് വേങ്ങര, നല്ല പരിചയം.

0: എന്നുള്ള പേര്.
1: പറഞ്ഞു തോന്നുന്നു അല്ലേ,
2: മെസ്സേജ്
0: അയച്ചിരുന്നു. അപ്പൊ ഇന്നും അഞ്ച് ഉത്തരങ്ങളും പറയാൻ വേണ്ടി തയ്യാറായിട്ടാണ് മജീദ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ മജീദ് ആയതുകൊണ്ട് നമ്മുടെ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ അങ്ങ് തൽക്കാലം മാറ്റി വെക്കാം.
1: മജീദ് എന്നാലും ചോദിക്കാം, മജീദ് ഇപ്പൊ എന്താ ചെയ്യുന്നത്?
0: എത്ര വർഷമായി ഗവൺമെന്റ് സർവീസിൽ കയറിയിട്ട്?
2: 2020 കൊറോണ സമയത്താണ്, 2020 സർവീസ് കയറിയത്.
0: അത് ശരി, കൊറോണ സമയത്ത് പഠിക്കാനൊക്കെ കുറെ സമയം കിട്ടിയപ്പോ അങ്ങനെ കയറിയതാണോ? പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എന്താണ് മജീദിന് പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ,
1: പഠനത്തിൽ കുറുക്കു വഴികൾ ഇല്ലാന്നല്ലേ,
0: ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അല്ലേ.
2: ഹാർഡ് വർക്ക്
0: ചെയ്യുക. എത്ര ലിസ്റ്റിൽ ഉണ്ടായിരുന്നു മജീദ്? പതിമൂന്നോളം ലിസ്റ്റിൽ ഉണ്ടായിട്ടാണ് ജോലി കിട്ടിയത് അല്ലേ.
1: ഇനി ഇതിന്ന് ഉയർന്ന ഏതെങ്കിലും ജോലി?
0: അതെ ശരി. അപ്പൊ ഇഷ്ടമുള്ള ജോലി സെലക്ട് ചെയ്തതാണോ അതോ ആദ്യം കിട്ടിയതിലേക്ക് പ്രവേശിച്ചതാണോ? എന്താണ്
1: ഇനിയിപ്പോ ലിസ്റ്റില് ഉണ്ടോ? ഇനി വരാനുള്ള നിയമന ലിസ്റ്റുകളിൽ ഉണ്ടോ മജീദ്? ഇതിലും ഹയർ ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് ഉണ്ടോ?
0: എന്തായാലും എഴുതിയില്ലെങ്കിലും നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിവരങ്ങളല്ലേ, അപ്പൊ അത് നമ്മളുടെ മനസ്സിൽ നിന്ന് കളയണ്ട. എന്തായാലും നമുക്ക് ഇന്നാലും ചോദ്യത്തിലേക്ക് പോയാലോ.
1: മജീദ് എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല പ്രചോദനമാണ്.
0: അതെ അതെ, കാരണം ഒരു പരീക്ഷ എഴുതി ലിസ്റ്റിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് പിന്നെ പഠിക്കാനോ പരീക്ഷ എഴുതാനോ പോവാത്തവരാണ് കൂടുതൽ പേരും. അപ്പൊ അവരൊക്കെ മജീദിനെ കണ്ടുപഠിക്കട്ടെ അല്ലെ. തുടർച്ചയായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നിരാശപ്പെടുകയെ വേണ്ട അല്ലെ. എന്തായാലും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം.
1: ചോദിച്ചോട്ടെ, ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്?
0: ദാമോദർ
1: നദീതട പദ്ധതി അല്ലേ.
0: എന്നാൽ അടുത്ത ചോദ്യം,
1: ഇനി ഒരു പ്രാചീന നാമമാണ് ചോദിക്കുന്നത്. നദിയുടെ ലൗഹിത്യ, ഏത് നദിയുടെ പ്രാചീന നാമമാണ് ലൗഹിത്യ?
0: നല്ലൊരു പേര് അല്ലേ, ലൗഹിത്യ.
1: ഒരുപാട്
0: ഡിസ്കസ് ചെയ്തിരുന്നു ആ നദിയെ കുറിച്ച്. ബ്രഹ്മപുത്ര തന്നെയാണ്,
1: ബ്രഹ്മപുത്ര. അതെന്താന്ന് വെച്ചാല് ആ സർവീസിൽ കയറിയപ്പോ മജീദ് ഇത്തിരി വായന കുറച്ചു.
0: അതെ, അതുകൊണ്ടാണ് ഒരു സംശയം.
1: വായന അല്ല, മെമ്മറി ഒന്ന് റീ ചെയ്യുന്നത് കുറച്ചു അല്ലേ.
0: ബ്രഹ്മപുത്രയാണ് കേട്ടോ. എന്നാലും രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു, അത് മണി പോലെ മജീദ് ആൻസർ തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതാ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്.
1: മജീദിനോട് കുറച്ച് വലിയ കട്ടിയുള്ള ചോദ്യം,
0: മജീദിനോട് ഈസി ആയിട്ടുള്ള ചോദ്യം ചോദിച്ചാൽ മജീദിന് ഒരു തമാശയായിരിക്കും. ഇതൊക്കെയാണോ എന്നോട് ചോദിക്കുന്നത് എന്നുള്ള ഒരു ഭാവം.
1: മജീദ് കുറച്ച് ക്ലൂ തരാം. ഉത്ഭവം മധ്യപ്രദേശിലെ മൈക്കല മലനിരകൾ, പതനം ബംഗാൾ ഉൾക്കടൽ. ഇനിയുള്ളത് ശ്രദ്ധിക്കുക. അല്ല, ഞാൻ ക്ലൂ പറയാം, അതാണ് ഇനിയത്തെ ക്ലൂ ശ്രദ്ധിക്കുക. ഈ നദിയിലാണ് ഇന്ത്യയിലെ നീളം കൂടിയ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ്
0: ഏറ്റവും വലിയ
1: ഇമ്പോർട്ടന്റ് ക്ലൂ.
0: ഈ നദിയിലാണ് ഇന്ത്യയിലെ നീളം കൂടിയ, കേട്ടോ, ഉയരമല്ല നീളം, നീളം കൂടിയ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്.
1: ആദ്യത്തെ രണ്ട് ക്ലൂവും നർമ്മദയ്ക്കും ബാധകമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അടുത്ത ക്ലൂ ശ്രദ്ധിക്കാന്ന് പറയാൻ വന്നത്. ഓക്കെ, പറഞ്ഞോളൂ. ഇന്ത്യയിലെ നീളം കൂടിയ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ നദിയിലാണ്. അപ്പൊ രണ്ടുത്തരം അറിയണം നമുക്ക്. ഇന്ത്യയിലെ നീളം കൂടിയ അണക്കെട്ട് ഏതാണെന്ന് അറിയണം, നദി ഏതാണെന്ന് അറിയണം. മജീദിന് ഇതൊക്കെ എന്താ?
0: ഇപ്പൊ പി എസ് സി ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, വസ്തുതകൾ തന്നിട്ട് കണ്ടുപിടിക്കാനാണ് ഉണ്ടാവുക. മജീദിന് ഇത് ഈസി ആയിട്ട് കിട്ടുമല്ലോ. പറഞ്ഞോളൂ. മധ്യപ്രദേശിലെ മൈക്കാല മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ പതനം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. പക്ഷെ ഇത് വേറെ നദി ഉണ്ടാവും. മൂന്നാമത്തെ ക്ലൂ ആണ് വളരെ പ്രധാനപ്പെട്ടത്. ഇന്ത്യയിലെ നീളം കൂടിയ അണക്കെട്ടായ

0: പേര് പറയുന്നില്ല. ഇന്ത്യയിലെ നീളം കൂടിയ അണക്കെട്ട് ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഏതാണ് ഇന്ത്യയിലെ നീളം കൂടിയ അണക്കെട്ട്?
1: വെരി
0: ഗുഡ്, അത് തന്നെ മഹാനദിയാണ് കേട്ടോ.
2: നീളം കൂടിയ അണക്കെട്ട് മഹാനദിയിലാണ്.
0: ഞാൻ സമയം കഴിഞ്ഞു എന്ന് പറയാൻ പോയപ്പോഴത്തേക്കും മജീദ് കൃത്യമായ ആൻസറിലേക്ക് എത്തി. അപ്പൊ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇത് ചോദ്യമായിട്ടല്ല, നേരത്തെ നമ്മൾ ചോദിച്ചതിന്റെ ഭാഗം തന്നെയാണ്. ഇന്ത്യയിലെ നീളം കൂടിയ അണക്കെട്ടായ ഏത് അണക്കെട്ടാ? ആ ഹിരാക്കുഡ് ആണ് കേട്ടോ.
2: ഹിരാക്കുഡ്
0: ഒറീസയിലാണ് അല്ലെ ഹിരാക്കുഡ്?
2: അതാണല്ലേ നമ്മുടെ കണക്ടഡ് ഫാക്ട്സ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലേ മജീദ്? അപ്പോൾ കൂടെയാണ് പരീക്ഷകൾക്ക് നമ്മൾക്ക് കൃത്യമായി.
0: നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് അങ്ങോട്ട് നീങ്ങിയാലോ. റെഡി അല്ലേ?
2: എന്തൊരു ഉഷാറില്ലാത്ത, 13 ലിസ്റ്റിൽ പെട്ട് സർവീസ് കയറി ഇപ്പോ സർക്കാരിനെ സേവിച്ചോണ്ടിരുന്നിട്ടും എന്താ ഒരു സന്തോഷമില്ലാത്ത ഒരു ഇത്?
0: ഒരു ടെൻഷൻ ഉണ്ടോ? അതിന്റെ ആവശ്യമൊന്നും ഇല്ലാതെ നമ്മൾ ഈസി ചോദ്യം, അടുത്തൊരു ഈസി ചോദ്യം. ഓക്കെ, നദികളുടെ വിശേഷണങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ. നമ്മൾ വൃദ്ധഗംഗ, ഗോദാവരി അറിയപ്പെടുന്ന പേരാണ്. അതുപോലെ ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. അങ്ങനെയൊക്കെ പറയാറില്ലേ നമ്മള്?
1: ആ
0: അപരനാമങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോവ സന്ദർശിച്ചവർക്ക് അറിയാം, നമുക്ക് ആ നദി കാണാൻ പറ്റും. ഗോവയുടെ ജീവരേഖ
2: ഉത്തരം
0: വന്നോ? ആ മണ്ഡോവി, വളരെ കൃത്യമായിട്ട് എത്തി അല്ലേ.
2: ഇപ്പൊ ആരെ ആ പേജ് ഇങ്ങനെ മനസ്സിൽ തെളിയുന്നുണ്ട് അല്ലേ, നദികൾ അപരനാമങ്ങൾ എന്നൊക്കെയുള്ള ആ ഒരു പേജ്, ആ ഒരു കോളം മനസ്സിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് അല്ലേ മജീദ്? ആ ഒരു നൊസ്റ്റാൾജിയ തോന്നുന്നുണ്ടോ, പണ്ട് പി എസ് സിക്ക്
0: ഉറക്കമഴിച്ചാൾജിക് ഫീലിംഗ്സ് ഒക്കെ ഇപ്പൊ മജീദിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
2: ഡിഗ്രി കഴിഞ്ഞതല്ലേ, ഡിഗ്രി കഴിഞ്ഞതാണോ? ഡിഗ്രി അല്ലേ ക്വാളിഫിക്കേഷൻ? അപ്പൊ പിന്നെ ഡിഗ്രി ലെവലുള്ള എക്സാമുകളൊക്കെ എഴുതാറുണ്ടോ? ഏതായാലും മജീദിന് എന്തോ ഒരു ഒരു വിഷമമുണ്ട്.
0: അതിന്റെ ഒന്നും ആവശ്യമില്ല മജീദ്, ഇത്രയും വിവരങ്ങളൊക്കെ ഉള്ള ജോലിയിൽ കയറിയ ആൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്?
2: ഏതായാലും 5 ചോദ്യങ്ങൾ ചോദിച്ചു അല്ലേ മജീദിന്റെ അടുത്ത്.
0: നമ്മൾ 4 ചോദ്യങ്ങളാണ് ചോദിച്ചത് അല്ലേ മജീദ്? 4 ചോദ്യങ്ങൾ ചോദിച്ചു. അവസാന ചോദ്യത്തിലേക്ക് പോവാ അല്ലേ? പോവല്ലേ? അവസാന ചോദ്യം ഈസി വേണോ അതോ കുറച്ച് ഡിഫിക്കൽട്ട് ആയാലോ?
2: ഒന്നുകൂടെ മജീദിന് ഇങ്ങോട്ട് വരാനുള്ള അവസരം ഉണ്ടോ എന്നാണ് തിരയുന്നത്.
0: ഓക്കെ, ഈ ചമ്പൽ, അതുപോലെ ബേദ്വ, കെൻ, സോൺസ്, ഇതൊക്കെ ഏത് നദിയുടെ പോഷക നദികളാണ്? ഒന്നുകൂടെ പറയാം, ചമ്പൽ, ബേദ്വ, കെൻ, സോൺസ് തുടങ്ങിയവയൊക്കെ ഒരു നദിയുടെ, പ്രധാനപ്പെട്ട ഒരു നദിയുടെ പോഷക നദികളാണ്. ഏത് നദിയുടെ പോഷക നദികളാണ്? ചമ്പൽ, ബേദ്വ, കെൻ, സോൺസ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു നദിയാണ്.
2: ചമ്പൽക്കാടുകളൊക്കെ മനസ്സിൽ ഇങ്ങനെ നോക്കൂ, കണ്ടു ചമ്പൽക്കാടുകൾ, ചമ്പൽ കൊള്ളക്കാർ, ചമ്പൽ നദി.
0: ഇന്ത്യയുടെ നദിയാണ്, നമ്മുടെ സ്വന്തം നദിയാണത്.
1: യമുന.
0: യമുനയാണോ? തെറ്റിപ്പോയല്ലോ. ആ തെറ്റിപ്പോയി, അത് സാരല്ല. ഗംഗാനദിയാണ് കേട്ടോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നമ്മളുടെ സ്വന്തം നദി, ഇന്ത്യയുടെ സ്വന്തം നദിയാണെന്നൊക്കെ പറഞ്ഞത്. ഇന്ത്യയുടെ ദേശീയ നദിയല്ലേ ഗംഗ അല്ലേ? കുഴപ്പമില്ല, ടെൻഷന്റെ ഇടയിൽ തെറ്റിപ്പോയതാണ്, അറിയാത്തത് കൊണ്ടല്ല. എന്നാലെന്താ, 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് 4 കൃത്യമായി ഉത്തരം പറഞ്ഞു.
1: അപ്പൊ
0: അഭിനന്ദനങ്ങൾ, വീണ്ടും വിളിക്കണം കേട്ടോ. ശരി, അപ്പൊ വേങ്ങരയിൽ നിന്നും മജീദാണ് വിളിച്ചത്. 5 ചോദ്യങ്ങൾ ചോദിച്ചു, 4 കൃത്യമായ
2: ഉത്തരം
0: പറഞ്ഞു അല്ലെ. ഒന്നും അറിയാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തിന് എന്തോ ഒരു ടെൻഷൻ കാരണമാണ്
2: വാട്സാപ്പിലുള്ള ആളുകൾ ഇനി അവിടെ നോക്കിയിരിക്കുന്നുണ്ടാവില്ലേ?
0: തീർച്ചയായിട്ടും, അവരുടെ പേര് അനൗൺസ് ചെയ്താലോ?
2: അനൗൺസ് ചെയ്യാനല്ല, അവരുടെ അത് നേരത്തെ പറഞ്ഞു നമ്മൾ. പക്ഷേ നമുക്ക് ആ സമയത്ത് അവർക്ക് ചോദ്യം കൊടുക്കാൻ വിട്ടുപോയി,
0: ചോദ്യം കൊടുത്തില്ല. ഇനി
2: ഒരു ചോദ്യം പറഞ്ഞിടാം കേട്ടോ. ശിവസമുദ്രം, ഹൊഗനക്കൽ എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചോദ്യം ആവർത്തിക്കാം. ശിവസമുദ്രം, ഹൊഗനക്കൽ എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ഏത് എന്നാണ് ദാ ഉത്തരം. ടെപ്പെ എന്ന് വന്നോളട്ടെ.
0: ഉത്തരം കൃത്യമായിരിക്കണം.

0: എന്നാൽ മാത്രമാണ് ഞങ്ങൾ ആദ്യത്തെ മൂന്ന് പേരുടെ പേരുകൾ അനൗൺസ് ചെയ്യുള്ളൂ അല്ലേ?
1: അപ്പൊ
0: പെട്ടെന്ന് തന്നെ ഉത്തരം
1: അയച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു, നമ്മുടെ വിളിക്കേണ്ട നമ്പറുകളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്താലോ?
0: വാട്സ്ആപ്പ് നമ്പർ ആദ്യം പറയാം, 9495050600. വിളിക്കേണ്ട നമ്പറുകൾ പറയാം, 04832950300, മറ്റൊരു നമ്പർ 04832950800. അപ്പം സമയമൊക്കെ നമുക്ക് കഴിയാറായി, എന്നാലും കുറച്ച് കോളേഴ്സിനെയും കൂടി നമുക്ക് എടുക്കാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിളിക്കാം അല്ലേ?
1: പെട്ടെന്ന് വിളിച്ചോളൂ,
0: പെട്ടെന്ന് വിളിക്കാം. വാട്സാപ്പും ചെയ്യുക, വാട്സാപ്പിനുള്ള ചോദ്യമൊക്കെ നമ്മളിപ്പോ ചോദിച്ചിരിക്കുകയാണ്, ഉത്തരങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: അതെ അതെ
0: അതെ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: അപ്പൊ നമ്മളുടെ വാട്സാപ്പിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഉത്തരങ്ങളൊക്കെ എത്തുന്നുണ്ടോ ടീച്ചറെ?
3: വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചോദ്യം: ശിവസമുദ്രം, ഹൊഗനക്കൽ എന്നീ നദികൾ ഏത്, എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്ത നദി ഏത് എന്നായിരുന്നു ചോദ്യം. ഉത്തരം കാവേരിയാണ്.
2: കാവേരി. എത്ര പേര് ഉത്തരം അയച്ചിട്ടുണ്ട്?
3: വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
2: ആൽബർട്ട് ബാലു
3: നിലമ്പൂരിൽ നിന്ന്, പ്രീതി സി കൽപ്പകഞ്ചേരിയിൽ നിന്ന്, പിന്നീട് ഒരു അനീഷ് കൊല്ലമ്പടി.
2: ആ, എന്തായാലും ഉത്തരം കൃത്യമായി പെട്ടെന്ന് തന്നെ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും
3: അഭിനന്ദനങ്ങൾ.
2: അതെ അതെ അതെ. നമ്മൾ ബ്രഹ്മപുത്ര നദിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഈ ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ടീസ്റ്റയാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വേഗം കൂടിയ നദി കേട്ടോ. വാഹനങ്ങൾക്ക്, അതെ, വാഹനങ്ങൾക്ക് മാത്രമല്ല നദികൾക്കും വേഗതയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ടീസ്റ്റ ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വേഗം കൂടിയ നദി. അങ്ങനെ ഇത് വേഗത്തിൽ ഒഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിലാണ് ഇത് ചെന്ന് പതിക്കുന്നത്. അതെ, ഗംഗ ബ്രഹ്മപുത്ര നദികൾ കൂടിച്ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് സൃഷ്ടിച്ചിരിക്കുന്നത്. സുന്ദർബൻസിനെ കുറിച്ചൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്.
3: അതുപോലെ ബ്രഹ്മപുത്ര സൃഷ്ടിക്കുന്ന ഒരു നദീജന്യ ദ്വീപും ഉണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് അത്. മാജുലി എന്നാണ് അറിയപ്പെടുന്നത്.
2: മാജുലി
3: ആസാമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
2: ആസാമിലെ മാജുലി അല്ലെ, ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. അതുപോലെ നമുക്ക് ഉപദ്വീപീയ നദികളും ഉണ്ട്. ഈ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഈ മൺസൂൺ മഴകളിൽ നിന്നാണ് ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത്. മൺസൂൺ മഴകളിൽ നിന്ന് നർമ്മദ, താപ്തി തുടങ്ങിയ നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു. അതുപോലെ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയൊക്കെയാണ് കിഴക്കോട്ടൊഴുകുന്ന പ്രധാന
3: ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ നദികളിൽ പ്രധാനപ്പെട്ട നർമ്മദ, താപ്തി, കൃഷ്ണ, മഹാനദി, ഗോദാവരി, കാവേരി, ഇത്രയുമാണ് ഉപദ്വീപീയ നദികളിൽ പ്രധാനപ്പെട്ടതായി വരുന്നത്.
2: അതില് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ.
3: നർമ്മദ എന്ന് പറയുന്നത്
2: നമ്മൾ നേരത്തെ പറഞ്ഞു, ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ്. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ്.
3: പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി എന്ന് പറയുന്നത് താപ്തിയാണ്.
2: താപ്തി
3: ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിൽ നിന്ന് തന്നെയാണ്. ഇതിന്റെ പതനവും അറബിക്കടലിലാണ്. താപ്തിയുടെ തീരത്ത് പ്രസിദ്ധമായ ഒരു നഗരമുണ്ട്, സൂറത്ത് പട്ടണം.
2: വാണിജ്യ
3: നഗരമാണ് സൂറത്ത് എന്ന് പറയുന്നത്.
2: ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരം കൂടിയാണ്.
3: മറ്റൊരു ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ നദി എന്ന് പറയുന്നത്. ഇത് മഹാരാഷ്ട്രയിലാണ് കൃഷ്ണയുടെ ഉത്ഭവം. മഹാബലേശ്വർ എന്ന് പറയുന്ന മഹാബലേശ്വർ കുന്നുകളിലൂടെ ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര തുടങ്ങിയവ. ഇതിന്റെയും പതനം ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ്. പിന്നെ ഇതിന് മറ്റൊരു പേരുണ്ട് കേട്ടോ, അർദ്ധഗംഗ എന്നാണ് കൃഷ്ണനദി അറിയപ്പെടുന്നത്.
2: എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ, അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്?
3: കൃഷ്ണ.
2: അതെ.
3: അതുപോലെ ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. മറ്റൊരു ഗംഗയുടെ തന്നെ മറ്റൊരു പേരും ഇതിനുണ്ട്, അർദ്ധഗംഗ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തെലുങ്ക് ഗംഗ എന്നും കൃഷ്ണ നദി അറിയപ്പെടുന്നു.
2: രണ്ട് പേരുണ്ടല്ലേ, തെലുങ്ക് ഗംഗ.
3: അർദ്ധഗംഗ എന്നും തെലുങ്ക് ഗംഗ എന്ന പേരുകളിലും അറിയപ്പെടുന്ന ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ എന്ന് പറയുന്നത്. കൃഷ്ണ നദി
2: അതുപോലെ ഒരു ആഘോഷമാണ്. 12 വർഷത്തിൽ ഒരിക്കലാണ് ഈ ആഘോഷം നടത്താറുള്ള. ഈ ആഘോഷത്തിന്റെ പേര് എന്ന് പറയുന്നത് പുഷ്കാരം എന്നാണ്. 12 വർഷത്തിൽ ഒരിക്കൽ ഒരു നദീ തീരത്താണ് ഇത് നടക്കാറുള്ളത്. നമ്മൾ മാമാങ്കം നിലാ നദിയുടെ തീരത്ത് നടക്കാറില്ലേ, അതുപോലെ 12 വർഷത്തിൽ ഒരിക്കൽ പുഷ്കാരം എന്നുള്ള ആഘോഷം ഏത് നദിയുടെ തീരത്താണെന്നറിയോ?

0: ഗോദാവരിയാണ്?
1: അതെ അതെ, ഗോദാവരിയുടെ തീരത്താണ് പുഷ്കാരം എന്നുള്ള ആഘോഷം നടക്കാറ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് നടക്കാറുള്ളത്.
0: ഗോദാവരിക്ക് നമ്മൾ വൃദ്ധഗംഗ എന്ന് കൂടെ വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ?
1: ആ ഗോദാവരി അല്ലേ, വൃദ്ധഗംഗ.
0: ഏറ്റവും ഈ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്, വൃദ്ധഗംഗ എന്നറിയുന്നു. മാത്രമല്ല പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ഒഴുകുന്ന ഏറ്റവും നീളമേറിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ്. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഹലോ യൂത്തിന്റെ സമയം കഴിയാറായി എന്ന് തോന്നുന്നു അല്ലേ?
1: ആ ഏകദേശമായി, എന്നാൽ നമുക്ക് സമയമുണ്ട്, കുറച്ച് സമയമൊക്കെ നമുക്ക് ബാക്കിയുണ്ട് അല്ലേ?
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
3: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ

0: ബാക്ക് ടു സ്റ്റഡി ഓഫർ
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഹാലോ യൂത്തിന്റെ സമയം
3: ഇവിടെ അവസാനിക്കുകയാണ്.
2: അതെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വിജയെ പ്രഖ്യാപിക്കണ്ടേ? ആരാണത്? എന്ത് സംശയമല്ലേ? ഇന്നത്തെ വിജയ് എന്ന് പറഞ്ഞ് വേങ്കരയിൽ നിന്ന് വിളിച്ച മജീദാണ്. അഞ്ച് ചോദ്യത്തിൽ നാലെണ്ണം കൃത്യമായി ഉത്തരം പറഞ്ഞ മജീദാണ് ഇന്നത്തെ
3: വിജയ്. മജീദിന് അഭിനന്ദനങ്ങൾ.
2: അതെ, വീണ്ടും വിളിക്കണം.
3: വിളിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
2: അതെ അതെ,
3: ഇതുവരെ
2: ഇന്നത്തെ ഹലോ യൂത്തിൽ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ എൻ സിജേഷ്,
3: സിന്ധു നെച്ചിക്കാട്, സാങ്കേതിക സഹായം ഇ എം ഷജീർ, പി സൈദലവി, സ്റ്റുഡിയോ സഹായം മുഹസിന നൂറുൽ അമീൻ.

0: FM പ്രധാന വാർത്തകൾ.
1: 19-ാമത് ഓസ്കർ മേളയ്ക്ക് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന ഉത്തരവുകൾ കൈമാറി. തുടർന്ന് പ്രധാനമന്ത്രി ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്തു. പാലക്കാട് ഓസ്കർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ്. കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് തുടങ്ങി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. വൈദ്യുതി പാർലമെന്ററി കാര്യമന്ത്രിയായി ചുമതലയേറ്റ സണ്ണി ജോസഫിന് കണ്ണൂർ DCC ഓഫീസിൽ സ്വീകരണം. മന്ത്രി നേതാക്കൾ ഷാൾ അണിയിച്ചു. തൃശൂർ മാരങ്കോട് 2 കൈ ഉന്നതികളിൽ ജില്ലാ കളക്ടറുടെ സന്ദർശനം. മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതിവാസികളെ മാറ്റിപ്പാർപ്പിച്ച ഉന്നതികളിലെത്തി കളക്ടർ നേരിൽ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആന്ധ്രാപ്രദേശിലെ പാലസമുദ്രം നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സിൽ 76-ാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ചടങ്ങിൽ കേന്ദ്രമന്ത്രി പങ്കജ് ചൌധരി മുഖ്യാതിഥിയായിരുന്നു. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ കസ്റ്റംസ് 48 കോടി രൂപ വില വരുന്ന കഞ്ചാവ് വിത്തുകൾ പിടിച്ചെടുത്തു. 2 തായ് പൌരന്മാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പോലീസ് FIR തയ്യാറാക്കി. വഴിയോര കടകൾക്ക് മുമ്പിൽ ടൂറിസ്റ്റ് ബസ് നിർത്തിയെന്ന് ആരോപിച്ചാണ് സഞ്ചാരികളെ സംഘം മർദ്ദിച്ചത്.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05. ട്രെയിൻ നമ്പർ 16605 മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08. ട്രെയിൻ നമ്പർ 16159 ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് 18:00. ട്രെയിൻ നമ്പർ 12201 ലോകമാന്യ തിലക് തിരുവനന്തപുരം ഗരീബ് രാത് 1 മണിക്കൂർ വൈകി 18:00 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

0: ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2 54 ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4 1 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി ശങ്കരയ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
2: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
1: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
4: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
3: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
4: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൗജവാനോകെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
7: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
8: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
9: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
10: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
9: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
10: ഇന്ന് തന്നെ സ്കൂൾ ID കാർഡുമായി വരൂ.
9: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
1: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
1: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
11: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
13: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
12: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
13: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
12: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
13: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
14: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
13: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
14: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
15: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
16: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
15: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
16: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
17: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ പണം കിട്ടുമെന്നോ?

0: തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
3: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
4: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
9: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
8: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
10: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
11: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
10: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
11: ഇന്ന് തന്നെ സ്കൂൾ IDയുമായി വരൂ.
10: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
12: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
13: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
2: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
14: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
14: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
15: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
15: കുഞ്ഞിന് കാവലായി,
2: അലോഹ ഹോസ്പിറ്റൽ.
16: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
17: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
11: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
17: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
11: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
17: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
11: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈജി.
18: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
19: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
20: LED ടിവി വാങ്ങുമ്പോൾ 6,000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21,000 രൂപ വരെ ക്യാഷ് ബാക്കും.
19: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
21: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
2: എന്നും രാവിലെ 7:00.
21: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: ആശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
1: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
2: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
3: ഐഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ഐഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
5: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
3: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
1: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
7: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
6: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
7: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
8: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
9: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
8: പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
10: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
11: 7:45.
12: അതിനെന്താ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
13: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
14: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
13: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
15: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
6: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
15: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
6: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
15: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
16: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
17: LED ടിവി വാങ്ങുമ്പോൾ 6,000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും, 21,000 രൂപ വരെ ക്യാഷ് ബാക്കും.
16: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
18: സമാപിച്ചു ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ജാലകം കേൾക്കാം. പാലക്കാട് കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആൺകുട്ടികൾക്കായുള്ള കൊല്ലങ്കോട് പുതുനഗരം ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്നതിന് 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10% സീറ്റ് മറ്റ് വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താമസം, ഭക്ഷണം, ട്യൂഷൻ, പോക്കറ്റ് മണി, യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ സൌജന്യമായി

നൽകും. താൽപര്യമുള്ളവർ നിശ്ചിത ഭൂമിയിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ നാളെ വൈകിട്ട് 5 PM കൊല്ലങ്കോട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണമെന്ന് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 8547638319. ജാലകം സമാപിച്ചു.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 19-ാമത് ഓസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും ഓസ്കർ മേള നടന്നു. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പരിയത്തുംകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 19-ാമത് ഓസ്കർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. രാജ്യത്തിന്റെ വികസന യാത്രയിൽ ഉത്തരവാദിത്തത്തോടെ സംഭാവന ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയട്ടെയെന്ന് ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ആശംസിച്ചു. വികസിത ഭാരതത്തിനായുള്ള ദൃഢനിശ്ചയം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഓസ്കർ മേള നടന്നത്. പാലക്കാട് നടന്ന ഓസ്കർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. ഓസ്കർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് ഓസ്കർ മേളയെന്നും നിയമന ഉത്തരവ് ലഭിച്ചവർ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: It is a grand vision to transform Yuva Shakti into Rashtra Shakti, youth power into national power. The young recruits joining the service of the Government of India today are not just taking up jobs. They are stepping up to shape the absolute future of our great nation, Bharat.
0: രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3-ാമത്തെ വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. ഹോർമൂസ് കടലിടുക്കിലുണ്ടായ തടസ്സങ്ങളും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതുമാണ് വില വർധനവിന് കാരണം. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാകുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടി. CBSE വെബ്സൈറ്റിൽ അസാധാരണമായ തിരക്ക് അനുഭവപ്പെട്ടതുൾപ്പെടെ കണക്കിലെടുത്താണ് തീരുമാനം. നീട്ടിയ സമയപരിധി പ്രയോജനപ്പെടുത്തി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ CBSE വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ നാളെ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. തൃശൂർ മാരാങ്കോട് 2 കൈ ഉന്നതികളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. ചാലക്കുടി താലൂക്കിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ്, വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച കശുമാവിൻ തോട് ഉന്നതിയിലെയും 2 കൈ ഉന്നതിയിലെയും ജനങ്ങളുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സംവദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.

0: 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻതോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ്സ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രണ്ടുകൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൌകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ രണ്ടുകൈ ഉന്നതിയിലുള്ള കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു.
1: എറണാകുളം പരുത്തുകാവ് കുഴിയൊപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. സംസ്ഥാനത്ത് വിഷു ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. ഇന്നുച്ചയ്ക്ക് 2-ന് നറുക്കെടുപ്പ്. 1-ാം സമ്മാനം 12 കോടി രൂപ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. SP റാങ്കിന് മുകളിലേക്കുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിൻസ് പഞ്ചാബ് കിംഗ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വയനാട്ടിൽ വീണ്ടും കടുവ സാന്നിധ്യം. മീനങ്ങാടി ഒരപ്പുവയലിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: മീനങ്ങാടി പഞ്ചായത്തിലെ അരിമുള, ഒരപ്പുവയൽ, കാര്യമ്പാടി, പുത്തൂർ മേഖലകളിലാണ് ഒരു മാസത്തിലേറെയായി കടുവ സാന്നിധ്യമുള്ളത്. ഇവിടെ ക്യാമറ അടക്കം വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ചിരുന്നു. അരിമുളയിലെ ജനവാസ മേഖലയിലെ റോഡിലൂടെ കടുവ കടന്നുപോകുന്നത് പ്രദേശവാസികൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 2 ആഴ്ചയിലേറെ കടുവ ഇവിടേക്ക് എത്തതിനാൽ ക്യാമറകളെല്ലാം എടുത്തുമാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് കടുവ എത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ മേഖലയിൽ കാൽപ്പാടുകൾ കണ്ടതോടെയാണ് വനംവകുപ്പ് വീണ്ടും കൂട് സ്ഥാപിച്ചത്.
1: തൃശൂർ ടൌൺഹാൾ പരിസരത്ത് വെച്ച് ഇടഞ്ഞ ആനയെ തളച്ചു. ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. വീടുകളുടെ ഗേറ്റുകളും വാഹനങ്ങളും ഉൾപ്പെടെ ആന തകർത്തു. നായെ കണ്ട് ഭയന്നാണ് ആന ഇടഞ്ഞതെന്നാണ് പ്രാഥമിക വിവരം. പോലീസും എലഫന്റ് സ്ക്വാഡും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി ഏറെ നേരം പരിശ്രമിച്ചാണ് ആനയെ തളച്ചത്. ഇടുക്കി മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ തമിഴ്നാട് പോലീസ് പരാതി സ്വീകരിച്ചു. തേനി കളക്ടറേറ്റിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതോടെയാണ് തമിഴ്നാട്ടിലെ കൊരങ്ങണി പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചത്. ടോപ്പ് സ്റ്റേഷൻ സ്വദേശികളായ വിനോദ്, ഋത്തിക്, ഡേവിഡ് എന്നിവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി. ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വർക്കല സ്വദേശികൾക്ക് നേരെ മൂന്നാറിൽ ആക്രമണം ഉണ്ടായത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ മതിയായ രേഖകളില്ലാതെ നിയമവിരുദ്ധമായി താമസിച്ച 25 ബംഗ്ലാദേശി തൊഴിലാളികൾക്ക് പ്രത്യേക കോടതി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. വസ്ത്രവിതരണ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് ശിക്ഷ ലഭിച്ചത്. ഇവരിൽ നിന്ന് ബംഗ്ലാദേശ് പൌരത്വം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം വഴുതക്കാട് കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഫീമെയിൽ മേട്രൺ, നൈറ്റ് വാച്ച്മാൻ, ബ്രെയിൽ ലിസ്റ്റ് തസ്തികകളിൽ ഈ മാസം 25-നും ക്രാഫ്റ്റ് ടീച്ചർ, ഫീമെയിൽ ഗൈഡ്, കുക്ക്, മെയിൽ മേട്രൺ തസ്തികകളിൽ 29-നും പ്രായോഗിക പരീക്ഷയും അഭിമുഖവും നടത്തും. വയനാട് പള്ളിക്കൽ ഗവൺമെന്റ് LP സ്കൂൾ ഈ അധ്യയന വർഷം തന്നെ UP സ്കൂളാക്കി ഉയർത്താൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ശുപാർശ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയത്. 19th ഓസ്കർ മേളയുടെ ഭാഗമായി 51,000-ൽ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും റോസ്കർ മേള നടന്നു. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്ര നിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന്

0: 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പര്യത്ത്ഗാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയിന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു.
2: എന്തുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാരിൽ ഫാറ്റി ലിവർ കൂടുതലായി കാണുന്നത്? ഒരു കാലത്ത് ഫാറ്റി ലിവർ എന്ന് കേട്ടാൽ 45 അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ളവരെയാണ് ആളുകൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇന്ന് 20 അല്ലെങ്കിൽ 35 വയസ്സിനിടയിലുള്ള യുവാക്കളിൽ മിക്ക പേരിലും ഫാറ്റി ലിവർ വളരെ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളും ഇക്കാര്യത്തിൽ സേഫല്ല. ചെറുപ്പക്കാരിൽ എന്തുകൊണ്ട് അധികമായി വരുന്നു എന്ന് പറഞ്ഞാൽ, ഇരുന്ന് ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് അങ്ങനെ തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. മിക്കവരുടെയും ജോലി ലാപ്ടോപ്പിന് മുന്നിൽ മണിക്കൂറോളം ഇരിക്കുക, അതുപോലെ തന്നെ മൊബൈലിന്റെ അമിതമായ ഉപയോഗം, പിന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് നമ്മൾ എടുക്കുന്ന കാലറീസ് എരിച്ചു കളയാൻ പറ്റാതെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫാറ്റ് അടിഞ്ഞുകൂടുന്നു. ഈ അടിഞ്ഞുകൂടാനുള്ള ഒരു പ്രധാന സ്ഥലം എന്ന് പറയുന്നത് ലിവറാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജങ്ക് ഫുഡ് കൾച്ചർ. വയറിന് വേണ്ടിയിട്ട് എന്നതിനേക്കാൾ ഉപരി മനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ മാനസിക സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ അമിതമായ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഷോർമ ബർഗർ പിസ്സ ഫ്രൈഡ് ചിക്കൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ബേക്കറി ഐറ്റംസ് ഇതൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു താൽക്കാലിക സന്തോഷമാണ് നമുക്ക് ലഭിക്കുക. പക്ഷെ ഇതിനകത്തൊക്കെയുള്ള ട്രാൻസ്ഫാറ്റ്സ് അതുപോലെ തന്നെ റിഫൈൻഡ് ഷുഗേഴ്സ് നമ്മുടെ ബോഡിയിലേക്ക് അധികമായി കയറുന്ന എക്സസൈസ് ആയിട്ടുള്ള കാലറീസ് ഇതൊക്കെ നമ്മളെ കരളിന് ഓവർലോഡാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാത്രി ജീവിതം എന്ന് പറയാം. പല യുവാക്കളുടെയും ഒരു റുട്ടീൻ എന്ന് പറയുന്നത് വളരെ വൈകി ഉറങ്ങുക, എപ്പോ വേണമെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നുള്ള ടെൻഡൻസിയിലേക്ക് മാറി. അതും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഗെയിമിങ്. യഥാർത്ഥത്തിൽ രാത്രിയിൽ ശരീരം റിപ്പയർ മോഡിലേക്ക് പോകേണ്ട സമയത്താണ് ഈ ഡൈജഷൻ ഓവർലോഡ് ആകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഉറക്കത്തിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് അവരുടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുകയും വെയിറ്റ് കൂടുകയും ഫാറ്റി ലിവർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇമോഷണൽ ഈറ്റിംഗ്, അതായത് വിശപ്പിനേക്കാൾ കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസം, അത് ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവരുടെ മനസ്സ് ഡൗൺ ആണ് എന്ന് തോന്നുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് പതിയെ പതിയെ പതിയെ അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. സ്ട്രെസ്സും നമ്മളുടെ ബോഡിയിലെ കോർട്ടിസോളാണ്. നിരന്തരമായിട്ട് ഇങ്ങനെ മാനസിക സമ്മർദ്ദം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോൺ ഉയരും. അത് കൂടുമ്പോൾ നമ്മുടെ വയറിന് ചുറ്റുമുള്ള ഫാറ്റ് കൂടും, അതുപോലെ തന്നെ മധുരം എടുക്കാനുള്ള ടെൻഡൻസി നമുക്ക് കൂടിക്കൂടി വരും. അതുവഴി നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം. ഈ സമയത്തും നമ്മുടെ ലിവറിൽ ഫാറ്റ് സ്റ്റോറേജ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് മെന്റലി മാത്രമല്ല, തീർച്ചയായിട്ടും ഫിസിക്കലി നമ്മളുടെ ശരീരത്തെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഫാറ്റി ലിവറിന്റെ കേസിൽ നമുക്കറിയാം പ്രകടമായ ലക്ഷണങ്ങളൊന്നും ആദ്യം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ആസിഡിറ്റി, വയറ് ഊതി വീർത്തിരിക്കുക, എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകണം എന്നുള്ള തോന്നൽ, പോയി കഴിഞ്ഞാലും മൊത്തമായും പോയി എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടാതിരിക്കുക, എന്തെങ്കിലും പ്രസന്റേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് കയറേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പരീക്ഷയുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാവുക, സാധാരണ രീതിയിലുള്ള ദഹനം നടക്കാതിരിക്കുക. അപ്പൊ ഈ നമ്മുടെ ഗട്ട് മെറ്റബോളിസം തകരാറിലാകുമ്പോഴും ആ ഭാരവും വരുന്നത് നമ്മുടെ ലിവറിന് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും പ്രകടമായിട്ടും നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ബാലൻസ് ഇല്ലാത്ത ജിം കൾച്ചറാണ്. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ എക്സ്ട്രീം ആയിട്ട് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി സപ്ലിമെന്റ്സ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ എടുക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സിന്റെ അബ്യൂസ് എടുക്കുന്ന ആൾക്കാരുമുണ്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി ട്രാൻസ്ഫോർമേഷന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും നമ്മളെ മെറ്റബോളിസത്തിനെ ഡിസ്റ്റർബ് ചെയ്ത് നമ്മുടെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടെത്തിക്കാറുള്ളത്. പിന്നെയുള്ളത് ആൽക്കഹോൾ സോഷ്യൽ ട്രെൻഡ് എന്നുള്ളതാണ്. അതായത് വീക്കെൻഡ് ഡ്രിങ്കിങ് ഓൺലി എന്ന് അല്ലെങ്കിൽ ഒക്കേഷണൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് വളരെ ഹാംലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് എടുക്കുന്ന ആ മദ്യം, ഉറക്കമില്ലായ്മ, ഇതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജങ്ക് ഫുഡും കൂടെ ആകുമ്പോൾ എത്ര യങ്ങായിട്ടുള്ള ഒരു ലിവറിനാണെങ്കിൽ പോലും അത് ഭാവിയിൽ ഡാമേജ് ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് സ്ക്രീൻ അഡിക്ഷൻ. സ്ക്രീൻ അഡിക്ഷൻ വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു സ്ക്രീൻ ഓവർലോഡ് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് അത് നശിപ്പിക്കും. അതുപോലെ തന്നെ ദേഹം അനങ്ങി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ

0: കുറയും, മാനസിക സമ്മർദ്ദവും കൂട്ടും. നമ്മളിൽ പലരും രാത്രി 2 മണിവരെ സ്ക്രോള് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ ഹോർമോണൽ റിക്കവറി പ്രോപ്പർലി ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലിവറിന് അതൊരു അധിക ഭാരമായി വരാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും സപ്രസ്ഡ് ഇമോഷൻസ് ആണ്, നമ്മളുടെ വൈകാരിക തലത്തെ നമ്മളിങ്ങനെ അടിച്ചമർത്തി വെക്കുക എന്നുള്ളതാണ്. അതായത് ഉള്ളിലുള്ള ഫീലിങ്സ് അങ്ങനെ തന്നെ ഷെയർ ചെയ്യാറില്ല. നമ്മൾ പുറമേ വന്നിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അഭിനയിക്കും, പിന്നെ ഈ സ്ട്രെസ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ക്യാരി ചെയ്യും. പുറത്ത് നല്ല ചിരിയൊക്കെ ആയിരിക്കും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു സമ്മർദ്ദം അവരെ ഭാവിയിൽ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരു അറിവില്ലായ്മയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മള് ശരീരം വന്നിട്ട് സിഗ്നൽസ് തരാൻ തുടങ്ങും. അതായത് ക്ഷീണം, വണ്ണം വെക്കുക, നേരത്തെ പറഞ്ഞ മാതിരി IBS ഉണ്ടാവുക, മുടി കൊടിയുക, ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക, ഇങ്ങനെയൊക്കെ. അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഫാറ്റി ലിവർ ഒരു വാണിംഗ് ആണ്. അതായത് നിന്റെ ജീവിത രീതി എന്നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാണിംഗ് ആണ് പറയുന്നത്. പക്ഷെ പലരും ഇത് അറിയാതെ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, മറ്റെന്തെങ്കിലും അസുഖത്തിന് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ Grade 1 ഫാറ്റി ലിവറോ Grade 2 ഫാറ്റി ഇൻഫിൽട്രേഷനോ ഒക്കെ കാണുന്നത്. അതും പലരും ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. കാര്യം ഡോക്ടർ പറഞ്ഞു എക്സസൈസ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഡയറ്റ് എടുത്താൽ മതി, ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നോർമലി തന്നെ ഡയറ്റും എക്സസൈസും എടുക്കാത്ത നമ്മൾ ഇതുകൂടെ കേൾക്കുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും എന്ന ധാരണയിലേക്കാവും. ഒരു 2 കൊല്ലോ 4 കൊല്ലോ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ ബാക്കി ബുദ്ധിമുട്ടുകളിലേക്ക് അവരെത്തുക. ഡയബറ്റീസ്, ഒബിസിറ്റി, ഹൈപ്പർ ടെൻഷൻ, സിറോസിസ്, സിവിയർ ആയിട്ടുള്ള ലിവർ ഡിസീസ് വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ചെറിയ മാറ്റങ്ങളിൽ നമ്മൾ തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. രാത്രി നേരത്തെ ഉറങ്ങുക, ഒന്ന് നടക്കാൻ പോവുക, പ്രോസസ്ഡ് ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കുക, ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുക, സ്ട്രെസ് ഒന്ന് മാനേജ് ചെയ്യുക, നമ്മുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യാതെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക, ആവശ്യമെങ്കിൽ ഒരു കൗൺസിലിംഗ് എടുക്കുക, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫാറ്റി ലിവർ ആണെന്ന് നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ എന്തുകൊണ്ട് ഹോമിയോപ്പതി നമ്മൾ തിരഞ്ഞെടുക്കണം? ഹോമിയോപ്പതി പലരെയും ആകർഷിക്കുന്നത് ഒരു കാരണത്താൽ മാത്രമല്ല, ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ച് കാണുന്ന സമീപനമാണ് ഹോമിയോപ്പതിയിലുള്ളത്. രോഗം മാത്രമല്ല, രോഗിയെയും കാണുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ടുപേരിലും ഫാറ്റി ലിവർ Grade 2 ഉണ്ടെന്ന് വെക്കുക. ഈ രണ്ടുപേരിലും സ്വാഭാവികമായിട്ടും ട്രൈഗ്ലിസറൈഡും അല്ലെങ്കിൽ LDL കൂടുതലാണെന്ന് വെക്കുക. പക്ഷെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ, ആദ്യത്തെ ആൾക്ക് ചിലപ്പം അമിതമായ ദേഷ്യം അല്ലെങ്കിൽ സമ്മർദ്ദം കൂടുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുകയോ അല്ലെങ്കിൽ ആസിഡിറ്റിയോ പെട്ടെന്ന് എടുത്തടിച്ച പോലത്തെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവർക്ക് വന്നിട്ട് ഹീമോഗ്ലോബിൻ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആദ്യത്തെ ആൾക്ക് ഉണ്ടായിരിക്കാം. രണ്ടാമത്തെ ആൾക്ക് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ പഴയ കുറേ ദുഃഖങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അതിൽ തന്നെ മുഴുകി ജീവിക്കുന്നവരായിരിക്കാം, ഇമോഷണൽ സപ്രഷൻ ഉള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഉള്ള ആളായിരിക്കാം, മറ്റുള്ളവരുടെ മുന്നിൽ കരയാൻ മടിയുള്ള ആളായിരിക്കാം. അപ്പൊ നമ്മളിങ്ങനെ പലതരത്തിൽ ശാരീരിക, മാനസിക, വൈകാരിക തലത്തിലാണ് നമ്മൾ ഒരാളെ കണക്കിലെടുക്കുന്നത്. ഒരു കരൾ രോഗം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇതിന്റെ പിന്നിലുള്ള ഓരോ കാരണങ്ങളും, അതായത് പൊണ്ണത്തടി, ഒറ്റപ്പെട്ട ജീവിതം, അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ്, സ്ട്രെസ്സിന്റെ ആ ഒരു ആഘാതം, അവർക്കുണ്ടായ ഇമോഷണൽ ട്രോമ, പൂവർ ഡൈജഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. എപ്പോഴും ഹോമിയോപ്പതി മാനസിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകാറുണ്ട്. ലാബ് ടെസ്റ്റോ സ്കാനിങ്ങോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നില്ല എന്നല്ല അതിനർത്ഥം, പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങൾ മാനസിക ഘടകങ്ങൾക്ക് കൂടെ പ്രാധാന്യം നൽകാറുണ്ട്. നമ്മൾ രോഗിയെ കേൾക്കാൻ സമയം ചെലവഴിക്കുന്ന രീതി, അത് എപ്പോഴും ഹോമിയോപ്പതിയിൽ ഒരു പ്രത്യേകത തന്നെയാണ്. കുടവയറുള്ളവരിൽ ഫാറ്റി ലിവറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വയറിനുള്ളിലെ അവയവങ്ങളിൽ കൊഴിപ്പടിഞ്ഞു കൂടുന്ന വിസറൽ ഫാറ്റാണ് കുടവയറിന് കാരണം. സ്വാഭാവികമായും ഇവരിൽ കരളിലുള്ള കൊഴുപ്പിന്റെ അടിവും കൂടുതലായിരിക്കും. മെലിഞ്ഞ ആൾക്കാരിലും അവരുടെ ഓർഗൻസില് കൊളസ്ട്രോളിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ LFT നമ്മൾ ചെയ്യുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസം, അതിൽ നിന്നും കരളിൽ കൊഴുപ്പടിഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. പുരുഷന്മാരിൽ കൂടുതൽ കാണുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വയറിന് ചുറ്റും പെട്ടെന്ന് കൊഴുപ്പടിയിക്കുന്നു. സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ അരക്കെട്ടിന് താഴെ കൊഴുപ്പടിയാൻ ഒരു കാരണമാകുന്നു. വ്യായാമം തീർച്ചയായും ഒരു മികച്ച മരുന്നാണ്. കരളിൽ കൊഴുപ്പടിയുന്നത് ഒഴിവാക്കാൻ വ്യായാമം ഏറെ പ്രയോജനപ്രദമാണ്. ദിവസവും ഒരു 20 മിനിറ്റ് നേരം ശരാശരിയിൽ കൂടുതൽ വേഗത്തിൽ നടന്നാൽ പോലും കരളിന്റെ ആരോഗ്യം മെച്ചപ്പെട്ട് തുടങ്ങും. അതുപോലെ തന്നെ നമുക്കുള്ള ബോഡി വെയ്റ്റിന്റെ 10 മുതൽ 12% വരെ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് ഈ ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നതാണ്. നിശബ്ദ കൊലയാളിയായ ഫാറ്റി ലിവർ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. ഫാറ്റി ഇൻഫിൽട്രേഷൻ അല്ല Grade 1 ഫാറ്റി ലിവർ ആണെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായ ചികിത്സ എടുക്കേണ്ടതാണ്. ഫാറ്റി ലിവർ എന്ന് നമ്മൾ കണ്ടെത്തുന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമായി പലപ്പോഴും മാറാറുണ്ട്. തീർച്ചയായിട്ടും ഫാറ്റി ഇൻഫിൽട്രേഷൻ ആണെങ്കിലും അല്ല Grade 1 ഫാറ്റി ലിവർ ആണെങ്കിലും കൃത്യമായിട്ടും ചികിത്സിക്കുകയും വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ എടുത്തതില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
1: ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിയ ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വന്തം പരിശ്രമത്തിലുപരി സമൂഹത്തിന്റെ ആകെ പിന്തുണയുടെ ഫലമാണ് ഓരോരുത്തരുടെയും വിജയമെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി യുവാക്കളോട് സമൂഹത്തിനായി പ്രയത്നിക്കാൻ ആഹ്വാനം ചെയ്തു.
2: ആനെ വാലേ വർഷോ മേ വികസിത് ഭാരത് കേ സങ്കൽപ് കോ സിദ്ധ കർനേ മേ ആപ് സഭി മഹത്വപൂർണ ഭൂമിക നിഭാനെ വാലേ ഹം സിർഫ് അപ്നേ കാരണ നഹീ പഹുഞ്ചതേ സിർഫ് അപ്നേ പരിവാർ കേ കാരണ നഹീ പഹുഞ്ചതേ ഇസ് വിശാല ദേശ് കേ 140 കരോഡ് നാഗരികോ കേ യോഗദാന കാ ഭി ബഹുത് ബഡാ മഹത്വ ഹോതാ ഹൈ ആർ ഇസ്ലിയെ ഹമാരാ ദായിത്വ ഖുദ് കേ പ്രതി ഖുദ് കേ പരിവാർ പ്രതി വൈസേ ഹി സമ്പൂർണ സമാജ് കേ പ്രതി ഭി രഹതാ ഹൈ ഓർ മുജേ വിശ്വാസ് ഹൈ കി ഇൻ സഭി കാമോ കേ ലിയേ ആപ് അപ്നേ ആപ് കോ ഓർ അധിക യോഗ്യ ബനായേംഗേ മേ ആപ് കോ ബഹുത് ശുഭകാംനായ ദേതാ ഹൂ.
1: രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെന്നും തുടർന്നുള്ള വർഷങ്ങളിലും അത് സുദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസിന്റെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലാണ് ശ്രീമതി മുർമു ഇക്കാര്യം വ്യക്തമാക്കിയത്.
3: 1962
1: രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനുള്ളിൽ 3rd വർധനവാണിത്. ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 87 പൈസ വർദ്ധിച്ച് 99.51 രൂപയായി. ഡീസൽ 91 പൈസ വർദ്ധിച്ച് 92.49 രൂപയായി. ഇറാൻ സംഘർഷത്തെയും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളെയും തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ

0: പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണിത്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനമായ മദർ ഹൌസ് അദ്ദേഹം സന്ദർശിച്ചു. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി S.ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ പദ്ധതിക്ക് തുടക്കമാകും. സിന്തറ്റിക് ലഹരി വസ്തുക്കളടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റ സാഹചര്യത്തിൽ ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. വനമേഖലയിൽ റോഡിന്റെ റീടാറിംഗ് നടത്തിയെങ്കിലും വീതി വർദ്ധിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള പ്രധാന ജോലികൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: പാതയുടെ മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുമ്പോഴും നേര്യമംഗലത്ത് മാത്രം ജോലികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡിന് വീതി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുന്നതിനുമായി കരാർ കമ്പനി പണികൾ ആരംഭിച്ചിരുന്നെങ്കിലും തുടർന്നുണ്ടായ നിയമക്കുരുക്കുകളാണ് പ്രതിസന്ധിക്ക് കാരണമായത്. നിർമ്മാണ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ടുയർന്നു വന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് UDF പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ എത്രയും വേഗം നിർമ്മാണം തുടങ്ങുന്നതിനുള്ള അനുകൂല തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായത്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 55 റൺസിന് വിജയിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച കേസിൽ പൂനെയിൽ നിന്നുള്ള ഒരാൾ കൂടി CBIയുടെ പിടിയിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സബ്ജക്ട് വിദഗ്ധയായി നിയമിച്ച മനീഷ ഹവൽദാറാണ് അറസ്റ്റിലായത്. കേസിൽ ഇതുവരെ 11 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 1,16,640 രൂപയാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും

0: റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി മഞ്ചേരി FM.

സമയം 1:39. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. തുടർന്ന് ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ഓർമ്മയിൽ ഒരു പാട്ട്. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലെ പരിപാടികൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.

0: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
2: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.

നിത്യഹരിതമായ ഏതൊക്കെയോ ഓർമ്മകൾ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മെ പിന്തുടരുന്നുണ്ടാവും അല്ലേ? ഏതോ രാത്രിയിൽ ഏതോ നാദമായി ഏതോ ഒരാൾ നമുക്കൊപ്പം ഏതോ ഗാനം പാടി കൂടെ നിന്ന ഓർമ്മകൾ, സ്വപ്നമായും സത്യമായും ഏതൊക്കെയോ നിമിഷങ്ങൾ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കാം. ചെറിയൊരു പദമാണെങ്കിലും ഉത്തരമില്ലാത്ത ഈ ഏതോയിൽ തുടങ്ങുന്ന ചില ഗാനങ്ങളാകട്ടെ ഗാനാമൃതത്തിൽ

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി
1: കുടുങ്ങി
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് RBI പറയുന്നു
1: അറിവ് നേടു ജാഗ്രത പുലർത്തു
3: വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേതാ മോഹനും വിജയ് യേശുദാസും പാടിയത്. ജിസ് ജോയിയുടെ വരികൾക്ക് പ്രിൻസ് ജോർജ് ഈണം പകർന്നിരിക്കുന്നു.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: അയാൾ കഥ എഴുതുകയാണ്. ഈ ചിത്രത്തിൽ യേശുദാസും സുജാതയും. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ.

സമയം 1 മണി കഴിഞ്ഞ് 24 മിനിറ്റും 6 സെക്കൻഡും. ഗാനാമൃതമാണ് കേൾക്കുന്നത്. ഒരു സേവന വാർത്ത. മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ നാളെ നടത്താൻ തീരുമാനിച്ചിരുന്ന ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ എഴുത്ത് പരീക്ഷ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഗാനാമൃതം തുടരുന്നു. പൂവച്ചൽ ഖാദ്.

0: ഇനി കേൾക്കാം ജി വേണുഗോപാൽ പാടിയ ഒരു ഗാനം, ചിത്രം പൂക്കാലം വരവായി. കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.
1: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
0: ഗാനം കേൾക്കാം.

0: പൂക്കാലം വരവായി എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിന്റെ വരികളും ഔസേപ്പച്ചന്റെ സംഗീതവും.
1: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
2: മഴയെത്തും അലക്കി ഉണക്കാം,
1: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
2: ശുദ്ധജലം കുടിക്കാം.
1: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
2: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: പാടിയത് വാണിജ്യറാം, ചിത്രം പാലങ്ങൾ. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങനെ എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഒരു സേവന വാർത്ത. പാലക്കാട് ജില്ലയിൽ തൃത്താല, കുഴൽമന്ദം MRSകളിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി ഈ മാസം 28 നടത്താനിരുന്ന അഭിമുഖം ബക്രീദ് അവധി പ്രമാണിച്ച് ഈ മാസം 29 മാറ്റിയതായി പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491-250-5005. ആവർത്തിക്കാം, 0491-250-5005. സമയം 1 മണി കഴിഞ്ഞ് 39:10. ഗാനാമൃതം തുടരുന്നു. ഗായകൻ യേശുദാസ്, ചിത്രം മഹസർ. ഹരികുടപ്പനക്കുന്നിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന ചിത്രത്തിനു വേണ്ടി മൃദുല വാര്യർ പാടിയ ഗാനമാണ് കേട്ടത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് വിഷ്ണുമോഹന്റെ സംഗീതം. ഇത്തരം ചില ഏതൊക്കെയോ സന്ദർഭങ്ങളാണ് ജീവിതത്തെ നയിക്കുന്നത്. സന്തോഷിപ്പിക്കുന്നവ, വേദനിപ്പിക്കുന്നവ, സങ്കടപ്പെടുത്തുന്നത്, പ്രചോദിപ്പിക്കുന്നത് ഏതൊക്കെയോ മാത്രകൾ. പ്രിയരെ, ഗാനാമൃതം സമാപിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
0: പൌരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്താനും സുഗമമാക്കാനും ഗവൺമെന്റ് ജോലികൾ സുപ്രധാന മാർഗമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി MP എന്നിവരെ സന്ദർശിച്ചു. പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന തരത്തിലായിരിക്കും ഗവൺമെന്റിന്റെ പ്രവർത്തനം എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരാതികൾ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനും കെട്ടിക്കിടക്കുന്നവ പരിഹരിക്കാനും നടപടിയെടുക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് സ്കൂളുകളിലെയും കോളേജുകളിലെയും മയക്കുമരുന്ന് ഉപയോഗം ഇല്ലാതാക്കാൻ ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഫണ്ട് നടപ്പാക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇതിനായി ശക്തമായ നടപടികൾ തുടങ്ങുമെന്നും പോലീസ് മേധാവികളുടെ യോഗത്തിനു ശേഷം ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പവർ കട്ട് ഉണ്ടാവില്ല എന്നും ഇപ്പോഴത്തേത് പവർ ഫെയിലർ ആണ് എന്നും മന്ത്രി സണ്ണി ജോസഫ്. കേരള സംസ്ഥാന വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് അല്പസമയത്തിനകം. 12 കോടി രൂപയാണ് 1-ാം സമ്മാനം. കാസർകോട് പൂച്ചക്കാട് ട്രെയിനിന് നേരെ കല്ലേറ്, യാത്രക്കാരി നീലേശ്വരം സ്വദേശിനി അനിതയുടെ മുഖത്ത് പരിക്കേറ്റു.
1: FM പ്രധാന വാർത്തകൾ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
5: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
4: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
5: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
6: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
4: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
5: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
4: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
5: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
7: സമയം.
0: ട്രെയിൻ നമ്പർ 120/75 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 163/24 മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് 16 മിനിറ്റ് വൈകി 2:50, 166/50 കന്യാകുമാരി മംഗലാപുരം കെയ്പ് എക്സ്പ്രസ് 2:55 തിരൂർ സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ

ഒരു സേവന വാർത്ത. പാലക്കാട് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി യോഗം ഈ മാസം 26 വൈകിട്ട് 3:30 കലക്ട്രേറ്റിൽ നടക്കും എന്ന് സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി കൺവീനർ അറിയിച്ചു. വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 0491250571. നമ്പർ ആവർത്തിക്കാം: 0491250571. സമയം 1:59:44. ഇത് ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. ഇനി അല്പസമയത്തിനകം കേൾക്കാം മിഡ് ഡേ ന്യൂസ്.

0: ശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 27-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: കഥാനായകൻ റസ്കോൾനിക്കോവിന്റെ പെങ്ങൾ ഡോണിയ സുന്ദരിയാണ്. ഡോണിയയും അമ്മയും കൂടി വിദൂരദേശത്തു നിന്ന് നഗരത്തിൽ പഠിക്കുന്ന മകൻ നിക്കോവിനെ കാണാൻ വന്നതാണ്. ഡോണിയയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന കല്യാണക്കാര്യം ആങ്ങളെ നിക്കോവിനെ കൂടി അറിയിച്ച് പരസ്പരം കാണിച്ച് ഉറപ്പിക്കുക എന്നത് അവരുടെ വരവിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. പക്ഷെ പെങ്ങളുടെ ഭാവി വരനെ ഇഷ്ടപ്പെടാതിരുന്ന നിക്കോവ് അയാളെ പിണക്കിവിട്ടിരിക്കുകയാണ്. മകൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറാകുമെന്നാണ് ആ പാവം അമ്മ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ മകൻ നിക്കോവ് രണ്ടുപേരുടെ ജീവനെടുത്ത ഘാതകനാണെന്ന് ആരറിയുന്നു? ഒരരിശത്തിന് കിണറ്റിൽ ചാടിയിട്ട് ഏഴരിശത്തിന് തിരികെ കയറാനാവാതെ താൻ ചിന്തിയ ചോരക്കിണറിൽ നിക്കോവ് മുങ്ങിപ്പൊങ്ങുകയാണ്. പനിവന്നും പേക്കിനാവുകണ്ടും പതറുന്ന നിക്കോവിനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ സോസിമോവും നഗരത്തിൽ നിക്കോവിന്റെ സുഹൃത്തായി തീർന്ന റസുമഹീനുമാണ് രംഗത്താദ്യം. മകന്റെ ഭാവമാറ്റത്തിൽ ആശങ്കപ്പെടുന്ന അമ്മയും അനിയത്തിയും അടുത്തൊരു മുറിയിലുണ്ട്.
3: ഞാനൊരു കാര്യം ചോദിച്ചാൽ മനസ്സിലിരിപ്പ് പറയണം. നിങ്ങൾക്ക് ഡോണിയെ ഇഷ്ടമാണോ?
4: ഇഷ്ടമാണോന്ന് അങ്ങ് ഒറ്റയടിക്ക് ചോദിച്ചാൽ ഡോക്ടർ, അവൾ വിനയമുള്ളവളാണ്, ലജ്ജാവതി, പരിശുദ്ധ, വേണമെങ്കിൽ ഭീരു എന്നും വിശേഷിപ്പിക്കാം. കത്തുന്ന സൗന്ദര്യമല്ലേ അവൾക്ക്? അതുകൊണ്ട് ഞാൻ അവളുടെ മുഖത്ത് നോക്കുന്നില്ല.
3: കൊള്ളാം, നിങ്ങൾ മനസ്സിൽ തട്ടിയാണ് പറയുന്നത്. എന്നാൽ ഇത്രയധികം അവളെപ്പറ്റി സംസാരിക്കണോ?
4: വേണം. അവളെപ്പറ്റി പറയുമ്പോ എനിക്ക് 100 നാക്ക് വരുന്നു.
3: പറയൂ, എന്താണ് അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്?
4: അത്ര വലുതായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അവളുടെ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യത്തിൽ വാചാലനാവുക. നിങ്ങൾ ഒരു ഡോക്ടറാണെന്ന കാര്യം മറക്കണ്ട. അവളുടെ നിസ്സാരമായ എന്തെങ്കിലും അസുഖം അവൾക്ക് സുഖപ്പെടുത്തി കൊടുക്കാം.
3: നിങ്ങൾ അവൾക്ക് വല്ല വാഗ്ദാനവും നൽകിയിട്ടുണ്ടോ? രേഖാമൂലം എന്തെങ്കിലും, വിവാഹ വാഗ്ദാനമോ മറ്റോ?
4: ഒരിക്കലുമില്ല. അത്തരത്തിൽ യാതൊന്നുമില്ല.
5: അത് മാത്രമല്ല, അവൾ അത്തരക്കാരിയല്ല.
4: അതിന് ശ്രമിച്ച് പരാജയപ്പെട്ട പലരെയും എനിക്കറിയാം. ഞാൻ പക്ഷെ അത്തരക്കാരനല്ല.
3: ശരി, അപ്പോ പിന്നെ അവളെ വിട്ടുകളയാ അല്ലേ?
4: എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ വയ്യ.
3: എന്തുകൊണ്ട് പറ്റില്ല?
4: പറ്റില്ല, അത്ര തന്നെ. അവൾ എന്തോ ഒരു തരം ആകർഷണീയതയുണ്ട് ഡോക്ടർ.
3: അപ്പോ നിങ്ങൾ എന്തിനാണ് അവളെ ഭ്രമിപ്പിച്ചത്?
4: ഏയ്, ഞാൻ ഒരിക്കലും അവളെ ഭ്രമിപ്പിച്ചിട്ടില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ആളെന്നില്ല. ആരു കൂടെ ഇരുന്നാലും ഒരുപോലെയാണ്. ഞാനായാലും നിങ്ങളായാലും ഒരു വ്യത്യാസവുമില്ല.
3: ഇതെന്ത് കഥ? ഇപ്പോ കാര്യങ്ങൾ തിരിഞ്ഞോ? ഞാൻ പിൻവാങ്ങിയപ്പോ
4: നിങ്ങൾക്ക് അവളെ വിട്ടുപോകാനാവില്ല എന്നൊരു തോന്നല് മാത്രം അവളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. അത് തന്നെ ധാരാളം. നിങ്ങൾക്കും അവിടെ അവളുടെ സാന്നിധ്യം വളരെ ആശ്വാസകരമായിരിക്കും.
3: ഈ പറഞ്ഞു വരുന്നത് എന്നെ പ്രലോഭിപ്പിക്കുകയാണോ? റസുമഹിൻ, ഇതെന്താണ്?
4: സ്വന്തം വീട്ടിലെന്ന പോലെ നിങ്ങൾക്ക് അവിടെ ഇരിക്കുകയോ കിടക്കുകയോ വായിക്കുകയോ എഴുതുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കരുതിയിരുന്നാൽ വേണമെങ്കിൽ ഒന്ന് ചുംബിക്കുകയും ചെയ്യാം.
3: അതുകൊണ്ട് ഞാനെന്ത് നേടാനാണ്?
4: എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഡോക്ടർ. നിങ്ങൾ അവൾക്കും അവൾ നിങ്ങൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്.
3: ആദ്യം എന്റെ ഭ്രമം പറഞ്ഞപ്പോ തടുത്ത നിങ്ങളോ?

0: ഇപ്പൊ ഇങ്ങനെ പറയുന്നത്?
1: ആവശ്യം കഴിഞ്ഞ് ഉപയോഗിച്ചെറിയുന്ന കള്ളി വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്.
0: അങ്ങനെയാണോ എന്നെ കരുതിയിരിക്കുന്നത്?
1: എന്തായാലും ഇത് ലോകത്തിന്റെ അന്ത്യമാണ്. സ്വസ്ഥമായൊരു അഭയസ്ഥാനം, വേണ്ടതെല്ലാം അവിടെ ലഭിക്കും. നല്ല ഭക്ഷണം, വറുത്ത മീൻ, നേരിയ നെടുവീർപ്പുകൾ, ഊഷ്മളമായ പുതപ്പുകൾക്കിടയിൽ തീക്കുണ്ഠത്തിനടുത്തുള്ള സുഖകരമായ ഉറക്കം, ഒരേ സമയം ഇത്രയത്ര നേട്ടങ്ങൾ.
0: നിന്റെ ബുദ്ധി കൊള്ളാം. റസ്കോൾനിക്കോവിന് പറ്റിയ ചങ്ങാതി തന്നെ.
1: അയ്യോ, നേരം പോയി. ഞാൻ അവനെ പോയി നോക്കിയിട്ട് വരാം. പനിയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ ഡോക്ടറെ വന്ന് ഉണർത്തും. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ശിവരാത്രി ഡോക്ടർ, ശിവരാത്രി.

0: ആ വന്നോ റസുമുഹിൻ.
1: ആ ഞാൻ എത്തിയമ്മേ.
0: ഇപ്പോ രാവിലെ 9 മണി.
1: അയ്യോ ഞാൻ എണീക്കാൻ താമസിച്ചു.
0: 7 മണിക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ്.
1: ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ ഞാൻ അപമര്യാദയായി വല്ലതും പെരുമാറിയോ?
0: എന്റെ മോനെ പോലെയല്ലേ റസു. ആ നിക്കോവിനെങ്ങനെയുണ്ട്? എന്റെ മോൻ ഉറങ്ങിയോ?
1: അമ്മയുടെ മോൻ ഇന്നലെ സുഖമായി ഉറങ്ങി. രാവിലെ ഇത്ര നേരമായിട്ടും എണീറ്റിട്ടില്ല.
0: റസു നീ തുറന്നു പറ എന്റെ മോൻ എന്തു പറ്റി?
1: മാനസികമായി എന്തോ അവൻ അലട്ടുന്നുണ്ട്.
0: അവന്റെ ഇപ്പോഴത്തെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്തൊക്കെയാണ്? നീ സുഹൃത്തല്ലേ, നിനക്കെല്ലാം അറിയാമായിരിക്കും. എന്നോട് പറ, അവൻ എന്താ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം? എന്താണ് അവന്റെ ആഗ്രഹങ്ങൾ? അവന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അവന് ആരോടെങ്കിലും പ്രണയം?
1: അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അവന് മറ്റുള്ളവരോട് കാരുണ്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു ഗുണമല്ലേ അമ്മേ?
0: എനിക്ക് അവന്റെ കാര്യത്തിൽ എപ്പോഴും ഉത്കണ്ഠയാ. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്. അതിരിക്കട്ടെ, അവൻ മദ്യപിക്കുമോ? ചൂത് കളിക്കുമോ?
2: എന്റെ അമ്മേ, ഇങ്ങനെ നിർത്താതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്ന റസുമുഖിന് എങ്ങനെ ഉത്തരം പറയുന്നേ?
1: അമ്മേ, അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല.
0: പിന്നെങ്ങനെ അവന് ഇത്തരം സ്വഭാവങ്ങൾ കിട്ടി?
1: അവന് പ്രശ്നം മാനസികമാണ്.
0: ദൈവമേ, ഞാൻ ഒരിക്കലും എന്റെ മോനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല.
1: എനിക്ക് അമ്മയില്ല, എന്നാൽ എന്റെ അമ്മാവൻ എല്ലാ വർഷവും എന്നെ കാണാൻ വരും. ഓരോ തവണ കാണുമ്പോഴും അദ്ദേഹം എന്നെ തിരിച്ചറിയാറില്ല. എന്റെ മുഖച്ഛായ തന്നെ മാറിയതുപോലെ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടും.
0: 3 വർഷത്തിന് ശേഷം അവനെ ഞാൻ കാണുന്നത്.
2: അമ്മേ, ഒന്ന് സമാധാനിക്കേ, ചേട്ടൻ ഒരു കുഴപ്പമില്ല.
0: നിങ്ങൾ തമ്മിൽ പരിചയം തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി മോനെ?
1: 18 മാസം. അവനൊരു സ്വപ്നജീവിയാണ്, സംശയാലുവാണ്, അതേസമയം മാന്യനും ഭൂതദയാലുവുമാണ്. അവൻ അതൊന്നും പുറത്തു കാണിക്കാറില്ല.
2: ചേട്ടനെ എനിക്ക് ജീവന് തുല്യ സ്നേഹമാ.
1: സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്വേഷിച്ചാലോ കുത്തിക്കൊല്ലും. ചില സമയങ്ങളിൽ ആർക്കും ഭയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകൃതമാണ് അവന്റേത്.
0: ആ അത് പണ്ടേയുള്ള സ്വഭാവമാണ്. മറ്റുള്ളവർ വളരെ താല്പര്യപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങൾ അവൻ നിസ്സാരമായി തള്ളിക്കളയും.
1: എന്തായാലും ഇപ്പോഴത്തെ നിങ്ങളുടെ വരവ് അവന് ഏറ്റവും ഗുണകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അവനിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും.
0: ദൈവാനുഗ്രഹത്താൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.
1: എന്നെ തന്നെ നോക്കിയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കുമ്പോ ദൃഷ്ടികൾ തമ്മിലിടയുന്നു, പെട്ടെന്ന് ദൃഷ്ടികൾ ദൂരേക്ക് വായിക്കുന്നു. ശുന്ദര അലൗകിക സൗന്ദര്യമാണ് ഇവൾക്ക്.

0: അല്ല, എന്റെ ചേട്ടനെ പറ്റി കൃത്യമായി പഠിച്ച ഒരു സുഹൃത്താണല്ലോ താങ്കള്. ഞങ്ങളുടെ ഭാഗ്യം ചേട്ടൻ ഇത്ര കാര്യമായി മനസ്സിലാക്കിയല്ലോ.
1: ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, വിശദമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല.
0: ഇത്രയും പറഞ്ഞതിലുണ്ടല്ലോ,
2: ഇവനെല്ലാം അറിയാം.
0: ചേട്ടന് ഏതെങ്കിലും സ്ത്രീയോട് താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്കെല്ലാം അറിയാന്നല്ലേ പറഞ്ഞത്.
1: അയ്യോ, അവൻ ഇപ്പൊ ഒരു സ്ത്രീയെയും സ്നേഹിക്കുന്നില്ല. ഒരുപക്ഷെ ഒരിക്കലും അവൻ സ്നേഹിക്കാനാവുമെന്നും എനിക്ക് തോന്നുന്നില്ല.
0: അതെന്താ, എന്റെ സഹോദരന് പ്രണയിക്കാൻ കഴിവില്ലെന്നാണോ? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ?
1: നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എല്ലാ കാര്യത്തിലും ശരിക്കും സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ്. അതെ, ഞാൻ വെറുതെ പറയുന്നതല്ല, കാഴ്ചയിലും സ്വഭാവത്തിലും എല്ലാം തീർച്ചയായും അങ്ങനെ തന്നെ.
2: ഹേ, നിങ്ങൾ രണ്ടുപേർക്കും അവനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ അവന്റെ പെരുമാറ്റത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. 15 വയസ്സുമുതൽ അവനെ മനസ്സിലാക്കാൻ എനിക്ക് പോലും കഴിയാറില്ല. ഒരു ഉദാഹരണം, അവന്റെ വീട്ടുടമസ്ഥയുടെ മകളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം. ഓഹ്, അതിന്റെ ആഘാതത്തിൽ ഞാനൊന്ന് മരിച്ചുപോയേനെ. അതിനെപ്പറ്റി വല്ലതും നിനക്കറിയാമോ?
1: പെൺകുട്ടി സുന്ദരിയല്ലായിരുന്നു, മാത്രമല്ല വിരൂപിയുമായിരുന്നു. എന്നിട്ടും ആകർഷണം. അവൾ മരിച്ചുപോയതിനാൽ വിവാഹം മുടങ്ങിപ്പോയി. എപ്പോഴാണ്, എങ്ങനെയാണ്, ആരിലാണ് അവന്റെ മനസ്സ് ചെന്ന് ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല.
2: കർത്താവ് എന്നോട് ക്ഷമിക്കട്ടെ. ആ പെൺകുട്ടിയുടെ മരണവിവരം അറിഞ്ഞ് ഞാൻ സന്തോഷിച്ചു. എന്തിനാണെന്നറിയില്ല.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 27-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: Manje.
1: Manje. Aha.
0: Manjeri FM 102.7.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം വാൽക്കണ്ണാടി. എസ് രമേശ്വരൻ നായരുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ ഈണം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ബാഹുബലി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന്. മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എം എം കീരവാണിയുടെ സംഗീതം.

ഇനി ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം എന്നും നിന്റെ മൊയ്തീൻ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ ഈണം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:30 കേൾക്കാം. ആകാശവാണി 102.7 മഞ്ചേരി FM.

ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 ഓർമ്മയിൽ ഒരു പാട്ട്, 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. ഇപ്പോൾ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ച്. ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. നാളെ 5:55 വന്ദേ മാതരം, തുടർന്ന് മംഗളവാദ്യം. 6:00 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. നമ്മുടെ മണ്ണിൽ തണ്ണിമത്തൻ കൃഷി എങ്ങനെ ലാഭകരമാക്കാം? വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 ആൽറഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എഡറിക്കോഡ്, കോട്ടകൽ. വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആഷ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. ആഹാരത്തിലെ പോഷക ഘടകങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന അനീമിയ, പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നത് കേൾക്കാം. 7:15 ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി, നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി.

ഏഴരുപതിനെ ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. 7:45 ദൃശ്യം മൈക്കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവിധാര. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ചങ്ങമ്പുഴ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം PV പ്രീത. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐകെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. ഇതിൽ കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ സംസാരിക്കുന്നത് കേൾക്കാം. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമുകളം.

8:20 കളിക്കൂട്ടം, 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി റോഡ് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് നവഗീതങ്ങൾ.

പത്ത് പതിനഞ്ചിന് പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എം ഷിനാസ് നടത്തുന്ന അഭിമുഖം ഭാഗം മൂന്ന്. 10:30 കുട്ടി റോക്സ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 ബാലലോകം, കേരള സ്കൂൾ ഫോർ ബ്ലൈൻഡ് വള്ളിക്കാപ്പറ്റയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഒന്നാം ഭാഗം. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഒന്ന് 55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ടത്. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി
1: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി ഫോൺ 9495777174
3: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
4: മഴയെത്തും അലക്കി ഉണക്കാം,
3: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
4: ശുദ്ധജലം കുടിക്കാം.
3: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
4: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻസ്
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
9: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
8: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555024.
10: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
11: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
12: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
13: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
14: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
15: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
14: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
15: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
14: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
15: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
16: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ.

0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
2: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: എൽ ഇ ഡി ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
4: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
3: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
8: മഴയെത്തും അലക്കി ഉണക്കാം,
7: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
8: ശുദ്ധജലം കുടിക്കാം.
7: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
8: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
6: മോളുടെ പ്രസവത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
9: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം. എന്നും രാവിലെ 8:15.
6: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
2: അൽ റെഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
0: ദിവസവും കാലത്ത് 6:35.
3: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി,
3: കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
8: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
7: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
8: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
10: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേരാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
10: വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
11: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേരാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
10: വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
12: FM പ്രധാന വാർത്തകൾ.
13: വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്കർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്തെ ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിമാഫിയെ നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ഓപ്പറേഷൻ തുഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പോലീസ് സ്റ്റേഷൻ ജനസേവന കേന്ദ്രങ്ങളാക്കുമെന്നും ആഭ്യന്തരമന്ത്രി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ SLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ.

0: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ സമയം

0: ട്രെയിൻ നമ്പർ 2269 മംഗലാപുരം കോയമ്പത്തൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 3 മണിക്കും ട്രെയിൻ നമ്പർ 12217 തിരുവനന്തപുരം ചണ്ഡീഗഡ് സമ്പർക്ക്രാന്തി 3:48 ട്രെയിൻ നമ്പർ 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05 ട്രെയിൻ നമ്പർ 12617 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 4:23 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം

ശ്രോതാക്കളുടെ ഓർമ്മയിൽ തെളിയുന്ന ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഓർമ്മയിൽ ഒരു പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി ധാരാളം കത്തുകളും സന്ദേശങ്ങളും കിട്ടിയിട്ടുണ്ട്. അവയിൽ ആദ്യത്തെ പാട്ടോർമ്മ നോക്കാം. ഓർമ്മയിൽ തെളിയുന്ന പാട്ടുമായി ഇന്ന് ആദ്യം നമ്മളോടൊപ്പം ചീക്കോട് നിന്ന് കെ ഗോവിന്ദനാണ്. നോക്കാം. ചെറുപ്പത്തിൽ നമുക്ക് മുത്തശ്ശിമാരും മുത്തച്ഛന്മാരുമൊക്കെ അവരുടെ മടിയിലിരുത്തി കഥ പറഞ്ഞു തന്നിരുന്നു. അന്ന് സിനിമയെപ്പറ്റി ഒരറിവുമുണ്ടായിരുന്നില്ല. 8-10 വയസ്സ് പ്രായമായപ്പോഴാണ് സിനിമയെപ്പറ്റി കേൾക്കുന്നത് തന്നെ. ആദ്യമൊക്കെ സിനിമ കാണുമ്പോൾ പ്രൊജക്ടർ വെച്ച് ഫിലിമിലെ രംഗങ്ങൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതാണെന്നുള്ള ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 പ്രാവശ്യം സിനിമ കണ്ടപ്പോഴാണ് അതിന്റെ ഗുട്ടൻസ് പിടികിട്ടിയത്. എനിക്ക് 24 വയസ്സുള്ളപ്പോഴാണ് ഞാനും എന്റെ 2 സ്നേഹിതന്മാരും കൂടി കൊണ്ടോട്ടി സിനിമ കാണാൻ പോയത്. ഫസ്റ്റ് ഷോ കണ്ടു, ഹോട്ടലിൽ കയറി ചായ കുടിച്ചു, പുറത്തിറങ്ങി. അരമണിക്കൂർ കഴിഞ്ഞിട്ടും എടവണ്ണപ്പാറയ്ക്കുള്ള ബസ് വന്നില്ല. ബസ് കേടാണ് എന്ന് ആരോ പറയുന്നത് കേട്ടു. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ഏകദേശം 15 കിലോമീറ്റർ നടന്ന് രാത്രി 1 മണിയൊക്കെയായി വീട്ടിലെത്തിയപ്പോൾ അന്ന് ഞങ്ങൾ കണ്ട സിനിമ മുത്തശ്ശി എന്ന സിനിമയായിരുന്നു. അതിലെ ഹർഷബാഷ്പം തൂകി എന്ന് തുടങ്ങുന്ന പാട്ടാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ആ പാട്ടൊന്ന് കേട്ടാലോ?

അടുത്ത ഓർമ്മക്കുറിപ്പ് അയച്ചിരിക്കുന്നത് മാനിപുരം സുധാകരനാണ്. അക്കാലത്ത് മിക്കവരുടെയും ചുണ്ടുകളിൽ തത്തിക്കളിച്ചൊരു പാട്ട്, അതാണ് ഇപ്പോൾ എന്റെ ഓർമ്മയിൽ തെളിയുന്നത്. ഗായകനും നാടക നടനുമായിരുന്ന കുട്ടിയേട്ടനിലൂടെ ഞാൻ കേട്ടുപഠിച്ചൊരു പാട്ട്, കാലക്രമേണ ഓർമ്മയിൽ നിന്നകന്നുപോയൊരു പാട്ട്. അതെ, ആ പാട്ട് ഈയിടെ കോഴിക്കോട് ആകാശവാണി നിലയം ഗാനലോകവീഥികളിലൂടെ എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തി പ്രക്ഷേപണം ചെയ്ത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ കോരിത്തരിച്ചുപോയി. ഒപ്പം മനസ്സിൽ തെളിഞ്ഞു വന്നത് കുട്ടിയേട്ടന്റെ മുഖവും. പാട്ട് ഏതാണെന്നല്ലേ, അച്ഛൻ എന്ന സിനിമയ്ക്കു വേണ്ടി ലക്ഷ്മി പാടിയ അമ്പിളി അമ്മാവ എന്നു തുടങ്ങുന്ന പാട്ട്. ആ പാട്ട് ഓർമ്മയിൽ ഒരു പാട്ടിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെച്ചു തരുമല്ലോ? ഇതാ കേട്ടോളൂ.

ഓർമ്മയിൽ തെളിയുന്ന പാട്ടുമായി ഇനി നമ്മളോടൊപ്പം ഒറ്റപ്പാലം മുളഞ്ഞൂരിൽ നിന്ന് പി എം വാസുദേവൻ നമ്പൂതിരിയാണ്. സാധാരണക്കാരുടെ യാത്രയ്ക്ക് ആശ്രയവും അനുഗ്രഹവുമാണ് തീവണ്ടി യാത്ര. കാരണം ഇന്ന് ബസ് ചാർജിന്റെ നാലിലൊന്നേ ട്രെയിൻ ടിക്കറ്റിനുള്ളൂ. പിന്നെ ക്ഷീണമില്ലാതെയുള്ള യാത്രയും. ആദ്യകാലത്ത് കൽക്കരി കത്തിച്ച ആവിയന്ത്രമായിരുന്നു, പിന്നീട് ഡീസലായി, ഇലക്ട്രിക്കലായി, ഇപ്പോൾ മെട്രോ ട്രെയിനിന്റെ കാലവുമായി. ഇന്നത്തെ തലമുറയ്ക്ക് കൽക്കരി വണ്ടി അറിയില്ല. എന്നാൽ ഡോക്ടർ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു പാട്ടുണ്ട്, വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കും തീയാണ് എന്ന് തുടങ്ങുന്ന പാട്ട്. ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ പണ്ടത്തെ ട്രെയിൻ യാത്രകളാണ് എന്റെ മനസ്സിലേക്ക് ഓടിയെത്താറ്. ഇന്ന് ഓർമ്മയിലൊരു പാട്ടിലൂടെ എനിക്ക് ആ പാട്ടൊന്ന് കേൾപ്പിക്കാമോ? എന്തായാലും ആ പാട്ട് നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് കേട്ടിട്ട് വരാം.

ജനലിൽ കൂടെ എന്റെ കയറ്റം, മലയിൽ കൂടെ നിന്റെ കയറ്റം, ജനലിൽ കൂടെ എന്റെ കയറ്റം. കേശൻ വിട്ടാൽ നീയും പായും, നിന്നുടെ പുറകെ ഞാനും പായും. കേശൻ വിട്ടാൽ നീയും പായും, നിന്നുടെ പുറകെ.

പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിൽ ഒരു പാട്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും ഓർമ്മയിൽ ഒരു പാട്ട് തെളിഞ്ഞു വരുന്നുണ്ടോ? എങ്കിൽ നിങ്ങളും ഞങ്ങൾക്ക് എഴുതൂ. ഓർമ്മയിൽ തെളിയുന്ന ആ പാട്ടും അതിനോടനുബന്ധിച്ചുള്ള ഓർമ്മയുമാണ് എഴുതേണ്ടത്. വിലാസം ഇതാ കുറിച്ചെടുത്തോളൂ. ഓർമ്മയിൽ ഒരു പാട്ട്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ് പി ഒ, പിൻ 6761 2 2. എഴുത്തിലൂടെ മാത്രമല്ല, വാട്സാപ്പിലൂടെയും ഞങ്ങൾക്ക് സന്ദേശം അയക്കാം. നമ്പർ ഇതാ: 9495050606. ഇനി നമുക്ക് അടുത്ത ഓർമ്മക്കുറിപ്പിലേക്ക് പോയാലോ? അടുത്ത ഓർമ്മക്കുറിപ്പ് അയച്ചിരിക്കുന്നത് എം വേലായുധൻ പുറ്റമണ്ണയാണ്. എന്റെ കുട്ടിക്കാലത്ത് അരീക്കോട് വിജയ ടാക്കീസിൽ ഒരു സിനിമ കാണാൻ പോയി. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നല്ല തിരക്കായിരുന്നു. തിക്കിലും തിരക്കിലും പെട്ട് എങ്ങനെയോ ടിക്കറ്റ് കിട്ടി. സിനിമാ ഹാളിന്റെ അകത്ത് കയറി ആരോമലുണ്ണി എന്നായിരുന്നു സിനിമയുടെ പേര്. ഇതിലെ പാട്ട് ഇന്നും എവിടെ വെച്ച് കേട്ടാലും എനിക്ക് അന്നത്തെ തിക്കും തിരക്കുമെല്ലാമാണ് ഓർമ്മയിൽ തെളിയാറ്. അതുകൊണ്ടുതന്നെ ഓർമ്മയിലൊരു പാട്ടിലൂടെ ആരോമലുണ്ണി എന്ന ചിത്രത്തിലെ പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം എന്ന് തുടങ്ങുന്ന പാട്ട് ഒന്ന് കേൾപ്പിക്കാമോ? പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇതാ കേട്ടോളൂ.

ഇനി പാണ്ടിക്കാട് ചിങ്കാരക്കോയക്ക് അയച്ച ഓർമ്മക്കുറിപ്പാണ് നോക്കാം. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടി കെ അബു എന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ 400 പേജുള്ള ഒരു നോട്ടുബുക്ക് നിറയെ സിനിമാ പാട്ടുകളുണ്ടായിരുന്നു. ഈ പാട്ടുകൾ മുഴുവൻ ഞാനും പകർത്തിയെടുത്തു. ഒരിക്കൽ ഈ പുസ്തകം ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ കണ്ടുപിടിച്ചു. ആ പുസ്തകത്തിൽ നിത്യകന്യക എന്ന സിനിമയിലെ കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ എന്നു തുടങ്ങുന്ന പാട്ട് എഴുതിവച്ചിരുന്നു. ഇതിലെ പാട്ടുകളെല്ലാം നോക്കിയ ടീച്ചർ എന്നോട് ഈ പാട്ട് പാടാൻ പറഞ്ഞു. എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ അന്ന് ഞാൻ ആ പാട്ട് പാടികേട്ടോ. എന്റെ ആ കൂട്ടുകാരൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇന്നും ഈ പാട്ട് എവിടെ വെച്ച് കേൾക്കുമ്പോഴും എന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് ആ കൂട്ടുകാരന്റെ മുഖമാണ്. ഓർമ്മയിലൊരു പാട്ടിലൂടെ എനിക്കും എന്റെ ആ കൂട്ടുകാരനും വേണ്ടി ആ പാട്ടൊന്ന് കേൾപ്പിച്ചു തരുമോ? പിന്നെന്താ, ഇതാ വരുന്നു ആ പാട്ട്.

ഓർമ്മയിൽ തെളിയുന്ന പാട്ടുമായി ഇനി നമ്മളോടൊപ്പം രാമൻകുട്ടി കൊണ്ടിപ്പറമ്പാണ്. ഞാൻ പുല്ലഞ്ചേരിയിൽ ജനിച്ച ആളാണ്. അവിടെ നിന്ന് എന്റെ കുട്ടിക്കാലത്ത് ശ്രീദേവി ടാക്കീസിൽ ഒരു സിനിമയ്ക്ക് പോയി. ആരോമലുണ്ണി എന്ന സിനിമയ്ക്കായിരുന്നു പോയത്. അന്നൊന്നും ഞങ്ങളുടെ നാട്ടിൽ വൈദ്യുതിയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. കയ്യിൽ ടോർച്ചുമുണ്ടായിരുന്നില്ല. ചൂട്ട് കത്തിച്ചാണ് അന്നൊക്കെ ആൾക്കാർ രാത്രി സഞ്ചരിക്കാറുണ്ടായിരുന്നത്. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ രാത്രി ഒരുപാട് വൈകി. രണ്ട് ഓടക്കുറ്റിയും കത്തിച്ചാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നത്. 12 മണിയായി വീട്ടിലെത്തിയപ്പോൾ ആ സിനിമയിലെ ഏത് പാട്ട് ഇപ്പോൾ കേട്ടാലും എന്റെ ഓർമ്മയിൽ തെളിയുന്നത് അന്നത്തെ ആ രാത്രിയാണ്. ഇന്ന് ഓർമ്മയിലൊരു പാട്ടിലൂടെ ആരോമലുണ്ണി എന്ന ചിത്രത്തിലെ പാടാം പാടാം എന്ന് തുടങ്ങുന്ന പാട്ട് ഒന്ന് കേൾപ്പിക്കാമോ? രാമൻകുട്ടി കൊണ്ടിപ്പറമ്പിനോടൊപ്പം നമുക്കെല്ലാവർക്കും കൂടി ആ പാട്ടൊന്ന് കേട്ടിട്ട്

അരിങ്ങോടേരുമായി താരോമൽ ചേകോർ ആറേഴു നാഴിക അംഗം വെട്ടി കിടമ്പീരി വലമ്പീരി തിരിഞ്ഞു വെട്ടി ഓതിരം കടകം പതിഞ്ഞു വെട്ടി ആനത്തീരിപ്പൂ മറിഞ്ഞു വെട്ടി അങ്കപ്പാരപ്പൂ പറഞ്ഞു വെട്ടി ചുറ്റോടു ചുറ്റിനും വെട്ടുന്നേരം ചുരിക കണയിൽ മുറിഞ്ഞു വീണു മച്ചുനൻ ചന്തു ചതി.

ശ്രോതാക്കളുടെ ഓർമ്മയിൽ തെളിയുന്ന ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്നത്തെ പാട്ടോർമ്മകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ ഓർമ്മക്കുറിപ്പുകളുമായി വീണ്ടും വരാം. ഓർമ്മയിൽ ഒരു പാട്ട് ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങൾക്കും ഈ പരിപാടിയിലേക്ക് കുറിപ്പുകൾ അയയ്ക്കാം. പോസ്റ്റ് കാർഡിലാണ് എഴുതേണ്ടത്. വിലാസം: ഓർമ്മയിൽ ഒരു പാട്ട്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ് PO, പിൻ 6761 2 2. വാട്സാപ്പിലൂടെയും സന്ദേശം അയയ്ക്കാം. നമ്പർ 9495050606. സന്ദേശത്തിന്റെ തുടക്കത്തിൽ ഓർമ്മയിൽ ഒരു പാട്ട് എന്നെഴുതാൻ മറക്കരുത്. നിർവഹണം: മുനീർ ആമയൂർ. അവതരണം: M. ജിഷ. ഓർമ്മയിൽ ഒരു പാട്ട്.

ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സമ്മർ പാലസ് എന്ന ചിത്രത്തിന് വേണ്ടി വേണുഗോപാലും ചിത്രയും പാടിയത്. എസ് രമേശൻ നായരുടെ വരികളും ബേണി ഇഗ്നേഷ്യസിന്റെ ഈണവും.

0: നേത്രങ്ങൾ ശബ്ദങ്ങൾ അണിയറയ്ക്കുള്ളിൽ രൂപങ്ങൾ ഭാവങ്ങൾ കളിയരങ്ങാകെ
1: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
2: മഴയെത്തും അലക്കി ഉണക്കാം,
1: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
2: ശുദ്ധജലം കുടിക്കാം.
1: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
2: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ജാക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസനും കാവ്യ അജിത്തും പാടിയത് ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ ഈണം.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ചിത്രം സൺഡേ ഹോളിഡേ. പാടിയത് അരവിന്ദ് വേണുഗോപാൽ, അപർണ ബാലമുരളി. ഗാനശില്പികൾ ജിസ് ജോയ്, ദീപക് ദേവ്.

0: ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, സഞ്ജയ് സലീൽ ചൗധരി. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
0: 19-ാമത് ഓസ്കർ മേളയുടെ

0: ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈൻ ആയി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്കാർ മേള നടന്നു. സ്കൂൾ പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിച്ചതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി എം ഷംസുദ്ദീൻ. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായ June 1 മുതൽ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി ആഭ്യന്തര വകുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ നടപടികൾ ആരംഭിക്കും എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി എന്നിവരെ സന്ദർശിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ 12 കോടി രൂപയുടെ 1-ാം സമ്മാനം BB 135452 എന്ന ടിക്കറ്റിന് ലഭിച്ചു. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിനാണ് 1-ാം സമ്മാനം. ഈ മാസം 27 വരെ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാലിക്കറ്റ് സർവകലാശാല ഈ അധ്യയന വർഷത്തെ ബി എഡ് കൊമേഴ്സ്, ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 3. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം.
1: FM പ്രധാന വാർത്തകൾ. ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം. ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
4: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
5: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
1: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
6: ദിവസവും കാലത്ത് 6:35
2: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
1: അൽ റെഹാൻ കണ്ണാശുപത്രി,
2: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
7: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 126/17 എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ് 4:23, 163/06 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 56/608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 56/611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി FM. നാലുമണിപ്പൂക്കൾ. പ്രിയമുള്ളവരെ, നാലുമണിപ്പൂക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒപ്പമുള്ളത് ഞാനാണ് ഷാജി ജോസഫ്.

0: ഓട്ടർ ഡോട്ട് എ ഐ, ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുനീർ ആമയൂർ സംസാരിക്കുന്നു.
1: ഓഫീസ് മീറ്റിങ്ങുകളിൽ നോട്ട്സ് എഴുതിയെടുക്കുവാൻ വലിയ പാടാണല്ലേ. ചിലപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോവുകയും ചെയ്യാം. പിന്നെ ആ മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഒക്കെ എഴുതി തയ്യാറാക്കണമെന്ന് പറഞ്ഞാൽ അതിലും വലിയ പണിയായി. ഇവിടെയാണ് ഓട്ടർ ഡോട്ട് എ ഐ രക്ഷയ്ക്കെത്തുന്നത്. സ്പെല്ലിംഗ് പറയാം, ഒ ടി ടി ഇ ആർ ഡോട്ട് എ ഐ, ഓട്ടർ ഡോട്ട് എ ഐ. മീറ്റിംഗിലെ സംഭാഷണങ്ങൾ തത്സമയം കേട്ട് അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് വെക്കുവാൻ ഈ എ ഐ സഹായിക്കും. ആര് എന്ത് പറഞ്ഞു എന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം, സമയം ലാഭിക്കാം, ജോലി സ്മാർട്ടാക്കാം. ഇത് ഒരു ഫിസിക്കൽ മീറ്റിംഗ് ആണെങ്കിലും ജസ്റ്റ് ഈ ഓട്ടർ ഡോട്ട് എ ഐ ഓൺ ചെയ്ത് അവിടെ മേശപ്പുറത്ത് വെച്ചാൽ മതി. ഓൺലൈൻ മീറ്റിങ്ങുകളാണെങ്കിലോ നിങ്ങൾക്ക് സ്പീക്കറിന് അരികിൽ ഓട്ടർ ഡോട്ട് എ ഐ ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഈ രൂപത്തിൽ വളരെ എളുപ്പത്തിൽ മീറ്റിങ്ങിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. മീറ്റിങ്ങിനിടയിൽ ഉറങ്ങിപ്പോയാലും ഇങ്ങനെ മേക്കപ്പ് ചെയ്യാം.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
9: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
10: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
11: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
12: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
13: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
13: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
14: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
15: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
14: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ MyG ബാക്ക് ടു സ്റ്റഡി ഓഫർ.
15: ഇന്ന് തന്നെ സ്കൂൾ ID കാർഡുമായി വരൂ.
14: MyG നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
8: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555-0424.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:10.
16: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
17: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
8: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
6: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
7: ഡോക്ടർമാരുടെ സായാഹ്ന OP കൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: മഴക്കാല ദുരന്തങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം സംസാരിക്കുന്നത് കേൾക്കൂ.
1: വേനൽച്ചൂടിന്റെ കാഠിന്യം ബോധ്യപ്പെടുത്തിയ ഒരു വേനൽക്കാലത്തിന്റെ അവസാനത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനിയൊരു മഴ പെയ്തെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ച സമയത്താണ് വേനൽ മഴയുടെ കടന്നു വരവ്. വേനൽ ചൂടിൽ നിന്ന് ഒരല്പം ഒരാശ്വാസമായെങ്കിലും ഇടിമിന്നൽ മൂലം പലയിടത്തും നാശനഷ്ടങ്ങളും ആളപായങ്ങളും സംഭവിച്ച വാർത്തയും ഇതോടൊപ്പം കേൾക്കേണ്ടി വന്നു. ഇപ്പോൾ നമ്മളൊരു മഴക്കാലം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ഒരു ചെറിയ ഭീതിയും നമ്മെ ബാധിച്ചിട്ടുണ്ട്. പുത്തൻ ഉടുപ്പിട്ട് പുതിയ കൂടെ ചൂടി കുട്ടികൾ സ്കൂളിലേക്ക് ആടിപ്പാടി പോകുന്ന മഴക്കാലം നമുക്കിപ്പോൾ അന്യമായിരിക്കുന്നു. ജൂണിൽ തുടങ്ങി ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വരെ പെയ്തിരുന്ന മഴ കാലം തെറ്റി ഡിസംബറിലും ജനുവരിയിലും വരെ അതിതീവ്രതയോടെ പെയ്യുന്ന അവസ്ഥയാണ് 6-7 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സീസണിൽ ആകെ പെയ്യുന്ന മഴ 1-2 ദിവസം കൊണ്ട് ചില പ്രദേശങ്ങളിൽ മാത്രം പെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. സത്യത്തിൽ കേരളം ഒരു മൾട്ടി അസാഡ് പ്രോൺ ഏരിയ അഥവാ ബഹുമുഖമായ ദുരന്ത സാധ്യതകൾ ഉള്ള ഒരു പ്രദേശമാണ്. ഭാഗ്യവശാൽ നമ്മളെ മുമ്പ് ഇത് അധികമൊന്നും ബാധിച്ചിരുന്നില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായി മഴ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ കേരളത്തിലും പ്രകടമായി തുടങ്ങിയിരിക്കുന്നു. ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾ വർഷത്തിന്റെ ഏറിയ പങ്കും അനുഭവിക്കുന്ന ഭൂപ്രദേശങ്ങൾ ലോകത്ത് പലയിടത്തുമുണ്ട്. പക്ഷേ ആ അവസ്ഥകളെ കൃത്യമായ മുന്നൊരുക്കങ്ങളിലൂടെ നേരിട്ട് നാശനഷ്ടങ്ങൾ ലഘൂകരിച്ചുകൊണ്ടാണ് ആ പ്രദേശങ്ങളിൽ ജനങ്ങൾ ജീവിക്കുന്നത്. സജീവമായ അഗ്നിപർവ്വതങ്ങളുള്ള ജപ്പാനിലെ ചില പ്രദേശങ്ങളും ഭൂകമ്പത്തെ തുടർന്ന് സുനാമി തിരമാലകൾ ഉയർന്നു വരുന്ന ഇന്തോനേഷ്യൻ ദ്വീപസമൂഹങ്ങളും മഞ്ഞുവീഴ്ച മാസങ്ങൾ നീണ്ടുനിൽക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും കൃത്യമായ മുന്നൊരുക്കങ്ങളിലൂടെയാണ് ഈ പ്രതിസന്ധികളെ അതിജീവിക്കുന്നത്. ഇന്ത്യയിൽ ഒഡീഷയുടെ തീരപ്രദേശങ്ങളിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ കൃത്യമായ തയ്യാറെടുപ്പുകളിലൂടെ നേരിടുന്ന വാർത്ത നാം പലതവണ കേട്ടിട്ടുണ്ട്. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ജലസംഭരണവും കൃഷിരീതിയും ഊർജോത്പാദനവുമെല്ലാം മഴയെ ആശ്രയിച്ചായതിനാൽ ശാസ്ത്രീയമായ മുന്നൊരുക്കങ്ങൾ നടത്തി മഴക്കാലത്തുണ്ടാകുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. സാധാരണ മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം നദികളിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ്. എന്നാൽ കേരളത്തിൽ വെള്ളപ്പൊക്കം മാത്രമല്ല, മഴവെള്ളത്തിന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകാൻ സാധിക്കാതെ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഓരോ പ്രദേശത്തും മഴ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അനുസരിച്ചാണ് ബാധിക്കുന്നത്. ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്ത് വെള്ളം കെട്ടി നിന്ന് ജനവാസ കേന്ദ്രങ്ങളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ചില പ്രദേശങ്ങളിൽ ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടാക്കി മനുഷ്യരുടെ ജീവനെടുക്കുന്ന അവസ്ഥയും, കുന്നിൻ പ്രദേശങ്ങളിൽ മഴവെള്ളം ഒഴുകിപ്പോവാതെ ഭൂമിയിലിറങ്ങി ഒരുമിച്ച് പുറത്തേക്ക് വന്ന് വയനാട്ടിൽ സംഭവിച്ചതുപോലെ വൻതോതിൽ ഉരുൾപൊട്ടലുണ്ടായി ജനങ്ങളുടെ ജീവനും സ്വത്തിനും നഷ്ടമുണ്ടാക്കുന്ന സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ മഴക്കാലത്തുണ്ടാകുന്ന ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് അപകടങ്ങൾ വേറെയുമുണ്ട്. ഇടയ്ക്ക് ശക്തമായ ഇടിമിന്നലും മനുഷ്യരെ ജീവനെടുക്കുന്നു. പ്രകൃതി പ്രതിഭാസങ്ങളെ ഒരു തരത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ ആവില്ല. എന്നാൽ ബുദ്ധിപൂർവമായ മുന്നൊരുക്കങ്ങളിലൂടെ അതിൻ്റെ ആഘാതം നമുക്ക് കുറയ്ക്കാനാവും. അതിന് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളുടെ ചരിത്രമാണ്.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
3: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
2: ദിവസവും കാലത്ത് 6:35
6: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
5: അൽ റെഹാൻ കണ്ണാശുപത്രി,
7: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
8: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
9: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
8: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
10: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
11: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
10: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: എന്തുകൊണ്ടാണ് വിളർച്ച ഉണ്ടാവുന്നത്? ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നു പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.
1: ശ്വേതരക്താണുക്കളുടെ എണ്ണം അല്ലെങ്കിൽ അളവ് കുറയാൻ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഉൽപാദനം കുറയുന്നത്. മറ്റൊന്ന്, നഷ്ടപ്പെട്ടു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്ന അവസ്ഥകൾ. ചിലപ്പോഴൊക്കെ ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കാം. ഇനി പറയാം, ശ്വേതരക്താണുക്കൾ ഉണ്ടാവുന്നതിൻ്റെ കുറവ് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന്. നമ്മൾ ഏത് വസ്തുവും ഉണ്ടാക്കുന്നതിന് പല ഘടകങ്ങളാണ് ആവശ്യമുള്ളത്. ഉദാഹരണത്തിന്, ഒരു കാറ് ഫാക്ടറി, വലിയൊരു ഫാക്ടറി അവിടെ ഉണ്ടാവണം. അത് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടാവണം. അതിനു വേണ്ടി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു പ്ലാൻ അവിടെ ഉണ്ടാവണം. അതിനെ നിയന്ത്രിക്കുന്നതിന് ആളുകൾ വേണം. അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ മജ്ജ എന്നതൊരു ഫാക്ടറിയാണ്. ചിലപ്പം ഫാക്ടറി ബോംബ് ബ്ലാസ്റ്റിൽ നശിച്ചു പോവാം. അതേ അവസ്ഥയാണ് ചിലപ്പോൾ ചില ഇൻഫെക്ഷൻസിൽ അണുബാധ വന്ന് ഈ മജ്ജ അങ്ങനെ തന്നെ നശിച്ചു പോകാം. കാട്ടുതീ പോലെ ഈ മജ്ജ അങ്ങനെ തന്നെ കത്തിപ്പോകുന്ന അവസ്ഥ, അപ്ലാസ്റ്റിക് അനീമിയ എന്നാണ് ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്നത്. ചിലപ്പോൾ ഈ ഫാക്ടറിയിലേക്ക് ആരെങ്കിലുമൊക്കെ പട്ടാളക്കാർ വന്ന് അധിനിവേശം നടത്താം. അങ്ങനെയുള്ള അവസ്ഥയാണ് മലിഗ്നൻസീസ് അല്ലെങ്കിൽ രക്താർബുദം എന്ന് പറയുന്നത്. അർബുദ സെല്ലുകൾ ഈ മജ്ജയെ കടന്നാക്രമിക്കുകയും നോർമലായിട്ടുള്ള ഈ സെല്ലുകൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന രക്താർബുദം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇനി പറയാം, റോ മെറ്റീരിയൽസിന്റെ കുറവ്, അതാണ് നമ്മൾ പോഷകാഹാരത്തിൽ ആവശ്യം വേണ്ടുന്ന ഘടകങ്ങൾ കുറയുന്ന കാരണം കൊണ്ട് ഈ ശ്വേതരക്താണുക്കളുടെ പ്രൊഡക്ഷൻ നിർമ്മാണം കുറയുന്ന അവസ്ഥ. അതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് ആഹാരത്തിലുണ്ടാവുന്ന മാംസ്യം പ്രോട്ടീൻ ഉണ്ടാവേണ്ടതുണ്ട്, അമിനോ ആസിഡുകൾ. അതിലേറെ പ്രാധാന്യമുള്ള മൂന്ന് ഘടകങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് അയൺ, ഇരുമ്പ്, സത്ത്. ഹീമോഗ്ലോബിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹീം ഉണ്ടാവുന്നതിന് ഇരുമ്പ് ആണ് ആവശ്യം. അതോടൊപ്പം രണ്ട് വൈറ്റാമിനുകളും കൂടി, രണ്ട് വിറ്റാമിനുകളിൽ ആദ്യത്തേത് വിറ്റാമിൻ B12, പിന്നത്തേത് ഫോളിക് ആസിഡ്. ഏറ്റവും പ്രധാനപ്പെട്ട പോഷകഘടകങ്ങൾ ഇത് മൂന്നുമാണ്. അതല്ലാതെ ചെറിയ സൂക്ഷ്മ പോഷകങ്ങൾ, മൈക്രോന്യൂട്രിയൻസ്, ഉദാഹരണത്തിന് സിങ്ക്, കോപ്പർ, പിരിഡോക്സിൻ,

ഒക്കെ വളരെ ചെറിയ അളവിൽ ആവശ്യമുണ്ട്. എങ്കിലും ഈ മൂന്ന് ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൻ്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന വളർച്ചയാണ് നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ട് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ വളർച്ച എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതിൽ പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാകുന്ന വളർച്ച, അതിനെക്കുറിച്ച് നമ്മൾ ഏവരും അറിയണം. കാരണം ശരിയായ രീതിയിലുള്ള ആഹാര രീതികൾ കൊണ്ട് ഈ ഒരു അവസ്ഥയെ നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാനാവും എന്നുള്ളതുകൊണ്ട്.

0: ഇപ്പോൾ കർഷകർക്കുള്ള ചില അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ.
1: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കാനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 150 പ്രൊഡക്റ്റീവ് അലയൻസുകൾ പ്രാവർത്തികമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവഴി കർഷക ഉൽപാദക കമ്പനികളും കാർഷിക വാണിജ്യ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉത്പാദന സഹായത്തിനും ബിസിനസ് വിപുലീകരണത്തിനുമായി ആകെ ചെലവിന്റെ 60% ഗ്രാന്റായി ലഭിക്കും. പരമാവധി 2 കോടി രൂപ വരെ ഗ്രാന്റായും ഒപ്പം 3 വർഷത്തെ സാങ്കേതിക സഹായവും ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന് ലഭിക്കും. കുറഞ്ഞത് 10 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കാർഷിക കാർഷികേതര കമ്പനികൾ, സൂപ്പർമാർക്കറ്റ് ശൃംഖലകൾ, കയറ്റുമതിക്കാർ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവർക്കും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ചുരുങ്ങിയത് 200 അംഗങ്ങളുള്ളതും 10 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും https://pa.kera.kerala.gov.in/AUTH/login എന്ന ലിങ്കിൽ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായോ അല്ലെങ്കിൽ 9037824056 9037824026 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാം. നമ്പറുകൾ ആവർത്തിക്കാം: 9037824056 മറ്റൊരു നമ്പർ 9037824026. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ ബേസിക് ആൻഡ് അലൈഡ് സയൻസസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക് വിഭാഗത്തിൽ പ്രതിമാസം 44,100 രൂപ ഏകീകൃത ശമ്പള നിരക്കിൽ 1 വർഷം കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ വിജ്ഞാപനത്തോടൊപ്പം നൽകിയിരിക്കുന്ന മാതൃകയിൽ ഈ മാസം 28-ാം തീയതിക്കകം deanforestry@kau.in എന്ന ഇമെയിൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത മാസം 3-ന് വെള്ളാനിക്കരയിലുള്ള വനശാസ്ത്ര കോളേജിൽ വെച്ച് അഭിമുഖം നടക്കും. ബന്ധപ്പെടാൻ 0487243840 എന്ന നമ്പർ ഉപയോഗിക്കാം. നമ്പർ പറയാം: 0487243840.

0: റയാൻസ് സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
2: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
1: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
7: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
6: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
7: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
6: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: രോഗാണുക്കൾ പെറ്റുപെരുകാനുള്ള സാഹചര്യങ്ങൾ മഴക്കാലത്ത് കൂടുതലാകുന്നു എന്നുള്ളതിനാൽ തന്നെ രോഗങ്ങൾ കൂടുതലായി ഉണ്ടാവുകയും വളരെ എളുപ്പത്തിൽ പടരുകയും ചെയ്യുന്നു. ഇക്കാലത്ത് പല മാലിന്യങ്ങളും വഹിച്ചുകൊണ്ട് ഒഴുകുന്ന വെള്ളവും പലപ്പോഴും ജനങ്ങളെ പേടിപ്പെടുത്തുന്നു. രോഗാണുക്കളാണ് രോഗം പരത്തുന്നത് എന്ന് പറയുമെങ്കിലും രോഗാണുക്കൾ വളരാനുള്ള സാഹചര്യമൊരുക്കുന്നത് പലപ്പോഴും മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ രോഗം പരത്തുന്നതിൽ രോഗാണുക്കളേക്കാൾ പ്രഥമ സാധ്യത മാലിന്യങ്ങൾക്ക് തന്നെയാണ്. ഈർപ്പമുള്ള വായുവിലൂടെയും രോഗാണു സാധ്യത കൂടുന്നു. നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ, ഉദാഹരണം വെള്ളം കെട്ടി നിൽക്കുന്നത്, അത് ചിരട്ടയിലാണെങ്കിൽ പോലും മതി രോഗങ്ങൾ ഉണ്ടാകാൻ. മഴക്കാല രോഗങ്ങളുടെ പ്രധാന കാരണങ്ങൾ ശുചിത്വമില്ലായ്മയും പ്രതിരോധശേഷിക്കുറവും തന്നെയാണ്. മഴക്കാലത്ത് പരിസര പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ഈറൻ വസ്ത്രങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധ പലപ്പോഴും രോഗ സാഹചര്യങ്ങൾ കുറയ്ക്കുന്നു. ഇനി നമുക്ക് വിവിധ തരം മഴക്കാല രോഗങ്ങളെ പറ്റി നോക്കാം. മഴക്കാല രോഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുക വ്യത്യസ്ത തരം പനികളാണല്ലോ. വൈറൽ പനി, ജലദോഷം, പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, മലേറിയ, എലിപ്പനി തുടങ്ങി ഛർദി, വയറിളക്കം, ആസ്മ, അലർജി, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയ പലവിധത്തിലുള്ള രോഗങ്ങൾ മഴക്കാലത്ത് വളരെയധികം കൂടുതലാകുന്നു. മഴക്കാല രോഗങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് അതിലുണ്ടാവാറുള്ളതാണ് വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങി ഒട്ടുമിക്ക രോഗകാരികളും ഏറ്റവും കൂടുതലായിട്ട് പെരുകുന്നത് നമ്മുടെ മഴക്കാലത്താണ്. പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന ഒരു കാലമാണ് ഈ മഴക്കാലം. മഴക്കാല രോഗങ്ങളെ രോഗകാരണങ്ങളുടെ അടിസ്ഥാനത്തിലും പ്രധാനമായിട്ട് നമ്മൾ മൂന്നായിട്ട് പറയാറുണ്ട്. അതിൽ തന്നെ ജലജന്യ രോഗങ്ങൾ, കൊതുകുജന്യ രോഗങ്ങൾ, മറ്റ് കാരണങ്ങൾ കൊണ്ടുള്ള രോഗങ്ങൾ എന്നിവയൊക്കെയായിട്ടാണ് നമ്മൾ തരംതിരിച്ച് പറയുക. കൃത്യസമയത്ത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുകയും അതുപോലെ തന്നെ അത് മരണത്തിന് വരെ കാരണമൊക്കെ ആകാറുണ്ട്. ഇനി ജലജന്യ രോഗങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള ജലത്തിലൂടെയാണ് ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാറുള്ളത്. കുടിവെള്ളത്തിലൂടെയും മറ്റു രോഗാണു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും. അതിസാരം, വയറിളക്കം, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, വിവിധ തരത്തിലുള്ള മഞ്ഞപ്പിത്തങ്ങൾ, എലിപ്പനി തുടങ്ങിയവയെല്ലാം ജലജന്യ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. എലി ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ മൂത്രത്തിലൂടെയാണ് ഈ എലിപ്പനി പകരുന്നത്. ഇത് വെള്ളത്തിലൂടെ കലർന്നിട്ട് കൂടുതൽ പേരിലേക്ക് വ്യാപിക്കാം.
1: ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നിഷിത കുറുപ്പ്.

0: മഴക്കാല രോഗങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും ഇതിനെക്കുറിച്ച് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷ കുറുപ്പ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
1: മഴയെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം പേടിയുള്ളവരുമാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. മഴക്കാല രോഗങ്ങൾ ആണ് ഈ പേടിയുടെ ആധാരം.

0: വാൾട്ട് വൈറ്റ്മാൻ എന്ന അമേരിക്കൻ കവിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ചിന്തകളെക്കുറിച്ചും നമ്മളുമായി പങ്കുവയ്ക്കുന്നു ജി കെ രാംമോഹൻ.
1: ഞാനിനി ഭാഗ്യം തേടി അലയുകയില്ല, എന്തെന്നാൽ ഞാൻ തന്നെയാണ് എന്റെ മഹാഭാഗ്യം. ഇത് പറഞ്ഞത് വാൾട്ട് വിറ്റ്മാൻ ആണ്. 1819-1892 കാലഘട്ടത്തിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന വിപ്ലവ കവി. കവി എന്നതിനു പുറമെ ഉപന്യാസകാരനും ജേർണലിസ്റ്റും നോവലിസ്റ്റും ഒക്കെയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ കവി അഥവാ പോയറ്റ് ഓഫ് ഡെമോക്രസി എന്ന സവിശേഷ നാമധേയത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരർത്ഥത്തിൽ ജനാധിപത്യം, പ്രകൃതി, സ്നേഹം, സൗഹൃദം എന്നീ മൂല്യങ്ങളെ ആഘോഷിച്ച കവിയായിരുന്നു വിറ്റ്മാൻ. ശരീരത്തിനും ആത്മാവിനും സ്തുതിഗീതങ്ങൾ ആലപിച്ച വിറ്റ്മാന്റെ കവിതകൾ അനന്തമായ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. നിരാശ ഒരിക്കലും അദ്ദേഹത്തിന്റെ വിഷയം ആയിരുന്നില്ല.

അനശ്വര പ്രഭാഷകനായിരുന്ന ഹെൻറി ബീച്ചർ ഒരിക്കൽ പറഞ്ഞു, അവ്യക്തമായ കുറെ ആഗ്രഹങ്ങളല്ല ജീവിതത്തോളം നീണ്ട സമരമാണ് നമ്മെ ധീരരാക്കുന്നത് എന്ന്. വാൾട്ട് വിറ്റ്മാന്റെ കവിതകളുടെ സാരാംശം ഹെൻറി ബീച്ചറുടെ വാക്കുകളുമായി ഏറെ ചേർന്ന് നിൽക്കുന്നു. പേപിടിച്ചൊരീ ലോകത്തിൽ നിന്നിതാ പേടിയോടെ പിൻവാങ്ങുകയാണു ഞാൻ, സർവ്വതും വെന്തരിക്കുന്ന കാട്ടുതീ സംഹരിക്കുന്നു സ്വപ്നങ്ങൾ കൂടിയും എന്നെഴുതിയത് കവി മുല്ലനേഴിയാണ്. മുല്ലനേഴി നിരാശയുടെ കവിയല്ല. ഏതു സന്ദർഭത്തിലാണാവോ അദ്ദേഹം ഈ കവിത എഴുതിയത് അറിയില്ല. എന്തായാലും കവിയുടെ മനസ്സ് അതെഴുതിയ നിമിഷത്തിൽ വല്ലാതെ നൊന്തിട്ടുണ്ടാവണം. ബന്ധങ്ങളിലെ അകലം ശരിക്കും മാനസികമായ ദൂരമാണ്. അടുത്തിരിക്കുമ്പോഴും അകലത്തായിരിക്കുന്നവരാണ് ചിലർ, അകന്നിരിക്കുമ്പോഴും മനസ്സുകൊണ്ട് ഏറെ അടുത്തിരിക്കുന്നവരുമുണ്ട്. അടുപ്പം കേവലം ചർമ്മ സ്പർശമല്ല, ഹൃദയസ്പർശമാണ്. അതിൽ നിരീക്ഷണവും അനന്താതിശായിയായ ശ്രദ്ധയും കരുതലുമുണ്ട്. പറയാത്ത വാക്കുകളുടെ അന്തരർത്ഥങ്ങൾ പോലും അത് അന്തരിന്ദ്രിയം കൊണ്ട് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് അതിന്. പറഞ്ഞ വാക്കുകളുടെ പറയാത്ത അർത്ഥ തലങ്ങളിലൂടെ സഞ്ചരിച്ച് അതിനെ ഹൃദ്യമായ അനുഭവത്തിലെത്തിക്കുന്നത് നാം തിരിച്ചറിയും. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുന്നത് നന്ന്. നിതാന്ത മൗനത്തിൻ്റെ പിന്നാമ്പുറം ശബ്ദമുഖരിതമാണ് എന്നതാണ് ആദ്യത്തേത്. ശബ്ദ കോലാഹലങ്ങളുടെ പിന്നിൽ മൗനം ഉറഞ്ഞുകൂടിയ നിസ്സഹായത തളം കെട്ടിക്കിടപ്പുണ്ട് എന്നത് രണ്ടാമത്തേത്.

പ്രിയമുള്ളവരെ, നാലു മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇത്രയും സമയം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാനായിരുന്നു, ഷാജി ജോസഫ്. വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ ബൈ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ വിവിധ മേഖലകളിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പ്രധാനമന്ത്രി. ഉത്തർപ്രദേശിലെ ചാന്ദി നഗറിൽ എയർഫോഴ്സ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച മറൂൺ ബെററ്റ് സെറിമോണിയൽ പരേഡോടെ ഇന്ത്യൻ വ്യോമസേനയുടെ സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേറ്റീവുകളുടെ പരിശീലനം വിജയകരമായി പൂർത്തിയായി. സ്കൂൾ പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിച്ചതായി പുതിയ വിദ്യാഭ്യാസ മന്ത്രി എം ഷംസുദ്ദീൻ. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായ ജൂൺ 1 മുതൽ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങിയ ആഭ്യന്തര വകുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ ദി നോർക്കോ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി എന്നിവരെ സന്ദർശിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ 12 കോടി രൂപയുടെ 1 സമ്മാനം, VV 1354-52 എന്ന ടിക്കറ്റിന് ലഭിച്ചു. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിനാണ് 1 സമ്മാനം. ഈ മാസം 27 വരെ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാലിക്കറ്റ് സർവകലാശാല ഈ അധ്യയന വർഷത്തെ ബി എഡ് കൊമേഴ്സ്, ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ 3.
1: FM പ്രധാന വാർത്തകൾ.

0: சமயம். ട്രെയിൻ നമ്പർ 1634 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, ട്രെയിൻ നമ്പർ 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, ട്രെയിൻ നമ്പർ 56611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നാട്ടുവൃത്താന്തം വായിക്കുന്നത് ഷാജി ജോസഫ്. കീഴ്പറമ്പ് പഞ്ചായത്ത് നീന്തൽ പരിശീലനങ്ങൾക്കായി നിർമ്മിക്കുന്ന പുളിക്കൽ കുളത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.വി. റംല ബീഗം നിർവഹിച്ചു. മണ്ണെടുപ്പ് ആദ്യഘട്ടത്തിൽ നടക്കും. 40 മീറ്റർ നീളത്തിലും 20 മീറ്റർ വീതിയിലുമാണ് കുളം നിർമ്മിക്കുന്നത്. തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ തുക വകയിരുത്തി. കോട്ടക്കൽ നഗരസഭയുടെ നേതൃത്വത്തിൽ അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പ്രീ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ആദ്യകാല ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കോട്ടക്കൽ നഗരസഭാധ്യക്ഷൻ കെ.കെ. നാസർ ഉദ്ഘാടനം ചെയ്തു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി. തിരുവനന്തപുരം റിലേ.

കേന്ദ്രം ഇദാനീം സംസ്കൃത കാര്യക്രമഃ ഭവതി. അദ്യതന സംസ്കൃത കാര്യക്രമേ സംസ്ഥാന കലോത്സവേ പ്രഥമശ്രേണി പ്രാപ്താഃ വിവിധ സ്പർദ്ധാഃ അവതാരയന്തേ. പ്രഥമം വയം ഏകം അഷ്ടപദി ശൃണുമഃ. സുപ്രീത പീതാംബരം ഇതി സർഗാത് കിസലയ ശയനം ഇതി അഷ്ടപദി പ്രസ്തൗതി ഗൗതം എ.

ആഭര നിർഭര സ്മര പരവശകൂത സ്വീത സ്മിത.

നിക്ഷിപ്ത ക്ഷീവാച ഹരിപ്രിയ ആ

0: ഇദാനീം ഉപന്യാസ രചനാ പ്രതിയോഗിതായാം സുലിഖിതം ഭാരതീയ വിജ്ഞാന പരമ്പര സംസ്കൃത ഭാഷാ ച ഇതി വിഷയമധികൃത്യ പ്രഭാഷണം പ്രസ്തൗതി അപർണ എസ് പൈ.
1: ഭാരതീയ വിജ്ഞാന പരമ്പര സംസ്കൃത ഭാഷാ ച ആധുനികീകരണസ്യ ഔദ്യോഗികീകരണസ്യ വിജ്ഞാന വിസ്ഫോടസ്യ ച അസ്മിൻ യുഗേ അസ്മാകം ഭാരതദേശഃ വിശ്വമണ്ഡലേ അഗ്രഗണ്യം സ്ഥാനം ഭജതി. അസ്യ പ്രഗതേഃ മുഖ്യ കാരണം തു അത്രത്യാഃ കർമ്മോന്മുഖാഃ യുവാനഃ മേധാവിനഃ ഛാത്രാശ്ച സന്തി. അദ്യ വൈയക്തിക ആരോഗ്യശാസ്ത്ര സാങ്കേതിക സമ്പത്തി മണ്ഡലേഷു ഭാരതീയാഃ സ്വകീയ മുദ്രാം അങ്കയന്തി. അയം ഭാരതദേശഃ വേദാന്ത പണ്ഡിതാനാം ശാസ്ത്ര പാരംഗതാനാം തത്വചിന്തകാനാം ച ജന്മനാ പവനഃ അസ്തി. മാതാ ഭൂമിഃ പുത്രോഹം പൃഥിവ്യാഃ ഇതി വേദസൂക്തി മനുസൃത്യ അസ്മത് പൂർവജാഃ ഇമാം വസുന്ധരാം മാതൃരൂപേണ പൂജിതവന്തഃ. അസ്മാകം മഹത്തര ആശയ സംഹിത ജീവന ശൈലീം ച വീക്ഷ്യ പാശ്ചാത്യ ജഗത് അഭി വിസ്മയേന സ്തബ്ധം ഭവതി. കിന്തു അദ്യ കിം ജായമാനമസ്തി ദുർദൈവേന അദ്യതന യുവ പരമ്പര സുഖഭോഗാനാം ആഡംബര വസ്തുനാം പാശ്ചാത്യ സംസ്കാരാണാം ച അന്തവാഹനം കരോതി. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതപി ഗരീയസി ഇതി കാലജയീ വചനം വിസ്മൃത്യ തേ പാശ്ചാത്യ മരീചികായാഃ പൃഷ്ടതഃ ധാവന്തി. സ്വീയാം സമൃദ്ധാം ഭാരതീയ വിജ്ഞാന പരമ്പരാം വിസ്മൃത്യ ഏവ ഏഷഃ പ്രമാദഃ ഭവതി. സാമാജിക പരിവർത്തനം. അദ്യതന സമാജി കാണിച്ചന ദുഃഖദാ ദൃശ്യാണി വയം പശ്യാമഃ. കേചന ഛാത്രാഃ യുവാനശ്ച ഉന്മാദക വസ്തുനാം വ്യസനേ നിമഗ്നാഃ സന്തി. ഏതേന ന കേവലം തേഷാം ആരോഗ്യം നശ്യതി അപിതു പാരിവാരികം സൗഖ്യം മാനസികോല്ലാസഃ ഉജ്ജ്വല ഭവിഷ്യം ച അപഹൃതം ഭവതി. അസ്മാകം പ്രഥമ പ്രധാനമന്ത്രിണ ജവഹർലാൽ നെഹ്റു മഹോദയേന ഉക്തം യത് ഭാരതസ്യ ഉന്നതിഃ സ്ത്രീണാം യുവാനാം ച സാമാജിക ആർത്ഥിക പ്രഗതൌ നിഹിത അസ്തി ഇതി. ഏതാദൃശീം കുപ്രവൃത്തിം നിവാരയിതും പുസ്തക പഠനം കലാക്രീഡാ കൗശലാനാം വികാസഃ സർഗാത്മക കാര്യാണി ച ആവശ്യകാനി. സാഹിത്യം തു കേവലം മനോരഞ്ജനായന അപിതു സമാജ പരിവർത്തനായ മഹൌഷധം ഭവതി. യദാ വയം സാഹിത്യസ്യ ചർച്ചം കുർമഃ തദാ അസ്മാകം മനസി ആദിഭാഷായാഃ സംസ്കൃതസ്യ സ്മരണം സ്വാഭാവികം. സംസ്കൃതം നാമ ദൈവീ വാക്ക് ഇതി പ്രസിദ്ധം. ഇയം ഭാഷ അമരവാണി ഗീർവാണ ഭാരതി ഇതി ച നാനാ നാമാഭിഃ വിശ്വസ്മിൻ പ്രതിഥ അസ്തി. അസ്യാം ഏവ ഭാഷായാം അസ്മാകം വിജ്ഞാന പരമ്പര നിഹിത അസ്തി. വിജ്ഞാന പരമ്പര അസ്മാകം രാഷ്ട്രസ്യ പ്രഗതേഃ മൂലസ്തംഭഃ അസ്മാകം സംസ്കൃതിഃ അതുല പൈതൃകത ച അസ്തി. ഗണിത ജ്യോതിഷ സാഹിത്യ വാസ്തു ശില്പകലാ മണ്ഡലേഷു അസ്മാകം പൂർവജാഃ വിശ്വഗുരവഃ ആസൻ. വിജ്ഞാനക്ഷേത്രേ ദൃഷ്ടിം പാദയാമ

0: മഹാ ചെയ്ത് ആര്യഭടസ്യ ആര്യഭടീയം, ഭാസ്കരാചാര്യസ്യ ലീലാവതി, വരാഹമിഹിരസ്യ ബൃഹത് സംഹിത ഇത്യാദയഃ കാലജയിനഃ ഗ്രന്ഥാഃ അദ്യാപി അസ്മാൻ മാർഗദർശയന്തി. ശൂന്യസ്യ ആവിഷ്കാരേണ വിശ്വം വിസ്മിതം കൃതവാൻ ആര്യഭടഃ ഭാരതീയ ഗണിതശാസ്ത്രസ്യ ജനകഃ ഇതി ഖ്യാതഃ അസ്തി. അതഃ സംസ്കൃതം കേവലം ഭാഷാ ന, അപിതു ഭാരതസ്യ പ്രാണഭൂത ജീവധാര അസ്തി. ആധുനിക വൈജ്ഞാനിക ചിന്തനം. ഇയം ഭാഷ അദ്യാപി ഭാരതീയാനാം ഹൃദയേഷു അമൃതവാഹിനി ഇവ പ്രവഹതി. അദ്യതന സാങ്കേതിക യുഗേപി അസ്യാഹ മഹത്വം സ്വീകൃതം അസ്തി. വിശ്വപ്രസിദ്ധ നാസ സദൃശി സംസ്ഥ അപി ശോധകാര്യേഷു കഥയതി യത് സംഗണകതന്ത്രാംശ്ചേ കൃതേ സംസ്കൃതം ഭാഷാശാസ്ത്ര ദൃഷ്ട്യ അത്യന്തം യോഗ്യ ഭാഷ ഇതി. പര്യാവരണം നാരീ സുരക്ഷാ ച വിദ്യാ ദദാതി വിനയം ഇതി അസ്മാകം ധേയവാക്യം. പര്യാവരണ രക്ഷണസ്യ വിഷയേ അസ്മാകം പൂർവജാനാം ദൃഷ്ടിഹി അതീവ വൈജ്ഞാനികീ ആസീത്. മത്സ്യപുരാണേ ഉക്തം ദശകൂപ സമവാപി ദശവാപി സമോഹ്രദഃ ദശഹ്രദ സമപുത്രഃ ദശപുത്ര സമോദ്രുമഃ. അനേന ജ്ഞായതേ യത് അസ്മാകം പൂർവജാഃ വൃക്ഷാൻ പുത്രരൂപേണ പരിപാലിതവന്തഃ. തഥൈവ സമാജസ്യ ആധാരഭൂതായാഃ നാര്യാഃ വിഷയേ കുത്രചിത് ഉക്തം യത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഃ ഇതി. അസ്മാകം പ്രിയം കേരള സംസ്ഥാനമപി ശിക്ഷ കല ആരോഗ്യ സാങ്കേതിക മണ്ഡലേഷു അദ്യ വിശ്വപടലേ അഗ്രഗണ്യം വർത്തതേ. ആദിശങ്കരാചാര്യഃ മേൽപത്തൂർ നാരായണ ഭട്ടപാദഃ ഗണിതശാസ്ത്രജ്ഞഃ സംഗമഗ്രാമ മാധവഃ ഇത്യാദയഃ മഹാന്തഃ അസ്മാകം ഗൗരവം. ഏതേഷാം സർവേഷാം ജ്ഞാനസ്യ ആധാരഃ സംസ്കൃതഭാഷാ ഏവ ആസീത്. അതഃ ഉപസംഹാരേ അഹം വദാമി സംസ്കൃതം ന കേവലം ഭാഷ അപിതു സാ അസ്മാകം ഭവിഷ്യസ്യ ആധാരശില അസ്തി. യദാ വയം സ്വകീയം പൈതൃകം വിജ്ഞാനം സംസ്കൃതമാധ്യമേന ജാനീമഃ തദൈവ വയം പൂർണ്ണരൂപേണ ഉന്നതാഃ ഭവിഷ്യാമഃ. സർവേ ഭവന്തു സുഖിനഃ ഇതി ഉദാത്തഭാവം അംഗീകൃത്യ വയം സർവേ ഭാരതസ്യ ഏതാം മഹതീ ജ്ഞാന പരമ്പരാം സംരക്ഷാമഃ. ധന്യവാദഃ.
1: ഏതാവത് പര്യന്തം ഭവദ്ഭിഹി ശ്രുതം സംസ്ഥാന കലോത്സവേ പ്രഥമശ്രേണീം പ്രാപ്താനാം വിവിധ സ്പർദ്ധാനാം അവതരണം സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.
2: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: എൽ ഇ ഡി ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: ആകാശവാണി ഇപ്പോൾ പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് ആർ മധുകുമാരൻ നായരും സംഘവും.
5: ഹരഹരാ ശിവ ശിവ ശിവശങ്കരാ

പാട്ടുകളത്തിൽ ഇന്ന് തോറ്റം പാട്ട് അവതരിപ്പിച്ചത് ആർ മധുകുമാരൻ നായരും സംഘവും. പങ്കെടുത്തവർ സുരേന്ദ്രൻ നായർ എം, അനീഷ് എം എസ്, കിഷോർ എ ജെ.

വഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം ചിത്രം ചാമരം.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
1: ഭക്തിഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് എസ് സരസ്വതി. ആദ്യഗാനം ഏകരതനം വാരണവദനം.

ആകാശവാണി ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, 8:00 നാടകം പെയ്ത്ത് 1 ഭാഗം, രചന ആദിത് കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ അജ്മൽ ദേവദത്തൻ, നിതീഷ് ധർമ്മരാജൻ, ഷാഹിനാസ് അബ്ദുൾ സമദ്, ഷീബ കെ നായർ, ശിൽപ പി പ്രസാദ്, ഗ്രീറ്റ യൂജിൻ, ജയന്തി കൃഷ്ണ തുടങ്ങിയവർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, ഇതിൽ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി, രചന അജ്മൽ എൻ എസ്, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, തിരുവിഴ വിജു എസ് ആനന്ദ് വയലിൻ, കോട്ടയം ജി സന്തോഷ് കുമാർ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം, 11:00 സ്പോട്ടൈൽ പരിപാടിയുടെ മലയാള പരിഭാഷ, 11:15 മുതൽ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് ഡൽഹി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം, സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്, 6:00 ഉഷമലരി, സി ജെ മണ്ണുമൂടി എഴുതിയ ഞാവൽപ്പഴങ്ങൾ എന്ന കവിത ആലാപനം വിഷ്ണു പ്രദീപ്, 6:10 അറിയിപ്പുകൾ, 6:15 ഉദയഗീതം ഉണ്ണിമേനോൻ പാടിയത്, 6:30 പ്രഭാതപേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവേട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 27 ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം, രചന ദേവദാസ് ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദ് വർമ്മ, പഠിക്കുന്നത് ആര്യ എം ജി. 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, വനസംരക്ഷണ നിയമം 1980 അഡ്വക്കേറ്റ് ഡോക്ടർ അരുണ ബി കെ സംസാരിക്കുന്നു, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 ബാലലോകം, തിരുവനന്തപുരം നെടുമങ്ങാട് അമൃതകൈരളി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ, 11:30 എന്തരോ മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, ഇതിൽ പഴനി സുബ്രഹ്മണ്യപിള്ള 2 ഭാഗം, 12:00 ഏകധാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, മോഹാലസ്യം അറിയേണ്ട

കാര്യങ്ങൾ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് രഞ്ജിനി, 2:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി, 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ചുള്ള ഒരു പ്രക്ഷേപണ പരമ്പര ചെമ്പൻപാടി, 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 4 മണിക്ക് സായന്തനം ഡോക്ടർ കണ്ണൻ കന്നീറ്റി പങ്കെടുക്കുന്നു, 4:30 സൺഡേ സെലക്ഷൻസ്, 5 മണിക്ക് മൊഴിയുറവകൾ. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത അനുഭവത്തെക്കുറിച്ചും ജയിൽവാസത്തെക്കുറിച്ചും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ പങ്കുവച്ച സ്മരണകൾ. 5:30 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ, എസ് വാഷിംഗ്ടണും സംഘവും പാടിയത്. 5:55 അറിയിപ്പുകൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും. ഇതിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. ഇതിൽ ഷഹസാദ് അവതരിപ്പിക്കുന്ന കഥ, അശ്വതി ധന്യ അവതരിപ്പിക്കുന്ന കവിത. 8 മണിക്ക് നാട്ടുചിന്ത്, പെരുമൺ സജീവ് കുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാടൻപാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട്. 9:30 അക്ഷര സൌരഭം. നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ജി ആർ ഇന്ദുഗോപനുമായി അഭിമുഖം ആദ്യഭാഗം. 10 മണിക്ക് രവിവാസരിയ അഖിൽ ഭാരതീയ സംഗീത് സഭ, ഹരിശങ്കർ ഭട്ടാചാര്യയുടെ സിത്താർവാദനം. 11 മണിക്ക് സുഭാഷിതം, സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.7°C. കുറഞ്ഞ താപനില 25.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C. കുറഞ്ഞ താപനില 26.1°C. കാലാവസ്ഥാ അറിയിപ്പ് സമാപിച്ചു.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
1: അക്കാദമിക് ഗവേഷകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ലധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൌകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിൽ

0: സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM-ന്റെ പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്ടുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM-ന്റെ പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM-ന്റെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂറിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi and US Secretary of State Marco Rubio today discussed sustained progress in the India-US Comprehensive Global Strategic Partnership and issues related to regional and global peace and security. Mr. Rubio called on the Prime Minister at Seva Teerth in New Delhi this afternoon. Mr. Modi said in a social media post that India and the US will continue to work closely for the global good. External Affairs Minister Dr. Jaishankar and NSA Ajit Doval were also present during the meeting. The Prime Minister's office said in a statement that Secretary Rubio briefed Mr. Modi on the sustained progress in bilateral cooperation across a wide range of sectors, including defence, strategic technologies, trade and investment, energy security, connectivity, education and people-to-people ties. Mr. Rubio shared US perspective on various regional and global issues, including the situation in West Asia. The Prime Minister reaffirmed India's consistent support for peace efforts and reiterated the call for peaceful resolution of the conflicts through dialogue and diplomacy. Prime Minister Narendra Modi has emphasized that government jobs serve as a vital means to improve and ease the lives of citizens. He made these remarks while addressing the 19th Rozgar Mela through video conferencing today. The Prime Minister highlighted that the world is eager to be a part of India's growth journey. He said the country is also partnering with the various countries of the world aimed at providing opportunities, employment and global exposure to the youth of the nation.
3: दुनिया भारत के युवाओं और भारत की टेक्नोलॉजिकल प्रोग्रेस को लेकर बहुत उत्साहित है. आज दुनिया भारत की विकास यात्रा का हिस्सा बनना चाहती है. भारत भी दुनिया के अलग अलग देशों के साथ पार्टनरशिप कर रहा है. इसका उद्देश्य यही है कि भारत के युवाओं को अवसर मिले, रोजगार मिले, उनका सामर्थ्य खिल उठे। साथ साथ मैं चाहता हूं मेरे देश के नौजवानों को ग्लोबल एक्सपोजर भी मिले।
2: Commerce and Industry Minister Piyush Goyal today said India continues to witness strong economic fundamentals and robust export growth amid global turbulence. He said the pace of export growth recorded in April has continued into May, reflecting the resilience of the Indian economy amid global adversities. Briefing media in New Delhi, Mr. Goyal highlighted that the government has absorbed the burden of elevated fertilizer prices to protect farmers from rising input costs. Petroleum and Natural Gas Minister Hardeep Singh Puri today informed that Oil India Limited has successfully unlocked a new gas-bearing pay zone in the Dandewala field in Rajasthan. In a social media post, Mr. Puri said the flow of natural gas for the first time from the shallower Sano formation at nearly 25,000 standard cubic meters per day marks a significant achievement. In China, the death toll due to a gas explosion in a coal mine in Shanxi province has risen to 90. The gas explosion occurred at the Liu Shenyu coal mine in Qinyuan County yesterday. The state media reported that 201 miners have so far been rescued, while rescue efforts are ongoing. The Ayushman Bharat scheme will start in West Bengal from July this year. Chief Minister Shubhendu Adhikari announced this in Kolkata today after a virtual meeting with Union Health Minister J.P. Nadda. The existing beneficiaries under the state health scheme Swasthya Sathi will be incorporated into the Ayushman Bharat scheme. The Memorandum of Understanding in connection with the Ayushman Bharat Arogya Mandir will be signed in June in New Delhi. In wrestling, Indian grapplers Suraj Vashisht and Sagar Singh advanced to the finals of the men's Greco-Roman categories at the Asian Under-23 Wrestling Championships in Da Nang, Vietnam today, assuring India of at least two silver medals. In the 60-kilogram category, Suraj Vashisht edged past Kyrgyzstan's Nuristan Syrkulov 3-2 to book his place in the final. He will now take on Aybek Aitbekov of Kazakhstan in the gold medal clash. In the 67-kilogram category, Sagar Singh registered a commanding 4-0 victory over Saudi Arabia's Munthir Abdullah Ejandu in the semi-final. And with that, we end this news bulletin.
4: ജില്ലാ വൃത്താന്തം ഇന്ന് ആലപ്പുഴ ജില്ല.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന്റെ പുനർനിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ യാത്രക്കാർ ദുരിതത്തിലാണ്. പാലത്തിന്റെ തെക്കേക്കരയിലും വടക്കേക്കരയിലും വഴിതിരിച്ചുവിട്ട റോഡുകൾ കല്ലും ചെളിയും നിറഞ്ഞ് ദുരിത കുഴികളായി മാറി. തിരഞ്ഞെടുപ്പിന് ശേഷം ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയും കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല. ആലപ്പുഴ എസ് ടി വി സ്കൂൾ മുതൽ നഗരസഭയുടെ ലൈബ്രറി വരെയുള്ള ഭാഗത്തെ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി. പാലത്തിന്റെ തെക്കേക്കരയിലെ റോഡ് അടുത്തിടെയാണ് തുറന്നത്. ഈ റോഡ് ഇപ്പോൾ തോട് പോലെ കിടക്കുകയാണ്. ഇതിനിടയിൽ ഈ റോഡിലൂടെ കുടിവെള്ള വിതരണത്തിലുള്ള പൈപ്പ് ലൈൻ വലിച്ചത് ദുരിതം ഇരട്ടിയാക്കി. കുട്ടനാട്ടിലെ എടത്വയിൽ തോട്ടിൽ മുങ്ങിത്താഴ്ന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയെ സാഹസികമായി സുഹൃത്തുക്കൾ രക്ഷിച്ചു. പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെയാണ് കൂട്ടുകാരായ ഷാരോണും മൈക്കിളും ചേർന്ന് രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം കൂട്ടുകാരുമൊത്ത് പന്ത് കളിച്ച ശേഷം സമീപത്തെ തോട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. ആലപ്പുഴ ജില്ലയിലെ പോലീസ് ഓഫീസർമാർക്കായി ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ജില്ലാ റൈഫിൾ ക്ലബിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി എൻ മോഹനേന്ദ്രൻ നിർവഹിച്ചു. 2018 പ്രളയത്തെ തുടർന്ന് മടവീഴ്ചയുണ്ടായ കുട്ടനാട്ടിലെ കനകാശ്ശേരി പാടശേഖരം കൃഷിയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനൊരുങ്ങിയിരിക്കുകയാണ് കർഷകരും നാട്ടുകാരും. പ്രളയത്തിന് ശേഷം നാളിതുവരെയായി കർഷകർക്ക് പാടശേഖരത്ത് കൃഷി ഇറക്കാനോ വിളവെടുപ്പ് നടത്താനോ കഴിഞ്ഞിട്ടില്ല. ശക്തമായ പുറംബണ്ട് ഇല്ലാത്തതിനാൽ ചെറിയ വെള്ളപ്പൊക്കത്തിന് പോലും മടവീഴ്ചയുണ്ടാകും. ഇതിന് പരിഹാരം തേടി പലതവണ നിവേദനം നൽകിയിട്ടും ആരും സഹായിച്ചില്ല. കൃഷി മുടങ്ങിയതിനാൽ കർഷകരും ദുരിതത്തിലാണ്. നവഭാരത ശില്പിയായിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെന്ന് ഡി സി ജി

0: പ്രസിഡന്റ് ബി ബാബു പ്രസാദ് പറഞ്ഞു. രാജീവ് ഗാന്ധിയുടെ 35th രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് DCC സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിൽ സഹകരണ വകുപ്പിന് കീഴിലുള്ള കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റുഡന്റ് മാർക്കറ്റ് ആലപ്പുഴ മുല്ലക്കൽ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം തുടങ്ങി. 10 മുതൽ 40% വരെ വിലക്കുറവിൽ പഠനോപകരണങ്ങൾ ലഭിക്കും. ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓമനക്കുട്ടൻ ആദ്യ വിൽപ്പന നടത്തി. റീജിയണൽ മാനേജർ കുരുവിള സി മാത്യു, കൌൺസിലർ സതി ദേവി എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴയിലെ നൂറിനാട് പ്രദേശത്തെ കാട്ടുപന്നിയുടെ ആക്രമണം തുടരുന്നു. കഴിഞ്ഞ ദിവസവും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. എരിമക്കുഴി അരുണാലയത്തിൽ സദാശിവനെയാണ് കാട്ടുപന്നി കുത്തിയത്. പകൽ സമയത്തെ വാഴയ്ക്കും ചേമ്പിനും തടമെടുത്ത് വളം ചെയ്യുമ്പോഴായിരുന്നു സംഭവം. 6 ദിവസം മുമ്പ് കർഷകനായ നൂറിനാട് സ്വദേശി ശിവശങ്കരൻ പിള്ളയെയും കാട്ടുപന്നി ആക്രമിച്ചിരുന്നു. ആലപ്പുഴയിലെ ദേവികുളങ്ങര പ്രദേശത്തെ തീരപ്രദേശത്തുള്ള ഡ്രഡ്ജിംഗ് ഒരറിയിപ്പുണ്ടാവുന്നവരെ നിർത്തിവെക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശം ലംഘിച്ച് ഡ്രഡ്ജിംഗ് നടത്തിയതോടെ മന്ത്രി എം ലിജു ജലവിഭവ വകുപ്പ് മന്ത്രിയോട് ഇടപെടാൻ ആവശ്യപ്പെടുകയായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിനായാണ് കായലിൽ നിന്നും മണൽ ഡ്രഡ്ജ് ചെയ്യുന്നത്. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യാഴാഴ്ച സ്ഥലം സന്ദർശിച്ചിരുന്നു. ഡ്രഡ്ജിംഗ് മൂലം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് പരാതിയും ലഭിച്ചു. കായലിൽ നിന്നുള്ള മണ്ണെടുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കും ദുരിതമായി മാറിയിട്ടുണ്ട്. വായനയുടെ പ്രസക്തി കുറഞ്ഞെന്ന് പറയുന്നത് വായിക്കാത്തവരാണെന്ന് മുൻമന്ത്രിയും MLA ജി സുധാകരൻ പറഞ്ഞു. മാതൃഭൂമി ആലപ്പുഴ യൂണിറ്റ് മുൻ ബ്യൂറോ ചീഫ് ജോയ് വർഗീസിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം മാതൃഭൂമി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ രജി ആർ നായർക്ക് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രിയ ശ്രോതാക്കളെയാറി ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. ഇതിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ

ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496556321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

കോഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: സമയം 6 മണി കഴിഞ്ഞ് 19:55. ഇനി അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രുയന്താം. പ്രവാചകഃ ലളിത് മോഹനഃ തിവാരി. ആദൌ മുഖ്യവാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 21st ആജീവികാമേലകെ അദ്യ പ്രശാസനസ്യ വിഭിന്ന വിഭാഗേഷു സംസ്ഥാസു ച നവനിയുക്തേഭ്യ 150,000 യുവകേഭ്യ നവനിയുക്തിപത്രാണി പ്രദത്താനി. ബീഹാര പ്രശാസനേന ഘോഷിതം യത് ആഗാമിഷു 5 വർഷേഷു രാജ്യേ 1,00,000 ശിക്ഷകാണാം നിയുക്തിഃ ഭവിഷ്യതി. കേന്ദ്രീയ മാധ്യമിക് ശിക്ഷാ പരിഷദ് ഇത്തനേന ദ്വാദശി കക്ഷായാഹ വാർഷിക പരീക്ഷായാഹ ഉത്തരപുസ്തികാനാം പ്രതിലിപിം പ്രാപ്തും ആവേദനസ്യ അന്തിമാ തിഥി 1 ദിവസപര്യന്തം വർദ്ധിത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ അമേരിക്കാ ദേശസ്യ വിദേശമന്ത്രി മാർക്കോ റൂബിയോ ചോ ഭാരത അമേരിക്ക വ്യാപക വൈശ്വിക രണനീതിക സന്ധിം സുദൃഢയിത്തും ചർച്ചാം കൃതവന്തൌ. വിശ്വ സ്വാസ്ഥ്യ സംഘടനേന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ ദേശേ ഇബോള സംക്രമണസ്യ ബുന്ദി ബുഗ്യു പ്രഭേദസ്യ സാർവജനിക സ്വാസ്ഥ്യ സംഘടനം രാഷ്ട്രീയസ്തരേ ഉച്ചതഃ അതീവ ഉച്ചസ്തരേ വർദ്ധിതം. അപ്പി ച IPL 20th ക്രിക്കറ്റ് ക്രീഡാ സ്പർദ്ധായാം അദ്യ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് ദലയോ മധ്യേ ലക്നൌ നഗരേ സ്പർദ്ധാ ഭവിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 21st ആജീവികാമേലകെ അദ്യ പ്രശാസനസ്യ വിഭിന്ന വിഭാഗേഷു സംസ്ഥാസു ച നവനിയുക്തേഭ്യ 150,000 യുവകേഭ്യ നിയുക്തിപത്രാണി പ്രദത്താനി. ഏതത് ആജീവികാമേലകം സമ്പൂർണേ ദേശേ 47 വിഭിന്ന സ്ഥാനേഷു ആയോജിതഃ ആസീത്. സമ്പൂർണദേശാ ചൈനിതാഃ ഏതേ നൂതന കർമ്മചാരിണഃ റെയിൽമന്ത്രാലയേ ഗൃഹമന്ത്രാലയേ സ്വാസ്ഥ്യ പരിവാര കല്യാണ മന്ത്രാലയേ ഉച്ചശിക്ഷാ വിഭാഗേ ച ഇത്യാദിഷു വിഭിന്ന മന്ത്രാലയേഷു വിഭാഗേഷു ച സ്വസേവാഃ പ്രദാസ്യന്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവദത് യത് പ്രശാസനിക നിയുക്തയഃ നാഗരികാണാം ജീവനം ശ്രേഷ്ഠതരം സുലഭതരം ച കർത്തും മഹത്വപൂർണം സാധനം അസ്തി. പ്രധാനമന്ത്രി അവദത് യത് രാഷ്ട്രേണ സ്വീയ കർമ്മയോഗീഷു വിശ്വാസഃ പ്രദർശിതഃ അസ്തി. അധുനാ തേഷാം ദായിത്വം അസ്തി യത് തേ സ്വീയയ നിഷ്ഠയ സദാചാരേണ ദൈനിക

0: विषयिष्यति। केन्द्रीय माध्यमिक शिक्षा परिषद CBSE इत्यनेन द्वादशी कक्षायाः वार्षिक परीक्षायाः उत्तरपुस्तिकानां प्रतिलिपिं प्राप्तुम् आवेदनस्य अन्तिमा तिथिः एकदिवस पर्यन्तं वर्धिता। पूर्वम् एषा तिथिः अद्य यावत् आसीत्। CBSE इत्यनेन उक्तं यत् गतदिनेभ्यः जालपुटे अभूतपूर्व परिचालन भारस्य तथा अनधिकृत हस्तक्षेपस्य अनेक प्रयत्नानां कारणेन जालपुटस्य कार्ये व्यवधानम् उत्पन्नम्, अतः एषः निर्णयः स्वीकृतः। CBSE इत्यनेन सूचितं यत् छात्राः स्वस्य उत्तरपुस्तिकानां प्रतिलिपिं प्राप्य अंकानां सत्यापनस्य अथवा पुनर्मूल्यांकनस्य अग्रिमचरणाय आवेदनं कर्तुं द्विदिनात्मकं समयं प्राप्स्यन्ति। सहैव अभ्यर्थिनः विस्तारित समयसीमायाः सम्यक् उपयोगं कृत्वा प्रक्रियां सम्पूर्णां कुर्वन्तु इति। अमेरिकादेशस्य विदेशमन्त्री मार्को रूबियो अद्य प्रातः चतुर्दिवसात्मके भारतयात्रा प्रसंगे कोलकातानगरं सम्प्राप्तवान्। द्विपक्षीय सम्बन्धान् सुदृढीकर्तुं सहैव वाणिज्य रक्षा ऊर्जा सुरक्षा प्रौद्योगिकी हिन्द प्रशान्त व्यूहरचना इत्यादिषु क्षेत्रेषु सहयोगस्य विस्तारार्थम् एषा तस्य प्रथमा भारतयात्रा अत्यन्तं महत्वपूर्णा वर्तते। भारते नियुक्तः अमेरिकी राजदूतः सर्जियो गोरः कोलकाता विमानपत्तने रूबियो महोदयस्य स्वागतं कृतवान्। विमानपत्तनात् आगमानन्तरं सः सद्य एव कोलकातानगरस्थं सेंट टेरेसायाः मिशनरीज ऑफ चैरिटी इत्यस्य मुख्यकार्यालयं मदर हाउस तथा बाल आश्रम च दृष्टवान्। विश्व स्वास्थ्य संघटनेन डेमोक्रेटिक रिपब्लिक ऑफ कांगो देशे इबोला संक्रमणस्य बुन्दीबुग्यो प्रभेदस्य सार्वजनिक स्वास्थ्य संकटं राष्ट्रीयस्तरे उच्चतः अतीव उच्चस्तरे वर्धितम्। संघटनस्य महानिदेशिका ट्रेडोस अधानोम घेब्रेसस अवदत् यत् अस्य संक्रमणस्य संकटं सम्प्रति राष्ट्रीयस्तरे अतीवाधिकं, क्षेत्रीयस्तरे अधिकं, वैश्विक स्तरे च न्यूनम् इति मूल्यांकितम् अस्ति। सः स्पष्टीकृतवान् यत् अधुना यावत् द्वयशीति प्रकरणेषु सप्त जनाः मृताः, परन्तु वास्तविक प्रकोपः एतस्मात् बृहत्तरः भवितुं शक्नोति, यतः प्रायः 50+ संदिग्ध प्रकरणानि, 77+ संदिग्ध मृत्यवः च पञ्जीकृताः सन्ति। IPL 20-20 क्रिकेट क्रीडा स्पर्धायाम् अद्य लखनऊ सुपर जायंट्स पंजाब किंग्स दलयो मध्ये लखनऊ नगरे स्पर्धा भविष्यति। स्पर्धेयं सार्धसप्तवादने समारप्स्यते इति वार्ताः।
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നകം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000+ യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്.

യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്കർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്കർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. ചടങ്ങിൽ 137 പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന മൂന്നാമത്തെ വില വർധനവാണിത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിൽ

0: പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർദ്ധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഹോർമൂസ് കടലെടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി വേരോടെ പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സ്റ്റേഷനിൽ എത്തുന്നവരെ മാന്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി.
1: എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് പദ്ധതി വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് തേടുകയാണ്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും.
0: സൈബർ കുറ്റകൃത്യങ്ങൾ, ലോൺ ആപ്പ് തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം, മതപരമായ ഭിന്നത പടർത്തൽ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ കർശനമായി നേരിടും. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്പുകളും ഐടി സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മലപ്പുറം ജില്ലയിലടക്കമുള്ള പ്ലസ് 1 സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SSLC പാസാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: പവർ കട്ടില്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യമുണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നത് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾക്കായി നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. പ്രതിഷ്ഠാദിനമായ 26 രാവിലെ 5 മുതൽ നട അടയ്ക്കുന്ന രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും.

0: ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം.
1: സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ഇപ്പോൾ. നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റും കൂട്ടിയിട്ട് മാലിന്യക്കുന്നായി മാറിയ ഒരിടം മനോഹരമായ പാർക്കായി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ മാലിന്യം കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. മണ്ണും മറ്റു മാലിന്യങ്ങളുമൊക്കെ നീക്കി കൂമ്പാരത്തിലെ വസ്തുക്കൾ തന്നെ ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് മാത്രം പാർക്കിന് രൂപം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉപയോഗശൂന്യമായ ഉന്തുവണ്ടി, കുട്ടികൾ ഉപയോഗിച്ചു പോയ റോബോട്ട്, പലതരം ആക്രി സാധനങ്ങൾ, കുപ്പികൾ, ബൈക്ക്, തുരുമ്പെടുത്ത ഫ്രിഡ്ജ്, പഴയ ബൾബ്, കമാനങ്ങൾ എന്നിവയൊക്കെയാണ് പെയിന്റ് അടിച്ചു മനോഹരമാക്കി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ തരംതിരിച്ചെടുക്കുകയായിരുന്നു. മാലിന്യമുക്ത നഗരം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ നിർദ്ദേശമുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി. കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാന്റെ നേതൃത്വത്തിലാണ് പാർക്കിന്റെ പണി നടക്കുന്നത്.
3: ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് സ്വച്ഛസർവേഷൻ 2026 ഭാഗമായിട്ടാണ്. കുറച്ചുകൂടെ പണി നമുക്ക് ബാക്കിയുണ്ട്, ഫിനിഷിംഗ് വർക്കുകളുടെ ബാക്കിയുണ്ട്. ഇപ്പൊ ഇത്രയും പണികൾ നടന്നതിന് ഏകദേശം 2 സമയം എടുത്തിട്ടാണ്. നമ്മളിതിന്റെ പ്ലാനിംഗ് ഒരു 2 മുമ്പ് തന്നെ തുടങ്ങിയെങ്കിലും ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിട്ട് 2 ആയിട്ടുണ്ട്.
2: റോഡരികിൽ ആളുകൾ ഉപേക്ഷിച്ചു പോയ മദ്യക്കുപ്പികൾ കഴുകി വൃത്തിയാക്കി അലങ്കാര വസ്തുക്കളാക്കി മാറ്റി. സ്ലാബുകൾ ഇരിപ്പിടങ്ങളായി. ബോട്ടിലുകളും ടിന്നുകളുമൊക്കെ ചെടിച്ചട്ടികളായും മാറ്റി. സ്ഥലമുണ്ടെങ്കിൽ കുട്ടികൾക്കായി ഊഞ്ഞാലും ഓപ്പൺ ജിമ്മും ഒരുക്കും. ആളുകൾക്ക് നിശ്ചിത സമയം വരെ വന്നിരിക്കാൻ സാധിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താനും ആലോചനയുണ്ട്. പാർക്കിൽ തണലിനായി മരം വയ്ക്കുന്ന കാര്യവും ആലോചനയിലാണ്. ഇരിക്കാനായി പുൽത്തകിടിയും ഒരുക്കും. എല്ലാ വസ്തുക്കളും പുനരുപയോഗ സാധ്യതയുള്ളതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേസ്റ്റ് വണ്ടർ പാർക്ക്. പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിൽ മൃഗങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന കേരളത്തിലെ ഒരു പാർക്കിനെക്കുറിച്ചാണ് നല്ല വാർത്തയിലിനി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയും ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളിലുമൊന്നായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് തൃശൂർ പുത്തൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. 23 ആവാസ വ്യവസ്ഥകളിലായി 350 ജീവികളാണ് നിലവിൽ പുത്തൂരിലുള്ളത്. മനോഹര

0: മായ പ്രകൃതി ഭംഗിയിൽ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ സ്വൈര്യവിഹാരം നടത്തുന്ന വന്യമൃഗങ്ങളുടെ കാഴ്ച മനസ്സിന് കുളിർമയേകുമെന്നതിൽ സംശയമില്ല. ഗ്ലാസ് മറയ്ക്കപ്പുറം വെള്ളത്തിൽ നീന്തിത്തുടിക്കുന്ന പുലിയും കൂടിന്റെ അഴികളില്ലാതെ തുറന്ന പ്രദേശത്ത് രാജകീയമായി വിലസുന്ന കടുവയുമെല്ലാം പാർക്കിലെത്തുന്നവർക്ക് ദൃശ്യവിസ്മയമൊരുക്കുന്നു. ജയിലഴിക്കുള്ളിലെ ജീവിതം അവസാനിപ്പിച്ചാണ് പല മൃഗങ്ങളും പുത്തൂരിലെ തുറന്നയിടത്ത് എത്തിയിരിക്കുന്നത്. മൃഗങ്ങൾ പുതിയ ഇടത്തോട് ഇണങ്ങിവരുന്നു. പാർക്ക് ഇനിയുമേറെ വിപുലീകരിക്കാനുണ്ടെങ്കിലും 30 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയതിലൂടെ സഞ്ചാരികളും നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പിള്ളിമംഗലത്തെ മൂർത്തിയെടുത്ത മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ഇപ്പോൾ ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. 1976 മുതൽ ആരംഭിച്ച തന്റെ പ്രകൃതി സൌഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന 100 കണക്കിന് മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലന്റ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 ഇനം മാങ്ങകളിൽ 17 എണ്ണവും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. മാവിനങ്ങളുടെ ഒരു വലിയ ജീൻ ബാങ്ക് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശങ്കരൻ നമ്പൂതിരി മാമ്പഴ രുചികൾ തേടിയുള്ള യാത്ര തുടരുന്നത്.
1: കുറച്ച് റബ്ബർ വെച്ചിട്ടുണ്ട്, പിന്നുള്ളത് തെങ്ങ്, കഴുങ്ക്, ജാതി, കുരുമുളക്, പിന്നുള്ള അനവധി തരം പഴവർഗ്ഗങ്ങൾ, ഔഷധസസ്യങ്ങൾ, അങ്ങേറ്റത്തെ വൈവിധ്യമാണ്. ആദ്യം പറഞ്ഞ 4-5 കൊണ്ട് എന്റെ കാർഷിക കുടുംബം എനിക്ക് മിതമായ ഒരു വരുമാനം കിട്ടും. ഞാൻ അതിൽ സംതൃപ്തനാണ്. പൂർണ്ണമായിട്ട് ജൈവ കൃഷിയാണ്. അപ്പോൾ വളം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. ഒരു സൂര്യപ്രകാശത്തിന്റെ ആവശ്യം ഒരു ചെടിക്ക് എത്രത്തോളം ഉണ്ടോ അതിനടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിളകളിൽ വൈവിധ്യം കുറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം വേണ്ടത് തെങ്ങിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കഴുങ്കിനാണ്. പിന്നെ ജാതി. ജാതിയൊക്കെ ആകുമ്പോഴേക്കും ഒരു 60-70% സൂര്യപ്രകാശമേ ഉണ്ട്. അപ്പം ഇതിൽ തന്നെ മാംഗോസ്റ്റ് ഉണ്ട്, കാപ്പി ഉണ്ട്, ഏലുണ്ട്, മിക്ക ഫ്രൂട്ട്സുകളും ഉണ്ട്. അങ്ങനെ മാക്സിമം വൈവിധ്യം കുറഞ്ഞിരിക്കുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് മാവുകൾ കുറെ കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം മാവ് ഇങ്ങനെ അന്യം നിന്ന് പോവുകയാണ്. അതിൻ്റെ പല നാടൻ വെറൈറ്റികളും മിക്ക രാജ്യങ്ങളിലും കളക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കേരളത്തിൻ്റെ തനത് മാവുകളായിട്ടുള്ള ഒരു 450 വെറൈറ്റി ഇതിൻ്റെയൊക്കെ ഒരു ജീൻ ബാങ്ക് ഉണ്ടാക്കുകയാണ്. കാരണം ഇതൊക്കെ അന്യം നിന്ന് പോവുകയാണ്. 150 വെറൈറ്റി പ്ലാവുകളുണ്ട്. പിന്നെ അനവധി തരം പഴവർഗ്ഗങ്ങളുണ്ട്.
0: മാമ്പഴ മഹാത്മ്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയും കൃഷിയിടവും. മാവുകൾക്ക് പുറമെ അടയ്ക്ക, ജാതിക്ക, മറ്റു ഫലവൃക്ഷങ്ങൾ എന്നിവയും ഇദ്ദേഹം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു. താൻ ആർജിച്ചെടുത്ത കാർഷിക അറിവുകൾ ലോകമെമ്പാടുമുള്ള സന്ദർശകർക്കായി പകർന്നു നൽകാൻ ഒരു പ്രത്യേക ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് കൂടി അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സസ്യശാസ്ത്രജ്ഞരും ഗവേഷണ വിദ്യാർത്ഥികളും സ്നേഹപൂർവ്വം സമീപിക്കുന്ന ഒരു മാതൃകാ ജൈവഭൂമി കൂടിയാണ് ഇത്. രാസവളങ്ങൾ പൂർണ്ണമായും അകറ്റി നിർത്തി സൂര്യപ്രകാശത്തെയും കൃഷിയിടത്തിൽ നിന്നുള്ള ജൈവാവശിഷ്ടങ്ങളെയും കാലികളെയും വീട്ടുകുളത്തെയും വീട്ടുകാരുടെ അധ്വാനത്തെയും ആശ്രയിച്ചു മാത്രം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വിളകളാണ് ഈ വീടിന് ചുറ്റുമുള്ള 4 ഏക്കർ കൃഷിയിടത്തിലുള്ളത്. പ്രകൃതിയെ മറക്കുന്ന ആധുനിക ലോകത്ത് വരും തലമുറയ്ക്കായി വൈവിധ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ശങ്കരൻ നമ്പൂതിരിയുടെ ഈ ജീവിതയാത്ര ഏവർക്കും വലിയ പ്രചോദനമാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനം. ഇക്കാര്യത്തിൽ ജപ്പാനെയാകും മാതൃകയാക്കുക. 2 മാസത്തിനകം പഠന റിപ്പോർട്ട് തയ്യാറാകും. മുതിർന്നവരെ എത്രത്തോളം ചേർത്ത് നിർത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹം പരിഷ്കൃതമാകുന്നതെന്നും ഇത് രാജ്യത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. വയോജനങ്ങളെ പരിപാലിക്കാൻ ലോകത്തെന്നുള്ള സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാണ് ജപ്പാനിലേത്. വീട്ടിൽ നിന്ന് അരമണിക്കൂർ കൊണ്ടെത്താവുന്ന പരിധിയിൽ പ്രാദേശിക പരിചരണ കേന്ദ്രങ്ങളും ഡേ കെയർ സെന്ററുകളും ഉണ്ടാകും. നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സാങ്കേതികവിദ്യയും പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ഈ മാതൃകകളൊക്കെ ഉൾക്കൊണ്ട് കേരളത്തിൽ വയോജന പരിരക്ഷ സാധ്യമാക്കിയാൽ സാമൂഹിക സാഹചര്യത്തിൽ തന്നെ ഏറെ മാറ്റമുണ്ടാകും. വിനോദസഞ്ചാരികൾക്ക് ഇനി തുറന്ന ബസ്സിൽ കോഴിക്കോടിന്റെ കാഴ്ചകൾ കാണാം. കോഴിക്കോട് നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ KSRTC ഓപ്പൺ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളായ മാന

അഞ്ചിറ, കോഴിക്കോട് ബീച്ച്, സരോവരം ബയോപാർക്ക് എന്നിവയിലൂടെയാണ് ഈ യാത്ര കടന്നുപോകുന്നത്. തിരുവനന്തപുരം നഗരത്തിലാണ് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആദ്യം ആരംഭിച്ചത്. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഈ സിറ്റി റൈഡ് ബസ്സിൽ മുകളിൽ 36 പേർക്കും താഴെ 28 പേർക്കും സഞ്ചരിക്കാം. മുൻകൂട്ടി ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് യാത്ര സാധ്യമാകുക. തുറന്ന അപ്പർ ഡെക്ക് യാത്രയ്ക്ക് 200 രൂപയും താഴത്തെ ഡെക്കിൽ 100 രൂപയുമാണ് നിരക്ക്. 28 കിലോമീറ്റർ സഞ്ചരിച്ച് നഗരത്തിന്റെ സൌന്ദര്യം ആസ്വദിക്കാനുള്ള സൌകര്യമാണ് ലഭ്യമാകുന്നത്. സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സൌജന്യമായി യാത്രാ സൌകര്യമുണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കാര്യം തത്വത്തിൽ അംഗീകരിച്ചുള്ള ഫയലാണ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം ശ്രീ VD സതീശൻ ആദ്യം ഒപ്പിട്ടത്. സൌജന്യ യാത്രയുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

0: ആകാശവാണി ഇപ്പോൾ നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. ചുറ്റും ഇരുട്ടാണെങ്കിൽ വിഷമിക്കേണ്ട, നമ്മുടെ ഉള്ളിലെ വിളക്ക് തെളിയിക്കാനുള്ള അവസരമാണിത്. നാം തന്നെയാണ് നമുക്ക് വെളിച്ചം. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്: ഇഞ്ചിയിലെ മൃദുചീയൽ രോഗം തടയുന്നതിനും ചെടി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ബയോ ക്യാപ്സ്യൂൾ ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ട് നാം ധാരാളം പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പഴഞ്ചൊല്ല് ഇന്ന് പരിചയപ്പെടാം. വിത്ത് നന്നായാൽ വിളവ് നന്നായി. ഏത് വിളയുടെ കാര്യത്തിലായാലും വിത്ത് നല്ലതല്ല എങ്കിൽ എത്ര തന്നെ ശാസ്ത്രീയ പരിചരണം നൽകിയാലും പ്രതീക്ഷയ്ക്കൊത്ത വിളവ് ലഭിക്കുകയില്ല. വിത്ത് നല്ലതാണ് എങ്കിൽ കൃഷി പകുതി ജയിച്ചു. ഇനം പാതി പരിപാലനം പാതി എന്ന പഴഞ്ചൊല്ലും ഇതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് കൂടുതൽ ഉണങ്ങാൻ പാടില്ല. വിത്തിന്റെ മൂപ്പ് കൂടുകയും കുറയുകയും അരുത്. അതായത് വിത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ജീവന്റെ തുടിപ്പ് അതിൽ കുടികൊള്ളുന്നു എന്ന ബോധം നിശ്ചയമായും ഉണ്ടായിരിക്കണം. നല്ല വിളവ് ലഭിക്കണമെങ്കിൽ നല്ല വിത്ത് നല്ല ഭൂമിയിൽ തന്നെ വിതയ്ക്കണം. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ ആർ വേണുഗോപാലുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ വേണുഗോപാൽ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മൾ മൃഗസംരക്ഷണ മേഖലയിൽ നമ്മളൊരു സംരംഭകത്വ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചാൽ ഇതിനെക്കുറിച്ച് സാറിന് പറയാനെന്തോ, എന്റെ സ്കോപ്പ് എത്രയുണ്ട്?
2: അനന്തമായ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ പാലായാലും മുട്ടയായാലും മാംസമായാലും ഇതെല്ലാം തന്നെ കേരളത്തിൽ വളരെയധികം ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ പാലിന്റെ ഉൽപ്പാദനം

0: മുട്ടയുൽപാദനം, മാംസോൽപാദനം, ഇതുമായി ബന്ധപ്പെട്ട വ്യവസായ സംവിധാനങ്ങൾ, അതായത് പാല്, മുട്ട, മാംസം ഇത് ഉൽപ്പാദിപ്പിക്കുക, അത് സംസ്കരിക്കുക, അത് വിപണനം ചെയ്യുക, ബ്രാൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുക, ഇതെല്ലാം തന്നെ സംരംഭക സാധ്യതകളാണ്. ഇതിലെല്ലാം തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് കടന്നു വരാനുള്ള നിരവധി സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ പശു വളർത്തുന്നു, അപ്പം ആ ഒരു കർഷകന് പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, അതൊരു സംരംഭമാണ്. ഇനി മറ്റൊരാള് ഇദ്ദേഹത്തിൽ നിന്നും പാലെടുത്ത് ആ പാലിൽ നിന്നും പനീർ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നു, അതൊരു സംരംഭമാണ്. ഈ കർഷകന് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ലിന് പകരം സൈലേജ് ഉപയോഗിക്കുന്നെങ്കിൽ ആ സൈലേജ് വേറൊരു കർഷകന് ഉൽപ്പാദിപ്പിക്കാം. അപ്പം പല രീതിയിൽ ഇതിനകത്ത് അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങൾ, ചെറിയ ചെറുകിട യൂണിറ്റുകൾക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്.
1: നമ്മൾ ഈ ഒരാളുണ്ടെങ്കിൽ എന്റെ കൂടെ
0: ചേർന്ന് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ മാത്രമല്ല, ഈ പാലിൽ നിന്നും ബൈ പ്രോഡക്റ്റിലേക്ക് പോകുന്നു, അത് ബ്രാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാല് സംസ്കരിക്കുന്നു, മുട്ട ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇറച്ചിക്കോഴികളെ വളർത്തുന്ന ഒരു കർഷകൻ ഉണ്ടാവാം. ആ ഇറച്ചിക്കോഴികളെ എടുത്ത് സംസ്കരിച്ച് വിപണനം ചെയ്യുന്ന, സെയിൽ ചെയ്യുന്ന അത്തരത്തിലുള്ള യൂണിറ്റുകളുണ്ടാവാം, പൗൾട്രി പ്രോസസിംഗ് യൂണിറ്റുകളുണ്ടാവാം. ഇതെല്ലാം തന്നെ സംരംഭങ്ങളാണ്. അങ്ങനെ ഉള്ള സംരംഭങ്ങൾ കേരളത്തിൽ പല പ്രദേശത്തും പല സാധ്യതകളായിരിക്കും. അതിനുള്ള പരിമിതികളും സാധ്യതകളും കണ്ടെത്തി അതിലൂടെ കടന്നു വരിക എന്നുള്ളതാണ്. തീർച്ചയായും മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്നുള്ളത് നോക്കുക, അതിനുള്ള ലൈസൻസുകളും ബാക്കിയെല്ലാം കൈക്കലാക്കിക്കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരിക, അതാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്.
1: അപ്പം സാർ, ചെറിയ തോതിൽ ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ എന്തായാലും ഒരു ബിൽഡിംഗ് വേണമായിരിക്കുമല്ലോ. പോൾട്രി ആവട്ടെ, അല്ലെങ്കിൽ ഡെയറി ആവട്ടെ, ഗോട്രി ആവട്ടെ, അപ്പം അതിനുവേണ്ടിയുള്ള ചട്ടങ്ങൾ എന്തൊക്കെയാണ്?
0: ഇപ്പൊ കേരളത്തില് 2024 ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, 10 കൂടുതൽ പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 10 പശുക്കളിൽ കൂടുതൽ വളർത്തുന്ന സംരംഭമാണെങ്കിൽ, ആടിന്റെ കാര്യത്തിലാണെങ്കിൽ 50 ആടുകളിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ അവയ്ക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. ഇപ്പൊ കോഴി വളർത്തലാണെന്നുണ്ടെങ്കിൽ 500 കൂടുതൽ കോഴികളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ അവിടെ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. പന്നിയെ വളർത്തുന്ന ഒരു സംരംഭമാണെന്നുണ്ടെങ്കിൽ 5 പന്നിയിൽ കൂടുതൽ വളർത്തുകയാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് വേണം. അപ്പൊ ഈ ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, പഞ്ചായത്തുകളാണ് തീർച്ചയായും. അപ്പം പക്ഷെ ഈ ബിൽഡിംഗ് പെർമിറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഈ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ മതിലുമായിട്ടുള്ള, അതായത് കോമ്പൗണ്ട് വാളുമായിട്ടുള്ള മിനിമം സെറ്റ് ബാക്ക് പാലിച്ചിരിക്കണം. അപ്പൊ അതില് കേരളത്തിലെ ഫാമുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. 750 സ്ക്വയർ മീറ്ററിനകത്ത് വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് അതിന് പ്രത്യേക ഒരു കാറ്റഗറിയാണ്. 750 മുകളിൽ വരുന്നവർക്ക് വേറൊരു കാറ്റഗറിയാണ്. അതിപ്പോ ഡയറി ആയാലും ബോട്ട് ഫാം ആയാലും പൗൾട്രി ഫാം ആണെങ്കിലും ഈ രണ്ട് ക്ലാസ്സിനകത്ത് വരും. ഈ 750 സ്ക്വയർ മീറ്ററിനകത്ത് വരുന്ന ഒരു ഫാമാണെങ്കിൽ, കെട്ടിടത്തിന്റെ വിസ്തീർണമാണ് നമ്മൾ പറയുന്നത്, മുൻഭാഗത്ത് 3 മീറ്റർ മിനിമം സെറ്റ് ബാക്ക് വിടണം, വശങ്ങളിൽ 2 മീറ്റർ വേണം, പിൻഭാഗത്തും 2 മീറ്റർ വേണം. ഇതാണ് കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫ്ലോർ സ്പേസ് എത്ര ശതമാനം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ 1 ഏക്കർ സ്ഥലം നമ്മൾ ഒരു ഫാമിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയാല് അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ ആ 1 ഏക്കറും നിറയെ കെട്ടിടം കൊണ്ട് നിറയ്ക്കാൻ പറ്റില്ല. അവിടെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. 75% സ്ഥലം കെട്ടിടത്തിനായിട്ട് 25% ഫ്രീ ആയിട്ട് വിടണം. ആ ഒരു ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഘടകം ഈ ഫാമുകൾക്ക് വേണ്ടിയിട്ട് കുറെ ഇളവ് ചെയ്തതാണ്. അപ്പൊ ഈ 750 മുകളിലുള്ള കെട്ടിടമാണെങ്കിൽ, ഇപ്പൊ കുറച്ചുകൂടെ വലിയൊരു ഫാമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അവിടെ ഈ പറയുന്ന സെറ്റ് ബാക്കിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കൂടുതൽ സെറ്റ് ബാക്ക് നമ്മൾ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് കൊണ്ട് മാത്രമേ നമുക്കൊരു കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ കഴിയും.
1: ഇപ്പൊ സാർ സൂചിപ്പിച്ച മാതിരി ഈ കെട്ടിടത്തിന്റെ അകത്ത് നമ്മൾ പോൾട്രി ആവാം, ഗോട്രി ആവാം,
0: ഏത് തരത്തിലുള്ളതാണ്, അത് കോമൺ ആയിട്ടുള്ളതാണ്. ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ലാത്ത ഒരു കാറ്റഗറി ആണെങ്കിൽ പോലും ഒരാള് 2 പശുവിനെ വളർത്തുന്നുള്ളൂ, അപ്പൊ അയാൾ ഒരു തൊഴിൽ നിർമ്മിക്കുകയാണ്. ഒരു കാരണവശാലും അടുത്ത കെട്ടിടത്തിന്റെ മതിലോ അല്ലെങ്കിൽ അതിന്റെ ചോരോ ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. കോമ്പൗണ്ട് വാളിൽ നിന്നും 1.5 മീറ്റർ ഗ്യാപ്പ് അവിടെ നിർബന്ധമായിട്ട് വിട്ടിരിക്കണം. അതാണ് ഈ ലൈസൻസ് എടുക്കാത്ത സംരംഭമാണെങ്കിൽ പോലും അത്തരം ഒരു വ്യത്യാസം വളരെ ഈ ചട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
1: പിന്നെ ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അതിൽ വല്ലതും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അതില്ല, അത് നമ്മുടെ ആവശ്യമാതിരി ചെയ്യും.
0: മുൻപ് ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു, ആ നിബന്ധനകളെല്ലാം തന്നെ ഒഴിവാക്കി. ഈ കെട്ടിട നിർമ്മാണ ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ കൊടുക്കേണ്ടത് ഈ പറയുന്ന സ്ഥലത്തിന്റെ സ്കെച്ച് കൊടുക്കണം, ബിൽഡിംഗിന്റെ പ്ലാൻ കൊടുക്കേണ്ടതായിട്ട് വരും, അതോടൊപ്പം തന്നെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, സാധാരണ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ചെയ്യുന്ന പ്രമാണം, അതിന്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം

0: കൂടെ വഴിച്ച് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബിൽഡിങ്ങിന് ഒരു പെർമിറ്റ് കിട്ടും. ആ പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് പോകാൻ കഴിയുള്ളൂ.
1: അപ്പൊ ഈ പെർമിറ്റും നമ്മുടെ സാധാരണ നമ്മളൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പെർമിറ്റ് ഇതുമായിട്ട് വല്ലതും ഡിഫറൻസ് ഉണ്ടോ? ഇതിന് വല്ലതും ഇളവ് വല്ലതും ഉണ്ടോ ഇതിന് ഫാം ബിൽഡിങ്ങിന് വേണ്ടി?
0: അങ്ങനെ ഇല്ല, പ്രത്യേകിച്ച് ഇളവുകളൊന്നും തന്നെ ഇല്ല. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ ഇളവുകൾ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുകയാണ്.
1: സർ, ഒരു ശ്രോതാവ് നമ്മളൊപ്പം ചേരുന്നുണ്ട്.
0: ഓക്കെ,
1: ഹലോ.
2: ഹലോ, ഇടവയൽ പ്രദീപ്.
1: ആഹാ, പറഞ്ഞോളൂ പ്രദീപ് ജി.
2: പിന്നെ അടുത്തൊരു ഇന്റഗ്രേറ്റഡ് ഫോം ആണ് തുടങ്ങിയിട്ടുണ്ട്.
0: ആയിക്കോട്ടെ.
2: അത് രണ്ടുപേരായി 12 പശുക്കളുണ്ട്, കുറെ കോഴിയുണ്ട്. മലിനീകരണം എന്ന് പറഞ്ഞ പരിസരവാസികൾ എതിർക്കുകയാണ്.
0: അപ്പൊ
2: ഇത് തുടർന്നു പോകാൻ കഴിയും?
0: ഈ അതായത് 10 കൂടുതൽ വളർത്തുന്ന ഒരു ഡയറി ഫാം ആണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ലൈസൻസ് എടുത്തിരിക്കണം. അത് പഞ്ചായത്താണ് ലൈസൻസ് കൊടുക്കേണ്ടത്. 10 പശുക്കൾ, അതായത് കറവയുള്ള 10 ഞാൻ ഉദ്ദേശിക്കുന്നത്. 1.5 താഴെയുള്ള മൃഗങ്ങളെ മെച്ചുറായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. അപ്പം 12 അവിടെ ഉണ്ടെങ്കിൽ ഫാമിന് നിർബന്ധമായിട്ടും ലൈസൻസ് ആവശ്യമാണ്. അപ്പം ഈ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ചട്ടങ്ങളെല്ലാം അവർ പാലിച്ചിട്ടുണ്ടാവും. ഒരു ഫാമിലുണ്ടാവുന്ന ദ്രവമാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും പരിസര മലിനീകരണം ഉണ്ടാകാതെ സംസ്കരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലൈസൻസ് കിട്ടും. അല്ലാതെ വരികയാകുമ്പോഴാണെങ്കിൽ പഞ്ചായത്ത് അതിനകത്ത് ഇടപെട്ട് ഇത്തരം സംവിധാനം ഏർപ്പെടുത്താനായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുക്കുമ്പോഴേക്കും അത് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പരിസരത്ത് പരാതികളും മറ്റും വരും.
1: അപ്പൊ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണും,
0: തീർച്ചയായിട്ടും കാണും.
2: പുല്ലൊക്കെ വളർത്തുന്നുണ്ട്, പാമ്പിന്റെ ശല്യമുണ്ട്.
0: മറ്റ് സ്ഥലങ്ങളെ പോലെ അല്ല, തീറ്റപ്പുല്ലിന് ഈ കളപറിക്കലും ഇടകളയിലും വളവെടിയിലും ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പാമ്പിന്റെ ശല്യം കുറയും. അങ്ങനെ ചെയ്യാതെ കാട് കയറി കിടക്കുകയാണെങ്കിലാണ് പാമ്പിന്റെ ശല്യം വരുന്നത്. 45 ആകുമ്പോഴത്തേക്ക് പുല്ല് കട്ടിയുന്നു. ഈ പറഞ്ഞ രീതിയിലുള്ള കൃഷി രീതി കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ പാമ്പിന്റെ ശല്യം കുറയും.
2: കിണറ്റിലൊക്കെ വെള്ളം ആവുന്നുണ്ടെന്ന് പരാതിയുണ്ട്.
0: അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൊതുവെ ഫാമില് പരിസരത്തുള്ളവർ ആവശ്യപ്പെടുന്നവരെ അപ്പൊ വെള്ളം എടുത്ത് പരിശോധിക്കണം. വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാർ സംവിധാനങ്ങളുണ്ട്. അത് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിലുണ്ട്, ആരോഗ്യവകുപ്പിന്റെ കീഴിൽ. അവിടെ വെള്ളം പരിശോധിച്ചാല് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫീക്കൽ കോളിഫോമും ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കയും, അതായത് ഈ രണ്ടിന്റെയും അനുപാതം നോക്കിയിട്ടാണ് ഈ കണ്ടാമിനേഷൻ ഏത് തരത്തിലാണ് വന്നതെന്ന് അറിയാൻ പറ്റുന്നത്. നമുക്ക് വെള്ളത്തില് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഫാമിൽ നിന്ന് വന്ന മൃഗങ്ങളിൽ നിന്ന് മാലിന്യമാണോ അതോ തൊട്ടടുത്തുള്ള നമ്മുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വന്ന മാലിന്യമാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു സംശയം ഉണ്ടെങ്കിൽ കുടിവെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ ഫീക്കൽ കോളിഫോം ഫീക്കൽ സ്ട്രെപ്റ്റോകോക്ക അനുപാതം നോക്കിക്കഴിഞ്ഞാൽ അത് അതിന്റെ അനുപാതത്തിന്റെ ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പൊ 4 മുകളിലാണെങ്കിൽ അതിന്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഹ്യൂമൻ സോഴ്സ് ആണ്, അല്ല എങ്കിൽ ആനിമൽ സോഴ്സ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഫാമിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇവിടെ ഈ ബുദ്ധിമുട്ടുണ്ടായത്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെപ്റ്റിക് ടാങ്കിന്റെ ലീക്കേജ് കൊണ്ടുവരാം. ഈ രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ വേണം നമ്മൾ ആ ഫാമിന്റെ കാര്യമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ. അതിനുള്ള സംവിധാനം ഇന്ന് നാട്ടിലുണ്ട്.
1: ഓക്കെ, താങ്ക് യു. അടുത്ത ഘട്ടം വരുന്നത് ലൈസൻസിങ് ആണല്ലോ.
0: തീർച്ചയായിട്ടും ഫാം ലൈസൻസ് എന്ന് പറയുന്നത് വളരെയധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. കാരണം 2012 കേരളത്തില് ആദ്യമായിട്ട് ഫാം ലൈസൻസിങ് ചട്ടങ്ങൾ വന്നത്. ആ ചട്ടങ്ങളിനകത്ത് പല വ്യവസ്ഥകളും വളരെ പ്രയാസമുള്ളതായിരുന്നു. നിരവധി കർഷകരുടെ തന്നെ ആവശ്യമായിരുന്നു ഈ പറയുന്ന ചട്ടങ്ങളെ ലഘൂകരിക്കണം. അങ്ങനെ വളരെയധികം കർഷകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ജനപ്രതിനിധികളുടെ ഒക്കെ ഇടപെടൽ കൊണ്ട് 2024 ഇത് ലഘൂകരിച്ച് ഒരു ലളിതമാക്കിക്കൊണ്ടുള്ള ചട്ടങ്ങൾ 2024 വന്നു. അതിലാണ് ഈ പറഞ്ഞ, അതായത് നേരത്തെ 5 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. ഇപ്പോഴ് പുതിയ ചട്ടത്തിൽ അത് 10 5 പശുക്കുട്ടി ഉണ്ടെങ്കിൽ 10 കൂട്ടുള്ളൂ. അതായത് മുതിർന്ന മൃഗത്തെ മാത്രമേ നമ്മൾ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പം 10 മുകളിൽ വളർത്തുന്ന ഒരു സംരംഭം മാത്രം ലൈസൻസ് എടുത്താൽ മതി. ആടിന്റെ കാര്യത്തിൽ 20 മുകളിൽ ലൈസൻസ് വേണമായിരുന്നു, നിലവിൽ അത് 50 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴിയുടെ കാര്യത്തിൽ ഇപ്പം നിലവിൽ 500 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. കാടയുടെ കാര്യത്തിൽ 1000 കാടയിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കുറെ കൂടെ ഇളവ് ചെയ്തുകൊണ്ടാണ് 2024 ഫാം ലൈസൻസ് ചട്ടങ്ങൾ പുറത്തു വന്നത്. ഇനി അതുകൂടാതെ ഈ ചട്ടത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം ഫ്ലോർ സ്പേസ് പറയുന്നുണ്ട്. അതായത് 1 എത്ര മൃഗങ്ങളെയും പക്ഷികളെയും വളർത്താൻ കഴിയും, അങ്ങനെ ആ രീതിയിലൊരു ഫ്ലോർ സ്പേസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ നമുക്ക്
1: തിങ്ങി
0: പാർപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് പറയുന്നത് 1 സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ 3 നമുക്ക് വളർത്താം. അതോടൊപ്പം തന്നെ 10 വളർത്താൻ മിനിമം 1 സ്ഥലം നീക്കി വെക്കണം. 2 വളർത്താനും 1 സ്ഥലം ആവശ്യമാണ്. 250 കോഴികളെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ 1 സ്ഥലം അതിനായിട്ട് മാറ്റി വെക്കണം. അല്ലെങ്കിൽ 1000 കാടകളെ വളർത്തണമെങ്കിൽ ഒരു സെന്റ് സ്ഥലം വേണം. ഇങ്ങനെ ഇതും നേരത്തെയുള്ള ചട്ടത്തിൽ നിന്നും ലഘൂകരിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്.

0: ശാസ്ത്രീയമായിരിക്കും.
1: ശാസ്ത്രീയമായിട്ട് ഈ ഫ്ലോർ സ്പേസും പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും പലപ്പോഴും
0: ലൈസൻസ്
1: ഫാമുകൾക്ക് ലൈസൻസ് കിട്ടുന്നത്. ഇനി ഈ ഫാം ലൈസൻസുമായിട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാമുകളെ ലൈസൻസ് നൽകുന്നതിന് വേണ്ടി വിവിധ ക്ലാസുകളായിട്ട് തിരിച്ചു, എണ്ണത്തിന്റെ ആനുപാതികമായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല് 11 മുതൽ 20 പശുക്കൾ വരെയുള്ള ഒരു ക്ലാസ്, അതാണ് ഡയറിയുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിലുള്ള ഫാമുകളെ 6 ക്ലാസുകളായിട്ട് തരംതിരിച്ചു, എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എത്ര മൃഗങ്ങളുണ്ടെന്ന് നോക്കിയിട്ട്, അതുപോലെ ആടിന്റെ കാര്യത്തിലാണെങ്കിൽ 51 മുതൽ 100 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റിന് ക്ലാസ് എ എന്ന് പറയും. അതിന്റെ ഫീസ് ഇതിനനുപാതികമാണ്. പിന്നെ 2012 ഫീസ് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഫീസിന്റെ കാര്യത്തിൽ വർധന വന്നിട്ടില്ല. ഉദാഹരണത്തിന് ഇപ്പം 11 പശു മുതൽ 20 പശുക്കളെ വരെ വളർത്തുന്ന ക്ലാസ് എ വിഭാഗ ക്ലാസ് 1 വിഭാഗത്തിൽപ്പെട്ട ഒരു ഡയറി യൂണിറ്റിന് വാർഷിക ഫീസ് 100 രൂപയാണ്. 12 ഫീസ് 100 രൂപയാണ്, ഇപ്പോഴും അത് 100 രൂപ തന്നെയാണ്. അതായത് ലൈസൻസിന്റെ ഫീസാണ്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത്, മുൻപ് ഈ ഫാം ലൈസൻസ് 1 വർഷത്തേക്കാണ് നൽകിയിരുന്നത്, ഇപ്പോഴത് 5 വർഷത്തേക്ക് ഒരുമിച്ച് എടുക്കാം.
0: 5 വർഷം കഴിഞ്ഞിട്ട് പുതുക്കിയാൽ മതി.
1: കർഷകന്റെ താല്പര്യം, 5 വർഷത്തേക്ക് നിർബന്ധമായിട്ട് എടുക്കണമെന്നല്ല, ചിലപ്പോൾ 2 വർഷത്തേക്ക് എടുക്കാം. അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് ഒരുമിച്ച് 5 വർഷത്തേക്കുള്ള ലൈസൻസ് ഫാം ലൈസൻസ് കിട്ടും. പക്ഷേ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ അതിന് പെനാൽറ്റി വരും. പെനാൽറ്റി എന്ന് പറയുന്നത് 10,000 രൂപയാണ് ഇപ്പോൾ പെനാൽറ്റി എന്ന് പറയുന്നത്. ഡെയിലി ഓരോ ദിവസവും 200 രൂപ ക്യുമുലേറ്റീവ് ഫൈനും ഈ ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചട്ടത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല, അതെന്ന് പറയുന്നത് ഈ മലിനീകരണ
0: അപ്പൊ സാറ് പറഞ്ഞ അനുസരിച്ച് ഒരു ഫാം തുടങ്ങുമ്പോൾ എന്തായാലും നമുക്ക് നിർബന്ധമായിട്ട് ഒരു ലൈസൻസ് എടുത്തിരിക്കണം.
1: തീർച്ചയായിട്ടും ഈ എണ്ണം ഇതിനകത്ത് മുകളിൽ വരുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ്സിനകത്ത് വരുന്നുണ്ടെങ്കിൽ, ആ ലൈസൻസ് ഇല്ലാതെ ഒരു ഫാം നടത്തിക്കൊണ്ടു പോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ.
0: ലൈസൻസും പഞ്ചായത്തുകളാണല്ലോ കൊടുക്കുന്നത്. ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കണം?
1: ഈ ലൈസൻസ് എടുക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടുന്നത് ഈ ലാൻഡിന്റെ ഒരു സ്കെച്ച് വേണം, അവിടുത്തെ ബിൽഡിംഗിന്റെ പ്ലാൻ വേണം, അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, പ്രമാണത്തിന്റെ പകർപ്പ്, അതോടൊപ്പം ഇനി പാട്ടത്തിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പാട്ടക്കരാർ, ലീസ് ഡീഡ്, അതിന്റെ കോപ്പി വേണം. അതോടൊപ്പം ഇതിനൊരു അപേക്ഷാ ഫോമുണ്ട്, ഫോം നമ്പർ എ എന്ന് പറയുന്ന ഫോമിൽ ഈ ചട്ടത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആ ചട്ടത്തിനകത്ത് പറയുന്ന നിശ്ചിത ഫോമിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നുണ്ട്, അല്ലാതെ ഡയറക്റ്റായിട്ടും പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് എത്ര ആനിമൽസ് ഉണ്ട്, ഏത് ഇനമാണ് ഉദ്ദേശിക്കുന്നത്, അത് സമ്മിശ്ര കൃഷിയാണോ ഇന്റഗ്രേറ്റഡ് ഫാമാണോ,
0: അതും ചെയ്യാം.
1: അപ്പൊ അതിനനുസരിച്ചുള്ള ഫീസ് അടയ്ക്കണം, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ അവിടെ കാണണം. ഇപ്പം ഒരാള് ഡയറി ഫാമും ഗോട്ട് ഫാമും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഡയറി ഫാമിന് വേണ്ടുന്ന മാലിന്യ സംസ്കരണ സംവിധാനം അവിടെ വേണം, ഗോട്ട് ഫാമിന് വേണ്ടുന്ന സംവിധാനങ്ങൾ അവിടെ വേണം. അപ്പൊ രണ്ടും അതിനകത്ത് കാണിച്ചിരിക്കണം, ഇന്ന ഇന്ന ഇത്രയും അനിമൽസ് ഉണ്ട്, പൗട്രി ഉണ്ടെങ്കിൽ അതുണ്ട്. ഇതെല്ലാത്തിനുമുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, വേസ്റ്റ് മാനേജ്മെന്റിന് ചട്ടത്തിൽ വളരെയധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ബയോഗ്യാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചാണകം ഉണക്കി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ധാരാളമുണ്ട്. സൂര്യപ്രകാശത്തിൽ സോളാർ ഡ്രൈയിങ് ചെയ്യാം, അല്ലെങ്കിൽ യു വി ഷീറ്റ് ഉപയോഗിച്ചുള്ള ഡ്രൈ ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിവാട്ടറിംഗ് മെഷീൻ ഉപയോഗിച്ച് ചാണകം ഉണക്കിയെടുക്കാം. അപ്പം ഈ ചാണകം ഉണക്കുന്നത് തന്നെ വിവിധ സംവിധാനങ്ങളുണ്ട്.
0: അപ്പൊ ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി ഈ മാലിന്യ സംസ്കരണം ഒരു പ്രധാന ഘടകമാണ്.
1: തീർച്ചയായിട്ടും, കാരണം ഈ ചട്ടത്തില് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് അവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫാമിന് ലൈസൻസ് കിട്ടുള്ളൂ. പ്രധാനമായിട്ടും ഈ സോളിഡ് വേസ്റ്റും ലിക്വിഡ് വേസ്റ്റും ഫാമിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഒരു ഫാമിനും ഒരിക്കലും ലൈസൻസ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് പഞ്ചായത്തിന് അപേക്ഷിക്കുന്നത്. പഞ്ചായത്ത് ഇത്തരത്തിലൊരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാല് 14 ദിവസത്തിനകത്ത് ഇത് അന്വേഷിച്ചിട്ട് ഇവർക്ക് ഇവര് എലിജിബിൾ ആണോ ഈ ലൈസൻസിനെന്ന് നോക്കും. അങ്ങനെ എലിജിബിൾ ആണെങ്കിൽ ആ ലൈസൻസ് കൊടുക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാരണം പറഞ്ഞ് ലൈസൻസ് നിരസിക്കുകയും ഇവർക്ക് ആ സംവിധാനങ്ങൾ കാരണത്തിൽ പറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ലൈസൻസിന് അപ്ലൈ ചെയ്യാം. പൊള്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കൂടെ പലപ്പോഴും പഞ്ചായത്തുകൾ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ
0: മാലിന്യ സംസ്കരണം എല്ലാം ശരിയാണോ ഇല്ലയോ,
1: കാരണം ഈ ചട്ടത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ ആവശ്യത്തിനുള്ള മാലിന്യത്തെ സംസ്കരിക്കാനുള്ള രീതിയിലാണോ ചെയ്തിരിക്കുന്നതെന്ന് പലപ്പോഴും പഞ്ചായത്തിന് നോക്കാൻ പറ്റില്ല. കാരണം ചില ഉദാഹരണം, ഇപ്പോൾ ഒരു 10 പശുവിന്റെ ഒരു ഡയറി യൂണിറ്റ് ആണ്, അവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഒരാൾ ചെയ്തിട്ടുണ്ട്. ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ ഉണ്ടാകുന്ന ലിക്വിഡ് വേസ്റ്റിനെ പ്രോസസ് ചെയ്യാനുള്ള വലിപ്പമുണ്ടോ, ഇത്ര ക്യൂബിക് മീറ്റർ, അതായത് ഇപ്പൊ 10 പശുവുള്ള ഒരു ഡയറി ഫാം ആണെങ്കിൽ 5 MCUവിന്റെ ഒരു പ്ലാന്റ് വേണം. ഈ 5 MCUവിന്റെ പ്ലാന്റ് തന്നെയാണോ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായി നടക്കുമോ എന്ന് എക്സ്പെർട്ടൈസ് ചിലപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇല്ല. പ്രത്യേകിച്ച് ഒരു വലിയ ഫാമൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ചെറിയൊരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ആവശ്യം വരത്തില്ല. വലിയൊരു ഫാമിലോട്ട് പോകുമ്പോൾ അവിടെ ഈ സ്ലറിയൊക്കെ പ്രോസസ് ചെയ്യുന്നു, അത്തരം സംവിധാനങ്ങളെല്ലാം അവിടെ

0: ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അഡിക്വേറ്റ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനമാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ പലപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ക്ലിയറൻസ് കൂടി പലപ്പോഴും ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അതുകൂടെ വാങ്ങിയിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. പക്ഷെ ലൈസൻസ് അൾട്ടിമേറ്റ് ആയിട്ട് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ഫാമിന് പ്രവർത്തിക്കാൻ യാതൊരു തടസ്സവും ഇല്ല.
1: അപ്പൊ നമുക്ക് ഇതിനുവേണ്ടി ഇങ്ങനത്തെ ഒരു യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുള്ളവര് ഇത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതും നല്ലതായിരിക്കും.
0: തീർച്ചയായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് വേറെ കുറച്ചധികം നിയമാവലികളുണ്ട്. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്നോ ഉള്ള ഡിസ്റ്റൻസ് ആണ് അവർ പ്രധാനമായിട്ടും നോക്കുന്നത്. സെറ്റ് ബാക്ക് മാത്രമല്ല,
1: ഇത് ഫാമിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും അതോ മാലിന്യ സംസ്കരണം ചെയ്യുന്ന
0: ഫാമിന്റെ ഡിസ്റ്റൻസ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് എന്നല്ല അതിന് പറയുന്നത്, ക്ലിയറൻസ് ആണ്. പി സി ബിയുടെ ക്ലിയറൻസ് എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത്. അത് ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫീസ് അടയ്ക്കുന്നതും എല്ലാം ഓൺലൈനാണ്. അപ്പം പി സി ബിയുടെ ഒരു പരിശോധന കാണും, പരിശോധിച്ചതിന് ശേഷമാണ് ഈ പി സി ബിയുടെ ക്ലിയറൻസ് കൊടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നോക്കുന്നത് ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അടുത്ത വീടുമായിട്ടുള്ള ഡിസ്റ്റൻസ്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ആടിന്റെ കാര്യത്തിൽ 20 മുതൽ 50 വരെയുള്ള ആടുകൾക്ക് 10 മീറ്റർ മതി. പശുവിന്റെ കാര്യത്തില് 15 മുതൽ 20 പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് 10 മീറ്റർ ക്ലിയറൻസ് വേണം. പശുക്കളുടെ എണ്ണം കൂടുകയാണെങ്കിൽ 21 മുതൽ 50 പശുക്കളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ 25 മീറ്റർ ആണ് അടുത്ത വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പൊ അത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വെബ്സൈറ്റിൽ തന്നെ ഈ ഡിസ്റ്റൻസ് ക്രൈറ്റീരിയ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ അവിടെ ഉണ്ട്.
1: ഫാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് നോക്കണം, നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ്
0: വേണം. പിന്നെ നമ്മുടെ ഒരു ഫാം നിർമ്മിച്ചതിന് ശേഷം അപ്പുറത്ത് വന്ന് വീട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നതല്ല. കാരണം ഏതാണോ ആദ്യം വന്നതെന്നുള്ളതാണ് ഇവിടെ ഒരു വിഷയം. ഫാമാണ് ആദ്യം വന്നിക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. മറിച്ച് ഫാം നിർമ്മിക്കുന്ന സമയത്ത് അപ്പുറത്തൊരു വീടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസ്റ്റൻസ് ദൂരപരിധി നമ്മൾ പാലിക്കണം. ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പിഗ്ഗിന്റെ കാര്യത്തിലാണ്. പന്നി വളർത്തുന്ന മേഖലയിൽ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പിഗ് ഫാമുകൾക്കെതിരെ പൊതുവെ വരവുണ്ട്. കാരണം അവിടെ മാലിന്യം, പ്രത്യേകിച്ച് ഈ കോഴി അറവ് മാലിന്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് പന്നികൾക്ക് ഭക്ഷണത്തിന് കൊടുക്കുന്ന സ്ഥലത്ത് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട പരിസര മാലിന്യീകരണം നടക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം 5 പന്നിയെ വരെ വളർത്തുന്നതിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് യാതൊരു ദൂരപരിധിയും
1: വെച്ചിട്ടില്ല. ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ഡോക്ടർ ആർ വേണുഗോപാലുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഈ പരിപാടിയുടെ അവസാന ഭാഗം നാളെ വൈകുന്നേരം 6:50 വയലംവീടും പരിപാടിയിൽ കേൾക്കാം. ഡോക്ടർ ആർ വേണുഗോപാലിന്റെ ഫോൺ നമ്പർ പറയാം, 9387830718.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കുടംപുളി ഒട്ടുമിക്ക മലയാളികൾക്കും ഉച്ചയൂണിനൊപ്പം മീൻകറി ഉണ്ടെങ്കിൽ സന്തോഷമായി. കുടംപുളി ഇട്ടുവെച്ച മീൻകറിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പരമ്പരാഗതമായ രുചിക്കൂട്ടുകളിൽ വിശിഷ്യ മീൻ വിഭവങ്ങളിൽ കുടംപുളിയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മീൻകറിക്ക് വിശേഷപ്പെട്ട സ്വാദും മണവും നൽകാൻ കുടംപുളി കാരണമാകുന്നു. വിറകടുപ്പിൽ മൺചട്ടിയിൽ വെന്ത് തിളയ്ക്കുന്ന മീൻകറിയിൽ കറുത്ത നിറത്തിൽ നീളത്തിൽ കിടക്കുന്ന കുടംപുളി കഷ്ണം, അതിന്റെ ഒരു പ്രത്യേക വാസന, ഇവയെല്ലാം അനുഭവിച്ചവർക്ക് ഇപ്പോൾ തന്നെ വായിൽ വെള്ളമുറിക്കാണും അല്ലേ? എന്നാൽ ഇന്ന് പുത്തൻ തരത്തിലുള്ള പാത്രങ്ങളും ഗ്യാസ് അടുപ്പും അടുക്കള കയ്യേറിയതോടെ ഈ കാഴ്ചകൾ മിക്കയിടത്തും പടിക്ക് പുറത്തായി. മാറിയ സാഹചര്യങ്ങളിലും കുടംപുളി ഇട്ടുവെച്ച മീൻകറിയോട് മലയാളിക്ക് ഇന്നും എന്നും ഒരു പ്രത്യേക മമത തന്നെ. സഞ്ചാരികളായ നമ്മുടെ നാടിന്റെ കാഴ്ചകളും രുചികളും അനുഭവിക്കാൻ എത്തുന്ന നമ്മുടെ ആധുനിക യുഗത്തിന് ഈ കുടംപുളി ചേർത്ത മീൻകറിയുടെ രുചി ആസ്വദിക്കാൻ നാം അവസരം നൽകാറുണ്ട്. മീൻകറിയിലെ സാന്നിധ്യമായ കുടംപുളി നിസാരക്കാരനല്ല എന്നാണ് ആധുനിക ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്. ദഹന സംബന്ധിയായ അസ്വസ്ഥതകൾക്ക് കുടംപുളി ഔഷധമായി ഉപയോഗിക്കുന്നു. മാറിവരുന്ന ജീവിതശൈലിയിൽ ഏറെപ്പേരെ അലട്ടുന്ന പ്രശ്നമാണ് അമിതവണ്ണം അഥവാ പൊണ്ണത്തടി. കുടംപുളിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോക്സി സിട്രിക് ആസിഡിന് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ ആകുമെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നു. കുടംപുളിയിലെ ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് അഥവാ HCA കൊഴുപ്പ് നിർമ്മാണ പ്രക്രിയയിലെ പ്രമുഖ രാസാഗ്നി അഥവാ എൻസൈമായ ATP സിട്രേറ്റ് ലയേസിന്റെ പ്രവർത്തനം തടയുന്നു. ഇതുവഴി ശരീരത്തിലെ അമിതമായുള്ള കൊഴുപ്പ് നിർമ്മാണ പ്രവർത്തനത്തെ തടയുന്നു. തന്മൂലം മൊത്തം കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് ശരീരത്തിൽ കുറയുന്നു. അപ്രകാരം ആരോഗ്യകരമായ ഭക്ഷണ രീതിയുടെ ഭാഗമാവുകയാണ് നമ്മുടെ കുടംപുളി.
2: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക്

0: പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു: ഇഞ്ചിയിലെ മൃദുജീയൽ രോഗം തടയുന്നതിനും ചെടി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ബയോ ക്യാപ്സ്യൂൾ ഏത്? ഉത്തരം: GRB-35.
2: ഇന്നത്തെ വൈരം വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: ലിജി അനിൽ.
3: വയലും വീടും

ആകാശവാണി ഇപ്പോൾ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളും തുടർന്ന് കമ്പോള വില നിലവാര ബുള്ളറ്റിനും കേൾക്കാം. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 150 പ്രൊഡക്റ്റീവ് അലയൻസുകൾ പ്രാവർത്തികമാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശ്യം. ഇതുവഴി കർഷക ഉൽപാദക കമ്പനികളും കാർഷിക വാണിജ്യ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദന സഹായത്തിനും ബിസിനസ് വിപുലീകരണത്തിനുമായി ആകെ ചെലവിന്റെ 60% ഗ്രാന്റായി ലഭിക്കും. പരമാവധി 2 കോടി രൂപ വരെ ഗ്രാന്റായും ഒപ്പം 3 വർഷത്തെ സാങ്കേതിക സഹായവും ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന് ലഭിക്കും. കുറഞ്ഞത് 10 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കാർഷിക കാർഷികേതര കമ്പനികൾ, സൂപ്പർമാർക്കറ്റ് ശൃംഖലകൾ, കയറ്റുമതിക്കാർ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവർക്കും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ചുരുങ്ങിയത് 200 അംഗമുള്ളതും 10 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുമുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും pa.kera.kerala.gov.in എന്ന ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായോ 9037824056 അല്ലെങ്കിൽ 9037824026 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടണമെന്ന് റീജിയണൽ പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കാത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു കൂർക്കാത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ 4 മണി വരെ. ഫോൺ 9188248481. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് റീജിയണൽ പൌൾട്രി ഫാമിൽ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 1 ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളും കൊത്തുമുട്ടകളും വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പിടക്കോഴി കുഞ്ഞ് 1 25 രൂപ, പൂവൻകോഴി കുഞ്ഞ് 1 വില 5 രൂപ, കൊത്തുമുട്ട വില 1 25 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് 0471273804 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെ ബന്ധപ്പെടുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200, ആലപ്പുഴ 24,700, ചെങ്ങന്നൂർ 28,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 22,000.

കായംകുളം 20,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് നെയ്യാറ്റിങ്കര 20,000, ചെങ്ങന്നൂർ 26,000, കുരുമുളക് അൺഗാർബിഡ് നെടുമങ്ങാട് 66,000, കൊച്ചി 70,200, പാല 68,000, കുരുമുളക് ഗാർബിഡ് കൊച്ചി 72,200. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400, കൊച്ചി പരവൂർ 5,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. നെടുമങ്ങാട് റബ്ബർ നെടുമങ്ങാട് ക്വിന്റലിന് 22,000, പുനലൂർ 24,200, കോട്ടയം 20,800. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിബിജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രം അതിന്റെ കർമ്മയോഗികളിൽ വിശ്വാസമർപ്പിച്ചിട്ടുണ്ടെന്നും സമർപ്പണം, പെരുമാറ്റം, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ആ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
1: കർമ്മയോഗി പ്രാരംഭ ജസ്റ്റ് മൊഡ്യൂൾ ആപ്കോ അപ്നി ജിമ്മേദാരിയാ സമജ്നമേ ബഹുത് സഹൂലിയത് ഹോഗി മേര ആപ്സേ ആഗ്രഹ ഹൈ ഇസ്കാ ജ്യാദാ സേ ജ്യാദാ ലാഭ് ഉഠായേ ആജ് ഭാരത് കാ യുവാ ദുനിയാ കേ ഹർ ക്ഷേത്രമേ അപ്നി പെഹചാൻ ബനാ രഹാ ഹൈ യഹി സ്പിരിറ്റ് പബ്ലിക് സർവീസ് മേ ഭീ ദിഖായി ദേനി ചാഹിയേ.
0: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റുകയാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യമെന്നും വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ യുവാക്കൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാനം, സുരക്ഷ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ച ചെയ്തു. ആഗോള നന്മയ്ക്കുവേണ്ടി ഇന്ത്യയും യുഎസും യോജിച്ച് മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നാളെ കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ അദ്ദേഹം ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. 2025 വി ബി

0: ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത തുടരും. ഇതിനിടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലേക്കും ആൻഡമാൻ കടലിലേക്കും വ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജസ്ഥാനിലെ ദണ്ഡേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്കിടയിലും ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക സമ്പദ്വ്യവസ്ഥ ഇന്ത്യയാണെന്ന് കേന്ദ്ര സർക്കാർ. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിലുണ്ടായ ആഘാതം ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട്. ചില്ലറ വിലയിൽ ഈ വർധനവ് ബാധിക്കാതിരിക്കാൻ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ 4 തവണ സർക്കാർ കുറച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിലിലെ മികച്ച കയറ്റുമതി വളർച്ച മെയ് മാസത്തിലും തുടരുന്നത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്താണ് കാണിക്കുന്നത്. വ്യവസായ സൌഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനായി ഭവ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: Multimodal logistics also as a part of infrastructure. They will promote social infrastructure in these parks. They will ensure sustainability as a focus area. They will be also supported by digital infrastructure, single window clearance. Our effort is to provide ease of starting business.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ലക്നൌവിലാണ് മത്സരം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. എവറസ്റ്റ് കീഴടക്കിയ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പര്യവേഷണ സംഘത്തെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ ഇവർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നാരീശക്തിയെ പുനർനിർവചിക്കുകയാണെന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ ശ്രീ സിംഗ് പറഞ്ഞു. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ 2 വ്യത്യസ്ത പരിശോധനകളിൽ 11.25 കോടി രൂപ വിലമതിക്കുന്ന 2.25 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 90 ഉയർന്നു. 201 ഖനിത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ആവശ്യപ്പെട്ടു.

അമേരിക്കയുടെ അത്യാധുനിക അർദ്ധചാലകങ്ങൾ ചൈനയിലേക്ക് കടത്തുന്നത് തടയുന്നതിനുള്ള ഉഭയകക്ഷി ബില്ലിന് US സെനറ്റ് അംഗീകാരം നൽകി. ചൈന ഈ ചിപ്പുകൾ സൈനിക ആവശ്യങ്ങൾക്കും നിർമ്മിത ബുദ്ധി പ്രോഗ്രാമുകൾക്കും ഉപയോഗിച്ചേക്കാമെന്ന വാഷിംഗ്ടണിന്റെ ആശങ്കയെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായ സെമി കണ്ടക്ടർ കയറ്റുമതി കണ്ടെത്താൻ ഒരു വിസിൽ ബ്ലോവർ പ്രോത്സാഹന പരിപാടി ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. ആണവായുധ

0: ആണവായുധ വ്യാപന നിരോധന കരാർ അവലോകന സമ്മേളനം പരാജയപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ രംഗത്ത്. അമേരിക്കയുടെ തടസ്സവാദങ്ങൾ കാരണമാണ് അന്തിമരേഖ പുറത്തിറക്കാനാകാതെ തുടർച്ചയായ മൂന്നാം തവണയും ചർച്ച പരാജയപ്പെട്ടതെന്ന് യുഎനിലെ ഇറാൻ പ്രതിനിധി സംഘം കുറ്റപ്പെടുത്തി. തങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന വാചകം ഒഴിവാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിലനിർത്തണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി ഇപ്പോൾ
2: യുവവാണി.
3: Welcome to Music Time Special on Yuvavani. I'm your host Tejas, and today we are turning up the energy with one of the biggest names in electronic dance music, David Guetta. From massive festival anthems to emotional collaborations, Guetta has redefined modern dance music and brought it to audiences around the globe. So get ready to feel the beat, lift your mood, and lose yourself in the rhythm. Let's kick things off with a track that blends melody and emotion beautifully. Here's I Can Only Imagine.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും.

നവസംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭയാത്രയും കഥയും യുവമാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവസംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.airtbm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

ആകാശവാണി. പെയ്ത്ത് നാടകം. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. ശബ്ദം നൽകുന്നവർ ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ശിൽപ, അജ്മൽ നാസർ കൊട്ടാരക്കര, ഷീബ കെ നായർ, നിധീഷ് ധർമ്മരാജ്, ഷെഹനാസ് ബിന്ദ്, ദേവദത്തൻ, ജയന്തി കൃഷ്ണ. സംവിധാനം റൂബി ബാബു.

0: പെയ്ത്ത് നാടകം ഒന്നാം ഭാഗം.
1: മഴ ആസ്വദിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. പെയ്യുന്ന ഓരോ മഴയും എന്റെ ഭാവങ്ങൾ കടമെടുക്കുന്നതുവരെ. ഒരു വേള ഞാൻ തന്നെയാണെന്ന് തോന്നിപ്പിക്കുമാറ് എന്റെ ജനാലയിൽ വന്ന് മഴ കരയും. ജനാല തുറന്ന് ഞാൻ എന്നോട് തന്നെ സംസാരിക്കും. കുറേ നേരം എന്റെ പുകഞ്ഞ മനസ്സ് ആറി തണുക്കുന്നതുവരെ. മുറ്റത്ത് പോയൊന്ന് നനഞ്ഞെങ്കിലെന്ന് വിചാരിക്കും.

ശാന്തമായ മഴയെ എനിക്ക് പേടിയാണ്. അവ ഒരു കുറ്റവാളിയുടെ ഭാവത്തോടെ എന്നെ നോക്കുന്നു. ഒരു പ്രളയത്തിന്റെ ജലം അവയ്ക്കുള്ളിലുണ്ടെന്നതിനാൽ അവയെന്നെ മൂടുമെന്നതിനാൽ ശാന്തമായ മഴയും

ഇനി പറഞ്ഞു വരുന്നത് എന്നെ പറ്റിയാണ്. ഈ മഴ പോലെ എന്റെ മനസ്സ് കുറെ കാലങ്ങളായി പെയ്യുന്നു. എന്റെ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരനായിരുന്നു അരവിന്ദ്. ഞങ്ങൾ സ്കൂൾ ബസ്സിൽ വെച്ചാണ് പരിചയം. ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന സമയത്ത് എന്റെ വാട്ടർ ബോട്ടിൽ സ്കൂൾ ബസ്സിന് താഴെ വീണുപോയി. എനിക്കതെടുക്കാൻ പേടിയായി. അന്ന് അരവിന്ദാണ് ആ ബോട്ടിൽ എടുത്തു തന്നത്. പെൺകുട്ടിയാണെങ്കിലും ഇങ്ങനെ പേടിക്കരുത് എന്നവൻ എനിക്കന്ന് പറഞ്ഞു തന്നു.

അവനൊക്കെ അവന്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂൾ ബസ്സിൽ അവൻ ഉണ്ടോന്ന് നോക്കും. യു പി ആയപ്പോൾ ക്ലാസ് മാറിപ്പോയി. അന്നെനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്കൊരു ഡയറി നോട്ട് ഉണ്ടായിരുന്നു അന്ന്. എല്ലായ്പ്പോഴും എഴുതാനൊന്നുമല്ല, സങ്കടങ്ങളോ ഇഷ്ടങ്ങളോ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതും. അന്ന് ഞാൻ സങ്കടപ്പെട്ട അവനെ കുറിച്ച് എഴുതി, കുറേ എഴുതി. അവന്റെ ഒപ്പം മിഠായി കഴിച്ചത്, തല്ല കിട്ടിയത്, എന്റെ ലഞ്ച് ബോക്സിൽ നിന്ന് അവന്റെ ദേഹത്ത് കറി വീണത്. അങ്ങനെ യു പി ക്ലാസ്സിൽ ഞങ്ങൾ മിണ്ടിയിട്ടേയില്ല. യു പി ക്ലാസ്സിൽ അവൻ വേറെ കൂട്ടുകാരോടൊപ്പം പോയി. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. പിന്നീട് ഹൈസ്കൂളിൽ നിന്നാണ് ഞാൻ അവനെ കാണുന്നത്. അവനിപ്പോൾ പൊടിമീശ വന്നിരുന്നു, കുറച്ച് നീളവും വെച്ചു. ബസ്സിൽ നിന്ന് അവൻ എന്നെ നോക്കി ചിരിച്ചു. എൽ പി ക്ലാസ്സിലെ സൗഹൃദം ഞാൻ വീണ്ടും പൊടി തട്ടിയെടുത്തു. അധികം സുഹൃത്തുക്കളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു ട്യൂഷൻ സെന്ററിൽ കൂടി ചേർന്നതോടെ ഞങ്ങൾ തമ്മിൽ നല്ലോണം അടുക്കാൻ തുടങ്ങി. ഓണപ്പരിപാടിക്ക് അവനൊരുമിച്ചൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ എന്നെ വിളിച്ചു. ഞാൻ ഉടുത്തു വന്ന സാരിയൊക്കെ നല്ലതാന്ന് പറഞ്ഞു. ഞാനന്ന് ഡയറിയിൽ കുറേ എഴുതി. പക്ഷേ ഞാനും അവനും കൂടി ട്യൂഷൻ കഴിഞ്ഞ് വരുമായിരുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നേ ഉള്ളൂ. അവൻ എന്റെ അടുക്കലേക്ക് കൂടുതൽ അടുത്തു. അരവിന്ദ് എന്തിനാണ് എന്റെ അടുത്തേക്ക് വരുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. വീണ്ടും അടുക്കാൻ വന്നപ്പോൾ ഞാനൊന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവന്റെ കയ്യിൽ അപ്പോൾ ഇരുമ്പിന്റെ ശക്തി ഉണ്ടായിരുന്നു. എനിക്ക് കുതറി മാറാനായില്ല. അവൻ എന്നെ വീണ്ടും ബലാത്കാരമായി കടന്നു പിടിച്ചു. വഴിയിലെങ്ങും ആരുമില്ല. അവൻ എന്റെ കവിളിൽ ഉമ്മയ്ക്കാൻ നോക്കി. അവന്റെ പിടുത്തം മെല്ലെ അയഞ്ഞു. ആ സമയത്തിന് ഞാൻ കുതറിയോടി. അന്ന് വീട്ടിലെത്തി ഞാൻ മരിച്ച പോലെ കിടന്നു. വിശന്നില്ല, ദാഹിച്ചില്ല. ഡയറിയിൽ എന്തൊക്കെയോ കുത്തി വരഞ്ഞു. ബസിന്റെ അടിയിൽ ഹോട്ടൽ നഷ്ടപ്പെട്ട ഒരു കുട്ടി കരയുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഒരു ആൺകുട്ടി അവളുടെ അടുത്ത്. ആ ആൺകുട്ടി എടുത്തു തരുന്ന ബോട്ടിൽ വാങ്ങിക്കരുതെന്ന് ഞാൻ സ്വപ്നത്തിൽ ആ പെൺകുട്ടിയോട് പല ആവർത്തി പറഞ്ഞു. പക്ഷേ എന്റെ വിളിക്കും കേൾവിക്കും ഏറെ അപ്പുറത്തായിരുന്നു അവൾ.

0: നിങ്ങളെന്താ ഇന്ന് ക്ലാസ്സിൽ വരാഞ്ഞത്? നിങ്ങൾക്കൊരു ചായ പറയട്ടെ?
1: വേണ്ട, ചായ വേണ്ട.
0: നിങ്ങളെ ടീച്ചർ അന്വേഷിച്ചായിരുന്നു, പനിയാണ് തലവേദനയാണെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്.
1: ഞങ്ങൾക്ക് തീരെ വയ്യായിരുന്നു. ഇന്ന് ഏതൊക്കെ ടീച്ചർ വന്നു? നോട്ട്സ് വല്ലതുണ്ടോ കയ്യില്? അത് ചോദിക്കാനാ വന്നത്.
0: നോട്ട്സ് PDF ആയിട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അറ്റൻഡൻസും തീരെ ഇല്ല, സെം എക്സാം അല്ലേ വരുന്നത്. അപ്പൊ ഈ കണ്ടനേഷനൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും.
1: എടാ, നീ ഇങ്ങനെ വെറുതെ പേടിപ്പിക്കല്ലേ.
0: ആ, മെഡിക്കൽ വെച്ചാ മതിയെന്നേ. പക്ഷേ ഈ കള്ളപ്പനിക്കൊക്കെ ഏത് ഡോക്ടർ തരും?
1: നീ അങ്ങനെ കളിയാക്കല്ലേ, സത്യമായിട്ടും പനി തന്നെയായിരുന്നു.
0: ഓ, വിശ്വസിച്ചു. പിന്നെ അടുത്താഴ്ച ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്.

0: നല്ല പ്ലേസ്മെന്റ് കിട്ടുമെന്നാ കേട്ടത്. വേണമെങ്കിൽ ഒന്ന് പോയി പങ്കെടുക്കാം. കിട്ടിയ നല്ല അവസരമല്ലേ.
1: എവിടെ വെച്ചിട്ടാ നടക്കുന്നേ? ഒത്തിരി ദൂരമുണ്ടോ? അടുത്ത ആഴ്ച ഒന്ന് വീട്ടിൽ പോവാനിരിക്കുന്നു.
0: ഇവിടെ പാളയത്ത് വെച്ചിട്ട് തന്നെയാ. ഇന്റർവ്യൂ കഴിഞ്ഞു പോയാ പോരെ. ഏതായാലും രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ. ഞാൻ ഗ്രൂപ്പിൽ അതിന്റെ ബ്രോഷർ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയേ.
1: ഓ, അതായിരുന്നോ? ഞാൻ കണ്ടു, പക്ഷെ ശ്രദ്ധിച്ചില്ല. നീ പോകുന്നുണ്ടോ?
0: ഈ കോഴ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല. അതുകൊണ്ട് ഏതായാലും ഒരു ജോലി നോക്കണം. ഇത് കിട്ടിയാ നല്ലതല്ലേ.
1: അതെ അതെ.
0: ഇപ്പൊ നിങ്ങൾക്ക് ഹോസ്റ്റലില് ഫുഡൊക്കെ നല്ലതാണോ?
1: നല്ല ഫുഡൊന്നും അല്ല, എന്തായാലും പുഴുവിനെ ഒന്നും കിട്ടുന്നില്ല. അത് തന്നെ ഭാഗ്യം.
0: ഏതായാലും സമരം നടത്തി നന്നായി. നീ ആയിരുന്നല്ലോ നേതാവ്.
1: നേതാവ് ചമഞ്ഞതൊന്നും അല്ല, ചില കാര്യങ്ങളില് നമ്മൾ തന്നെ പ്രതികരിക്കണം. ഒരാള് നേരിട്ടിറങ്ങിയാ ബാക്കിയുള്ളവർക്കും അങ്ങനെ തന്നെ തോന്നും. അതുകൊണ്ടാ.
0: ശരിയാ. അല്ല, ഞാൻ കൊറേയായി ശ്രദ്ധിക്കുന്നു, എന്താ ഗായത്രി മാറിയിരിക്കുന്നത്?
1: അവളോട് നീ ഇപ്പൊ ഒന്നും ചോദിക്കല്ലേ, ആകെ ഡെസ്പായിട്ടിരിക്കുക. അവളുടെ ബോയ് ഫ്രണ്ട് ഇല്ലേ വിഘ്നേഷ്, അവനോട് വഴക്കിട്ടിരിക്കുക.
0: ഓ, അതുകൊണ്ടാണോ അവളും ക്ലാസ്സിൽ വരാഞ്ഞത്? കൊറേ നാളായല്ലോ. ടീച്ചറും ചോദിച്ചിരുന്നു. അവളോട് അടുത്താഴ്ചത്തെ ഇന്റർവ്യൂവിന്റെ കാര്യം പറയണേ. ഞാൻ എന്നാ പോകുക.
1: ശരിടാ, ബൈ. അത് കൊള്ളാം. ഹോസ്റ്റലിലിരുന്ന പ്രശ്നമാവെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നേ. എന്നിട്ടിപ്പോ?
2: ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
1: ഹാ, അത് മുഖം കണ്ടാ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്, അവനെ ഒന്ന് നേരിട്ട് കാണ്.
2: എനിക്കറിയാന്നേ, പക്ഷെ എനിക്ക് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല.
1: അവൻ മിക്കാറും ആ ഗ്രൗണ്ടിലുണ്ടാവും. നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ അപ്പോഴേക്കും വരാം. എനിക്കേ ഡിപ്പാർട്ട്മെന്റിൽ വരെ പോകേണ്ട ആവശ്യമുണ്ട്.
2: ആ ശരി.

0: എടാ എപ്പോട്ടാ നോക്കിയടാ അടിക്കണത്.
1: എടാ എടാ നീ കുറച്ചുകൂടെ കേറി തന്നെ
2: വൈഡ് ലാസ്റ്റ് ബോളാണ്, ലാസ്റ്റ് ബോളാണ്.
0: എടാ അത് അവളല്ലേ വരുന്നേ, ഗായത്രി. അയ്യോ അളിയ, ഇപ്പൊ കണ്ട ആ പ്രശ്നമാവും.
3: അവളുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഞാൻ കരുതി നീ അവളെയും തേച്ചെന്ന്.
0: എടാ ഇവളെ തേക്കാൻ സമയമായിട്ടില്ല, കുറച്ച് നാളുകൂടി ഇങ്ങനെ പോട്ടെന്നേ.
3: ഇവളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഒരുപാട് വർഷമായില്ലേ?
0: ഓ ഒരു രണ്ടു വർഷമായി.
3: നിനക്ക് അവളോട് താല്പര്യമില്ലെങ്കിൽ നേരിട്ട് തന്നെ പറഞ്ഞൂടെ.
0: ഇതെത്ര നാളെന്ന് വെച്ചാ? നീ പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആക്കാം പോരെ.
3: ഇവളെ തേക്കാനുള്ള കാരണം എന്താണ്?
0: അളിയ അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലും ഇല്ലാത്ത അവളുടെ വീടും വീട്ടുകാരും. ഇവളെന്നെ കഴിഞ്ഞ ക്രിസ്മസിന് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അളിയ ഒരു നില വീട്, അച്ഛനാണ് സെക്യൂരിറ്റി, അമ്മ ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ജീവിതത്തെക്കുറിച്ച് കുറച്ച് പ്രാക്ടിക്കലായി കാണുന്ന പ്രശ്നമാണോ?
3: എടാ അവൾ ഇങ്ങോട്ടാ വരുന്നത്, പ്രശ്നമാകാൻ സാധ്യതയുണ്ട്.
0: അതെ അതെ, കണ്ട പ്രശ്ന. എടാ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം, അവൾ പോയിട്ടൊന്ന് പറയണേ.
3: നീ ആ താഴത്ത് പുല്ലിന്റെ മറവിൽ നിന്നോ. ശരി.

0: ഗൂഗിളെ, നീ വിഘ്നേഷിനെ കണ്ടോ? അവനെന്തിനാ എന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി കളിക്കുന്നത്?
1: അവനെ ഞങ്ങള് കണ്ടിട്ട് കൊറേയായി.
0: കള്ളം പറയരുത് ഗൂഗിളെ, അവന്റെ ബൈക്കാണല്ലോ ആ പുറത്തിരിക്കുന്നത്.
1: അത് അവൻ എനിക്ക് തന്നിട്ട് പോയതാണ്. ചെലപ്പോ നാട്ടിൽ പോയതായിരിക്കും. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിരുന്നു.
0: എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ.
1: പറയാൻ വിട്ടുപോയതായിരിക്കും.
0: എന്നെത്തുമെന്നാണ് പറഞ്ഞ?
1: അതൊന്നും കൃത്യമായി പറഞ്ഞില്ല. ഞങ്ങള് വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല. എന്തായാലും എത്തിയാ വിളിക്കാതിരിക്കില്ല. അപ്പോ ഞാൻ എന്തായാലും ഗായത്രി അറിയിക്കാം.
0: കണ്ടാൽ എന്റെ അവസ്ഥ മോശമാണെന്ന് പറയണം, എന്നെ പറ്റിക്കരുതെന്ന് പറയണം, കാണണം എന്ന് പറയണം.
1: അവൻ നിന്നെ പറ്റിക്കൊന്നുമില്ല. ഗായത്രി ധൈര്യമായിട്ട് ചെല്ല്, അവൻ എത്തിയാ

0: എന്തായാലും കാണാൻ വരും. ചെല്ല്.
1: ശരി.
2: അളിയ, അവള് പോയോ?
0: പാവം, ഗായത്രി ആകെ തളർന്നു പോയിട്ടുണ്ട്.
2: പാവം, എന്നെ ഓർത്തിട്ടായിരിക്കും. അല്ലടാ,
0: ഒന്ന് പോടാ. നിനക്ക് ഈ റിലേഷൻഷിപ്പ് തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹമില്ലെങ്കിൽ അത് അവളോട് പറയണം.
2: എടാ, ഇതൊക്കെ ഒരു രസമല്ലേ? എടാ, പെൺകുട്ടികൾ ഇങ്ങനെ പിന്നാലെ വരുന്നത് തന്നെ ആണത്തത്തിന്റെ ഒരു ലക്ഷണം. നിനക്കൊന്നും അത് പറഞ്ഞാ മനസ്സിലാവില്ലെന്നേ.
0: എടാ, എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട. നീ ആ ബൈക്കിന്റെ കീങ്ങ് തന്നെ
2: എന്നാ കൊണ്ടുപോകും.

0: എന്താ ഇത്? ഭക്ഷണം മെസ് ഹാളിൽ ഇരുന്നാ കഴിക്കേണ്ടത്, റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല.
1: സോറി മാം, ഇത് ഗായത്രിക്കുള്ള ഭക്ഷണമാണ്.
0: ആർക്കായാലും ശരി, ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ആവർത്തിക്കരുത്.
1: ഓക്കെ മാം.
0: അവളോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം കേട്ടല്ലോ. എനിക്കൊരു കാര്യം സീരിയസ് ആയി ആ കുട്ടിയോട് സംസാരിക്കാനുണ്ട്.
1: ഓക്കെ മാം, ഞാൻ പറയാം.
0: പൊയ്ക്കോളൂ.
1: ആ ഹെഡ്സെറ്റ് ഇങ്ങ് തന്നെ, എത്ര നേരമായി ഇരിപ്പ്, തലവേദനിക്കില്ലേ? പിന്നെ വാർഡൻ നിന്നെ അന്വേഷിച്ചിട്ടുണ്ട്, സീരിയസ് ആയി എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു.
2: എന്തു കാര്യം?
1: അതൊന്നും അറിയില്ല.
2: ചിലപ്പോ വീട്ടിൽ നിന്ന് വിളിച്ചു കാണും. വീട്ടിലേക്ക് വിളിച്ചിട്ട് കുറേ ആയി.
1: നീ ഇങ്ങനെ തുടങ്ങിയ കഷ്ട ഇത്രയ്ക്ക് താരാൻ പാടില്ല. കുറച്ചു ദിവസം നീ വീട്ടിൽ പോയി നിക്ക്.
2: വീട്ടിലോ? വീട്ടിൽ പോയാ ഞാൻ തകർന്നു പോകും. കഴിഞ്ഞ വെക്കേഷന് പോയപ്പോ വിഘ്നേഷിന്റെ കാര്യം ഞാൻ അമ്മയോട് സൂചിപ്പിച്ചിരുന്നു. അമ്മ മുൻകൈ എടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ടാണ് അവനിപ്പോ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്.
1: ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം?
2: വിഘ്നേഷ് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിട്ട് കുറെ ആയി.
1: ഓക്കെ, ഇപ്പോഴത്തെ പ്രശ്നം എന്താ, അത് പറ.
2: ഡാൻസിൽ പേര് കൊടുത്തതിന് അതിനാ ഇപ്പൊ ചൂടായത്. മുമ്പത്തെ തവണ അവനോട് ചോദിക്കാതെ നിങ്ങളുടെ ഒപ്പം ഷോപ്പിങ്ങിന് വന്നതിന് ഓരോ കാരണം മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പോലെ. പണ്ടൊന്നും അവൻ ഇതൊന്നും പ്രശ്നമേ അല്ലായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ, പണ്ട് കലോത്സവത്തിൽ ഞാൻ ഡാൻസ് കളിക്കുന്ന സ്റ്റേജിൽ കാണിയായി അവൻ മുൻപിൽ വന്ന് നിൽക്കുമായിരുന്നു, പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അവന്റെ ഇപ്പോഴത്തെ മാറ്റം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ ഒഴിവാക്കുന്ന പോലെ, ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ. നീ ഇതൊന്ന് നോക്ക്, അവൻ എന്താ എഴുതിയേക്കുന്നേന്ന്.
1: അയ്യേ, നിന്നെയും ഗോകുലിനെയും ചേർത്ത് സംശയിക്കുന്നു.
2: അവന്റെ ഈ മാറ്റമാണ് എനിക്ക് മനസ്സിലാകാത്തത്.
1: എനിക്കിത് നല്ല ഏർപ്പാടായി തോന്നുന്നില്ല. നിന്നെ അവനെയും എനിക്ക് നന്നായിട്ട് അറിയാം. നീ ബന്ധത്തിൽ കൊടുക്കുന്ന എഫേർട്ടും ഞാൻ കാണുന്നുണ്ട്.
2: എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലടാ, ഞാൻ അത്രയ്ക്ക് തളർന്നു പോയിട്ടുണ്ട്. നീ എന്ത് പറയുന്നോ അതുപോലെ ഞാൻ ചെയ്യാം.
1: നീ ഒരു കാര്യം ചെയ്, നീ നാളെ തന്നെ അവനോട് പോയി സംസാരിക്ക. ഞാൻ പറയുന്നതല്ല നീ കേൾക്കുന്നുണ്ടോ?
2: എടി, അതിന് അവനെ കണ്ടുകിട്ടിട്ട് വേണ്ടേ?
1: നാളെ അവന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ സെമിനാറുണ്ട്. ഫൈസൽ മാഷ് അവനെ അല്ല ഏൽപ്പിച്ചേക്കുന്നെ, അവൻ എന്തായാലും അവിടെ ഉണ്ടാവും.
2: നോക്കാം.

0: ഗായത്രിയെ വാർഡൻ വിളിക്കുന്നു.
1: വരൂ. തന്നെ വിളിപ്പിച്ചത് ഈ കത്തുകളെ കുറിച്ച് ചോദിക്കാനാ. ആദ്യം കരുതി പെൺകുട്ടികളെ ശല്യപ്പെടുത്താൻ വരുന്ന വല്ലവരുമാണെന്ന്. പക്ഷെ തന്റെ പേരും വെച്ച് ആവർത്തിച്ച് കുറേ വരുന്നു. എന്താ കാര്യം?
2: എനിക്കറിയില്ല സിസ്റ്റർ.
1: നൂണ പറയരുത്. തന്റെ പേരും ക്ലാസ്സും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ.
2: എനിക്കൊന്നും അറിയില്ല.
1: ഏതായാലും ഇനി വന്നാൽ എനിക്ക് വീട്ടിലേക്ക് വിളിക്കേണ്ടി വരും. കത്തുകളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതൊക്കെ അവരറിയും.
2: അയ്യോ വേണ്ട സിസ്റ്റർ, വേണ്ട.
1: കരയണ്ട, പൊയ്ക്കോളൂ.

0: എന്തിനാ വിളിപ്പിച്ചത്?
1: അവൻ അവൻ എന്നെ കുറിച്ച് കത്തെഴുതിയിരിക്കുന്നു, എന്നിട്ട് അത് വാർഡൻ അയച്ചു. ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതെല്ലാം പരസ്യമാക്കി അവൻ, ആ ദുഷ്ടൻ. അവന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയില്ല. എനിക്ക് വയ്യടി. വീട്ടിലറിഞ്ഞ കൂടുതൽ പ്രശ്നവും. ഞാൻ ഇനി എന്ത് ചെയ്യും?
0: എടി, നീ വിഷമിക്കാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. നീ ഇങ്ങനെ കരയല്ലേ?

0: നമുക്കിന്നൊരു കവിത പഠിക്കാം. കവി പാബ്ലോ നെരൂദ. സാമ്രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തെ അടിയറവ് പറയിച്ച കവിയാണ് പാബ്ലോ നെരൂദ. അതേസമയം മനോഹരങ്ങളായ പ്രണയബിംബങ്ങളും അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. തളർന്നുപോയ തന്റെ പ്രേമഭാജനത്തിന്റെ കൈപിടിച്ച അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിന്റെ വിഷാദം നിറഞ്ഞ അഗാധമായ കണ്ണുകളിലാണ് സ്വപ്നത്തിന്റെ കര തുടങ്ങുന്നത് എന്ന്. ഇത്തരത്തിൽ പ്രത്യാശയെ പ്രണയത്തിന്റെ ഭാവത്തിൽ അദ്ദേഹം പുനരവതരിപ്പിച്ചു.
1: വരൂ,
0: എന്താ വൈകിയത്? കുറെ നാളായല്ലോ തന്നെ കണ്ടിട്ട്.
1: അതെ ടീച്ചർ, റോഡിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു.
0: ആ വരൂ, വന്നിരിക്കൂ.
2: വിഘ്നേഷിനെ കണ്ടോ? അവനെന്താ പറഞ്ഞത്?
0: ഗായത്രി, ഇന്റർവെല്ലിന് എന്റെ ക്യാബിനിലേക്ക് ഒന്ന് വരണം. താനൊന്ന് ചോദിച്ച പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗായത്രി കേൾക്കുന്നുണ്ടോ?
1: ടീച്ചർ,
0: എന്നാൽ നമുക്ക് ക്ലാസ് പിന്നീട് എടുക്കാം.
2: എടാ, എന്തായി?
3: അവൻ എന്നോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല. താല്പര്യമില്ലാത്തതുപോലെ ഭയങ്കര അവോയ്ഡിംഗ് ആണ്. എന്നെ അവൻ അറിയാലോ. എന്നിട്ടും
2: എടാ, നീ ആ കത്തുകളെ കുറിച്ച് ചോദിച്ചോ?
3: അവൻ അതിനൊന്നും പറഞ്ഞില്ല. എനിക്ക് അവനെ മനസ്സിലാകുന്നില്ല.
2: അന്ന് കോളേജ് കഴിഞ്ഞ് നമ്മ ഒരുമിച്ച് ബീച്ചിൽ പോയത് നീ ഓർക്കുന്നുണ്ടോ? നിനക്കൊരു പരിഗണന പോലും തരാതെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവന്റെ. എല്ലാം ഒരു തമാശ പോലെയാ അവൻ അവതരിപ്പിച്ചത്. അന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു.
3: തമാശയാണ് അവന് എന്നെ കണ്ടുമുട്ടിയത്, എന്നോട് സംസാരിച്ചത്, എന്നെ തൊട്ടത്. മൊത്തത്തിൽ ഞാനൊരു തമാശയാണ്. തമാശ. നിനക്കൊരു കാര്യം അറിയാവോ? അവനെന്നെ ഭീഷണിപ്പെടുത്തുവാ, എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ. അവനെന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? അവനെയല്ലേ ഞാൻ സ്നേഹിച്ചത്.
2: ഗായത്രി, എടാ നീ ഇങ്ങനെ കരയാതെ, എന്തെങ്കിലും വഴി കാണാം. അതാ ടീച്ചർ വരുന്നു.
0: നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? ഗായത്രി, ഇത് അയാൾ പറഞ്ഞ പുസ്തകം.
2: അത് അത് ടീച്ചർ.
0: അയ്യോ, ഗായത്രി കരയുന്നല്ലോ. എന്തു പറ്റി? എന്തു പറ്റി ഗായത്രി?
3: ഒന്നുമില്ല ടീച്ചർ.
2: ടീച്ചർ, അത് ബ്രേക്കപ്പ് ഇഷ്യൂ.
0: ഓ, നിങ്ങളിപ്പോ ഹോസ്റ്റലിലേക്ക് ചെല്ലൂ. ഗായത്രി, നാളെ നമുക്കൊന്ന് കാണണം കേട്ടോ.
1: ടീച്ചർ.
2: എടാ, നേരം വൈകി, വാ ഹോസ്റ്റലിലേക്ക് പോ.
0: ആ ചെല്ലു വേഗം. ഗായത്രി ചെല്ലു.
1: ടീച്ചർ.
2: ശരി.
4: പെയ്ത്ത് നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗായത്രി, ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ.

ഗായത്രിയുടെ സുഹൃത്ത് ശിൽപ, വിഘ്നേഷ്, അജ്മൽ നാസർ കൊട്ടാരക്കര, കൂട്ടുകാരൻ ഗോകുൽ, നിധീഷ്, ഗായത്രിയുടെ ആൺ സുഹൃത്ത് ദേവദത്തൻ, വാർഡൻ ഷെഹനാസ് ബിന്ദ്, മലയാളം ടീച്ചർ ഷീബ കെ നായർ, സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:00-2:00 കേൾക്കാം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ആർ രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം താരാട്ട്.

ഇന്ന് രാത്രി 9:15 കായിക ലോകം. ഇതിൽ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി, രചന അജ്മൽ എൻ എസ്. ഇന്ന് രാത്രി 9:15 കായിക ലോകത്തിൽ.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൌപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY

യെ മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.

0: ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19th റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130 പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS രാവിലെ 9 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പിഎം ശ്രീ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും SSLC പാസാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർക്കലയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ മൂന്നാറിൽ അതിക്രമമുണ്ടായ സംഭവത്തിൽ തമിഴ്നാട് പോലീസ് 3 ജാമ്യമില്ലാ കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്തു. വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പ്രതികരിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 ഡീസലിന് 91 ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന മൂന്നാമത്തെ വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 ഡീസലിന് 101.56 ഉയർന്നു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴക്കാല രോഗപ്രതിരോധ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി K.മുരളീധരൻ നിർദ്ദേശം നൽകി. ഇതു സംബന്ധിച്ച് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. പകർച്ചവ്യാധി വ്യാപനമുണ്ടായാൽ രോഗികൾക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്താനും അടിയന്തര പ്രാധാന്യം നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചു. 2nd ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10 നട അടയ്ക്കും. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾക്ക് 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. തിരുവനന്തപുരത്ത് ചിറയിൻകീഴ് മണ്ണൂർ ഭാഗം പട്ടളയിൽ നിയമവിരുദ്ധമായി ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്നും അപകടകരമാം വിധം LPG ചോർത്തി മറ്റ് സിലിണ്ടറുകളിലേക്ക് നിറച്ച് കരിഞ്ഞന്തയിൽ വിൽക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തി. ഇതിനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും 261 സിലിണ്ടറുകളും ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്തു.

0: തുടർ അന്വേഷണം നടന്നു വരുന്നു. 2025 വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്തമാസം 21 സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യുഎസ് സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. എന്റെ നന്ദിനിക്കുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

കാൽപന്തിന്റെ ആരവങ്ങളും ആഘോഷങ്ങളും ഒരേ താളമായി ഉയരാൻ ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ്. ലോകത്തെ ഒന്നാകെ ഒരൊറ്റ പന്തിന് പിന്നാലെ പ്രതീക്ഷയോടെ പായിക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. ഇനിയുള്ള രണ്ടു മാസക്കാലം ലോകമൊന്നായി ആർത്തുവിളിക്കും, ആനന്ദത്താൽ മതിമറക്കും. ജൂൺ 11 ആതിഥേയരായ മെക്സിക്കോയും സൌത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിലൂടെയാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാകുന്നത്. കാനഡ, USA എന്നിവിടങ്ങൾ വേദിയാകുന്ന ഫുട്ബോൾ മാമാങ്കത്തിന്റെ കൊട്ടിക്കലാശം 20 July നടക്കും. ഫുട്ബോൾ ഇതിഹാസങ്ങളായ ലിയോണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഒരുമിച്ചെത്തുന്ന അവസാന ലോകകപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 38-കാരനായ മെസ്സിയും 41-കാരനായ റൊണാൾഡോയും ഇത് തങ്ങളുടെ അവസാന ലോകകപ്പായിരിക്കുമെന്ന സൂചന ആരാധകർക്ക് നൽകിയിട്ടുണ്ട്. ടീമിന്റെ നായകന്മാരായാണ് ഇരുവരും കളത്തിലിറങ്ങുന്നത്. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവുമധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റാണ് ഇത്തവണത്തേത്. 48 രാജ്യങ്ങളാണ് ഇത്തവണ കിരീടത്തിനായി പോരാട്ടത്തിനിറങ്ങുന്നത്. ഭാഗ്യനിർഭാഗ്യങ്ങൾ നിമിഷനേരം കൊണ്ട് മാറിമറയുന്ന ലോകകപ്പിന്റെ 23rd പതിപ്പാണ് തിരിതെളിയാൻ പോകുന്നത്. അനേകം സംസ്കാരങ്ങളുടെ ഒത്തുചേരലിന് കൂടിയാണ് ഫുട്ബോൾ ലോകം സാക്ഷിയാകാൻ പോകുന്നത്. കോടിക്കണക്കിന് ആളുകളെ ടെലിവിഷൻ സ്ക്രീനുകൾക്കും സ്റ്റേഡിയങ്ങൾക്കും മുന്നിലെത്തിക്കുന്ന ലോകകപ്പ് ലോകരാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും പോലും സ്വാധീനിക്കുന്ന തരത്തിൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ചരിത്രത്താളുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കണ്ണീരിന്റെയും നിരാശയുടെയും ആഹ്ലാദങ്ങളുടെയും ഒരുപാടൊരുപാട് മുഖങ്ങൾ നമുക്ക് മുന്നിൽ തെളിയും. 20th തുടക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഫുട്ബോൾ ജനപ്രീതി നേടിത്തുടങ്ങിയിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള സ്ഥിരമായ ഒരു ആഗോള ടൂർണമെന്റിന്റെ ആവശ്യകത ഉയർന്നതോടെയാണ് ലോകകപ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. 1928 നടന്ന ഫിഫ കോൺഗ്രസിലാണ് ലോകകപ്പ് സംഘടിപ്പിക്കുന്നതിന് ഔദ്യോഗിക തീരുമാനമുണ്ടായത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം ബ്രസീലാണ്. 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ എല്ലാ ലോകകപ്പുകളിലും പങ്കെടുത്ത ഏക രാജ്യം കൂടിയാണ്. ജർമ്മനിയും ഇറ്റലിയും 4 കിരീടങ്ങൾ നേടിയപ്പോൾ അർജന്റീന 3 ഫ്രാൻസ് 2 കിരീടം സ്വന്തമാക്കി. 1930 യുറുഗ്വേയിലാണ് കന്നി ഫുട്ബോൾ ലോകകപ്പ് അരങ്ങേറിയത്. അന്താരാഷ്ട്ര ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ഫിഫയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ലോകകപ്പിൽ ആതിഥേയർ തന്നെ ചാമ്പ്യന്മാരായി. ഫൈനലിൽ അർജന്റീനയെ 2-4 പരാജയപ്പെടുത്തിയാണ് യുറുഗ്വായ് കന്നി കിരീടത്തിൽ മുത്തമിട്ടത്. വെറും 13 രാജ്യങ്ങൾ മാത്രമാണ് ആ ടൂർണമെന്റിൽ പങ്കെടുത്തത്. യൂറോപ്യൻ രാജ്യങ്ങൾ കടൽ മാർഗം ദീർഘയാത്ര ചെയ്തെത്തേണ്ട സാഹചര്യം മൂലമാണ് പല ശക്തരായ ടീമുകളും വിട്ടുനിന്നത്. 1930 13 തുടങ്ങിയ ലോകകപ്പ് പിന്നീട് 16 24 32 വളർന്നു. ആഗോള ഫുട്ബോളിന്റെ വ്യാപനവും കൂടുതൽ രാജ്യങ്ങളുടെ പങ്കാളിത്തവും കണക്കിലെടുത്താണ് 2026 48 പങ്കെടുക്കുന്ന രീതിയിലേക്ക് ടൂർണമെന്റ് മാറിയത്. ലോകകപ്പ് എന്ന ആശയത്തിന് പിന്നിൽ

ഫ്രഞ്ചുകാരനായ ജൂൾസ് റിമെറ്റ് എന്ന ഫിഫ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ആദ്യ ലോകകപ്പ് ട്രോഫിയും അറിയപ്പെട്ടിരുന്നത്. 1930 മുതൽ 1970 വരെ ലോക ജേതാക്കൾക്ക് ഫിഫ നൽകിയിരുന്നത് ഫ്രഞ്ച് ശില്പിയായ ആബേൽ ലാഫ്ലർ രൂപകൽപ്പന ചെയ്ത കപ്പായിരുന്നു. വിജയം സമ്മാനിക്കുന്ന ഗ്രീക്ക് ദേവതയായ നൈക്കിന്റെ രൂപമായിരുന്നു ട്രോഫിയിൽ ആലേഖനം ചെയ്തിരുന്നത്. 1974 മുതലാണ് ഇന്ന് കാണുന്ന രൂപകൽപ്പനയിലുള്ള ലോകകപ്പ് ട്രോഫി ജേതാക്കൾക്ക് നൽകി തുടങ്ങിയത്. ഭൂമിയെ കയ്യിലേന്തിയ രണ്ടു മനുഷ്യർ എന്നതാണ് ഈ ട്രോഫിയുടെ രൂപം. 1934 ഇറ്റലിയും 1938 ഫ്രാൻസും ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചു. രണ്ടു വട്ടവും ഇറ്റലി തന്നെ ചാമ്പ്യന്മാരായി. നിർഭാഗ്യത്തിന്റെ ചരിത്രം വേട്ടയാടുന്ന ഒരു രാജ്യവുമുണ്ട്, ഇന്തോനേഷ്യ. വെറും ഒറ്റ മത്സരം മാത്രം കളിച്ച് ലോകകപ്പിന്റെ വേദിയിൽ നിന്നും അപ്രത്യക്ഷമായ രാജ്യമെന്ന പ്രത്യേകതയും ഇന്തോനേഷ്യക്ക് സ്വന്തം. 1938 ഫ്രാൻസിൽ നടന്ന ലോകകപ്പിലായിരുന്നു ഇന്തോനേഷ്യ തങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ലോകകപ്പ് മത്സരം കളിച്ചത്. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന പേരിലാണ് ഇന്തോനേഷ്യ കളത്തിലിറങ്ങിയത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യമെന്ന തലയെടുപ്പോടെയായിരുന്നു ഇന്തോനേഷ്യ പോരാട്ടത്തിനിറങ്ങിയത്. നോക്കൌട്ട് മത്സരമായതിനാൽ തോറ്റതോടെ അവർ പുറത്തായി. ലോകകപ്പിന്റെ ജൈത്രയാത്രയ്ക്ക് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം തടസ്സം നിന്നു. 1942-46 വർഷങ്ങളിൽ ലോകകപ്പ് സംഘടിപ്പിക്കാനായില്ല. പിന്നീട് 1950 ലോകകപ്പ് മടങ്ങിയെത്തുന്നത്. ബ്രസീലായിരുന്നു ആതിഥേയർ. ശക്തരായ യുറുഗ്വായ് ആതിഥേയരുടെ കണ്ണീർ വീഴ്ത്തി ചാമ്പ്യന്മാരായി. ബ്രസീലിലെ റിയോ ഡി ജനറോയിലെ പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയത്തിലെ നിശ്ചലമായ നിമിഷങ്ങൾ ഇന്നും ചരിത്രത്തിലെ പൊള്ളുന്ന നിമിഷങ്ങളാണ്. തൊട്ടടുത്ത പതിപ്പിന് ആതിഥേയത്വം വഹിച്ചത് സ്വിറ്റ്സർലൻഡായിരുന്നു. ഹംഗറിയെ പരാജയപ്പെടുത്തി വെസ്റ്റ് ജർമ്മനി ലോക കിരീടത്തിൽ മുത്തമിട്ടു. പിന്നീട് നടന്ന ലോകകപ്പുകൾ ഒരു തേരോട്ടത്തിന്റെ തുടക്കമായിരുന്നു. കരുത്തരായ ബ്രസീൽ അജയ്യരായി മാറുന്ന കാഴ്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിച്ച നിമിഷങ്ങൾ. സ്വീഡൻ ആതിഥേയത്വം വഹിച്ച 1958 ലോകകപ്പിലൂടെ ഫുട്ബോൾ ലോകം അത്ഭുത ബാലനെ വരവേറ്റു. പെലെ. 17 വയസ്സിൽ ലോകകപ്പിനിറങ്ങിയ പെലെയുടെ ബൂട്ടുകളുടെ ബലത്തിൽ ബ്രസീൽ തങ്ങളുടെ കന്നിക്കിരീടത്തിൽ മുത്തമിട്ടു. ആതിഥേയരെ 2-5 പരാജയപ്പെടുത്തിയാണ് പെലെയുടെ ബ്രസീൽ ചാമ്പ്യന്മാരായത്. ഫൈനലിൽ ഇരട്ട ഗോളുകളോടെ പെലെ തിളങ്ങി. തൊട്ടടുത്ത വർഷവും കിരീടത്തിൽ മുത്തമിട്ടത് ബ്രസീൽ തന്നെ. ചിലി ആതിഥേയരായ ലോകകപ്പിൽ ചെക്കോസ്ലോവാക്കിയയാണ് ഫൈനലിൽ ബ്രസീൽ പരാജയപ്പെടുത്തിയത്. 1-3 ബ്രസീൽ വിജയക്കൊടി നാട്ടിയത്. 1966 കിരീടം കൈവിട്ടെങ്കിലും 1970 വീണ്ടും ബ്രസീൽ ലോക ചാമ്പ്യന്മാരായി. മെക്സിക്കോ ആതിഥേയരായ ലോകകപ്പിന്റെ ഫൈനലിൽ 1-4 ഇറ്റലിയെ പരാജയപ്പെടുത്തിയാണ് ബ്രസീൽ മൂന്നാം കിരീടം സ്വന്തമാക്കിയത്. 1970 ത്രസിപ്പിക്കുന്ന പാസിംഗും ആക്രമണ ഫുട്ബോളുമായി ലോകത്തെ വിസ്മയിപ്പിക്കാൻ ബ്രസീലിന് സാധിച്ചു. 4 പതിപ്പിനിടെ 3 കിരീടങ്ങൾ ഷെൽഫിലെത്തിച്ച ബ്രസീൽ അജയ്യരായി മാറി. മൂന്നാം ലോക കിരീടം പേരിൽ ചേർത്ത പെലെ ഒരു അപൂർവ റെക്കോർഡും സ്വന്തമാക്കി. 3 ലോകകപ്പ് കിരീടം നേടിയ ഏക താരമായി പെലെ ഇന്നും ചരിത്രത്തിൽ നിലകൊള്ളുന്നു. 1970 ലോകകപ്പിലെ ബ്രസീൽ ടീം മനോഹരമായ പാസിംഗും ആക്രമണ ഫുട്ബോളും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചു. ഒരൊറ്റ മത്സരം പോലും പരാജയപ്പെടാതെയാണ് ആ സ്ക്വാഡ് വിശ്വകിരീടം ചൂടിയത്. ഫുട്ബോൾ ചരിത്രത്തിലെ മികച്ച ദേശീയ ടീമുകളിലൊന്നായി ആ സ്ക്വാഡിനെ വിലയിരുത്തുന്നു. 1970 ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി മുന്നോട്ട് വന്നു. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ ടീമുകൾ ലോക ഫുട്ബോളിൽ ശക്തമായ സാന്നിധ്യമായി മാറാൻ തുടങ്ങി. 1974 ആതിഥേയരായ വെസ്റ്റ് ജർമ്മനി ചാമ്പ്യന്മാരായി. നെതർലൻഡ്സിനെ 1-2 പരാജയപ്പെടുത്തിയാണ് വെസ്റ്റ് ജർമ്മനി കിരീടം ചൂടിയത്. 1978 നെതർലൻഡ്സ് ഫൈനലിൽ എത്തിയെങ്കിലും കിരീടത്തിനരികെ

വീണു. ആതിഥേയരായ അർജന്റീനയോട് ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് നെതർലൻഡ്സ് പരാജയപ്പെട്ടത്. ലോകത്ത് ഏറ്റവുമധികം ആരാധകരുള്ള ടീമുകളിലൊന്നായ അർജന്റീനയുടെ കന്നി കിരീടമായിരുന്നു അത്. 1982 ഇറ്റലി വിശ്വകിരീടം നേടിയപ്പോൾ 1986 വീണ്ടും അർജന്റീന ലോകകപ്പ് കീഴടക്കി. 1982 വെസ്റ്റ് ജർമ്മനിയെ കീഴടക്കിയാണ് ഇറ്റലി ചാമ്പ്യന്മാരായത്. സ്പെയിനായിരുന്നു ആതിഥേയർ. മെക്സിക്കോ ആതിഥേയത്വം വഹിച്ച ലോകകപ്പിലും വെസ്റ്റ് ജർമ്മനിക്ക് ഫൈനലിൽ കാലിടറി. അർജന്റീന ജേതാക്കളായി. ഡീഗോ മറഡോണ എന്ന ഇതിഹാസം ലോക കിരീടത്തിൽ മുത്തമിട്ടു. 1986 ഫൈനലിസ്റ്റുകൾ തന്നെ 90 ഫൈനലിലും ഏറ്റുമുട്ടി. പക്ഷേ 2 തവണ നഷ്ടമായ കിരീടം ഇത്തവണ വെസ്റ്റ് ജർമ്മനി കൈപ്പിടിയിൽ ഒതുക്കി. ഇറ്റലി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് അർജന്റീനയെ വെസ്റ്റ് ജർമ്മനി തോൽപ്പിച്ചത്. 1994 ലോകകപ്പിലൂടെ ബ്രസീൽ വീണ്ടും വിജയവഴിയിൽ തിരിച്ചെത്തി. USA ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ഇറ്റലിയായിരുന്നു ഫൈനലിലെ എതിരാളികൾ. മുഴുവൻ സമയത്തും ഗോൾരഹിതമായ മത്സരത്തിൽ പെനാൽറ്റിയിലൂടെയാണ് ബ്രസീൽ തങ്ങളുടെ 4ാം കിരീടം സ്വന്തമാക്കിയത്. 1998 ഫ്രാൻസ് ലോകകപ്പിലും ബ്രസീൽ ഫൈനലിൽ എത്തി. പക്ഷേ ആതിഥേയരായ ഫ്രാൻസിന്റെ കരുത്തിനു മുന്നിൽ ബ്രസീൽ മുട്ടുമടക്കി. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കായിരുന്നു നിലവിലെ ചാമ്പ്യന്മാരെ ഫ്രാൻസ് തകർത്തത്. 2002 ബ്രസീൽ കരുത്തോടെ തിരിച്ചു വന്നു. 5ാം കിരീടം നേടിയെടുത്തു. പക്ഷേ അതിനുശേഷം കിരീടത്തിൽ മുത്തമിടാൻ ബ്രസീലിന് സാധിച്ചിട്ടില്ല എന്നത് ആരാധകരെ നിരാശയിലാഴ്ത്തുന്നു. ദക്ഷിണ കൊറിയയും ജപ്പാനും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന്റെ ഫൈനലിൽ ജർമ്മനിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. 2002 യൂറോപ്യൻ രാജ്യങ്ങളുടെ തേരോട്ടമാണ് ലോകകപ്പിൽ ആരാധകർ കണ്ടത്. ലാറ്റിനമേരിക്കൻ ശക്തി കേന്ദ്രങ്ങളെല്ലാം തകർന്നടിഞ്ഞു. 4 ലോകകപ്പുകളിൽ യൂറോപ്യൻ സർവാധിപത്യം ലോകം കണ്ടു. ബ്രസീലിന്റെ പതനവും ഫ്രാൻസിന്റെ ശക്തമായ പ്രകടനങ്ങളും ഫുട്ബോൾ ലോകത്ത് ചർച്ചയായി. 2006 യൂറോപ്യൻ ഫൈനലിൽ ഫ്രാൻസും ഇറ്റലിയും ഏറ്റുമുട്ടി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലി ജേതാക്കളായി. ആതിഥേയരായ ജർമ്മനിക്ക് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തരാകേണ്ടി വന്നു. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിലാണ് ഏറെ വിവാദമായ ജബുലാനി പന്ത് അവതരിപ്പിച്ചത്. സ്ട്രൈക്കർമാരെയും ഗോൾ കീപ്പർമാരെയും കബളിപ്പിച്ച പന്തായിരുന്നു ജബുലാനി. പന്തിന്റെ പാത മനസ്സിലാക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടി. ടിക്കി ടാക്ക ശൈലിയുമായി എത്തിയ സ്പെയിൻ ജബുലാനിയെ വരുതിയിലാക്കി ജേതാക്കളായി. 2014 ബ്രസീൽ ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന്റെ ഫൈനലിൽ ഇതിഹാസ താരം മെസ്സിയുടെയും അർജന്റീനയുടെയും കണ്ണീർ വീണു. ഫൈനലിൽ ഏകപക്ഷീയമായ 1 ഗോളിന്റെ വിജയത്തോടെ ജർമ്മനി കിരീടം ചൂടി. 2018 റഷ്യൻ ലോകകപ്പിൽ ഫ്രാൻസിന്റെ മിന്നും പ്രകടനത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ടൂർണമെന്റിലെ കറുത്ത കുതിരകളായി മാറിയ ക്രൊയേഷ്യയായിരുന്നു ഫൈനലിലെ എതിരാളികൾ. 2-4 ഗോളുകൾക്ക് ഫ്രാൻസ് ക്രൊയേഷ്യയെ തകർത്ത് കിരീടം ചൂടി. ഏറ്റവും ഒടുവിലായി നടന്ന ഖത്തർ ലോകകപ്പിലും ഫ്രാൻസ് മികവ് പുലർത്തി. പക്ഷേ അർജന്റീനിയൻ ടീമിന്റെ ഒത്തിണക്കത്തിനും മെസ്സി എന്ന ഇതിഹാസത്തിനും മാർട്ടിനസ് എന്ന വൻമതിലിനും മുന്നിൽ ഫ്രാൻസ് വീണു. ആദ്യാവസാനം ആവേശം അലതല്ലിയ കലാശ പോരാട്ടത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ അർജന്റീന വിശ്വകിരീടം നേടി. ഇതിഹാസ താരം മെസ്സിക്ക് കന്നി ലോകകിരീടം. ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ്. ആരാധകരുടെ പ്രിയപ്പെട്ട മെസ്സിയും റൊണാൾഡോയും നെയ്മറുമെല്ലാം കളത്തിലിറങ്ങുന്നത് കാണാനായുള്ള കാത്തിരിപ്പ്. ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ആവേശത്തോടെ ചുരുങ്ങുന്ന കാഴ്ചയ്ക്കായുള്ള നിമിഷങ്ങൾക്ക് ഇനി ദിവസങ്ങളുടെ ദൂരം മാത്രം.

ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അജ്മൽ NS, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്. ലോകം

ആകാശവാണി. നമസ്കാരം. ഭീകരവാദ വിരുദ്ധ ദിനം, സമാധാനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സന്ദേശം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭീകരതയ്ക്കും അക്രമത്തിനുമെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനും സമാധാനം ഐക്യം എന്നിവ നിലനിർത്തുന്നതിനുമായി എല്ലാ വർഷവും മെയ് 21 ഇന്ത്യ ഭീകരവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നു. വിദ്വേഷത്തിനും അക്രമത്തിനും ഇരയായി ജീവനും ജീവിതവും നഷ്ടപ്പെട്ടു

ബന്ധപ്പെട്ടവരെ ഓർമ്മിക്കുന്നതിനും അവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിനുമായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമവാർഷിക ദിനമാണിത്. ഭീകരവാദ വിരുദ്ധ ദിനം എന്നത് വെറുമൊരു അനുസ്മരണ ദിനം മാത്രമല്ല, അക്രമത്തിന് പകരം സമാധാനവും വിദ്വേഷത്തിന് പകരം ഐക്യവും തീവ്രവാദത്തിന് പകരം മനുഷ്യത്വവും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള കൂട്ടായ പ്രതിജ്ഞയ്ക്കുള്ള അവസരം കൂടിയാണ്. മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് ഭീകരതയെന്ന് ഭീകരവാദ വിരുദ്ധ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അക്രമത്തെ നിരസിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെയും ദേശീയ ഐക്യത്തെയും പിന്തുണയ്ക്കാനുമുള്ള ആഹ്വാനമാണ് ഈ ദിനം. ഭീകരതയുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക, സമാധാനം, ഒത്തൊരുമ, സാമുദായിക ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, ഭീകരവാദ പ്രത്യാശാസ്ത്രങ്ങളെയും അക്രമങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക, ദേശീയ സുരക്ഷാ അവബോധം ശക്തിപ്പെടുത്തുക, ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരിക്കുക തുടങ്ങിയവയാണ് ഭീകരവാദ വിരുദ്ധ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പതിറ്റാണ്ടുകളായി ഇന്ത്യ നിരവധി ഭീകരാക്രമണങ്ങളെയാണ് നേരിട്ടിട്ടുള്ളത്. സമൂഹത്തിൽ ഭയം, അസ്ഥിരത, ഭിന്നത എന്നിവ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച് സാധാരണക്കാർ, സുരക്ഷാസേനകൾ, പൊതുസ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, സാമ്പത്തിക കേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആക്രമണങ്ങൾ. എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിലും സുരക്ഷാ സംവിധാനങ്ങളും ഭീകരവിരുദ്ധ നടപടികളും സ്ഥിരമായി ശക്തിപ്പെടുത്തുന്ന രാജ്യമാണ് ഇന്ത്യ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ വധം, 1993 മുംബൈ സ്ഫോടന പരമ്പരകൾ, 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ഭീകരാക്രമണം, 2019 പുൽവാമ ആക്രമണം, ഒടുവിൽ 2025 പഹൽഗാം ഭീകരാക്രമണം, ഇങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രധാന ഭീകരാക്രമണങ്ങൾ ആരും മറന്നിട്ടുണ്ടാകില്ല. 1991 മെയ് 21 തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. തമിഴ് ഈഴം ലിബറേഷൻ ടൈഗേഴ്സ് LTTE ആസൂത്രണം ചെയ്ത ചാവേർ ബോംബാക്രമണമാണ് ഉണ്ടായത്. 1993 മാർച്ച് 12 മുംബൈയെ പിടിച്ചുകുലുക്കിയ ബോംബ് സ്ഫോടന പരമ്പരയിൽ 250 പേർ കൊല്ലപ്പെട്ടു. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഹോട്ടലുകൾ, തിരക്കേറിയ പൊതുസ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെ പ്രധാന സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ. 2001 ഡിസംബർ 13 ന്യൂഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെ ഭീകരർ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചു. പ്രധാന കെട്ടിടങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് അക്രമിയെ തടയാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞെങ്കിലും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആക്രമണം ഇന്ത്യയെയും പാകിസ്ഥാനെയും സംഘർഷാവസ്ഥയിലേക്ക് നയിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഭീകരാക്രമണങ്ങളിലൊന്ന് 2008 നവംബർ 26 മുംബൈയിൽ നടന്നതാണ്. ആയുധധാരികളായ 10 ഭീകരർ താജ്മഹൽ പാലസ് ഹോട്ടൽ, ഒബ്രോയ് മുംബൈ, ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽസ് എന്നീയിടങ്ങളിൽ സംഘടിത ആക്രമണങ്ങൾ നടത്തി. സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 160 പേർ കൊല്ലപ്പെട്ടു. ഏകദേശം 3 നീണ്ടുനിന്ന ആക്രമണം ലോകത്തെയാകെ ഞെട്ടിച്ചു. 2019 ഫെബ്രുവരിയിൽ ജമ്മുകശ്മീരിലെ പുൽവാമയിൽ സെൻട്രൽ റിസർവ് പോലീസ് സേനയുടെ വാഹനവ്യൂഹത്തിനു നേരെ ചാവേർ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ 40 CRPF ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ സംഭവത്തോടെ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളും നടപടികളും കൂടുതൽ ശക്തമാക്കി. 2025 ഏപ്രിൽ 22 ജമ്മുകശ്മീരിലെ പഹൽഗാമിന് സമീപം ബൈസരൻ താഴ്വര പ്രദേശത്ത് വിനോദസഞ്ചാരികൾക്ക് നേരെ സായുധരായ ഭീകരവാദികൾ വെടിയുതിർക്കുകയും 26 സാധാരണ പൌരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് മറുപടിയായി 2016 ഉറി ആക്രമണത്തിന് മറുപടിയായി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്, 2025 ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ ശക്തമായ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളും ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ഭീകരതയെ ചെറുക്കുന്നതിനും ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെ അടിവരയിട്ടുറപ്പിക്കുന്നതായിരുന്നു ഇത്തരം ദൌത്യങ്ങൾ. ഇക്കഴിഞ്ഞ മെയ് 7 രാജ്യം ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st ആചരിച്ചു. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ജാഗ്രതയോടെയും ഐക്യത്തോടെയും വെല്ലുവിളികൾക്ക് ശക്തമായ മറുപടി നൽകാൻ രാജ്യം സജ്ജമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ത്യയുടെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സായുധസേന വഹിക്കുന്ന പങ്ക് വലുതാണെന്നും ഏത് സുരക്ഷാ വെല്ലുവിളികളിലും സേന അസാധാരണമായ ദൃഢനിശ്ചയം കാഴ്ചവച്ചിട്ടുള്ളതായും രാഷ്ട്രപതി ഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു. സൈനിക ദൌത്യങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ വികസനത്തിന്റെ ഒരു പ്രധാന തൂണായി ഇന്ത്യൻ പ്രതിരോധ സേന നിലകൊള്ളുന്നതായും ശ്രീമതി മുർമു പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സായുധസേനയുടെ പോരാട്ട വീര്യത്തെ രാജ്യം ഒന്നടങ്കം അഭിവാദ്യം ചെയ്യുന്നതായും

0: പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഓപ്പറേഷൻ സിന്ദൂർ ये सिर्फ नाम नहीं है, ये देश के कोटि कोटि लोगों की भावनाओं का प्रतिबिंब है. ऑपरेशन सिंदूर न्याय की अखंड प्रतिज्ञा है. 6 मई की देर रात 7 मई की सुबह पूरी दुनिया ने इस प्रतिज्ञा को परिणाम में बदलते देखा.
0: പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിനു പുറമെ നിരവധി ഭീകരരെയും ഈ സൈനിക നീക്കത്തിലൂടെ വധിക്കാൻ സായുധസേനയ്ക്ക് സാധിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ഒരു ചരിത്രപ്രധാന ദൌത്യമാണെന്നും ഇന്ത്യൻ സായുധസേനയുടെ അചഞ്ചലമായ പ്രഹരശേഷിയെക്കുറിച്ച് എതിരാളികളെ ദൌത്യം ഓർമ്മപ്പെടുത്തുമെന്നും 1ാം വാർഷികത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേനാ ലഫ്റ്റനന്റ് ജനറൽ സുബിൻ മിൻവല്ല 1ാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ത്യൻ സേനയ്ക്ക് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
2: In terms of Pakistan, we know what his capabilities are. We know exactly what he has. So whatever structure he creates, we know what he has to bring against us. In terms of our own capabilities, we are enhancing our own capabilities to go beyond what we have existing. We are looking at a wide spectrum of ranges, a wide spectrum of trajectories to operate in all domains, and therefore this capability is what we are developing as we speak.
0: കര നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായും ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം പൂർണ്ണ ദൃഢനിശ്ചയത്തോടെ തുടരുന്നുവെന്നും ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു.
3: ഓപ്പറേഷൻ സിന്ദൂർ പ്രൂവ്ഡ് ദാറ്റ് ആത്മനിർഭർ ഈസ് നോട്ട് ജസ്റ്റ് എ സ്ലോഗൻ, ഇറ്റ് ഈസ് ഇൻഡീഡ് എ ഫോഴ്സ് മൾട്ടിപ്ലയർ. ടുഡേ ഓവർ 65% ഓഫ് ആർ ഡിഫൻസ് എക്യുപ്മെന്റ് ഈസ് ബീങ് മാനുഫാക്ചർഡ് ഡൊമസ്റ്റിക്കലി. ഐ ഓൾസോ വോണ്ട് ടു സ്പീക്ക് ഹിയർ ഓഫ് ആർ എക്സിറ്റ് സ്ട്രാറ്റജി. An escalation control. In an era of prolonged conflicts around the world, we struck hard, achieved clearly defined objectives, and then decided to cease hostilities when the Pakistanis were compelled to negotiate and requested us to stop. The objectives were achieved through a calibrated shot and sharp shock that altered the enemy's risk appetite and disrupted his command and control. Without locking India into a long drawn war or conflict, the ill effects of which we are seeing in ongoing conflicts around the world. This measured approach reflects the maturity of our strategic culture and the professionalism of our armed forces. The armed forces executed the kinetic phase with discipline, precision, and minimal collateral impact. This multi-agency, multi-domain coordination will remain the template for future operations.
0: ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്ഥിരമായി ഒരു ശക്തവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാടാണ് പുലർത്തിവരുന്നത്. പാർലമെന്റ് ആക്രമണം, മുംബൈ ആക്രമണം, പുൽവാമ ആക്രമണം, അടുത്തിടെ നടന്ന പഹൽഗാം ആക്രമണം എന്നിവയുൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങളെ രാജ്യം ധീരമായി നേരിട്ടു. ഈ വെല്ലുവിളികൾക്കിടയിലും ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനുമുള്ള പ്രതിബദ്ധത ഇന്ത്യ ആഗോളവേദികളിലുൾപ്പെടെ ആവർത്തിച്ചു. ഭീകരവാദ ഭീഷണികളെ ചെറുക്കുന്നതിനായി ഇന്റലിജൻസ് ശൃംഖലകളെ ശക്തിപ്പെടുത്തുകയും അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുകയും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരത ഒരു രാജ്യത്തിന് മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിക്കും ഭീഷണിയാണെന്നും ഭീകരതയ്ക്കെതിരെ കൂടുതൽ അന്താരാഷ്ട്ര സഹകരണം വേണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഭീകരവാദത്തിനെതിരായ രാജ്യത്തിന്റെ ഇടപെടലുകളെക്കുറിച്ച് ഡിഫൻസ് അനലിസ്റ്റ് കേണൽ എസ് ഡിന്നി ആകാശവാണിയോട്.
4: കുറെ വർഷങ്ങളായിട്ട് ഭാരതത്തിനുള്ളിൽ പല രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളും അതിന് മുൻകൈയെടുത്ത് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഒരു കാരണവശാലും ഭാരതം ഒറ്റക്കെട്ടായിട്ട് നിൽക്കരുത്. ഭാരതത്തിനെ പല രീതിയിൽ മുറിവേൽപ്പിക്കുക, 1000 മുറിവേൽപ്പിച്ച് ഭാരതത്തിനെ ഇല്ലാതാക്കാം, അങ്ങനെയൊക്കെയുള്ള ചില ആശയം വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു എക്സാമ്പിളായിരുന്നു പെഹൽഗാമിൽ നടന്ന ആ ഒരു ഭീകരവാദ അറ്റാക്ക്. അത് നമ്മുടെ ഭാരതത്തിന്റെ സ്വന്തമായിട്ടുള്ള സഹോദരന്മാരെ അവരുടെ അമ്മയുടെയും പെങ്ങളുടെയും അല്ലെങ്കിൽ മകളുടെയും മുന്നിൽ വെച്ച് മതത്തിന്റെ പേരിൽ ഇല്ലാതാക്കുക മാത്രമല്ലായിരുന്നു, അതൊരു ഭീകരവാദത്തിന് അപ്പുറം ഭാരതത്തിന്റെ ഉള്ളിലുള്ള ഒരു ഐക്യത്തിനെയും തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു. പക്ഷെ ഭാരതത്തിന്റെ ഒരു സംസ്കാരമുണ്ട്, നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ്. പാരമ്പര്യമായിട്ടുള്ള ആ സംസ്കാരത്തിന്റെ ബലത്തിൽ അങ്ങനെ ഒന്നും നടന്നില്ല. അത് മാത്രമല്ല, അതിന് മറുപടിയായിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്യുകയും ചെയ്തിരുന്നു.

0: അന്ന് ഓപ്പറേഷൻ സിന്ദൂർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്ത് പാകിസ്ഥാനിന് ഒരു താക്കീത്, അതായത് ഇനി ഒരിക്കലും നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഭീകരവാദത്തിന് നമ്മൾ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള ഒരു സന്ദേശമായിരുന്നു ആ ഓപ്പറേഷനിലൂടെ നമ്മൾ നൽകിയത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ നയം അല്ലെങ്കിൽ പുതിയ നോർമൽ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഭീകരവാദത്തിന് ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നമ്മുടെ രാജ്യം ഒരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമം വളരെ ശക്തമായിട്ട് തന്നെ നേരിടണം. കാരണം നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പൊ വികസനം വേണമെങ്കിൽ നമുക്ക് സുരക്ഷ വേണം, സുരക്ഷ വേണമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും വേണം. അപ്പൊ അത് തന്നെയാണ് ഇപ്രാവശ്യത്തെ ആന്റി ടെററിസം ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഭാരതം ഇന്ന് പഴയ രീതിയിലുള്ള ഭാരതമല്ല. അത് ശക്തമായിട്ടുള്ള നടപടി ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് എടുക്കും. അത് ഇന്ത്യയുടെ ഉള്ളിലാണെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ, ഇന്ത്യയുടെ പുറം രാജ്യങ്ങളിലാണെങ്കിൽ ഇന്ത്യയുടെ പുറം രാജ്യങ്ങളിൽ, എവിടാണോ അവിടെ ചെന്ന് അതിനെ ഇല്ലാതാക്കാനുള്ള ശേഷി ഇന്ന് ഇന്ത്യക്കുണ്ട്, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഉണ്ട്.
1: സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം ലോകത്തിന് നൽകിയ രാജ്യമാണ് ഇന്ത്യ. നൂറ്റാണ്ടുകളായി രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് പ്രധാന ആശയങ്ങളാണ് വസുദൈവ കുടുംബകം, നാനാത്വത്തിൽ ഏകത്വം എന്നിവ. എന്നാൽ മനുഷ്യത്വത്തിന്റെ ഈ മഹത്തായ സന്ദേശങ്ങൾക്ക് നേരെ ഉയരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഭീകരവാദം. ഈ സന്ദേശങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഏതൊരു പ്രത്യാശാസ്ത്രവും ആശയവും രാജ്യത്തിന് തന്നെ ആപത്താണ്. ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എൻ രാമചന്ദ്രന്റെ മകൾ ആരതി ആർമേനോൻ ആകാശവാണിയോട്:
2: ഭീകരവാദം എന്താണെന്ന് ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചിട്ടില്ല. അതിന്റെ വേദന ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ അച്ഛനെ ക്രൂരമായി കൊലപ്പെടുത്തി. ഒരു കുടുംബത്തിന്റെ തണൽ, മക്കളുടെ ആശ്രയം, ഒരു ഭാര്യയുടെ ലോകം, പേരക്കുട്ടികളുടെ പ്രിയമുത്തശ്ശൻ ഒരു നിമിഷത്തിൽ തകർത്തു കളഞ്ഞു. പക്ഷേ ഇന്ന് ഒരു വർഷത്തിനു ശേഷം ഞാൻ അഭിമാനത്തോടെ ഇവിടെ നിൽക്കുന്നു. നീതി നടപ്പിലായി. നമ്മുടെ രാജ്യം മറുപടി നൽകി. ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ തകർത്തു. ഓപ്പറേഷൻ മഹാദേവ് വഴി പാക് പിന്തുണയുള്ള ഭീകരരെ കൊലപ്പെടുത്തി. ഇത് നീതിയുടെ കഥയാണ്, ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന്റെ കഥയാണ്. ഈ ആന്റി ടെററിസം ഡേയിൽ നമ്മൾ ഓരോരുത്തരും ഒരു ദൃഢനിശ്ചയമെടുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഭീകരവാദത്തോട് ഒരിക്കലും പൊറുക്കില്ല. മതം, ഭാഷ, രാഷ്ട്രീയം എല്ലാത്തിനും മുകളിൽ രാജ്യം നിൽക്കും.
1: ഭീകരതയേക്കാൾ, ക്രൂരമായ ആക്രമണങ്ങളെക്കാൾ ശക്തമാണ് സമാധാനത്തിനു വേണ്ടിയുള്ള മനുഷ്യന്റെ പോരാട്ടവും ഐക്യവും എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി ഭീകരവിരുദ്ധ ദിനത്തെ കരുതാം. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അക്രമം നിരസിക്കാനും സമാധാനപരവും സുരക്ഷിതവുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് സംഭാവന നൽകാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഭീകരാക്രമണങ്ങളുടെ ഇരകളെ അനുസ്മരിക്കുകയും സുരക്ഷാസേനയുടെയും സാധാരണ പൌരന്മാരുടെയും ധൈര്യത്തെ ആദരിക്കുകയും ചെയ്യുന്നതിലൂടെ ഭീകരവാദത്തിനെതിരായ രാജ്യത്തിന്റെ കൂട്ടായ ദൃഢനിശ്ചയത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് ഇത്തരം ദിനാചരണങ്ങൾ. നിഷ്കളങ്കരായ മനുഷ്യരെ വ്യർത്ഥവും സ്വാർത്ഥവുമായ ആശയങ്ങൾക്ക് വേണ്ടി ആക്രമിക്കുകയും നിഷ്കരുണം കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനെതിരെ തിരിച്ചടിക്കാനും നിർണായക നയങ്ങൾ സ്വീകരിക്കാനും ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ സധൈര്യം മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഭീകരവാദ വിരുദ്ധ ദിനം സമാധാനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സന്ദേശം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

0: ആകാശവാണി ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും
1: ആകാശവാണി മഞ്ചേരി എഫ് എം 102.7 MHz. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.